ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 28 സെക്കൻഡും. ഇന്ന് ശകവർഷം 1948, വൈശാഖം 26, കൊല്ലവർഷം 1201, ഇടവമാസം 2ാം തീയതി, 2026 മെയ് 16, ശനിയാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെഡ്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നീലേശ്വരം ഭാസ്കർ.
1: ഒരു നാട്ടിൻ പുറത്തെ തോട്ടുവക്കിലൂടെ അച്ഛന്റെ കയ്യും പിടിച്ച് നടക്കുകയായിരുന്ന ബിന്ദുമോൾ ചോദിച്ചു, അച്ഛാ, ഈ ലോകത്ത് എത്ര തരം ജീവികളുണ്ട്? വെള്ളത്തിലും കരയിലുമായി ധാരാളം വള്ളിപ്പറപ്പുകളും പൂക്കളും അവയിൽ തുമ്പിയും പൂമ്പാറ്റയും തുള്ളനും കുരുവിയുമൊക്കെ പാറിപ്പറന്ന് കളിക്കുന്നുണ്ട്. ഓരോന്നും ചൂണ്ടിക്കാണിച്ച് സംശയത്തിന്റെ പെരുമഴ ഉതിർക്കുകയാണ് ബിന്ദുമോൾ. അച്ഛനാകട്ടെ മറുപടി പറഞ്ഞു കുഴങ്ങുകയുമാണ്. അതിനിടയിലാണ് ഈ ചോദ്യം. ലക്ഷക്കണക്കിന് എന്ന് അച്ഛൻ്റെ മറുപടി. എല്ലാ ജീവികളും വേറെ വേറെയാണല്ലോ, ഒന്ന് മറ്റൊന്നിനെ പോലെയല്ല, അതെന്താ അങ്ങനെ എന്ന് മകൾ. അതാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ കല. ഇവരെക്കാളൊക്കെ വ്യത്യസ്തനും ഉന്നതനുമാണ് മനുഷ്യൻ. അതറിയാമല്ലോ. അറിയാം. നാം വീടുണ്ടാക്കുന്നു, നല്ല നല്ല ഉടുപ്പിടുന്നു, പലതരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നു, പാട്ടുപാടുന്നു. ഇത് മാത്രമേ ഉള്ളോ? അച്ഛനും അമ്മയുമൊക്കെ വയസ്സായി മുത്തശ്ശനും മുത്തശ്ശിയുമാകുമ്പോൾ മക്കൾ അവരെ ഉപേക്ഷിക്കുമോ അതോ ശുശ്രൂഷിക്കുമോ? അത് ശരിയാ, രക്ഷിക്കും. എനിക്ക് മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിരിക്കാൻ എന്തിഷ്ടമാണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം ആ വയസ്സായ അമ്മ പട്ടിയെ മറ്റു പട്ടികളെല്ലാം കടിച്ചു കീറുന്നത് കണ്ടു. വേറെയുമില്ലേ, മനുഷ്യരിൽ ചിത്രകാരനുണ്ട്, കവിയുണ്ട്, ശാസ്ത്രജ്ഞനും ഡോക്ടറുമുണ്ട്, വിവേകാനന്ദനെയും നാരായണഗുരുവിനെയും പോലെയുള്ള മഹാന്മാരുണ്ട്. ഇങ്ങനെയൊക്കെയാവാൻ മനുഷ്യനല്ലേ കഴിയൂ എന്ന് ചോദിച്ച അച്ഛനോട് മകൾ, മനുഷ്യരിലും ദുഷ്ടന്മാരുണ്ടല്ലോ. അതും ശരിയാ. അപ്പോൾ മറ്റെല്ലാ ജീവിയേക്കാളും മനുഷ്യൻ്റെ പ്രത്യേകത ഇതാണ്, ശ്രദ്ധ വെച്ചാൽ ഈശ്വരനോളം ഉയരാം, ശ്രദ്ധിച്ചില്ലെങ്കിലോ രാക്ഷസന്മാരെക്കാൾ താണുപോകും. ഇതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത്, ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. നാം നമ്മുടെ ജീവിത നിലവാരം സ്വയം ഉയർത്തണം, ഒരിക്കലും അധപ്പതിപ്പിക്കരുത്. നമുക്ക് ശത്രുവും ബന്ധുവും നാം തന്നെയാണ്. അച്ഛൻ്റെ ഈ മറുപടി ബിന്ദുമോൾക്ക് എത്രമാത്രം മനസ്സിലായെന്നറിയില്ല. ഏതായാലും ഈ സംഭാഷണം മാനവരാശിക്കാകെ വഴികാട്ടിയാണ്. നമുക്ക് നമ്മുടെ ശത്രുവാകാതിരിക്കാം, സ്വയം ബന്ധുവാകാം. എങ്ങനെയാണത് സാധിക്കുക? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയവരന് സുഖത്തിനായി വരേണം എന്ന നാരായണഗുരുവിൻ്റെ ഉപദേശമനുസരിച്ചാൽ ഇത് സാധ്യമാകും. ഇതാണ് മനുഷ്യധർമ്മം അഥവാ മനുഷ്യത്വം. അതായത് മനുഷ്യൻ ആരിലും ശത്രുത കാണില്ല, എല്ലാവരിലും ബന്ധുവിനെ ദർശിക്കും, സ്നേഹിക്കും, അവരുടെ സുഖവും ദുഃഖവും തൻ്റേതായി കരുതും. അങ്ങനെ സ്വയം വിശ്വപൗരനായി ഉയരും.
0: നീലേശ്വരം ഭാസ്കർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: His visit to the Netherlands, Prime Minister Modi will travel to Gothenburg in Sweden tomorrow on the third leg of his five-nation tour. Mr. Modi will hold bilateral talks with his Swedish counterpart, Ulf Kristersson. The government has imposed a special additional excise duty of 3 rupees per litre on export of petrol. According to official Gazette notifications issued by Ministry of Finance yesterday, the special additional excise duty on diesel exports has been brought down to 16 rupees 50 paise per litre from 23 rupees. The special additional excise duty on aviation turbine fuel has also been reduced to 16 rupees from 33 rupees a litre. The revised rates will remain in force for the next fortnight, beginning today. There has been no change in the existing excise duty rates for petrol and diesel for domestic consumption. Prime Minister Narendra Modi has reiterated government's commitment to improving ease of doing business and ease of living for the countrymen. In a social media post, Mr. Modi rejected a media report on imposing cess, tax or surcharge on foreign travel. He said the report is completely false and there is not an iota of truth in it. The Prime Minister said there is no question of imposing any such restrictions on foreign travel. Central Board of Secondary Education has issued a notice outlining post-result declaration facilities for Class 12 students, reaffirming its commitment to a fair and transparent evaluation process. In the notice, the board said students dissatisfied with their results can avail a two-stage review system. In the first stage, students may apply online for scanned copies of their evaluated answer books, which can be downloaded for review. In the second stage, students can seek verification of discrepancies or request re-evaluation of specific answers based on the marking scheme. CBSE said applications for scanned copies can be submitted online from the 19th to the 22nd of this month at a fee of 700 rupees per subject. Applications for verification and re-evaluation can be submitted between the 26th and 29th of this month. Israel and Lebanon have agreed to a 45-day extension of their ceasefire after another round of talks in Washington, the U.S. State Department said today. It comes after two productive days of talks and will be followed by more negotiations on June 2 to 3, State Department spokesman Tommy Pigott said. A shaky truce between Israel and the Hezbollah militant group in Lebanon had been due to end on Sunday. In a social media post, Pigott said they hope these discussions will advance lasting peace between the two countries, full recognition of each other's sovereignty and territorial integrity, and establishing genuine security along their shared border. In IPL cricket, host Lucknow Super Giants defeated Chennai Super Kings by 7 wickets at Ekana Stadium last night. Chasing a target of 188 runs, Lucknow Super Giants overhauled the winning mark in 16.4 overs, riding on Mitchell Marsh's fabulous innings of 90 runs in just 38 balls. Marsh was also adjudged player of the match. In today's fixture, host Kolkata Knight Riders will take on Gujarat Titans at the iconic Eden Gardens at 7:30 p.m. this evening. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെപ്പറ്റി അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി, രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന കവിത, ആലാപനം വി കെ ശശിധരൻ, തുടർന്ന് പ്രഭാതഗീതം, യേശുദാസ്, എ കെ അനിൽകുമാർ, ശിവദാസ് വാര്യർ എന്നിവർ പാടിയത്. പ്രഭാതഗീതത്തെ തുടർന്ന് ശ്രദ്ധ, പ്രായോജകർ മുബാറക് ജ്വല്ലറി, തുടർന്ന് ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഇതിൽ ആദ്യമായി. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ ചൈത്ര എസ് എം പങ്കെടുക്കുന്നു. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫറോക്ക് കിഞ്ചന വർത്തമാനം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 പാട്ടുവെട്ടിക്കാലം, 7:40 നോവൽ ടൈമിൽ അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, കൃഷിദീപം. 7:55 8:30 സസ്നേഹം, കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു മകൾ അപർണ ശ്രീകുമാർ. 9:00 ഓർമ്മച്ചെപ്പ്, എം എസ് വിയുടെ സംഗീത പ്രപഞ്ചം, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് വിശ്വനാഥനെ കുറിച്ചുള്ള ചിത്രീകരണ പരമ്പര, രചന കെ വി ശബരിമണി. 9:30 പൂക്കൂട, ബാലുശ്ശേരി പുത്തൂർവട്ടം എ എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികൾ.

0: 10 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 12:40 വാർത്താ ദീപ്തി, 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ആറാം ദിവസം മൗനസാക്ഷി. രചന സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ സുസിംഗ്. 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 ചലച്ചിത്ര ഗാനങ്ങൾ, 5 മണിക്ക് തായമ്പക, ചെറിയ തെക്കനും അനിൽകുമാറും സംഘവും അവതരിപ്പിച്ചത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 6 മണിക്കും 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാസർകോട് ജില്ലാ വൃത്താന്തം, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും പരിപാടിയിൽ ഈന്ത് പരിപാലനം, ഡോക്ടർ അബ്ദുള്ള പാലേരിയുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി, 8 മണിക്ക് നാടകം വിഷം, രചന സംവിധാനം കാപ്പിൽ വി സുകുമാരൻ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഏഴാം ദിനം. കാണുക കടലിനെ കൺതുറക്കാതെ, രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴടത്ത്, ഷാജി സി കെ, മീര ആറു. നിർവഹണ സഹായം ബോബി സി മാത്യു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെപ്പറ്റിയാണ് കേട്ടത്. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: കാവ്യാഞ്ജലി.
2: ടാഗോറിന്റെ വിശ്രുതമായ ഗീതാഞ്ജലിയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം വി കെ ശശിധരൻ.

0: നിങ്ങൾ കേട്ടത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം വി കെ ശശിധരൻ.
1: കാവ്യാഞ്ജലി. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രഭാതഗീതം. ആദ്യഗാനം യേശുദാസ് പാടിയത് ഗംഗയാറു പിറക്കുന്നു എന്നാരംഭിക്കുന്നു.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കാലാവസ്ഥാ വ്യതിയാനം അതിജീവിക്കാൻ കർഷകരെ പ്രാപ്തരാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന കൃഷിവകുപ്പ് കേര പദ്ധതി നടപ്പിലാക്കുന്നു. കർഷകരുടെ പരിശീലനാവശ്യകത കണ്ടെത്തുന്നതിനായി വിപുലമായ സർവേയ്ക്കും തുടക്കമായി. ഈ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും തുടർന്നുള്ള പരിശീലന പരിപാടികൾ. ശ്രദ്ധയിൽ ഇന്ന് കേരയുടെ വിശേഷങ്ങൾ. കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും കേര പ്രൊക്യൂർമെന്റ് ഓഫീസറുമായ സുരേഷ് തമ്പിയുടെ പ്രതികരണം ആദ്യം.
4: കേര എന്ന് പറയുന്നത് ഒരു കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ എന്ന് പറയുന്ന ഒരു വേൾഡ് ബാങ്കിന്റെ ഒരു പ്രോജക്റ്റ് ആണ്. എന്താണ് ക്ലൈമറ്റ് റെസിലിയന്റ് എന്ന് ചോദിക്കണമെങ്കിൽ, കാലാവസ്ഥ മാറ്റങ്ങൾ ധാരാളം ഉണ്ടാകുന്നു. അപ്പം അതിനെ അതിജീവിക്കാനായിട്ട് കർഷകർക്ക് പലപ്പോഴും കഴിയുന്നില്ല, അല്ലെങ്കിൽ വിളകൾക്ക് കഴിയുന്നില്ല. അപ്പം ആ രീതിയിൽ നമ്മൾ പഠനം നടത്തിക്കൊണ്ട് ഏതൊക്കെ രീതിയിലാണ് കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ ബാധിക്കുന്നത് എന്ന് നമ്മൾ അത് പഠനം നടത്തിയതിന് ശേഷം, ആ പഠനത്തിന്റെ ഭാഗമായിട്ട് കുറെ കണ്ടെത്തലുകളുണ്ട്. അതായത് പല സ്ഥലങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വിളകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു, മണ്ണിന് മാറ്റം സംഭവിക്കുന്നു, അതുപോലെ തന്നെ ന്യൂട്രിയൻ മാനേജ്മെന്റ് കൊടുക്കുന്ന പോഷക ഗുണങ്ങൾക്കുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പം ഇതെല്ലാം നമ്മൾ പരിശോധിച്ചതിന് ശേഷം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സഹായത്തോടുകൂടി, പിന്നെ വേറെ റിസർച്ച് സ്റ്റേഷന്റെ ഒക്കെ സഹായത്തോടുകൂടി, ഓരോ വിളകൾക്ക് അനുയോജ്യമായ കൃഷിരീതികൾ, കൃഷിമുറകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ കൂടെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിനുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ, കൃഷിരീതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ പുതിയ വിളകൾ കണ്ടെത്താനായിട്ട്, അല്ലെ പുതിയ വെറൈറ്റി കണ്ടെത്തുക, ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കൃഷിയിൽ സംഭവിക്കും. ആ സംഭവിക്കുന്നത് കർഷകരിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. കർഷകരിലേക്ക് എത്തിക്കണമെങ്കിൽ കർഷകർക്ക് ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനം ആവശ്യമാണ്, അവർക്ക് ഇതിനെക്കുറിച്ചുള്ള നൈപുണ്യം ആവശ്യമാണ്. ആ രീതിയിൽ കർഷകർക്ക് രണ്ട് രീതിയിൽ ഇതിനെ നമുക്ക് കാണാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലാവസ്ഥാ വ്യതിയാനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന കൃഷിമുറകൾ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കർഷകരെ പഠിപ്പിക്കാനായിട്ട് അവർക്ക് നമ്മൾ ട്രെയിനിങ് അത്യാവശ്യമായി കൊടുക്കേണ്ടതായിട്ട് വരും. ആ ട്രെയിനിങ് ഇതിന്റെ ഒരു ഭാഗമാണ്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിനപ്പുറം ധാരാളം പുതിയതായിട്ടുള്ള അറിവുകൾ നേടാനായിട്ട് കർഷകന് ആവശ്യമുണ്ടാവും. കർഷകനത് അറിയണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. നമുക്കറിയാം, പലപ്പോഴും യൂട്യൂബ് വഴിയും മറ്റുള്ള ചാനൽസ് വഴിയും ഇതിനൊന്നും എത്രത്തോളം യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് എപ്പോഴും നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അവിടെയാണ് കർഷകനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ തലത്തിലാണ് അവന് ട്രെയിനിങ് വേണ്ടത്, അവന് പരിശീലനം വേണ്ടത്. ഈ പരിശീലനം വേണ്ടത് നമ്മൾ അവരിൽ നിന്നും നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കർഷകൻ പറയണം, എനിക്ക് പ്രിസിഷൻ ഫാമിംഗിൽ, അല്ലെങ്കിൽ AI തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഫാമിംഗ് എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആവശ്യം അവനുണ്ടാവും. ഈ ആവശ്യം പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം അറിയാതെയാണ് നമ്മൾ പലപ്പോഴും ട്രെയിനിങ് മോഡ്യൂൾസും ട്രെയിനിങ് കലണ്ടേഴ്സും ഒക്കെ ഉണ്ടാക്കുന്നത്. കർഷകൻ എന്താണ് ആവശ്യം, അതായിരിക്കില്ല പലപ്പോഴും നമ്മൾ കൊടുക്കുക എന്നുള്ളത്. കർഷകനെ അറിഞ്ഞുകൊണ്ട് കർഷകന് ആവശ്യമായിട്ടുള്ള അറിവ് പ്രാധാന്യം ചെയ്യാനായിട്ട് അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുള്ളതാണ്.
3: കർഷകരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പരിശീലനങ്ങൾ നൽകുക എന്നത് കാർഷിക മേഖലയുടെ വളർച്ചയിൽ അതിപ്രധാനമാണ്. കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്മിത രവി ശ്രദ്ധയോട്.
5: കർഷകർക്ക് യഥാസമയത്ത് പുതിയ സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്നതിനായി വിവിധ പരിശീലനങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട്. എന്നാൽ അവർക്ക് ആവശ്യമുള്ള വിഷയങ്ങളിൽ പരിശീലനം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓരോ ഡിപ്പാർട്ട്മെന്റ്, ബന്ധപ്പെട്ട വകുപ്പുകൾ ഒരേ മേഖലയിൽ പരിശീലനം ആവശ്യമുള്ള കർഷകരുടെ ഗ്രൂപ്പിനെ തെരഞ്ഞെടുത്ത് അവർക്ക് വേണ്ട പരിശീലനങ്ങൾ നൽകുക. അങ്ങനെ നടത്തിയാൽ കർഷകർക്ക് അവരുടെ പ്രവൃത്തി നൈപുണ്യം വർദ്ധിക്കുകയും മെച്ചപ്പെട്ട രീതിയിൽ ആത്മവിശ്വാസത്തോടെ കൃഷി നടത്തുവാനും സാധിക്കും. അതുവഴി അവരുടെ വരുമാനവും വർദ്ധിക്കുന്നു, കൂടാതെ അനാവശ്യമായ പല ചെലവുകളും അവർക്ക് കുറയ്ക്കുവാനും സഹായിക്കും. ഇപ്പോൾ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കാലാവസ്ഥ.

0: വ്യതിയാനം. ഈ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുമ്പോൾ അകാലത്തുള്ള ശക്തമായ മഴ, കഠിനമായ വേനൽ തുടങ്ങിയവ, ഇവയെ പ്രതിരോധിക്കുന്നതിനായി വിവിധ മാർഗങ്ങൾ നമുക്ക് കർഷകരെ പരിചയപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കർഷകർക്ക് വേണ്ടിവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശീലനം എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. കർഷകരോട് ചോദിച്ചാലും അവർ അത് തന്നെയായിരിക്കും പറയുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള മേഖലകളിൽ വേണ്ട പരിശീലനങ്ങൾ നൽകിക്കഴിഞ്ഞാൽ അവരുടെ പ്രവൃത്തി നൈപുണ്യം കൂട്ടുവാനും അതുവഴി പരിശീലനം ലഭിക്കാത്ത കർഷകരെക്കാൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് കൃഷി ചെയ്യുവാനായിട്ടും സാധിക്കുന്നതാണ്.
1: നേരിട്ടും ഓൺലൈനായുമൊക്കെ കർഷകരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് പരിശീലനം കൊടുക്കുകയും ചെയ്യുന്ന മാതൃകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. വിശദമാക്കുന്നു കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും കേര പ്രൊജക്ടിന്റെ ടെക്നിക്കൽ ഓഫീസറുമായ ജേക്കബ് ജോയ്.
2: രണ്ട് തരത്തിലാണ് സർവേ നടത്തുന്നത്. കൃഷിഭവൻ മുഖേന കർഷകരെ നേരിട്ട് കണ്ട് കർഷകരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയാണ് ഒന്നാമത്തെ രീതി. കേരളത്തെ 23 കാർഷിക പാരിസ്ഥിതിക യൂണിറ്റുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആ 23 കാർഷിക പാരിസ്ഥിതിക യൂണിറ്റുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കൃഷിഭവനുകളിലാണ് കർഷകരെ കാണുന്നതിനും സംവദിക്കുന്നതിനും ഉദ്യോഗസ്ഥർ എത്തുന്നത്. രണ്ടാമത്തെ രീതി ഓൺലൈൻ മാതൃകയിലാണ്. ലിങ്ക് നൽകിയിട്ട് ആ ലിങ്കിലൂടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കർഷകർക്കുള്ള പരിശീലനം ഏത് മേഖലയിലാണ് വേണ്ടത് എന്നുള്ളത് അറിയുവാനായിട്ടും പദ്ധതിയുണ്ട്. കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും വിദേശത്തുമുള്ള നൂതനമായ സാങ്കേതിക വിദ്യകൾ കൃഷിയുമായി ബന്ധപ്പെട്ടത് നേരിട്ട് കണ്ട് പഠിക്കുന്നതിനും അത് അവരുടെ കൃഷി മേഖലയിൽ കൃഷിഭൂമിയിൽ അനുവർത്തിക്കുന്നതിനും പദ്ധതിയുണ്ട്. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷി രീതികൾ എവിടെയൊക്കെയാണോ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുള്ളത് അവിടെ പോയി നേരിൽ കണ്ട് ആ മാതൃകകൾ കേരളത്തിൽ കൃഷി മേഖലയിൽ കൊണ്ടുവരുവാനാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. നൂതനമായ സാങ്കേതിക വിദ്യകൾ അറിയുക മാത്രമല്ല അവയെക്കുറിച്ചുള്ള അവബോധം എത്രമാത്രമുണ്ട് എന്നും ഏത് മേഖലയിലാണ് കർഷകർക്ക് അവബോധം അവരുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് താല്പര്യം അവർക്ക് ഉള്ളത് എന്നും കൂടി അറിയുവാൻ വേണ്ടിയിട്ടാണ് ഈ സർവേ നടത്തുന്നത്. കർഷകർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച്, അവരുടെ കൃഷിഭൂമി അനുസരിച്ച്, അവർ പ്രവർത്തിക്കുന്ന മേഖല അനുസരിച്ച്, അവർ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലെ പ്രത്യേകമായ കാലാവസ്ഥയുടെയും മണ്ണിന്റെയും പ്രത്യേകത അനുസരിച്ച് എന്ത് കൃഷി മേഖലയിലാണ് കാർഷിക വിജ്ഞാനം വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ പദ്ധതി കൊണ്ട് പ്രധാനമായും ലക്ഷ്യമിടുന്നത്.
1: കർഷകർക്ക് കൃഷിവകുപ്പ് മുഖേന വിത്തുകളും തൈകളും സബ്സിഡിയുമൊക്കെ ലഭിക്കാറുണ്ട്. എന്നാൽ നൂതന കൃഷി രീതികളിലും കീടനിയന്ത്രണ മാർഗങ്ങളിലുമൊക്കെ യഥാസമയത്ത് ലഭിക്കുന്ന പരിശീലനങ്ങൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ വിലപ്പെട്ടതാണ്. ഹൈടെക് ഫാമിംഗിൽ സംസ്ഥാന പുരസ്കാരം നേടിയ കർഷകൻ നെയ്യാറ്റിൻകര പ്ലാമൂട്ടുകട സ്വദേശി ജെ സി സിസിൽ ചന്ദ്രൻ.
3: 32 വർഷമായിട്ട് കാർഷിക മേഖലയിലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കൃഷിയാണ് എന്റെ ജീവിതവും ഉപജീവന മാർഗവും. 10 ഏക്കറിലധികം വയൽ കൃഷിയുണ്ട്. 50 ലധികം കറവ പശുക്കളുടെ ഡയറി ഫാം യൂണിറ്റ് ഉണ്ട്. 2000ലധികം കോഴികളെ വളർത്തുന്ന ഒരു നഴ്സറി യൂണിറ്റ് ഉണ്ട്. 100ലധികം ആടുകളുണ്ട്. താറാവുണ്ട്. മത്സ്യകൃഷിയുണ്ട്. തീറ്റപ്പുല്ല്, മരച്ചീനി, വെജിറ്റബിൾ 2-3 ഏക്കറിലധികം ഉണ്ട്. അങ്ങനെ 25 ഏക്കറിൽ ഞാൻ കൃഷി ചെയ്ത് കാർഷിക ഉപാധി കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. 1 ഏക്കറിലധികം എനിക്ക് ഹൈടെക് ഫാമിംഗിൽ ഓളിയോസ് കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ കൃഷി വകുപ്പിന്റെ ട്രെയിനിങ്ങിൽ ഓരോ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യും തോറും നമുക്ക് കൂടുതലായിട്ടുള്ള പരിശീലനമാരും കിട്ടുന്നതുകൊണ്ട് നമ്മുടെ വിളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് KVK ഒരു റെയിൻ ഷെൽട്ടറിന്റെ യൂണിറ്റ് കിട്ടി. കീടരോഗ നിയന്ത്രണത്തിലെ KVK ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. കൃഷി വകുപ്പിന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ട്രെയിനിങ് കിട്ടുന്നത് കൊണ്ടാണ് ഓരോ സ്റ്റെപ്പും നമ്മൾ മുന്നോട്ട് വെച്ച് കാർഷിക മേഖലയിലേക്ക് പോകാൻ സാധിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ മണ്ണ് പരിശോധിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ പരിശീലനം കിട്ടിയത് കൊണ്ട് നമുക്ക് അടിയില മഞ്ഞളിക്കുമ്പോൾ നൈട്രജന്റെ കുറവാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇല മേളിലോട്ട് ചുരുങ്ങുകയാണെങ്കിൽ കാൽസ്യം ഡിഫിഷ്യൻസി. അപ്പൊ ഓരോത്തിന്റെ കുറവ് നമുക്ക് ഇലയിൽ നോക്കി ഇപ്പോഴത്തെ കൃഷി രീതികൾ നമുക്ക് അവലംബിക്കാൻ സാധിക്കുന്നുണ്ട്. കൃഷി വകുപ്പ് നമ്മളിത് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ആവശ്യകതകൾ മനസ്സിലാക്കി ഇപ്പോൾ ഒരു സംരംഭത്തിന് മുതിർന്നിരിക്കുകയാണ്. അത് നമുക്ക് കർഷകർക്ക് കൂടുതലും ക്യാഷ് അല്ല ആവശ്യം, ഇതുപോലെ ടെക്നോളജി തരുന്നതാണ് ആവശ്യം. കാര്യം കൃഷി ഓഫീസർമാർ നല്ല മിടുക്കന്മാരായ കൃഷി ഓഫീസറാണെങ്കിൽ നമ്മുടെ ഫീൽഡ് ചെയ്യാതെ രാത്രിയെന്നോ പകലൊന്നുമില്ല വിസിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള രോഗ നിയന്ത്രണ മാർഗം പറഞ്ഞിരുന്നത്. അതാണ് നമ്മളെ ഒരു കർഷകനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ ഗുണമുള്ള ഒരു കാര്യം.
1: കർഷകരുടെ കൃഷിയിലെ അറിവും അവബോധവും അവരുടെ പരിശീലന ആവശ്യങ്ങളും കണ്ടെത്തുന്നതിലൂടെ ആവശ്യമുള്ള പരിശീലന പരിപാടികൾ സമയബന്ധിതമായി നൽകുവാൻ സാധിക്കും. പുതിയ വിത്തിനങ്ങൾ, നൂതന സാങ്കേതിക വിദ്യ, കൃഷിരീതികൾ എന്നിവയൊക്കെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ പുതിയ കാലം നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെയും അതിന്റെ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കർഷകരെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. അതിനുള്ള അടിത്തറ പാകാൻ കൃഷിവകുപ്പിന്റെ കേര പദ്ധതിക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.
4: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം നല്ല

0: ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
1: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിച്ചത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ, കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ചുറ്റുവട്ടം
4: പൂർണ്ണ ബാലസാഹിത്യമാല സമാനപതി സീസൺ 10 പ്രകാശനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് അളകാവരിയിൽ. ഉദ്ഘാടനം എം മുകുന്ദൻ, പ്രകാശനം സാറാ ജോസഫ്, NP ഹാഫിസ് മുഹമ്മദ്, PK പാറക്കടവ്, UK കുമാരൻ, Dr. K ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. രാഹുൽ രാധാകൃഷ്ണൻ എഴുതിയ പുസ്തകം ഒടുവിലത്തെ ആകാശവും കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് രതി മേനോൻ കോഴിക്കോട് KLF ബുക്ക് സ്റ്റോറിൽ വെച്ച് പ്രകാശനം ചെയ്യും. നാഗേഷ് S ഏറ്റുവാങ്ങും. തപസ്യ കലാ സാഹിത്യവേദി 50th വാർഷികാഘോഷം കണ്ടകുളം ജൂബിലി ഹാളിൽ രാവിലെ 9:30 മുതൽ. ലളിതകലാ അക്കാദമി ഹാളിൽ ത്രിദിന മ്യൂറൽ ചിത്ര പ്രദർശനം രാവിലെ 11:00 മുതൽ.
3: ചുറ്റുവട്ടം
4: ട്രെയിൻ സമയം രാവിലെ 8:07 കോഴിക്കോട് എത്തിച്ചേരേണ്ടിയിരുന്ന മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 1:52 വൈകി ഓടുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റു യാത്രാ വണ്ടികളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി കോഴിക്കോട് റെയിൽവേ അധികൃതർ അറിയിച്ചു. അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ UDF നേതൃയോഗം ഇന്നും ചേരും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 റൺസിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കാനായി ഇന്നും UDF നേതൃയോഗം ചേരും. VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കോൺഗ്രസിലെ മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ ഇന്നലെ തിരുവനന്തപുരത്ത് തുടങ്ങി. UDFലെ മറ്റ് കക്ഷികളുടെ മന്ത്രിമാരെ സംബന്ധിച്ച ധാരണയും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി

0: സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവരെ ക്ഷണിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: വിവിധ ഘടകകക്ഷികൾക്കുള്ള മന്ത്രിമാരെക്കുറിച്ചും വകുപ്പുകളെക്കുറിച്ചും ഇന്നും ചർച്ചകൾ തുടരും. വൈകിട്ടോടെ അന്തിമ തീരുമാനത്തിലെത്താനാണ് ശ്രമമെന്ന് UDF തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇതോടൊപ്പം തന്നെ സ്പീക്കറെ സംബന്ധിച്ച ചർച്ചകളും നടക്കുന്നുണ്ട്. തിങ്കളാഴ്ച VD സതീശനോടൊപ്പം മുഴുവൻ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു മുൻപായി UDFലെ ഓരോ കക്ഷികൾക്കിടയിലുള്ള ചർച്ചകളും പൂർത്തിയാക്കേണ്ടതുണ്ട്. തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വ്യാഴാഴ്ച നിയമസഭാ സമ്മേളനം ചേരാനാണ് ഉദ്ദേശിക്കുന്നതെന്നും UDF അറിയിച്ചു.
0: നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ വൈകിട്ട് ഊഷ്മള സ്വീകരണം നൽകി. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് സ്വന്തം ജില്ലയിൽ അദ്ദേഹം എത്തുന്നത്. എറണാകുളം ജില്ലയിലെ MPമാരും MLAമാരും ജനപ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളും DCC സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഗാംഗ്ടോക്കിലെത്തും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റ ശേഷം രാധാകൃഷ്ണന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. സിക്കിമിലെ പ്രധാന സ്ഥലങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബ്രൻസൺ ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ വരവേറ്റു. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മോദി നെതർലൻഡ്സിലെത്തിയത്. നെതർലൻഡ്സ് പ്രധാനമന്ത്രി റോബ് ജെറ്റിനുമായും രാജാവും രാജ്ഞിയുമായും നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. തുടർന്ന് നെതർലൻഡ്സിലെ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. സെമി കണ്ടക്ടർ, നിർമ്മിത ബുദ്ധി എന്നിവയടക്കം മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകൾ ഒപ്പുവച്ചേക്കും. നെതർലൻഡ്സ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നാളെ സ്വീഡനിലേക്ക് യാത്ര തിരിക്കും. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസ്സോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. തികച്ചും അടിസ്ഥാനരഹിതമാണ് റിപ്പോർട്ടെന്നും വാസ്തവത്തിന്റെ കണിക പോലും അതിലില്ലെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. വിദേശയാത്രയ്ക്ക് ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പ്രശ്നമില്ലെന്നും നരേന്ദ്രമോദി അറിയിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്നയാളെ CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കെമിസ്ട്രി അധ്യാപകൻ PV കുൽക്കർണിയാണ് പൂനെയിൽ നിന്ന് അറസ്റ്റിലായത്. ചോദ്യപേപ്പർ ലഭിക്കാൻ ഇയാൾക്ക് അവസരമുണ്ടായിരുന്നുവെന്ന് CBI കണ്ടെത്തി. ഇയാളിൽ നിന്ന് നിരവധി രേഖകളും ഇലക്ട്രോണിക് സാമഗ്രികളും മൊബൈൽ ഫോണുകളും കണ്ടെത്തി. നേരത്തെ 5 പേർ കേസിൽ അറസ്റ്റിലായിരുന്നു. നീറ്റ് UG പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് NTA ഔദ്യോഗിക ചാനലുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി ഉദ്യോഗാർത്ഥികളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിച്ചു. വ്യാഴാഴ്ച വരെ പരീക്ഷാർത്ഥികൾക്ക് നിലവിലെ വിലാസവും 1-2 പരീക്ഷാ നഗരങ്ങളുടെ തെരഞ്ഞെടുപ്പും ഇഷ്ടാനുസരണം പുതുക്കാമെന്നും NTA അറിയിച്ചു. June 21 പുനഃപരീക്ഷ. May 3 പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ സാഹചര്യത്തിലാണ് വീണ്ടും പരീക്ഷ നടത്തുന്നത്. CBSE 12ാം ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. 2 തലങ്ങളിൽ ഉത്തരക്കടലാസുകൾ വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാൻ അവസരം നൽകുന്ന രീതിയാണ് നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ മൂല്യനിർണയം ചെയ്ത ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കാനും 2ാം ഘട്ടത്തിൽ മാർക്കിലെ പൊരുത്തക്കേടുകൾ പരിശോധിക്കാനും പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനും കഴിയും. ഉത്തരക്കടലാസ് പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ അപേക്ഷ നൽകാം. പുനർമൂല്യനിർണയത്തിന് May 26 മുതൽ 29 വരെയാണ് അപേക്ഷിക്കേണ്ടത്. പെട്രോൾ കയറ്റുമതിക്ക് കേന്ദ്ര ഗവൺമെന്റ് ലിറ്ററിന് 3 രൂപ പ്രത്യേക അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ചുമത്തി. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ നികുതി ലിറ്ററിന് 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചു. വിമാന ഇന്ധനത്തിന്റെ നികുതി ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. ആഭ്യന്തര വിപണിയിലെ പെട്രോൾ ഡീസൽ എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. ഇന്ധന വിലവർദ്ധനയ്ക്കെതിരെ ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്നലെ തിരുവനന്തപുരത്ത് അറിയിച്ചിരുന്നു. ഹോർമസ് കടലെടുക്ക് തുറക്കുമെന്നും ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ശരിയെന്ന് തോന്നുന്ന നടപടിയെടുക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുമായി ഇറാൻ ഇപ്പോൾ നടത്തുന്ന ചർച്ചകളെയും അമേരിക്കൻ പ്രസിഡന്റ് വിമർശിച്ചു. കരാർ വ്യവസ്ഥകളെ മാനിക്കാത്ത രാജ്യമാണ് ഇറാനെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. റാഗിംഗ് പരാതികൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ കോളേജ് അധികൃതർ ശക്തിപ്പെടുത്തണമെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ

0: ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. അധ്യാപകരും കോളേജ് അധികൃതരും വിദ്യാർത്ഥികളോട് മാനുഷിക സമീപനം പാലിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലാ ഡാൻസ് ഓഫ് ടീമും പന്തളം പോലീസും അടൂർ സ്വദേശികളായ രണ്ട് യുവാക്കളിൽ നിന്ന് 400 ഗ്രാമോളം MDMA പിടികൂടി. ഷംനാദ് മുഹമ്മദ് ഷാൻ എന്നിവരാണ് അറസ്റ്റിലായത്. വാഹന പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 100 ഗ്രാമിലേറെ MDMAയുമായി മറ്റൊരു യുവാവ് കൊല്ലത്തുനിന്നും പിടിയിലായി. മൈത്രി നഗറിലെ വിഷ്ണുലാലാണ് കൊറിയറിലെത്തിച്ച MDMAയുമായി അറസ്റ്റിലായത്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 5 ചെന്നൈയിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ഒഡീഷ FC പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 ഭുവനേശ്വറിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 റൺസിന് തകർത്തു. ലക്നൌവിലായിരുന്നു മത്സരം. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം. കൊല്ലത്ത് സ്വകാര്യ ഗ്യാസ് ഏജൻസിയിൽ അനധികൃതമായി സൂക്ഷിച്ച 2000 വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾ പിടികൂടി. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പരിശോധനയിലാണ് മുഖത്തല കണിയാൻ തോട്ടുനിന്ന് 1937 വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടുകെട്ടിയത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് ഇത്തവണ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കകം ഒരുക്കങ്ങൾ പൂർത്തിയാക്കും. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കൊട്ടിയൂരിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 28 നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഹരിതചട്ടപാലനത്തിൽ കോഴിക്കോട് ജില്ലയിലെ മികച്ച പ്രവർത്തനത്തിന് ജില്ലാ ശുചിത്വ മിഷൻ പുരസ്കാരങ്ങൾ ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗ് വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ കോഴിക്കോടും നഗരസഭാതലത്തിൽ രാമനാട്ടുകരയുമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഭാരതമാതാവിന് ജയഘോഷം മുഴങ്ങുന്നത് അധരത്തിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണെന്ന് പ്രശസ്ത തമിഴ് സാഹിത്യകാരനും പത്മശ്രീ ജേതാവുമായ R.N. ജോ ഡിക്രൂസ് പറഞ്ഞു. കോഴിക്കോട്ട് തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജയന്തി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ സോബൻ മുഖോപാധ്യായ മുഖ്യാതിഥിയായി. ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷയിൽ കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറിയിലെ 74 വിദ്യാർത്ഥികളിൽ 73 പേരും വിജയിച്ചു. 98.64% വിജയം. എറണാകുളം ജില്ലയിൽ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന അടുത്ത ബുധൻ വെള്ളി ദിവസങ്ങളിൽ നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു. കുട്ടികൾക്കായി വാടകയ്ക്കെടുക്കുന്ന വാഹനങ്ങളിൽ ഓൺ സ്കൂൾ ഡ്യൂട്ടി എന്ന് വ്യക്തമായി എഴുതിയ ബോർഡ് പ്രദർശിപ്പിക്കണമെന്ന് വകുപ്പ് നിർദ്ദേശം നൽകി. കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഇന്നലെ രാത്രി ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരി മരിച്ചു. കക്രമുക്ക് സ്വദേശിനി സോനയാണ് താലൂക്ക് ആശുപത്രിയിൽ മരിച്ചത്. പരിക്കേറ്റ ഭർത്താവ് ലാലുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ UDF നേതൃയോഗം ഇന്നും ചേരും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. CBSE 12 ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 റൺസിന് തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. പ്രധാനമന്ത്രീ നരേന്ദ്രമോദി സംയുക്ത അറബ് അമിരാത് ദേശസ്യ അല്പകാലാവധികാം യാത്രാം സമ്പൂര്യ യൂറോപ് ദേശൈ സഹ ഭാരതസ്യ സാമരിക ആർത്ഥിക സംബന്ധാൻ പ്രഗാഢതരം കർത്തും പഞ്ചരാഷ്ട്രാണാം ഭ്രമണസ്യ ദ്വിതീയേ ചരണേ ഗതരാത്രൌ നീദർലാൻഡ് ദേശം പ്രാപ്തവാൻ. ആംസ്റ്റർഡം ഇതി വിമാനസ്ഥാനകെ ഡച്ച് ദേശസ്യ വിദേശമന്ത്രിണാ ടോം ബെരൻസൺ ഇത്യനേന ശ്രീമോദിനഃ സ്വാഗതം കൃതം. ഇതഃ പൂർവം സഹ അബുദാബി നഗരെ UAE ദേശസ്യ രാഷ്ട്രപതിനാ മുഹമ്മദ് ബിൻ ജായദ് അൽ നഹ്യാൻ ഇത്യനേന സഹ ചർച്ചാം കൃതവാൻ ആസീത്. ഡച്ച് ദേശസ്യ ഹേഗ് നഗരെ ഭാരതീയ പ്രവാസിനഃ സാംസ്കൃതിക സംഗീത പ്രദർശനൈഃ പ്രധാനമന്ത്രിണഃ ഭവ്യതയാ സ്വാഗതം കൃതവന്തഃ. ഡച്ച് സൈനികാഃ അപി തം ഔപചാരികരൂപേണ അഭിനന്ദിതവന്തഃ. ഭ്രമണാവധൌ പ്രധാനമന്ത്രി മോദി ഡച്ച് ദേശസ്യ പ്രധാനമന്ത്രിണ റോബ് ജെട്ടൻ ഇത്യനേന സഹ ദ്വിപാക്ഷികം വാർത്താലാപം കരിഷ്യതി. രാഷ്ട്രപ്രമുഖാഞ്ച മിലിഷ്യതി. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന ഉക്തമസ്തി യത് ദേശവാസിനാം

0: ആദ്യമായി
1: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ ഇന്ന് പങ്കെടുത്ത് സംസാരിക്കുന്നത് ക്യാപ്റ്റൻ, വെള്ളം, ജയിലർ തുടങ്ങിയ സിനിമകളിലെ ഗാനരചയിതാവ് നിധീഷ് നടേരി.
2: ആദ്യത്തെ സിനിമാ ഗാനത്തിന്റെ റെക്കോർഡിംഗ് ആണ് ആദ്യമായി എന്ന് പറയുമ്പോൾ ഓർമ്മയിലേക്ക് വരുന്നത്. അത് ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചൊരു കാര്യമാണ്. ക്യാപ്റ്റൻ എന്ന സിനിമയിൽ സഹ തിരക്കഥാകൃത്തായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പ്രജേഷ് സെന്നാണ് ക്യാപ്റ്റൻ്റെ സംവിധായകൻ. പ്രജേഷ് സെൻ എൻ്റെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം ഈ എഴുത്തിൻ്റെ വേളയിൽ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പാട്ടെഴുതാൻ പറ്റൂലേ എന്ന് ചോദിച്ചു. പാട്ടെഴുത്ത് എനിക്ക് ശീലമുണ്ട്, ചെറിയ പ്രായത്തിൽ തൊട്ട് എഴുതുന്നുണ്ട്. 10-ാം ക്ലാസ് തൊട്ടിട്ടൊക്കെ ലളിതഗാനങ്ങൾ എഴുതുന്നുണ്ട്. അത് ട്യൂൺ ചെയ്ത് അന്നത്തെ കാലത്ത് തന്നെ കലോത്സവങ്ങൾ കുട്ടികൾ പാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് മ്യൂസിക്കൊക്കെ പാടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് എഴുതി പോകുന്നു എന്നല്ലാതെ അങ്ങനെ സീരിയസ് ആയൊരു പാട്ടെഴുത്തിലേക്ക് വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. തിരക്കഥ എഴുത്ത് എന്നുള്ളതിനായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതിനിടയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സജഷൻ വെക്കുന്നത്, ഒരു പാട്ടെഴുതി കൂടെ

വിനിയോഗിക്കുന്നത്. അങ്ങനെ ഓക്കെ നോക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം വിശ്വജിത്ത് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ ചെയ്ത ഒരു ട്യൂൺ എനിക്ക് ഫോർവേഡ് ചെയ്തൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ആ സിനിമേൻ്റെ സാഹചര്യങ്ങൾ അറിയാം, കാരണം നമ്മൾ ആ എഴുത്തിലുള്ളത് കൊണ്ട് തന്നെ. ഈ പാട്ടിൻ്റെ സാഹചര്യം, ക്യാപ്റ്റൻ എന്ന് പറയുന്ന സിനിമ പറയുന്നത് വി പി സത്യൻ എന്ന് പറയുന്ന ഫുട്ബോളറുടെ ജീവിതമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഒരു കൽക്കട്ട കാലമുണ്ട്, വളരെ ഡിപ്രഷനും വിരഹദുഃഖവും ഒക്കെ അനുഭവിക്കുന്ന പരിക്കുകൾ, ഫുട്ബോളിൽ ഉണ്ടായ പരിക്കുകളൊക്കെ അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടിയ ഒരു കാലമുണ്ട്. ആ കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ സങ്കടമാണ് ആ പാട്ടിലുള്ളത്, ദുഃഖമാണ് ആ പാട്ടിലുണ്ടാവേണ്ടത്. അങ്ങനെയാണ് പാട്ട് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ട്യൂൺ എനിക്ക് തന്നു. വിശ്വജിത്ത് ഈ ഡമ്മി ലിറിക്സ് പാടിയിടുന്ന ഒരാളാണ്, അതായത് അദ്ദേഹത്തിന് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ പാടിയിടും, അത് കണക്ഷനൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും വേർഡ്സൊക്കെ പാടിയിടുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ പാട്ടിങ്ങനെ തുടങ്ങി വച്ചിരിക്കുന്നത്, ഒത്തുപള്ളിയിലന്ന് നമ്മൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പാടി വച്ചിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയോ അദ്ദേഹത്തിന് തോന്നുന്ന എന്തൊക്കെയോ പാടി.

അദ്ദേഹത്തിന് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ പാടിയിടും, അത് കണക്ഷനൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും വേർഡ്സൊക്കെ പാടിയിടുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ പാട്ടിങ്ങനെ തുടങ്ങി വെച്ചിരിക്കുന്നത്, ഒത്തുപള്ളിയിലന്ന് നമ്മൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പാടി വെച്ചിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയോ അദ്ദേഹത്തിന് തോന്നുന്ന എന്തൊക്കെയോ പാടി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ താനാനാനാന്നൊക്കെ വരും, ചിലപ്പോൾ എന്തെങ്കിലും വേർഡ്സ് വരും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേട്ട് കേട്ട് ക്യാപ്റ്റൻ്റെ ലൊക്കേഷൻ ഹണ്ടിലൊക്കെ ഞാൻ വണ്ടിയിൽ ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഈ ഓത്തുപള്ളിക്കൊരു പ്രശ്നമുണ്ട്. ഓത്തുപള്ളി വി ടി മുരളീധരൻ്റെ നമ്മളൊക്കെ മനസ്സിൽ വേരുറച്ച് പോയൊരു പാട്ടാണ്. അപ്പോൾ ഈ ഓത്തുപള്ളി എന്നൊരു വേർഡ് ഇതിൽ കേട് കിടക്കുന്നതുകൊണ്ട് എനിക്കിതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പകരൊരു വേർഡ് എനിക്ക് ബ്രേക്ക് ചെയ്ത് മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വലിയ സംഘർഷമുണ്ട്. നല്ലൊരു വേർഡിലേക്ക് എങ്ങനെ എത്തും എന്നുള്ള ആലോചനയിൽ ഇങ്ങനെ പോയി. അങ്ങനെയാണ് എപ്പോഴോ ഞാൻ ആലോചിക്കുന്നത്. അനിത ചേച്ചി, അത് വി പി സത്യൻ്റെ ഭാര്യ അനിത ചേച്ചി, ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വി പി സത്യൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഫുട്ബോളർക്ക് പാട്ടിനോടും ഭയങ്കര ഇഷ്ടമായിരുന്നു, എപ്പോഴും അവർ റേഡിയോയിൽ പാട്ട് കേട്ടിരുന്നു, ഒരുമിച്ചിരുന്ന് പാട്ട് കേൾക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. അപ്പോഴാണ് അതിൽ ആലോചന തുടങ്ങുന്നതും. ആ ഓപ്പണിങ്, പട്ടുപെട്ടിയിലന്ന് നമ്മൾ കേട്ടു കേട്ടൊരീണം എന്ന് ഓപ്പൺ ചെയ്യാം ആ പാട്ട് എന്ന് എഴുതി വെക്കുന്നത്. അപ്പോൾ എനിക്ക് അപ്പോൾ ഒരു പ്രതീക്ഷയില്ല, ഈ പട്ടുപെട്ടി എന്നൊക്കെ പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളതൊരു പ്രശ്നം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ വരി അയച്ചു കൊടുത്തപ്പോൾ പ്രജേസൻ ഓക്കെ അടിച്ചു, വിശ്വജിത്ത് എനിക്ക് മെസ്സേജ് ചെയ്തു, പട്ടുപെട്ടി എന്ന് പറയുന്ന സ്റ്റാർട്ട് ചെയ്യുന്നൊരു പാട്ട് മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുണ്ടാവില്ല, ആ വേർഡ് അങ്ങനെ പാട്ടിൽ ഉപയോഗിച്ചിട്ടില്ല, അങ്ങനൊരു പുതുമയുണ്ട് ആ പാട്ടിലെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ബാക്കി എഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് ആ പാട്ട് പൂർത്തിയാക്കുന്നത്. പാട്ട് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇത് ആര് പാടും എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളാണ്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ പോയില്ല. ആര് പാടിയാലും എന്നെ സംബന്ധിച്ച് ഇതൊരു സിനിമാ ഗാനമായി കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സിനിമാ ഗാനം എന്നുള്ള സന്തോഷമുണ്ട്. അത് ആര് പാടിയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഞാൻ നിൽക്കുന്നു. അങ്ങനെയാണ് ഒരു ദിവസം പ്രജേസൻ അനൗൺസ് ചെയ്യുന്നത്, ഈ പാട്ട് പാടാൻ പോകുന്നത് മലയാളത്തിൻ്റെ ഭാവഗായകൻ പി ജയേന്ദ്ര മാഷാണെന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എൻ്റെ ആദ്യത്തെ സിനിമാ ഗാനമായി വരാൻ പോകുന്നത്, പാടുന്നത് മലയാളത്തിൻ്റെ ഭാവഗായകനാണ്. ഞാൻ ചെറുപ്പകാലം തൊട്ട് യേശുദാസ്, പി ജയചന്ദ്രൻ, സുശീല, ചിത്ര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പേരുകളിൽ നമ്മളെ ജീവിതത്തിൽ ഉടനീളം നമ്മളെ ഓർമ്മകളാലും വികാരങ്ങളാലും ഒക്കെ തൊട്ടുണർത്തുന്ന ശബ്ദം, ശബ്ദങ്ങളിൽ ഒരാൾ അദ്ദേഹമാണ് എൻ്റെ ഒരു പാട്ട് പാടാൻ പോകുന്നത് എന്നുള്ള വലിയൊരു ഒരു ആകാംക്ഷ, സന്തോഷം, അടക്കാനാവാത്ത സന്തോഷം, ഇതൊക്കെ കൂടെ ഉള്ളൊരു അനുഭവത്തിലൂടെ അങ്ങനെ കടന്നുപോയി. അങ്ങനെ റെക്കോർഡിംഗ് ദിവസം തൃശ്ശൂരാണ്, തൃശ്ശൂരുള്ള ഓം സ്റ്റുഡിയോയിലാണ് റെക്കോർഡിംഗ് നടക്കുന്നത്. ഓം സ്റ്റുഡിയോ എന്ന് പറയുന്നത് അനൂപ് ശങ്കർ എന്ന് പറയുന്ന ഗായകൻ്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റുഡിയോ ആണ്. ഞാനും അൻസാർ എന്ന് പറയുന്ന ഒരു സുഹൃത്തും കൂടെ ആണ് റെക്കോർഡിങ്ങിനായിട്ട് പോകുന്നത്. വിശ്വജിത്ത് അവിടെ എത്തും എന്ന് പറഞ്ഞു. വിശ്വജിത്ത് എത്തി, ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു, ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഭാവഗായകനെ നേരിട്ട് കാണാൻ പോകുന്നു, പാട്ടുകളിലൂടെ മാത്രം അറിഞ്ഞൊരു മനുഷ്യനെ, ഇങ്ങനെ എന്ത് സംസാരിക്കും, എന്തായിരിക്കും അദ്ദേഹം നമ്മളോട് പറയുക, എങ്ങനെയായിരിക്കും റെക്കോർഡിംഗ് നടക്കാൻ പോവുക എന്നൊക്കെ, വരികൾ ഇഷ്ടാവുമോ, ഇനി വരികളിൽ എന്തെങ്കിലും മാറ്റം വേണ്ടി വരുമോ എന്നൊക്കെ, ഇങ്ങനെയുള്ള ആലോചനകളിൽ തന്നെയാണ് ഞാൻ പെട്ട് കിടക്കുന്നത്. അങ്ങനെ അനൂപ് ശങ്കർ ഞങ്ങളെ സ്വീകരിച്ചു, ഞങ്ങൾക്ക് റിഫ്രഷ് ചെയ്യണമെങ്കിൽ റൂമൊക്കെ തന്നു. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി, ഇറങ്ങാൻ തോന്നുന്നില്ല ഭയങ്കര ടെൻഷൻ കൊണ്ട്. ഒരു ഘട്ടത്തിൽ ഞാൻ ഇറങ്ങി, ചുമ്മാ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഇറങ്ങി നോക്കും, നേരെ മുമ്പിൽ സെറ്റിയിലിരിക്കുന്നത് മലയാളത്തിൻ്റെ ഭാവഗായകൻ. അപ്പോൾ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം പോലെ മുന്നിലേക്ക് ഇങ്ങനെ കുതിച്ചു വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് പേടിയാണ് തോന്നുന്നത്, ഈ പാട്ടുകളൊക്കെ പാടി മനുഷ്യനാണ് മുന്നിലിരിക്കുന്നത്. ഞാൻ മിണ്ടാതെ അവിടെ തന്നെ നിന്നു. അപ്പോൾ അദ്ദേഹം എന്നെ നോക്കി, എന്താ ചോദിച്ചു, എന്താ താനെന്താ ഇവിടെ എന്താ ചോദിച്ചു. അപ്പോൾ ഞാനാണ് പാട്ട് എഴുതിയതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഇല്ലാതെ വീണ്ടും വരികളിലേക്ക് എന്നെ നോക്കി, പിന്നെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ആ വരിയൊക്കെ നന്നായിട്ടുണ്ട്, നോക്കാം എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, പിന്നെ ഒന്നും പറഞ്ഞില്ല. ഞാനിങ്ങനെ വളരെ സൈലൻസാണ്, ഒന്നും ഉണ്ടാതെ ഞാനിങ്ങനെ നിൽക്കുന്നു, അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ വിശ്വജിത്ത് വന്നു റെക്കോർഡിങ്ങിലേക്ക്, കൺസോളിലേക്ക് അദ്ദേഹം കയറി റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം പാടാൻ തുടങ്ങി. എഴുതി വെച്ച ഓരോ വരിയും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഉള്ളൊരു ആനന്ദം ഞാനിങ്ങനെ അനുഭവിച്ച് കൺസോളിൻ്റെ അപ്പുറത്തിരിക്കുന്നു, ഞാനും വിശ്വജിത്തും കൂടെ. വിശ്വജിത്ത് എന്നൊരു സംഗീത സംവിധായകൻ ആഗ്രഹിച്ച വഴി നിന്ന് ചെറുതായിട്ടൊക്കെ മാഷി മാറി തുടങ്ങുമ്പോൾ വിശ്വജിത്ത് ഇടപെടാൻ തുടങ്ങി. അത് മാഷി ഇങ്ങനെയല്ല, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവം മാറിയത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിശ്വ നിങ്ങൾ പാടണം, നിങ്ങൾ പാട്, നിങ്ങൾ പഠിക്കുക. എന്നെ എന്തിനെ വിളിച്ചു വരുത്തിയത്, ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു ഇറങ്ങിപ്പോയി. അദ്ദേഹം ഇറങ്ങിപ്പോയപ്പോൾ ഞാനാകെ ടെൻഷൻ, എൻ്റെ ആദ്യത്തെ പാട്ട് പാടി ഇടയ്ക്ക് വെച്ചിട്ട് ഗായകനെ ഇറങ്ങിപ്പോകുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ഞാൻ പിന്നാലെ ഓടി, ഞാൻ സാറെ കൈ പിടിച്ചു, സാറെ ഒരു കുഴപ്പമില്ല, വിശ്വജിത്ത് അങ്ങനെ പറഞ്ഞു പോയതാണ്, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും, വിശ്വനും വന്നു, ഒന്നും വിചാരിക്കരുത് സാർ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. അദ്ദേഹം വീണ്ടും കയറി. വിശ്വത്ത് ഞാനിനി ഒന്നും പറയുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ വിശ്വത്ത് ഒന്നും പറയാതിരുന്നു, പാട്ട് റെക്കോർഡിങ് തുടർന്നു. വിശ്വജിത്ത് ഒന്നും ഇടപെടാണ്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുന്നു,

0: തുടങ്ങി. വിശ്വ ഓക്കെയാണോ, എന്തെങ്കിലും പറയൂ, വിശ്വ ഓക്കെയാണെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ വിശ്വത്ത് മെല്ലെ മെല്ലെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. അതൊരു ഭയങ്കര രസകരമായ ഒരു ഇതിലേക്ക് മാറി. ആദ്യത്തെ ക്ഷോഭത്തിൻ്റെയും പിണക്കത്തിൻ്റെയൊക്കെ ഭാവം മാറി, ഈ നല്ലൊരു അന്തരീക്ഷം പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ പാട്ട് പൂർത്തിയായി കഴിഞ്ഞപ്പം പുറത്തേക്ക് ഇറങ്ങി വന്നത് അകത്തേക്ക് കയറിപ്പോയ പി ജയചന്ദ്രനല്ല, അത് വേറൊരു നമ്മളോടൊക്കെ അടുത്ത് സൗഹൃദമുള്ള ഒരു മനുഷ്യനായി വളരെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരികയും അതുവരെയുള്ള പിണക്കൊക്കെ മാഞ്ഞു പോവുകയും വളരെ സ്നേഹവും സന്തോഷവും സംഗീതവും നിറഞ്ഞ കുറേ നേരങ്ങൾ കിട്ടുകയും ചെയ്തു. കുറേ നേരം ആ റെക്കോർഡിങ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറോളം അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചിരുന്നു. പാട്ടുകൾ പാടി, സുശീലാമ്മയുടെ പാട്ടുകൾ എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു ഇഷ്ടത്തിനെ കുറിച്ച് പറഞ്ഞു. അത് അദ്ദേഹം പാടി തന്നു, പല പാട്ടുകളും അവിടെ ഇരുന്ന് പാടി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തന്നെ പാട്ടുകൾ പാടി, മറ്റുള്ളവരുടെ പാട്ടുകൾ, അങ്ങനെ എല്ലാ പാട്ടുകളും പാടിക്കൊണ്ടും സംഗീതത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടും മനോഹരമായിട്ടുള്ള ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറേ നിമിഷങ്ങൾ അദ്ദേഹം സമ്മാനിച്ചു. പിന്നീട് പാട്ടൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാറിൽ ഒറ്റയ്ക്ക് ശരിക്കും ഒരു ചെറുപ്പക്കാരനേക്കാൾ ഊർജ്ജസ്വലനായിട്ട് ചാടി ഇറങ്ങി സ്വന്തം കാറെടുത്ത് പെട്ടെന്ന് പിന്നോട്ട് റിവേഴ്സൊക്കെ എടുത്ത് സിനിമ സ്റ്റൈലിൽ അദ്ദേഹം ആ കോമ്പൗണ്ട് ഇട്ട് പോകുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. കാരണം ഇത്ര മുതിർന്നൊരു ഗായകൻ ചെറുപ്പക്കാരേക്കാൾ വളരെ ഊർജ്ജസ്വലനായി പാട്ട് പാടുന്നു, പാട്ട് കഴിഞ്ഞ് ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങിപ്പോകുന്നു. മനോഹരമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അത് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട്. പിന്നീട് പാട്ടിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത് എത്രയോ പാട്ടുകളുള്ള ഒരു പാട്ട് മാത്രമാണ്, എന്നെ സംബന്ധിച്ച് മാത്രമാണ് അത് എൻ്റെ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത്. വിശ്വജിത്തിനെ സംബന്ധിച്ച് പി ചന്ദ്രൻ മാഷ് പാടുന്ന ആദ്യത്തെ പാട്ടായിരിക്കും. ആ രണ്ട് പ്രത്യേകതയ്ക്ക് അപ്പുറത്ത് ഈ പാട്ടിന് എന്ത് പ്രാധാന്യം എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും സിനിമ വന്നപ്പോൾ സിനിമയിൽ ആ പാട്ട് അത്ര കൂടുതൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല, കുറച്ച് നേരത്തേക്ക് മാത്രമേ പാട്ടുണ്ടായിട്ടുള്ളൂ സിനിമയിൽ. അത് അതുകൊണ്ടാണോ എന്താ അറിയില്ല, വലിയൊരു ശ്രദ്ധയിലേക്ക് ആ പാട്ട് എത്തിയില്ല. എങ്കിലും ആ പാട്ടിൻ്റെ യഥാർത്ഥത്തിലുള്ള റിലീസിന് തൊട്ട് മുമ്പ് എപ്പോഴോ മറ്റു രീതിയിൽ അത് അപ്ലോഡ് ചെയ്യപ്പെട്ടു. യൂട്യൂബിൽ എവിടെയോ മറ്റ് ഒരു പൈറേറ്റഡ് വേർഷൻ എന്നുള്ള രീതിയിൽ ആ പാട്ട് അപ്ലോഡ് ചെയ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ബാംഗ്ലൂർ അങ്ങനെയുള്ള ഏതൊരു ആരാധകനിത് കേൾക്കുകയും അദ്ദേഹത്തിന് ഈ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ജയേന്ദ്ര മാഷോട് മാഷി ഇങ്ങനൊരു പാട്ട് പാടിയിട്ടുണ്ടോ എന്ന് അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അപ്പോഴാണ് ആ പാട്ടിനെ കുറിച്ച് ഓർക്കുന്നത്. വീണ്ടും ആ പാട്ട് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അത് മേക്കിംഗ് വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹം പറയുകയും വീണ്ടും രണ്ടാമത് അദ്ദേഹത്തെ കാണാൻ ഒരു അവസരം ഉണ്ടാവുകയാണ്. എല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് പാടുന്ന മേക്കിംഗ് വീഡിയോ എടുത്തു. അന്നും അദ്ദേഹത്തിനോടൊപ്പം കുറേ സമയം ചിലവഴിക്കാനുള്ളൊരു അവസരം ഉണ്ടായി. അങ്ങനെ ആ പാട്ടിറങ്ങി. എന്നെ സംബന്ധിച്ച് ഇപ്പോഴും വലിയ പ്രാധാന്യമുള്ള നല്ല ഓർമ്മകൾ നിന്നൊരു പാട്ടായിട്ട് നിൽക്കുന്നത്. പാട്ടിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പലരും എന്നോട് പറഞ്ഞു, സാറെ മാഷെന്ന് വിളിക്കും, മാസ്റ്റർ എന്ന് വിളിച്ചിട്ട് സംസാരിക്കും. മാഷെന്ന് വിളിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല, ഏത് സ്കൂളവിടെ തന്നെ ഞാൻ പഠിപ്പിച്ചതെന്ന് അദ്ദേഹം ചോദിക്കും. എങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ വിളിക്കാൻ, ചേട്ടാന്ന് വിളിക്കാനുള്ള അടുപ്പമുണ്ടോ എന്ന് അറിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ ഒരു ദിവസം ഞാൻ വിളിച്ചു, വിളിച്ചപ്പം അദ്ദേഹം എടുത്തില്ല. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ കോളിൽ പി ജയചന്ദ്രൻ എന്ന് പറയുന്ന പേരിങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പം ഭയങ്കര ആവേശത്തോടെ ആകാംക്ഷയോടെ ഞാനത് എടുത്തു. അദ്ദേഹം കുറേ നേരം സംസാരിച്ചു. ആ പാട്ട് ഡൽഹിയിലെങ്ങാനുള്ള മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് പാട്ടുപെട്ടി പാടിയതിനെക്കുറിച്ചും അന്നുണ്ടായ റെസ്പോൺസിനെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ ആവേശത്തോടെ സംസാരിച്ചു. എന്നെ സംബന്ധിച്ച് അത് വലിയൊരു ആനന്ദകരമായിട്ടുള്ള മുഹൂർത്തമായിരുന്നു. പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പാട്ടുകളെ കൂട്ടത്തിൽ ഈ പാട്ടും എടുത്തു പറഞ്ഞു. ഒപ്പം തന്നെ മറ്റൊരു സന്തോഷം, രവി മേനോൻ അദ്ദേഹത്തിൻ്റെ 101 പാട്ടുകൾ സെലക്ട് ചെയ്തതിലൊരു പാട്ട് പാട്ടുപെട്ടിയിൽ അന്ന് നമ്മളായിരുന്നു. ഇത് എത്രയോ പാട്ടുകൾ പാടിയൊരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല പാട്ടുകളുടെ ലിസ്റ്റിൽ തന്നെ വന്നു എന്നുള്ള വലിയൊരു സന്തോഷം പാട്ട് തന്നു. ഇങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ തന്ന ഒരു പാട്ടായിരുന്നു. ജയേന്ദ്ര മാഷ ഓർമ്മയ്ക്ക് മുമ്പിൽ ഇപ്പോഴും നമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതികമായ സാന്നിധ്യം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് പാട്ടുകളിലൂടെ അദ്ദേഹം എപ്പോഴും മാത്രമല്ല എല്ലാ കാലത്തും തുടരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം.
1: ഈ പരിപാടിയിൽ ഇതുവരെ സംസാരിച്ചത് ക്യാപ്റ്റൻ, വെള്ളം, ജയിലർ തുടങ്ങിയ സിനിമകളിലെ ഗാനരചയിതാവ് നിതീഷ് നടേരി. ആദ്യമായി

0: ആരോഗ്യം അമൂല്യം.
1: ഓട്ടിസം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ ചൈത്ര എസ് എം.
2: ഓട്ടിസം അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നത് ഇന്ന് വളരെ കൂടുതലായി കുട്ടികളിൽ കണ്ടുവരാറുള്ള

0: ഒരവസ്ഥയാണ്. ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും 2.5 വയസ്സിനു മുൻപ് തന്നെ കുട്ടികളിൽ പ്രകടമാകാറുണ്ട്. അവയെ പ്രധാനമായും സാമൂഹിക ഇടപെടലുകളിൽ വരുന്ന പ്രശ്നങ്ങൾ, ആശയവിനിമയത്തിലെ തകരാറുകൾ, സ്വഭാവത്തിലെ തകരാറുകൾ എന്നിങ്ങനെ 3 തരംതിരിക്കാം. എന്തൊക്കെയാണ് സാമൂഹിക ഇടപെടലുകളിലെ തകരാറുകൾ? ഒരു കുഞ്ഞു ജനിച്ച് 2-3 മാസം പ്രായമാകുമ്പോൾ തന്നെ അമ്മയെ തിരിച്ചറിയുവാനും ചിരിക്കുവാനും തുടങ്ങും. എന്നാൽ ഓട്ടിസ്റ്റിക്കായ കുട്ടികൾക്ക് ഇതിന് സാധിക്കുകയില്ല. പിന്നീട് കുറച്ചു വലുതായാലും മാതാപിതാക്കൾ വിട്ടുനിന്നാലോ അവരെ കാണാതിരുന്നാലോ സാധാരണ കുട്ടികളിൽ കാണാറുള്ള ഉത്കണ്ഠയോ പേടിയോ ഇത്തരം കുട്ടികളിൽ ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ സമപ്രായക്കാരുമായി ഇടപെടുവാനും അവരോടൊപ്പം കളികളിൽ ഏർപ്പെടുവാനും ഇവർ വൈമുഖ്യം കാണിക്കാറുമുണ്ട്. ഇനി ആശയവിനിമയത്തിലുണ്ടാകാവുന്ന തകരാറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കമിഴുക, ഇരിക്കുക, നടക്കുക എന്നിങ്ങനെയുള്ള വളർച്ചയുടെ വിവിധ നാഴികക്കല്ലുകളെപ്പറ്റി നമുക്കറിയാം. അതുപോലെ തന്നെ ആശയവിനിമയത്തിനും വളർച്ചയുടെ ഭാഗമെന്നോണം നാഴികക്കല്ലുകളുണ്ട്. അത് വാക്കുകളിലൂടെയോ ആംഗ്യഭാഷയിലൂടെയോ ആകാം. ഉദാഹരണത്തിന്, 6 മാസം പ്രായമുള്ള കുഞ്ഞ് ചെറിയ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക, 1 വയസ്സിൽ അമ്മ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ ആവശ്യമുള്ള സാധനങ്ങൾ കാണിച്ചു തരിക എന്നിങ്ങനെ. എന്നാൽ ഓട്ടിസമുള്ള കുട്ടികൾ ഇത്തരം കാര്യങ്ങളിൽ പ്രയാസം നേരിടാറുണ്ട്. അടുത്തതായി ഓട്ടിസമുള്ള കുട്ടികളിൽ കാണുന്ന സ്വഭാവത്തിലെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അത്തരം കുട്ടികൾ പലപ്പോഴും ഒരേ കാര്യം തന്നെ ആവർത്തിച്ചു ചെയ്യുന്നതായി കാണാം. ഉദാഹരണത്തിന്, തല ഇളക്കിക്കൊണ്ടിരിക്കുക, കൈ കൊട്ടിക്കൊണ്ടിരിക്കുക എന്നിങ്ങനെ. ഇതിനു പുറമെ ജീവനില്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിനോട് അമിതമായ അടുപ്പം പുലർത്തുന്നതായും കാണാം. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളൊരു കുട്ടിയിൽ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറുടെ അഭിപ്രായം സ്വീകരിക്കേണ്ടതാണ്. ഓട്ടിസത്തിനുള്ള ആയുർവേദ ചികിത്സയ്ക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. ദഹനപ്രക്രിയയെയും ചയ ഉപചയങ്ങളെയും ശരിയാക്കുവാനുള്ള ഔഷധ പ്രയോഗമാണ് ആദ്യഘട്ടം. ഇതോടൊപ്പം തന്നെ ചില പഥ്യങ്ങളും നിർദ്ദേശിക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഗ്ലൂട്ടൻ എന്ന പ്രോട്ടീൻ അടങ്ങിയ ഗോതമ്പും അതുപോലെ തന്നെ കാസിൻ അടങ്ങിയ പാലുത്പന്നങ്ങളും ഓട്ടിസ ലക്ഷണങ്ങളെ വർദ്ധിപ്പിക്കുന്നതായി അനുഭവത്തിൽ കാണുകയും ഗവേഷണങ്ങളിൽ തെളിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായ ദഹനവും പഥ്യവും ഓട്ടിസ ചികിത്സയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്ന് പറയാം. 2. കുട്ടിക്ക് തന്നെ പറ്റിയും തന്റെ ചുറ്റുപാടിനെ പറ്റിയും അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇതിനായി ചില ഔഷധ പ്രയോഗങ്ങൾക്ക് പുറമെ നസ്യം, ശിരോധാര, ശിരോവസ്തി തുടങ്ങിയ ചികിത്സാരീതികളും അവലംബിക്കാറുണ്ട്. 3. ആദ്യ 2 ഘട്ടങ്ങൾ കൊണ്ടുണ്ടായ പുരോഗതിയെ നിലനിർത്തുവാനും ഓട്ടിസത്തിന് കാരണമെന്ന് കരുതുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന പ്രതിഭാസത്തെ ചെറുക്കുവാനും ഉതകുന്ന രസായന സേവയാണ്. ഇതോടൊപ്പം തന്നെ യോഗ, സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, പാരന്റൽ കൗൺസിലിംഗ് തുടങ്ങിയ ഇതര ചികിത്സാ ഉപാധികളും സ്വീകരിക്കാറുണ്ട്. പിന്നീട് കുട്ടിയുടെ അവസ്ഥയനുസരിച്ച് ചികിത്സകൾ പ്രതിവർഷം ആവർത്തിക്കുവാനും നിർദ്ദേശിക്കാറുണ്ട്. ഓട്ടിസത്തിന് ഒരു രോഗം എന്നതിനേക്കാൾ ഒരു അവസ്ഥ എന്ന വിശേഷണം നൽകുന്നതായിരിക്കും അഭികാമ്യം. തുടക്കത്തിൽ തന്നെ തിരിച്ചറിയുകയും വേണ്ട വൈദ്യസഹായം തേടുകയും ചെയ്താൽ ഓട്ടിസമുള്ള കുട്ടികൾക്ക് ഒരു പരിധിവരെ സ്വാഭാവിക ജീവിതം നയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും.
1: ഓട്ടിസം ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ചൈത്ര SM.

0: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ്, കിഞ്ചന വർത്തമാനം, രചന സി കൃഷ്ണകുമാർ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: എന്നാലും എന്റെ ദിനേശ, നിനക്ക് ഭയങ്കര നഷ്ടം തന്നെയാ പറ്റിയത്. ശേഖര മുതലാളിയുടെ മോളുടെ കല്യാണം എത്ര ഗ്രാൻഡ് ആയിരുന്നു അറിയോ? നിനക്ക് വല്ല തിരക്കുണ്ടായിരുന്നെങ്കിൽ ആ സുഷമേനെ ഇടായിരുന്നില്ലേ?
4: അത് ശരി. അതെ, ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാനും സുഷമയും മാരേജിന് പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചത്. കുറച്ചു കാലം കഴിയുമ്പോ ശശിക്ക് മനസ്സിലാവും ഞങ്ങളാണ് ശരിയെന്ന്.
3: ഓ,
5: ഈ കല്യാണത്തിന് ഡ്രസ് കോഡ് എന്നൊക്കെ പറഞ്ഞ അംഗീകരിക്കാൻ പറ്റില്ല.
4: പറ്റില്ല?
3: ഓ, അപ്പൊ നിങ്ങൾ ഭാര്യ ഭർത്താവ് ഒരു ഘട്ടായി.
5: നമ്മൾ എന്ത് കളറുള്ള ഡ്രസ് ഇടണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലേ?
4: അല്ലേ?
3: ആണോ?

0: ആത്മാഭിമാനം അടിയറ വെച്ചുള്ള ഒരു പരിപാടിക്കും ഞങ്ങളെ കിട്ടില്ല.
1: കയ്യിലേ മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാനൊന്ന് കൈയടിച്ചേനെ. 4 തരം പായസം, പിന്നെ ബോളി, പരിപ്പ് വട, 30 ഐറ്റംസ് ഉണ്ടായിരുന്നു സദ്യക്ക്.
2: എന്നിട്ട് നിങ്ങൾ രണ്ടും അത് മുഴുവൻ കഴിച്ചോ?
1: അത് മുഴുവൻ കഴിക്കാൻ ആർക്കൊണ്ട് പറ്റും?
0: ഇന്നാള് നമ്മുടെ രാജേഷ് പറഞ്ഞു അവൻ 40 ഐറ്റംസ് ഉള്ള ഒരു റിസപ്ഷനിൽ പങ്കെടുത്ത കാര്യം.
1: ഏത്? നമ്മളെ മേത്തല രാജേഷ് അല്ലേ? ഓ, ബിഡൽസിന്റെ ആളാണ്.
0: അല്ലാന്നേ, കപ്പയുടെ വെറൈറ്റി തന്നെ 8 തരം ഉണ്ടായിരുന്നു. പിന്നെ ലൈവ് ദോശ, വെള്ളയപ്പം കൗണ്ടറുകള്, 10-15 തരം ഡെസേർട്സ്.
1: കേട്ടിട്ട് കൊതിയോട്.
2: ശശിയെ, സത്യം പറ, ഈ ഐറ്റംസില് 4-ൽ 1 നമ്മൾ വിചാരിച്ച കഴിക്കാൻ പറ്റൂ?
1: അങ്ങനെയൊക്കെ ചോദിച്ചാലിപ്പോ
2: നമ്മൾ എത്ര ഭക്ഷണ സാധനങ്ങളാണോ വേസ്റ്റ് ആക്കി കളയണത്. ബുഫേന്ന് ഓമനെ പേരിട്ട ഫുഡ് പോലും ആളുകൾ പ്ലേറ്റിൽ കൊള്ളാത്തത്ര നിറച്ച് അത് മൊത്തം വേസ്റ്റ് ആക്കും. അവനവന് വേണ്ടത് കുറച്ച് കുറച്ചായിട്ട് കഴിച്ചാ പോരെ, സാധനങ്ങൾ ആരും അടിച്ചു മാറ്റൊന്നും ചെയ്യില്ലല്ലോ.
1: അല്ല, അത് ശരിയാട്ടോ.
0: ഓരോ സദ്യ കഴിയുമ്പോഴും ടൗണിലെ ലാബുകാർക്ക് ജാഗരയാ. ആളുകള് കണ്ണി കണ്ടതൊക്കെ അകത്താക്കി റീഡിങ് കൂടിക്കൂടി ഒടുവില് ആസ്പത്രിയില് സ്ഥിരതാമസമാകുകയല്ലേ. എന്റെ അമ്മാവിന് കഴിഞ്ഞ മാസത്തെ ഫാസ്റ്റിംഗ് ഷുഗർ എത്രയാന്നറിയോ? 160.
1: എന്റെ അമ്മാവിന് 200 ആണല്ലോ.
2: എന്താ, അമ്മാവുമായി മത്സരിക്കുക? അല്ല പിന്നെ.
1: എന്നാലും ഒരു കല്യാണത്തിന് പോയാല് എന്തൊക്കെ കാണാനുണ്ടെന്നോ. വരന്റെയും വധുവിന്റെയും മേക്കപ്പ് കോസ്റ്റ്യൂംസ്. ശേഖര മുതലാളിയുടെ മോളെ കല്യാണത്തിന് 3 ദിവസം, ഏയ് അല്ല 4 ദിവസമല്ലേ ചടങ്ങുകള്. എന്തൊക്കെയാന്നറിയോ? മെഹന്തി, ഹൽദി, പ്രീ വെഡിങ് ഷൂട്ട്, സംഗീത സെറിമണി. എന്തൊക്കെ പരിപാടികളാണ് ഇഷ്ട.
2: എന്റെ ശശിയെ, ഓ, ഞാനൊരു കല്യാണത്തിന് പോണത് എന്തിനാന്നറിയോ?
1: പള്ളാറെ ഫുഡ് കഴിക്കാനല്ലേ.
2: എനക്ക് ആ വിചാരം തന്നെയുള്ളൂ, അതുകൊണ്ടാ നീ ഫുട്ബോൾ പോലെ ആയത്. എന്നാ കേട്ടോ, കാണാത്തവരെ കാണാനും ഓർമ്മ പുതുക്കാനൊക്കെ ഉള്ള അവസരമായിട്ടാണ് ഞാൻ കല്യാണങ്ങളെ കാണുന്നത്.
0: പക്ഷേ ഇപ്പൊ അതിനൊന്നും പറ്റാറില്ല. കല്യാണത്തിന് എന്തൊക്കെ ഘോഷങ്ങളാ ഇപ്പോ? ഒരു മിനി ഓർക്കസ്ട്ര സ്റ്റേജിൽ, കാതടിപ്പിക്കുന്ന ശബ്ദത്തിൽ പാട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഫുൾ ടൈം വായിക്കും.
1: അല്ല ദിനേശ, എനിക്കൊരു സംശയം, ഈ കല്യാണ വീട്ടിൽ ഇങ്ങനെ ഉറക്കെ പാട്ട് വെക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ?
2: എല്ലാവർക്കും ഇപ്പൊ പാടാനല്ലേ താല്പര്യം.
0: അല്ലെങ്കിലേ പ്രായമായവർക്ക് കണ്ണും ചെവിയും കുറവാ. അതിന്റെ കൂടെ ഈ ശബ്ദം കൂടി ആവുമ്പോ പിന്നെ എന്ത് സംസാരിക്കാൻ പറ്റും? പിന്നെ ഇവന്റ് മാനേജ്മെന്റുകാരുടെ ഉന്തും തള്ളും വേറെ.
2: ഇനി സ്റ്റേജിലാണെങ്കിൽ ഫോട്ടോഗ്രാഫർമാരും വീഡിയോക്കാരും നേരെ നിരയായിട്ട് അങ്ങ് നിൽക്കും. നമുക്കൊന്ന് കാണാൻ പറ്റില്ലടോ കല്യാണം.
1: അതിനിങ്ങനെ കാണാൻ വേണ്ടിട്ടല്ലേ അപ്പുറത്തെ LED വാളില് കല്യാണം കാണിക്കണത്.
2: അങ്ങനെയൊക്കെ തന്നെയാ കാണാറ്.
0: ഭക്ഷണത്തിന്റെ കാര്യം അതിലും വിശേഷം.
1: എന്തേ, ഫുഡ് അടിപൊളിയല്ലേ?
0: ആളുകള് ഭക്ഷണം ആദ്യമായിട്ട് കാണുന്ന പോലെ അല്ലേ ആക്രാന്തം കാണിക്കണത്.
1: അല്ല, അത് ശരിയാട്ടോ, മിക്ക സദ്യക്ക് ഞാൻ
2: കണ്ടിട്ടുണ്ട്.
0: സീറ്റ് പിടിക്കാനുള്ള കഷ്ടപ്പാട് പറയാതിരിക്കുക ഭേദം. ഉന്തിയും തള്ളിയും ഒരു വിധം അകത്തെത്തി സീറ്റ് പിടിച്ചു കഴിഞ്ഞ ആ പന്തിയിലെ എച്ചിലെല്ലാം വരെ എടുത്തിട്ടുണ്ടാവില്ല.
1: പറഞ്ഞൊക്കെ റെഡിയാണ്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേര് ഒരു കണക്കിന് ഭാഗ്യവന്മാരാ. എന്റെ കല്യാണത്തിന് ആൽബം വരെ ഫുൾ ഡാമേജ് ആ. അതും എന്താ വെയിറ്റ്, ഓരോ ആൽബം മിനിമം 10 കിലോ ഉണ്ടാവും.
2: എന്റെ 20 കിലോ ഉണ്ടാവും.
1: അപ്പൊ മത്സരിക്കല്ലേ.
2: അല്ല പിന്നെ, കല്യാണത്തിനും റിസപ്ഷനും ചെലവാവണ 10-30 ലക്ഷം രൂപ ഈ കുട്ടികളുടെ പേരിൽ ബാങ്കിലിട്ട് കൊടുക്കാൻ വേണ്ടത്. അവർക്ക് ഈ പണം എത്രയോ ഉപകാരപ്പെടും.
1: അപ്പൊ ചുരുക്കത്തില് നിങ്ങളെ മോള് അനുവിന്റെ കല്യാണത്തിന് സദ്യ കഴിക്കാനുള്ള മോഹം ഒരു തീരുമാനമായി.
2: അവക്ക് കല്യാണം തന്നെ വേണ്ടാന്നാണോ പറയണേ? എന്നിട്ടോ അവന്റെ ഒരു സദ്യ.
1: മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂലല്ലോ.
3: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ്, കിഞ്ചന വർത്തമാനം, രചന സി കൃഷ്ണകുമാർ,
4: ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ് കീഴടത്ത്, സൂര്യ VS.
3: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്ര തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
7: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.

0: ജ്വല്ലേഴ്സ് പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്ക് സംസ്ഥാന ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് വർക്കർ നിയമനത്തിലുള്ള കൂടിക്കാഴ്ച 20 മെയ്ലേക്ക് മാറ്റിവച്ചതായി ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. അസാപ്പിന്റെ വയനാട് ജില്ലയിലെ മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഇന്ന് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. രാവിലെ 10 ആരംഭിക്കുന്ന മേളയിൽ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. ഫോൺ നമ്പർ 9495999669. വയനാട് ജില്ലയിലെ വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നതിന് കോച്ചിനെ നിയമിക്കുന്നു. ഫുട്ബോൾ പരിശീലനത്തിൽ കുറഞ്ഞത് ഡി ലൈസൻസ് ഉണ്ടായിരിക്കണം. താൽപര്യമുള്ളവർ ഇന്ന് രാവിലെ 11 ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. ഫോൺ നമ്പർ 9446254247. കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 04842422275. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ തച്ചിങ്ങനാടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളുടെ രാത്രികാല പഠന മേൽനോട്ട ചുമതലകൾക്കായി മാട്രൺ കം റെസിഡന്റ് ട്യൂട്ടർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. പ്രതിമാസം 12,000 രൂപയാണ് ഹോണററിയം. ഫോൺ നമ്പർ 8547630139.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ. പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഡൽഹിയിൽ SIR നടപടികൾ June 30 ആരംഭിക്കും. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൗ സൂപ്പർ ജയൻസിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി നെതർലാൻഡ്സിലെത്തി. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബറേൻസൺ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ മോദി നെതർലാൻഡ്സിലെത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
1: സന്ദർശനവേളയിൽ ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും സന്ദർശിക്കും. ഇന്ന് അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയും പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. നെതർലാൻഡ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോഥൻബർഗിലേക്ക് പോകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ 4ാം പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയോടൊപ്പം ഇന്ത്യ നോർവേ ബിസിനസ് ആൻഡ് റിസർച്ച് ഉച്ചകോടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 3ാമത് ഇൻഡോ നോർഡിക് ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും

0: സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അബുദാബിയിൽ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉന്നതതല ചർച്ച നടത്തുകയായിരുന്നു അദ്ദേഹം. യു എ ഇയിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചതായി ധനമന്ത്രാലയം ഇന്നലെ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്ന് മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. വിദേശയാത്രകൾക്ക് സെസ് നികുതി സർചാർജ് എന്നിവ ചുമത്തുന്നത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ട് നിരസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശയാത്രകൾക്ക് അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക, വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നത് ലളിതമാക്കുക തുടങ്ങിയവയ്ക്കുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഹോർമുസ് കടലെടുക്ക് തുറക്കുമെന്നും ആണവായുധം സ്വന്തമാക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള കരാറുകൾ ഇറാൻ പാലിക്കുന്നില്ലെന്ന് ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ആരോപിച്ചു. അതിനിടെ ചൈനാ സന്ദർശന വേളയിൽ അമേരിക്കയും ചൈനയും പ്രധാന വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി യു എസ് പ്രസിഡന്റ് അറിയിച്ചു. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കാലാവധി 45 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. വാഷിംഗ്ടണിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. June 2-3 തീയതികളിൽ തുടർ ചർച്ചകൾ നടക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് അറിയിച്ചു. എന്നാൽ മേഖലയിൽ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യു ഡി എഫ് നേതൃയോഗം ഇന്ന് ചേരും. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. അതിനിടെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി സ്വന്തം ജില്ലയിലെത്തിയ വി ഡി സതീശന് എറണാകുളം ഡി സി സിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഊഷ്മള സ്വീകരണം നൽകി. ഡൽഹിയിൽ പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കൽ തീവ്രയജ്ഞ നടപടികൾ June 30 ആരംഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അർഹരായ എല്ലാ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക, അല്ലാത്തവരെ ഒഴിവാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പരിശീലനവും ആവശ്യമായ സാമഗ്രികളുടെ ക്രമീകരണങ്ങളും June 20 മുതൽ 29 വരെ നടക്കും. നിലവിൽ ഡൽഹിയിൽ 1.48 കോടിയിലധികം വോട്ടർമാരുണ്ട്. എസ് ഐ ആർ പ്രക്രിയ പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക October 7 പ്രസിദ്ധീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതി ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. ഗാംഗ്ടോക്കിൽ നടക്കുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ ഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 2-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ ഔദ്യോഗിക മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും സി ബി എസ് ഇ അറിയിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷ June 21. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയിരുന്നു. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഒ എം ആർ പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും പരീക്ഷ നടത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു.
2: CBI गहरा तक जाएगी, किसी को इस बार बख्शा नहीं जाएगा. राधाकृष्ण कमेटी को पूरा लागू करने के बावजूद भी ये घटना हुई. CBI ने तुरंत कार्रवाई किया है. CBI इसको तह तक जाएगी. मैं और एक विषय जो मेन विषय में कहना था, अगले साल से नीट की परीक्षा कंप्यूटर बेस्ड टेस्ट से होगी.
0: नीट ചോദ്യ പേപ്പർ ചോർച്ച ക്രമക്കേടുകളിൽ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന ആളെ CBI അറസ്റ്റ് ചെയ്തു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വേണ്ടി പരീക്ഷാ നടപടികളിൽ പങ്കാളിയായിരുന്ന കെമിസ്ട്രി ലെക്ചറർ പി വി കുൽക്കർണിയാണ്

0: പൂനെയിൽ പിടിയിലായത്. ചോദ്യപേപ്പറുകൾ കൈകാര്യം ചെയ്യാൻ ഇയാൾക്ക് അനുമതിയുണ്ടായിരുന്നു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൗ സൂപ്പർ ജയൻസിന് 7 വിക്കറ്റ് വിജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സ് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ സൂപ്പർ ജയൻസ് 38 പന്തിൽ 90 റൺസ് നേടിയ മിച്ചൽ മാർഷിന്റെ കരുത്തിൽ 16.4 ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു. മാർഷ് തന്നെയാണ് മത്സരത്തിലെ താരം. എന്നാൽ വിജയത്തിന് ശേഷവും ലക്നൌ സൂപ്പർ ജയൻസിന്റെ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം മലേഷ്യൻ സഖ്യത്തെ നേരിടും. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ജാപ്പനീസ് സഖ്യത്തെ 21-12 21-13 എന്ന സ്കോറിനാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. അതേസമയം പി വി സിന്ധു, ലക്ഷ്യസൻ എന്നിവർ ടൂർണമെന്റിൽ നിന്നും പുറത്തായി. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര ചെരുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരി മരിച്ചു. കക്കറമുക്ക് സ്വദേശിനി സോനയാണ് മരിച്ചത്. പരിക്കേറ്റ ഭർത്താവ് റിജിൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ നാളെ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. വനിതാ ശാക്തീകരണത്തിനായുള്ള പാർലമെന്ററി സമിതി രൂപീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ലോക്സഭാംഗം ദഗ്ഗുബാട്ടി പുരന്തേശ്വരിയെ സമിതി അധ്യക്ഷയായി നിയമിച്ചു. ലോക്സഭയിൽ നിന്ന് 18 പേരും രാജ്യസഭയിൽ നിന്ന് 10 പേരും ഉൾപ്പെടെ 28 പേരാണ് സമിതിയിലുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ. ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഡൽഹിയിൽ SIR നടപടികൾ June 30 ആരംഭിക്കും. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൗ സൂപ്പർ ജയൻസിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
2: രാജാ ബിംബിസാരൻ എന്ന നാടകത്തിൽ നിന്ന് ഒരു ഗ്രാമഫോൺ ഗാനം. പി ലീലയും സെബാസ്റ്റ്യൻ ജോസഫും പാടിയത്. രചന പി ഭാസ്കരൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: രാജാ ബിംബിസാരൻ എന്ന നാടകത്തിൽ നിന്നുള്ള ഗ്രാമഫോൺ ഗാനമാണ് നിങ്ങൾ കേട്ടത്. പി ലീല, സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവർ പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: നാടുനീളെ അലഞ്ഞുതിരിഞ്ഞും ജാതിക്കാർക്ക് ക്രിയകൾ ചെയ്തും തോന്നിയപാട് തിന്നും കുടിച്ചും കണ്ടെടുത്തൊക്കെ കിടന്നും കാലത്തെ ചവിട്ടി പിന്നിലാക്കുക മാത്രമാണ് കുഞ്ഞുമാക്കോതയ്ക്ക് ജീവിതം. അന്തിക്കള്ളു മോന്താൻ അയാടെ ജാതിക്കാരെ ഷാപ്പിനു മുന്നിൽ തലയും കുമ്പിട്ട് കുന്തിച്ചിരുന്നപ്പോൾ കുഞ്ഞുമാക്കോത മാത്രം അവരുടെ മുന്നിലൂടെ നെഞ്ചും വിരിച്ച് അച്ചമ്പിയോടൊപ്പം പോയി തൊട്ടുതൊട്ടിരുന്നു. മാക്കോതയ്ക്കെന്തോ കാര്യമായ ഗതികേട് വരാനിരിക്കുന്നുണ്ടെന്ന തോന്നൽ അവർക്കെല്ലാം ഉണ്ടായിരുന്നു. ചീര മാത്രമാണങ്ങനെ ചിന്തിക്കാതിരുന്ന ഒരേയൊരു ജാതിക്കാരി. അച്ചമ്പിയെപ്പോലൊരു രക്ഷകനില്ലാഞ്ഞിട്ട് പോലും അവൾ നട്ടെല്ല് നിവർത്തിയാണ് നടന്നിരുന്നത്. അവളോട് മുട്ടാൻ നാട്ടിലെ ഇടിമുട്ടന്മാർക്ക് പോലും പേടിയായിരുന്നു. ഒരാൺകൂട്ട് വേണമെന്ന് ഉടല് പറഞ്ഞപ്പോ കൂട്ടത്തിൽ മീച്ചമുള്ള അറിവാളനെ കൊച്ചുനാളുതൊട്ടേ കൊതിച്ചുപോയ ചീരയ്ക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കുത്തിപ്പിടിച്ച് നടന്ന് കടപ്പുറത്തെ ബാസ്റ്റിൻ സായുവിന്റെ ബംഗ്ലാവിനടുത്തുള്ള കിഴവൻമരത്തിന്റെ തണലിൽ ബീഡിയും വലിച്ച് ചാഞ്ഞുകിടന്നിരുന്ന കുഞ്ഞുമാക്കോതയുടെ മുന്നിലേക്ക് ചെന്ന് ഇത്തിരി നേരം അയാളെയും നോക്കി അങ്ങനെ നിന്നു. എന്തു ഭണ്ഡാരത്തിനാണ് ഈ ഭദ്രകാളി വന്നിരിക്കുന്നതെന്ന് ഉള്ളിൽ പറഞ്ഞ് അവളെ വെറുതെ നോക്കിയ നേരത്ത് അവൾക്കു ചുറ്റുമുള്ള പുല്ലാനിപ്പൊന്തയ്ക്കും ചവിട്ടി നിൽക്കുന്ന കറുകയ്ക്കും പച്ചപ്പിരട്ടിച്ചല്ലോ എന്ന് ആലോചിച്ച് പതുക്കെ എണീറ്റ് മരത്തിന്റെ വേരിൽ ചാരിയിരുന്ന അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് അവൾ പറഞ്ഞു, എനിക്ക് കുഞ്ഞുമാക്കോതനെ ഇഷ്ടമാണ്. അയാൾ മിണ്ടുന്നില്ലെന്ന് കണ്ടിട്ടും നല്ല തീർച്ചയോടെ തുടർന്നു, കെട്ടാനുള്ള ഇഷ്ടമാണ്. നിങ്ങൾക്കെന്ത് തോന്നണം? കുഞ്ഞുമാക്കോതയ്ക്കൊന്നും പറയാനില്ലായിരുന്നു. ചെറുപ്പം തൊട്ട് കാണുന്ന പെണ്ണാണവൾ. തീവെട്ടം കണ്ടാൽ ആളിപ്പിടിക്കുന്ന വെടിമരുന്ന് പോലുള്ള ചെറുപ്പമായിട്ട് പോലും കുഞ്ഞുമാക്കോത നാലുപാടുമൊന്നു നോക്കി അർത്ഥമില്ലാത്തൊരു ചിരി ചിരിച്ചു. ആ ചിരി തീരെ പിടിച്ചില്ലെങ്കിലും ഒരു വാചകം കൂടി പറഞ്ഞിട്ടാണ് ചീര പോയത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞ്, ഇനി നിങ്ങ ആലോചിക്ക്, എന്നിട്ട് പറ. അപ്പോഴും കുഞ്ഞുമാക്കോത മിണ്ടിയില്ല, ചിരിച്ചുമില്ല. നസറയത്തിലെ അതിശയമാതാവിന്റെ പള്ളിക്കു മുമ്പിലെ ഇറച്ചിമുട്ടിക്കു ചുറ്റുമായി രൂപപ്പെട്ട ഞായറങ്ങാടിയിൽ അച്ചമ്പിയും കുഞ്ഞുമാക്കോതയും കൂടെ പോർക്കിറച്ചി മേടിക്കാൻ നിൽക്കുമ്പോഴാണ് ചീരയുടെ രണ്ടാമത്തെ വരവ്. അവളെ കണ്ടതും കുഞ്ഞുമാക്കോതയുടെ ചിരിമാഞ്ഞു. അവളുടെ ഉടലിനോടുള്ള കൊതി അടക്കാനാകാഞ്ഞിട്ട് പോലും അവന്റെ ചട്ടുകാൽ എത്രയും പെട്ടെന്ന് അവിടുന്ന് കുതിക്കാനായിട്ട് തുടിച്ചു. ചീര തല ഉയർത്തി നെഞ്ചും വിരിച്ചു മുന്നിൽ വന്നു നിന്നപ്പോ അച്ചമ്പിയും തെല്ലു കൗതുകത്തോടെ അവളെ നോക്കി. എന്നാൽ അവളത് കണ്ടില്ലെന്ന് വച്ച് കുഞ്ഞുമാക്കോതയുടെ കണ്ണിലേക്ക് തറപ്പിച്ചൊന്നു നോക്കി. പറ, കുഞ്ഞുമാക്കോത അച്ചമ്പി എന്തു വിചാരിക്കുമെന്ന മട്ടിൽ തിരിഞ്ഞയാളെ നോക്കി. അയാൾ ഒന്നും കണ്ടിട്ടും കേട്ടിട്ടുമില്ലെന്ന ഭാവം വരുത്തി മുഖം പിന്നിലേക്ക് തിരിച്ച് മൂളിപ്പാട്ടും പാടി മീൻകച്ചവടം നടത്തിയിരുന്ന അരയത്തിമാരെ നോക്കി നിന്നു. ഇപ്പത്തന്നെ വേണ?
4: വേണം.
3: എന്നാ ശരി.
4: എന്ത് ശരിയെന്ന്
3: തുറന്നു പറ. ചീര അങ്ങനെ എടുത്തു ചോദിക്കുമെന്ന് കുഞ്ഞുമാക്കോത വിചാരിച്ചിരുന്നില്ല.
4: ഇഷ്ടമാണ്.
3: കല്യാണം കഴിക്കുവോ? പിന്നെ കടുകിട നേരം അവിടെ നിന്നില്ല. ചീര വന്നതിലും വേഗത്തിൽ ഒറ്റ പോക്കാണ്. അച്ചമ്പി മാപ്പിളയുടെ പൊട്ടിച്ചിരിയിലേക്കാണ് കുഞ്ഞുമാക്കോത നാണിച്ചത്. ചെമ്പിലയിൽ പൊതിഞ്ഞ പോർക്കിറച്ചി കൈനീട്ടി മേടിച്ച് അയാൾ നാലഞ്ച് ചുവട് ഇടറിയിടറി നടന്നു.

നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: മെയ് 16 കവിയും ഗാനരചയിതാവുമായ മുല്ലനേഴിയുടെ ജന്മദിനം.
2: തൃശ്ശൂർക്കാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് വേണു. അദ്ദേഹം ആദ്യമായിട്ട് ഒരു സ്വതന്ത്ര സംവിധായകനാവണം എന്ന് കരുതി ഇപ്പോൾ ചെയ്ത ഒരു സിനിമയാണ് ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു.
1: മുല്ലനേഴിയുടെ ശബ്ദം, ഓർമ്മ, പാട്ട്.
2: അപ്പം അതിൽ സംഗീതം നമ്മുടെ പ്രിയപ്പെട്ട രാഘവ മാഷാണ്. മദ്രാസിലെ രാഘവ മാഷുടെ വീട്ടിലൊരു ദിവസം ചെന്നപ്പോൾ ഏതാണ്ടൊരു 2-3 ക്വയർ പേപ്പർ ഫയലാക്കി വെച്ചിരിക്കുക
1: മുല്ലനേഴി.
2: അപ്പം ഞാൻ വിചാരിച്ചു ഈ 3 പാട്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് എടുക്കാനാവും. ഈ 3 പാട്ടിനും വേണ്ടി രാഘവ മാഷ് അനവധി തരത്തിലുള്ള സംഗീതം ചെയ്തിട്ടുള്ള പേപ്പറുകളുടെ അട്ടിയാണ് കണ്ടത്. അപ്പം ഞാൻ ചോദിച്ചത് എന്താ മാഷ എങ്ങനെയാ പറഞ്ഞു, നല്ല ലിറിക്സ് കിട്ടിയാൽ അതുമേ പലതരത്തിലിങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് അതിൻ്റെ കറക്റ്റ് ലൈനിലേക്ക് എത്താൻ എന്നാലേ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ വളരെ പെട്ടെന്ന് കിട്ടും, പക്ഷേ ഇതങ്ങനെയല്ല. ഞാൻ ഈ ഇപ്പം എന്നിട്ട് ഫൈനലൈസ് ചെയ്ത് വെച്ചത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 പാട്ടും അദ്ദേഹം മൂളി തരുകയുണ്ടായി. അതിലൊന്ന് ഒരു തിരുവാതിര കളിപ്പാട്ട് പോലെ, കണ്ണാന്തളി മുറ്റം മുറ്റത്തൊരു തുമ്പ

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: അമ്പത്തിമൂന്നാമത് മേളകർത്താരാഗമായ ഗമനശ്രമയുടെ ജന്യമാണ് ഹംസാനന്ദി.
2: സരിഗമധനിസ സാനിദമാഗരിസ.
1: കുറച്ച് പതിഞ്ഞ കാലത്തിൽ പാടുമ്പോഴാണ് ഈ രാഗത്തിന്

0: സംസാനന്ദിയിലെ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ്.
1: പാവന ഗുരു പവന പുരാധീശമാശ്രയേ.
0: ഈ രാഗം അടിസ്ഥാനപ്പെടുത്തി രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അമ്മ കിളിക്കൂട് എന്ന ചിത്രത്തിലെ പെണ്ണക്കൽ കൊട്ടാരവാതിൽ എന്ന ഗാനമാണിത്.

മുഴുവനായും ഹംസാനന്ദി എന്ന രാഗത്തിനുള്ളിൽ തന്നെ നിന്നുകൊണ്ടാണ് രവീന്ദ്രമാസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ചെറിയ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് മാത്രം. കച്ചേരികൾക്ക് രാഗാലാപനത്തിനിടയ്ക്ക് ചിലപ്പോൾ ചില സ്വരങ്ങളൊക്കെ ഒഴിവാക്കി പല രാഗങ്ങളും പാടാറുണ്ട്. ഈ രാഗത്തിൽ ഷഡ്ജം ഒഴിവാക്കിയിട്ട് ധൈവതത്തിൽ നിന്ന് ശ്രുതിഭേദം ചെയ്താൽ മോഹനരാഗത്തിൻ്റെ ഒരു ഭാവം കിട്ടും.

0: കൃഷിദീപം.
1: പഞ്ഞപ്പുല്ല്, കൂവരക്, റാഗി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു ധാന്യമാണ് മുത്താറി. കാൽസ്യം, ഇരുമ്പ് എന്നീ ധാതുക്കളും നന്നായി അടങ്ങിയതിനാൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാൻ പറ്റിയ ധാന്യമാണ് മുത്താറി. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കാൽസ്യം, കൊഴുപ്പ് എന്നിവ മുത്താറിയിൽ നന്നായി അടങ്ങിയിരിക്കുന്നു. വിറ്റാമിൻ എ, തയാമിൻ, റൈബോഫ്ലേബിൻ എന്നീ ഘടകങ്ങളും ഫോസ്ഫറസ് എന്ന ധാതുവും മുത്താറിയിൽ അടങ്ങിയിരിക്കുന്നു. പ്രമേഹ രോഗികൾക്ക് റാഗി ഉത്തമ ആഹാരമാണ്.
2: വാഴക്കന്നുകളെ ബാധിക്കുന്ന കീടമാണ് നിമാവിരകൾ. നിമാവിരകൾ വാഴയുടെ വേരുകളെ ആക്രമിക്കുകയും അതിന്റെ ഫലമായി വാഴയുടെ വളർച്ച കുറയുകയും ചെയ്യുന്നു. വാഴയുടെ ഇലകൾ മഞ്ഞ നിറമാകുന്നതാണ് പ്രകടമായ ലക്ഷണം. ഒരേ അളവിൽ ചൂടുവെള്ളവും തണുത്ത വെള്ളവും തമ്മിൽ ചേർത്ത് വാഴക്കന്ന് 20 മിനിറ്റ് നേരം ഇട്ടുവയ്ക്കുന്നത് നിമാവിരകളുടെ ശല്യം കുറയ്ക്കാനായി സഹായിക്കും. നടുന്നതിനു മുമ്പ് വാഴക്കന്നുകൾ 2% വീര്യമുള്ള സ്യൂഡോമോണസ് ഫ്ലോറസെൻസ് ലായനിയിൽ മുക്കിവയ്ക്കണം. വാഴവിത്തുകൾ നടുന്നതിന് 10 ദിവസം മുമ്പ് തന്നെ 50 സെന്റിമീറ്റർ വീതം നീളവും വീതിയും ആഴവുമുള്ള കുഴികളിൽ 1/2 മുതൽ 1/2 കിലോഗ്രാം വരെ കുമ്മായം ചേർത്ത് പരുവപ്പെടുത്തണം. അടിവളമായി 5 കിലോഗ്രാം കാലിവളമോ മണ്ണിര കമ്പോസ്റ്റോ 1 കിലോ വേപ്പിൻ പിണ്ണാക്കോ ചേർക്കണം. ജൈവവളത്തിന്റെ കൂടെ ട്രൈക്കോഡെർമ ചേർക്കുന്നത് വളരെ നല്ലതാണ്. വരികളും ചെടികളും തമ്മിൽ 2 മീറ്റർ ഇടയാണ്.

കൃഷിദീപം. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം അക്ഷരങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോൻ പാടിയത്. ഗാനശില്പികൾ ONV കുറുപ്പ്, ശ്യാം.

0: സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി.
1: ദാർശനികവും സാമൂഹികവുമായ പ്രമേയങ്ങളെ മുൻനിർത്തി മലയാള കാവ്യലോകത്തിന് ആസ്വാദനത്തിന്റെ നവ്യാനുഭൂതി പകർന്നു നൽകിയ പ്രിയ കവിയായിരുന്നു വിഷ്ണുനാരായണൻ നമ്പൂതിരി. ഭാരതീയ ദർശനങ്ങളുടെ അന്തസത്തയും ലോക കവിതയുടെ ആഴവും ഉൾച്ചേർന്ന ഒട്ടനവധി കവിതകൾ അദ്ദേഹം കൈരളിക്ക് സമ്മാനിച്ചു. ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, ഇന്ത്യ എന്ന വികാരം, അതിർത്തിയിലേക്കൊരു യാത്ര, ചാരുലത, മുഖമെവിടെ, ഭൂമിഗീതങ്ങൾ തുടങ്ങിയ ഒട്ടേറെ രചനകളിലൂടെ മലയാള സാഹിത്യത്തിൽ സുപ്രധാന സ്ഥാനം നേടിയെടുത്തു വിഷ്ണുനാരായണൻ നമ്പൂതിരി. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, ആശാൻ പുരസ്കാരം തുടങ്ങി ഒട്ടനവധി ബഹുമതികൾക്ക് അർഹനായ അദ്ദേഹത്തെ രാഷ്ട്രം 2014 പത്മശ്രീ നൽകി ആദരിച്ചു. കവിയും അധ്യാപകനുമായ വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നു മകൾ അപർണ ശ്രീകുമാർ.
2: ബിരുദ വിഷയം ഊർജതന്ത്രമായിരുന്നു. ബിരുദാനന്തര ബിരുദം ഇംഗ്ലീഷ് സാഹിത്യത്തിലും. ജോലി ചെയ്തത് ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട്, എഴുതിയത് മലയാളം കവിതകൾ. വിഷ്ണുനാരായണ നമ്പൂതിരി എന്ന മലയാളത്തിന്റെ പ്രിയ കവിയുടെ ഒരു ലൈഫ് സ്കെച്ച് ഏറ്റവും ചുരുക്കി നമുക്ക് ഇങ്ങനെ പറയാം. സാഹിത്യത്തിലുള്ള വാസന തിരിച്ചറിഞ്ഞ് അത് കുറച്ച് ഗൗരവമായി തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചപ്പോഴായിരുന്നു എംഎക്ക് ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കാൻ തീരുമാനിച്ചത്?
3: അതെ, അച്ഛന്റെ ഡിഗ്രിക്ക് പഠിപ്പിച്ച ഷെപ്പേർഡ് സാറിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ഗൈഡൻസിൽ അച്ഛൻ ഇംഗ്ലീഷ് എംഎക്ക് ചേരുകയായിരുന്നു.
2: എവിടെയായിരുന്നു?
3: കോഴിക്കോടായിരുന്നു. എംവി കൃഷ്ണകുമാര് ഗുരുവല്യനാണ്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അച്ഛന്റെ കവിതയിലേക്കുള്ള പ്രവേശനം ആ സമയത്താണ്. നെന്നണ്ടക്കാട് ക്കാടമ്മാവൻ തന്നെ ഞങ്ങൾ വിളിക്കുക. അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ് എന്നെ മാരേജ് ചെയ്തിട്ടുള്ളത്,
2: എന്നെൻകക്കാടിന്റെ
3: ശ്രീകുമാർ മൂത്ത മകൻ. എന്റെ അമ്മയും ചേച്ചിയും ഒക്കെ കുട്ടിയായിരുന്നു, അച്ഛൻ മാത്രമാണ് കോഴിക്കോട് ഉണ്ടായത്. ദേവഗിരിയിലാണ് പഠിച്ചത്. അപ്പൊ
2: വിവാഹത്തിന് ശേഷമായിരുന്നു എംഎക്ക് പോയത്?
3: വിവാഹത്തിന് ശേഷമായിരുന്നു. വിവാഹത്തിന് ശേഷം ആണ് ഈ എംഎക്ക് പഠിക്കാൻ പോകുന്നത്. 19 മാരേജ് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെയാണ് കോഴിക്കോട് എത്തിപ്പെടുന്നതും. ആ സമയത്താണ് ചേച്ചി ഉണ്ടാവുന്നതെങ്കിലും അച്ഛന് ചേച്ചി എടുത്തുകൊണ്ട് നടക്കാനോ ഒന്നും പറ്റാത്ത വിഷമം മാറുന്നത്. തക്കാടമാവന്റെ അവിടെ പോയിട്ട് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് കുട്ടിക്കാലത്ത് ഹസ്ബൻഡിനെ എടുത്തുകൊണ്ട് നടക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. ഞാൻ രണ്ടുപേരും ഏകദേശം ഒരേ പ്രായമാണ്, എന്റെ ചേച്ചിയും എന്റെ ഹസ്ബൻഡ്. അങ്ങനെ അവിടെ സാഹിത്യം

0: കൂട്ടുകാരന്മാരൊത്തുകൂടുകയും കവിസമ്മേളനമൊക്കെ അവരുടെ കോലായി എന്നുള്ള ഒരു ഒരു ഇത് തന്നെ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോഴാണ് അച്ഛന്റെ ജീവക സാഹിത്യ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നിന്നാണ് നല്ലോണം പച്ച പിടിക്കുന്നത് അങ്ങനെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
1: അപ്പോ ഈ പഠനത്തോടൊപ്പം തന്നെ പഠനം കഴിഞ്ഞ് പിന്നീട് ജോലിയിൽ പ്രവേശിക്കുന്നതും കോഴിക്കോടായിരുന്നല്ലോ അല്ലേ?
0: ആദ്യത്തേത് കോഴിക്കോടായിരുന്നു. പിന്നെ അച്ഛൻ കേരളത്തിലുടനീളം ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങനെ മാറി മാറി ഉണ്ടായിട്ടുണ്ട്. ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ അച്ഛൻ ഞങ്ങളെയും കൂടി കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഞാനും ചേച്ചിയും അമ്മയും പിന്നെ അച്ഛൻ്റെ അച്ഛനും ഇത്രയും പേരടങ്ങുന്നതായിരുന്നു ഞങ്ങളുടെ കുടുംബം.
1: നിങ്ങൾ മക്കളെ രണ്ടുപേരല്ലേ?
0: ആ, രണ്ട് പെൺകുട്ടികളെ. ചേച്ചിയുടെ പേര് അദിതി, എം ജി കോളേജിൽ പ്രൊഫസറായിരുന്നു, ഇപ്പൊ റിട്ടയറായി. ഞാൻ തൃശൂർ പൊറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിലെ സംഗീതാധ്യാപികയാണ്.
1: അച്ഛന്റെ ഈ കവിത എഴുത്ത് ഈ കാലത്ത് തന്നെ വളരെ സജീവമായിരുന്നു?
0: ആ, അപ്പോഴേ ഉണ്ട്. സാഹിത്യ സമ്മേളനങ്ങളെ, സാഹിത്യ ക്യാമ്പുകള് ഇതൊക്കെ തന്നെ ഉണ്ട്.
1: അച്ഛന്റെ കവിതകളൊക്കെ വായിക്കുമ്പോ അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് സവിശേഷതയായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണ്?
0: അച്ഛന്റെ കവിതകളെ കുറിച്ചൊന്നും പറയാൻ എനിക്കറിയില്ല. എന്നാലും എന്നെ പറ്റി അവർണ എന്ന പേരിലൊരു കവിത അച്ഛനെ ഉള്ളതായിട്ട് അറിയാം. അച്ഛന്റെ മരണശേഷം ഇന്നത് വായിക്കുമ്പോ വല്ലാത്ത വിഷമം തോന്നും. എന്റെ കുട്ടിക്കാലമാണ് അതിലെ വിഷയം. അതില് തന്റെ മകളുടെ ശൈശവത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. നീ പിച്ചവയ്ക്കെ നിലച്ച് ചെന്താമരപ്പൂ വിടർന്നെന്ന് നിനക്ക് ഭാവന, നീ ആറ്റുവക്കത്ത് നിൻ കളിപ്പാവയെ നീരാട്ടിടുമ്പോൾ കുളിർക്ക് ജൻ ഛേദന. കുമാരസംഭവത്തിലെ കാളിദാസൻ പാർവതിയുടെ കുട്ടിക്കാലത്തെ ഈ ജീവിയിൽ വർണ്ണിക്കുന്നുണ്ട്. അപ്പോ താൻ ഹിമവാനല്ല എന്നും വെറും ഒരധ്യാപകൻ മാത്രമാണെന്നും പിന്നീട് കവിതയിൽ പറയുന്നുണ്ട്.
1: കാളിദാസന്റെ ആ ഒരു സ്വാധീനം, കാളിദാസ കവിതകളുടെ സ്വാധീനം അദ്ദേഹത്തിന്റെ ഒരുപാട് കൃതികളിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
0: അതെ അതെ, കാളിദാസന്റെ വലിയൊരു ആരാധകനാണ്.
1: അത് തുടക്കം തൊട്ടേ ആ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു അദ്ദേഹം.
0: അച്ഛന്റെ മുത്തശ്ശൻ ഒരു സംസ്കൃത പണ്ഡിതനും രഘുവംശവും ശാകുന്തളൊക്കെ അച്ഛനെ നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അച്ഛനെ ഒരുപാട് നയിച്ചിട്ടുണ്ട് വലിയ മുത്തശ്ശൻ. കുട്ടിക്കാലം മുതലേ അങ്ങനെ ഒരു കാളിദാസന്റെ കൃതികളോട് അച്ഛന് വലിയൊരു ആരാധന ഉണ്ടായിരുന്നു.
1: അതാ അദ്ദേഹം എഴുതിയ കവിതകളിൽ കാണാം. അതോടൊപ്പം തന്നെ സംസ്കൃത പഠനത്തിന്റെ സ്വാധീനം, വേദങ്ങളുടെ ഒരു സ്വാധീനം.
0: അതെ അതെ അതെ അതെ, മധു മുത്തശ്ശനിൽ നിന്നാണ് അച്ഛൻ സംസ്കൃതം പഠിച്ചിട്ടുള്ളത്.
1: അച്ഛൻ ഇങ്ങനെ ജോലി സംബന്ധമായിട്ട് ഇപ്പോ ഗവൺമെന്റ് സർവീസിൽ അധ്യാപകനായിരിക്കുമ്പോ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോ കുടുംബവും നിങ്ങൾ മക്കളും എല്ലാം പല സ്ഥലങ്ങളിലായിരിക്കുമല്ലോ പഠിച്ചതൊക്കെ?
0: അയ്യോ, അത് ചേച്ചി ഞങ്ങള് തിരുവനന്തപുരത്ത് സെറ്റിൽ ആവുന്നവരെ അഞ്ചാം ക്ലാസ്സിലാവുന്നതിന് മുമ്പ് തന്നെ ഒരു 7 സ്കൂളെങ്കിലും മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനെന്ന കുട്ടിയായിരുന്നു. എനിക്ക് എന്തായാലും ഭാഗ്യവശാല് തിരുവനന്തപുരത്ത് തന്നെ 10 ക്ലാസ് പാസ്സാവാൻ പറ്റിയിട്ടുണ്ട്.
1: അച്ഛന്റെ എഴുത്തിന്റെ ഒരു സമയവും ക്രമവും അതൊക്കെ എങ്ങനെയായിരുന്നു?
0: അങ്ങനെ അച്ഛനൊരു കൃത്യസമയത്ത് എഴുതുക അങ്ങനെ കണ്ടിട്ടില്ല. അച്ഛന് എഴുതുന്നതും അന്ന് ഞങ്ങൾ അറിയുന്നില്ല. അങ്ങനെ ഒരു സമയത്ത് ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുതെന്നോ അങ്ങനെയൊന്നും ഇല്ല അച്ഛന്. അച്ഛൻ അതിനുള്ള സമയം കണ്ടെത്തും. ഞങ്ങളോടൊപ്പം ചെലവഴിക്കേണ്ട സമയം പൂർണ്ണമായിട്ടും ഞങ്ങൾ എൻഗേജ് ചെയ്യാറുണ്ട്, ഞങ്ങളുടെ കൂടെ തന്നെ ചെലവിടാറുണ്ട്. അച്ഛനതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു.

0: പൊതുവെ കവിതകൾക്ക് അദ്ദേഹം പ്രമേയം കണ്ടെത്തുന്നത് സ്വന്തം ചുറ്റുപാടിൽ നിന്ന് തന്നെയായിരുന്നു.
1: അതെ അതെ, പ്രകൃതി സംരക്ഷണ സമയത്തും ഒക്കെ അച്ഛന്റെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കവിതകളൊക്കെ ധാരാളം ഞാൻ സന്ദർഭങ്ങൾ ഒത്തുവരുന്നത് ഓർക്കാറുണ്ട്. ചിലത് ചേച്ചിയും ഇന്ദുചൂടം മാഷും അവരൊക്കെ കൂടി വീട്ടിൽ വരലും പിന്നെ ഇതിനെപ്പറ്റി ചർച്ചകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പ്രകൃതിയോടുള്ള ഒരു അടങ്ങാത്ത ആരാധനയും സ്നേഹവും ഒക്കെ അച്ഛന്റെ കൂടെ എപ്പോഴും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സൈലന്റ് വാലി സംരക്ഷണത്തിന് വേണ്ടി അക്കാലത്ത് നടന്ന പ്രവർത്തനങ്ങളിലൊക്കെ അച്ഛൻ സജീവമായി പങ്കെടുത്തതായിട്ടാണ് എന്റെ ഒരു ഓർമ്മ. പ്രകൃതിയോടുള്ള ഒരു സ്നേഹം മൂത്തിട്ട് അച്ഛന്റെ വഴുതക്കാട്, തിരുവനന്തപുരത്തെ വഴുതക്കാട് അപരാജിത എന്ന വീട്, ഒരുപാട് സ്ഥലമൊന്നുമുള്ള ഒരു ഇതല്ല, ആകെ ഒരു 10 സെന്റ് സ്ഥലമുണ്ട്. അതിൽ തന്നെ ഒരു 5 സെന്റിനുള്ളിൽ അത്രയും തന്നെ ഈ മരങ്ങളാണ്, കണിക്കൊന്ന, പിന്നെ വേപ്പ്, ഗുൽമോഹർ, പൂമരുത്. പിന്നെ ആരെങ്കിലും ഈ ശേഷ വന്നാൽ അവരെ കൊണ്ട് ചെടികൾ വൃക്ഷത്തൈകൾ വെട്ടിക്ക് അച്ഛന് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പൊ അച്ഛനും കക്കാടമ്മാവനും കൂടിയിട്ടാണ് അവിടെ ഞങ്ങളുടെ മുമ്പിൽ ഒരു 2 ചുവന്ന മറുള്ള അടയ്ക്കാൻ മരം ഉണ്ടല്ലോ, അത് വളരെ ഇതായിട്ട് കൊണ്ട് നടുകയും അത് അവസാനം വരെ അതിനെ പരിപാലിക്കുകയും ചെയ്തിരുന്നു. അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു അതില് അടയ്ക്ക ഉണ്ടായി കാണുമ്പോ, എല്ലാവരോടും വരുന്നപ്പോ പറയുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ജി അരവിന്ദൻ വീട്ടിൽ വന്നിട്ട് അച്ഛനൊരു രുദ്രാക്ഷത്തൈ കൊടുത്തിരുന്നു. അച്ഛന് വളരെ വിലപ്പെട്ടതായിരുന്നു, അച്ഛനത് നട്ട് വളർത്തി.
0: ആ പ്രകൃതി സ്നേഹം തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ കവിതകളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ നമ്മൾ പിൽക്കാലത്ത് കണ്ടത് അല്ലേ?
1: പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: പിന്നെ അദ്ദേഹത്തിന്റെ സാഹിത്യ മേഖലയിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന, ഏറ്റവും ബന്ധമുണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു?
1: വളരെ വളരെ വളരെ ആളുടെ പേര് പറയേണ്ടി വരും എനിക്ക്. എന്ന് വെച്ചാല് പണ്ട് തൊട്ടേ പറഞ്ഞല്ലോ, എൻ വി കൃഷ്ണകുമാര മാഷ് വളരെ ഗുരുതുല്യൻ തന്നെ. പിന്നെ ഗുരുതുല്യനും ജ്യേഷ്ഠ സഹോദരനുമായിരുന്നു എൻ എൻ കക്കാട്. അതാണ് ഞങ്ങളുടെ വിവാഹ ബന്ധത്തിൽ കലാശിച്ചത്. പിന്നെ നമ്മുടെ കെ വി രാമകൃഷ്ണ മാഷ്, ശാന്ത ചേച്ചി മാഷും മാഷുടെ പത്നി, പിന്നെ എം എൻ താലൂര്, വി കെ ജി, എം എസ് മേനോൻ മാഷ്, ലീലാവതി ടീച്ചറ്, എൻ വി പി ഉണിച്ചിരി മാഷ്, അയ്യോ വൈലപ്പള്ളി മാഷ് ഒന്നും പറയാനില്ല. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ധാരാളം സമയം ചെലവഴിക്കുകയുണ്ടായിട്ടുണ്ട്. അന്നിങ്ങനെ എനിക്ക് ബാലഭവനിൽ എന്നെ കഥകൾ വിളിക്കാൻ വിടാറുണ്ട് അച്ഛനെ, ഞാൻ താല്പര്യമായിട്ട് പോയത്. അപ്പൊ എന്നെ വിളിക്കാൻ ഇങ്ങനെ അച്ഛനും വൈലപ്പള്ളി മാഷും കൂടിയാണ് ഒരു തവണ വന്നത്. അവിടെ അന്ന് നമ്മുടെ സുഗത ചേച്ചിയാണ് ബാലഭവന്റെ പ്രിൻസിപ്പല്. അപ്പോ അവിടെ എല്ലാരും കൂടി ചെറിയൊരു ചർച്ചാവേദി ഉണ്ടാവും. ഇവരെല്ലാം ചേർന്ന പിന്നെ സാഹിത്യം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അതും കഴിഞ്ഞ് നടന്ന് പിന്നെ വീട്ടിലേക്ക് പോകുമ്പോഴും ഇതൊക്കെ തന്നെ തുടരും. വൈലപ്പള്ളി മാഷ് ആ തവണ പോയിട്ട് പിന്നെ വന്ന കത്തില് ഒരു കഥകളി എന്റെ ഒരു ചിത്രമൊക്കെ വരച്ച് അവർന്ന ഒരു കമന്റൊക്കെ, അവർന്ന കുട്ടിയുടെ കഥകളി എന്നൊക്കെ പറഞ്ഞൊരു ചിത്രമൊക്കെ വരയ്ക്കായിരുന്നു നല്ല ഭംഗിയായിട്ട്. പിന്നെ തിരുവനന്തപുരത്തെ സൗഹൃദങ്ങൾ പറയുകയാണെങ്കിൽ ഓൻവിക്കൃത്തി സാറ്, അയ്യപ്പ പണിക്കർ സാറ്, ചെമ്മനം ചാക്കോ സാറ്, പി നാരായണക്കുറുപ്പി സാറ്, ഇവരൊക്കെ പല അവസരങ്ങളിലായിട്ട് കുടുംബ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്, സന്ദർശനങ്ങളെ പതിവുണ്ട്. സുഗത ചേച്ചിയാണെങ്കിലും അതെ, അത് സുഗത ചേച്ചി പിന്നെ ഈ അടുത്ത കാലം വരെ, സുഗത ചേച്ചിയുടെ അവസാനം വരെ ഞങ്ങൾ ആ ഒരു ബന്ധം തുടർന്നിട്ടുണ്ട്. സുഗത ചേച്ചി അച്ഛന്റെ ജ്യേഷ്ഠ സഹോദരി തന്നെയായിരുന്നു. അവിടുത്തെ അമ്മയ്ക്ക് സുഗത ചേച്ചി പ്രത്യേകമായി

0: ടീച്ചറ്, സുജാത ടീച്ചർ, അങ്ങനെ മൂന്ന് പെൺമക്കളും അച്ഛനും. അതെ, അച്ഛനൊരു ആൺകുട്ടി അവിടുത്തെ കുട്ടനായിട്ട് തന്നെയാണ് അച്ഛനെ വെച്ചിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ ചോദിച്ചിട്ട് അമ്മ എല്ലാ മാസവും ഭഗവതി സേവ അച്ഛൻ തന്നെ ചെയ്താൽ കൊള്ളാന്നൊരു മോഹം പറഞ്ഞിട്ട് അച്ഛൻ അതും പതിവുണ്ട്. പക്ഷെ ആളങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെയുള്ള പതിവൊക്കെ നല്ലതായിരുന്നു.
1: അപ്പൊ വീടുമായിട്ട് അത്രയും വലിയ അടുത്ത
0: ബന്ധമായിരുന്നു.

0: സസ്നേഹം. കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ കുറിച്ചുള്ള ഓർമ്മകളുമായി മകൾ അപർണ ശ്രീകുമാർ.
1: ഇപ്പൊ നേരത്തെ കത്തെഴുതുന്ന കാര്യം പറഞ്ഞു വൈലോപ്പള്ളി മാഷി, കത്തെഴുതുന്ന കാര്യം ഈ അദ്ദേഹത്തെ കുറിച്ച് അച്ഛനെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം ഈ കത്തുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാലം എടുത്തു വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു.
2: ഓ, അതുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കത്തുകളൊന്നും അച്ഛന് ആലോചിക്കാനേ വയ്യ. അതിനെ ഉപേക്ഷിക്കുന്ന കാര്യം, അത് ജീവന തുല്യ അതിങ്ങനെ സ്നേഹിച്ച് അതിനെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക. അതേപോലെ മാതൃഭൂമി ആഴ്ചപ്പെടുത്തുപോലെ ഞങ്ങൾക്ക് വീട് മാറുമ്പോൾ ഏറ്റവും വലിയ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാറുള്ളത് ഇതൊക്കെയാണ്.
1: ഈ വായിച്ചു കഴിഞ്ഞതൊക്കെ പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സൂക്ഷിച്ചത്?
2: പിന്നെ അതൊക്കെ ഉപയോഗിക്കാൻ അച്ഛനത് വളരെ കൃത്യമായിട്ട് വെച്ച സ്ഥലങ്ങൾ അച്ഛൻ അറിയുകയും ചെയ്യാൻ. അച്ഛന് ഈ പുസ്തകങ്ങളും ഇതൊന്നും ആരെയും തൊടിയിട്ടില്ല കേട്ടോ. അത് വളരെ നിർബന്ധമുള്ള കാര്യമായിരുന്നു. അച്ഛനത് അതിനൊട്ട് പ്രോത്സാഹിപ്പിക്കില്ല. ഈ ആഴ്ചപ്പതിപ്പുകളൊക്കെ ഒരാൾ ആരെങ്കിലും തൊട്ടാൽ അച്ഛൻ അറിയുകയും ചെയ്യും. അത് അത്രയും കൃത്യതയോടെയും നിഷ്ഠയോടെയും സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ.
1: പിന്നെ അച്ഛന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് എന്ന് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തായിരുന്നു?
2: അച്ഛന്റെ അനാർഭാടമായ ജീവിതം തന്നെയാണ് അതിന് പറയേണ്ട സവിശേഷത. എന്ന് വെച്ചാല് അത്രയും ലാളിത്യമാണ് അച്ഛന് ജീവിതത്തില് പാലിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ മുത്തശ്ശൻ ശാന്തിയായിരുന്നു, ശാന്തിക്കാരനായിരുന്നു. അപ്പൊ പറയും ആ ശാന്തിക്കാരനായ മുത്തശ്ശന്റെ മകൻ ലാളിത്യം ജീവിതത്തിൽ ഉടനീളം തുടർന്നിട്ടുണ്ട് അച്ഛൻ. അതിന്റെ ഏറ്റവും വലിയൊരു ഇതാണല്ലോ, അച്ഛൻ സൈക്കിൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അച്ഛൻ സൈക്കിൾ യാത്ര ആണ് പതിവുള്ളത്. അതേപോലെ അച്ഛന്റെ വേഷവിധാനം ആണെങ്കിലും അത് ഒരു ഖദർ മുണ്ട്, ഒറ്റ മുണ്ടേ വേണ്ടു, കട്ടിയുള്ള ഒരു ഖദർ മുണ്ട് ഒരു തോർത്ത് മടക്കി തോളത്തിട്ടാൽ അച്ഛന് തൃപ്തിയായി. കോളേജ് അധ്യാപകനല്ലേ അച്ഛന്, കോളേജിൽ പോകുമ്പോ അച്ഛൻ ഷർട്ടോ അതും ഖാദി തന്നെ ഉപയോഗിക്കുള്ളൂ. ഷർട്ടും ജിഡ്ഡി ഇത്രേ വേണ്ടു. പിന്നൊരു ഇത് പറയാനുള്ളത്,

0: സൈക്കിൾ ആണെങ്കിലും അച്ഛൻ അത് മാസത്തിൽ ഒന്ന് രണ്ട് തവണയെങ്കിലും അത് എണ്ണയിട്ട് അച്ഛൻ തന്നെ ചെയ്യണം കേട്ടോ. അതൊക്കെ അത് തുടച്ച് എനിക്ക് എവിടെ വെക്കും. മാസം രണ്ട് തവണയെങ്കിലും അച്ഛൻ തന്നെ അത് ചെയ്തിരിക്കും. അതുപോലെ അച്ഛന്റെ വസ്ത്രങ്ങളെല്ലാം അച്ഛന് തന്നെ തിരുമ്പിയിടണം. ടർപ്പിക്കൊണ്ടിടുന്നതും അച്ഛന് തന്നെ വേണം. ഞങ്ങൾ ആരും ഇട്ടാ പോരാ, ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ അമ്മയോ ഇട്ടാലും പോരാ, അച്ഛൻ തന്നെ അതൊക്കെ ചെയ്യുള്ളൂ. ഇത്രയും കാലം അമ്മയെ കൊണ്ട് നനപ്പിക്കില്ലേ. അമ്മ പറയുമ്പോ അമ്മ വീട്ടമ്മയാണ്, അമ്മ വീട്ടിലുണ്ട്. എന്നാലും അച്ഛനും തന്നെ അതൊക്കെ ചെയ്യും. കോളേജ് കഴിഞ്ഞ് വന്ന് അച്ഛൻ തന്നെ അതൊക്കെ നനച്ചിടുള്ളൂ. ഇട്ട് കഴിഞ്ഞാൽ അതെ തിരിച്ചു കൊണ്ടൊന്ന് മടക്കുക ഭംഗിയായിട്ട്. അതൊരു കല തന്നെയാണ് കണ്ടിരിക്കേണ്ടതെന്ന് വെച്ചാൽ, വീട്ടിൽ ഇസ്തിരിപ്പെട്ടി എന്നൊരു പരിപാടി ഉണ്ടായിട്ടില്ല. ഇസ്തിരിപ്പെട്ടി വാങ്ങിയിട്ടേ ഇല്ല വീട്ടില്. ഈ മുണ്ടും ഷർട്ടും ഒക്കെ ഇത്തിരി ഇടുന്നതിനേക്കാളും ഭംഗിയായിട്ട് അച്ഛൻ അത് മടക്കി അത് അലമാരി വെച്ചിട്ടുള്ളത് കാണാനൊരു കല തന്നെയാണ്. പിന്നെ ഒരുപാടൊന്നും അച്ഛൻ വാങ്ങില്ലേ. ഹൈവറിൽ എണ്ണാവുന്ന നാലഞ്ച് സെറ്റേ ഉണ്ടാവുള്ളൂ. ഗൃഹനാഥൻ എന്നുള്ള നിലയ്ക്കാണെങ്കിലും അച്ഛന് വീട്ടിലെ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ അച്ഛന് തന്നെ ചെയ്യണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അച്ഛൻ വിറകടെ പോയി വിറക് കൊണ്ടുവരിക, നാളികേരം കൊണ്ടുവരിക, റേഷൻ കടയിൽ പോവുക, പച്ചക്കറി വാങ്ങി, ഇതൊക്കെ അച്ഛന് തന്നെ ചെയ്യണം നിർബന്ധമായിരുന്നു. ഈ സാഹിത്യ ക്യാമ്പുകളോ അല്ലെങ്കിൽ കവിസൊന്നോ ഇതൊക്കെ സൈഡിൽ കൂടെ നടക്കും, പക്ഷെ ഇത് അച്ഛൻ തന്നെ ചെയ്തിരുന്നു.
1: ഒരു അധ്യാപകനായിരിക്കുമ്പോ ഈ ഗുരുക്കന്മാരെയും സുഹൃത്തുക്കളെയും പോലെ തന്നെ പ്രധാനമാണ് ശിഷ്യന്മാരും. അപ്പോ ദീർഘകാലം അധ്യാപകനായിരുന്ന ഒരാൾ എന്ന രീതിയിൽ പ്രശസ്തരായ ശിഷ്യന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്.
0: ഉണ്ടായിരുന്നു. പത്മശ്രീ ലഭിച്ചപ്പോ വീട്ടില് അന്ന് അച്ഛന് ആരോഗ്യ പ്രശ്നം കാരണം ഡൽഹിയിലേക്ക് പോവാൻ പറ്റിയില്ല. അപ്പോ ശിഷ്യനായിട്ടുള്ള ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷൺ സാറാണ് വീട്ടിൽ വന്നത് അച്ഛന് കൊടുത്തത്. അത് അച്ഛന് വലിയ സന്തോഷമാവുകയും ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുള്ള ജിജി തോമസൺ സാറ്, അത് അച്ഛന്റെ ശിഷ്യനായിരുന്നു.

0: അച്ഛനോടൊപ്പം ഇത്രയും കാലം ജീവിച്ചതിൽ ഏറ്റവും മറക്കാനാവാത്ത ഒരു സംഭവം ഇപ്പോൾ ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ?
1: അതുണ്ട്. അതെ, ഞാൻ കുറെ കാലം തമിഴ്നാട്ടിലായിരുന്നു വർക്ക് ചെയ്തത്. ഒരു 7 കൊല്ലത്തോളം കേരളത്തിന് പുറത്തായിരുന്നു. അന്ന് എന്റെ മോൻ 1 വയസ്സൊക്കെ ഉള്ളൂ. അപ്പൊ ഞാനും എന്റെ ഒരു സഹായിയായിട്ട് ഒരു സ്ത്രീ മകനും മാത്രമായിട്ട് ഞങ്ങള് തിരുനെൽവേലിയില് നേവിയുടെ ഒരു ക്യാമ്പസിലായിരുന്നു താമസം. അത് തിരുനെൽവേലി ടൗണൊന്നും അല്ല, വളരെ റിമോട്ട് ഏരിയ ആയിരുന്നു. അച്ഛന് ഈ പറയുന്ന സ്ഥലത്ത് വന്ന് നോക്കുമ്പോ ക്വാർട്ടേഴ്സിന്റെ പ്രശ്നങ്ങള് വളരെ, അവിടെ പലതരത്തില് ഓരോ പ്രശ്നങ്ങൾ അച്ഛൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അപ്പൊ അച്ഛൻ വന്നപ്പോ നോക്കിയപ്പോ ക്വാർട്ടേഴ്സിന്റെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകള്, അത് കഴിഞ്ഞ്

0: വെള്ളപ്രശ്നം, കുടിവെള്ളമായാലും ഇങ്ങനെ വെള്ളപ്രശ്നം ഒന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അവിടെ വന്നിട്ട് അച്ഛന് വലിയ ബുദ്ധിമുട്ട് തോന്നി. അപ്പൊ ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോ അച്ഛനില്ല. അപ്പൊ എന്റെ സഹായി പറഞ്ഞു അച്ഛന് 10-16 കിലോമീറ്റർ ദൂരെയാണ് ഒരു അങ്ങാടി ഉള്ളത്, അങ്ങോട്ടേക്ക് ബസ്സിലേ പോകാനും പറ്റില്ല, വേറെ വാഹനമൊന്നും അവിടെ ഇല്ല. അപ്പൊ അച്ഛൻ അങ്ങോട്ട് ഹുസൈൻ വില്ല എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് പറഞ്ഞു. എന്താണാവോ അച്ഛൻ പോയിട്ട് കാണുന്നില്ലല്ലോ വിചാരിച്ചിരുന്നു. അപ്പൊ ഒരു വെയിലൊന്നും മാറിയിട്ടില്ല, 3:30 4 മണിക്കൊക്കെ നല്ല ചൂടാണ്. ആ വെയിലത്ത് ഞാൻ നോക്കുമ്പോ കാണുന്നത് ഒരു ഡ്രമ്മും 2 കാലും മാത്രം കാണുന്നുണ്ട്. അച്ഛനിങ്ങനെ നടന്നു വരികയാണ്, ഒരു ഡ്രമ്മ അച്ഛൻ തലയിൽ ഏറ്റിക്കൊണ്ട് വരികയാണ്. എന്നുവെച്ചാൽ ഈ ഈ പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ ചെന്ന് ഇരുമ്പിന്റെ ഒരു ഡ്രമ്മ് മുറിച്ച് വാങ്ങി അതിന് 2 കാതൊക്കെ പിടിപ്പിച്ച് പെയിന്റൊക്കെ അടിപ്പിച്ച് അച്ഛനത് ബസ്സിലേറ്റി മെയിൻ ഗേറ്റ് വരെ എത്തിച്ചു. ഞാൻ മെയിൻ ഗേറ്റിൽ നിന്ന് വേറൊരു സംവിധാനവും ഇല്ല വീട്ടിലേക്ക് ഈ സാധനം എത്തിക്കാൻ, അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പൊ അച്ഛനൊന്ന് സംശയിച്ചില്ല, അച്ഛന് യാതൊരു കൂട്ടലും ഇല്ല. അച്ഛൻ ആ ഡ്രം എടുത്ത് തലയിലേക്ക് കമഴ്ത്തി. ഞങ്ങൾക്കിത് കണ്ടിട്ട് സഹിക്കാൻ കഴിയപ്പോ അച്ഛൻ പറയാ, അച്ഛൻ വളരെ ലാഘവത്തോടെ പറയാണ്, ഏ ഇതിനിപ്പോ എന്താ ഇത്ര പ്രശ്നം, എതിരെ വരുന്ന ആൾക്ക് കാണാമല്ലോ, എനിക്ക് കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഇപ്പോഴും അത് ആലോചിക്കുമ്പോ അത്ഭുതം
1: തോന്നും.
0: വളരെ ലളിതമാണ്, അച്ഛനതൊന്നും ഒരു ഒരു പ്രശ്നമുള്ള കാര്യമേ ആയിരുന്നില്ല.
1: പൊതുവെ എഴുത്ത് അല്ലാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ നിന്നുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു?
0: ഇഷ്ടമുള്ള സബ്ജക്ട്സ് സംസാരിക്കുന്നത് അച്ഛന് വലിയൊരു ഹോബി തന്നെയായിരുന്നു. അച്ഛൻ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു അത്, സംസാരം നീണ്ടു പോവാറുണ്ട്. മാത്രമല്ല യാത്രകള്, എല്ലാ സ്ഥലങ്ങളും നടന്ന് കാണാൻ അച്ഛന് വളരെ താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു. 7 തവണ ഹിമാലയത്തിൽ പോയിട്ടുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ഉജ്ജയിനി, ഡൽഹി, ശാന്തിനികേതൻ, അവിടെ എല്ലാം അച്ഛൻ പോയിട്ടുണ്ട്. പുറത്ത് പറഞ്ഞാൽ ഇംഗ്ലണ്ട്, ഗ്രീസ്, അമേരിക്ക, അങ്ങനെ പോയിട്ടുണ്ട്. അതൊക്കെ അമ്മയും കൂട്ടി തന്നെയാ പോവാ കേട്ടോ, ഇവിടെയൊക്കെ അമ്മയും കൂട്ടിയിട്ടാണ് അച്ഛൻ പോവാ. ഹിമാലയത്തിൽ 7 തവണ പോയെങ്കിലും ഞങ്ങൾക്ക് മക്കൾക്ക് കൂടെ പോവാൻ പറ്റിയിട്ടില്ല. ആ ഒരു നഷ്ടബോധം തോന്നുന്നുണ്ട്. അല്ലാതെ ഇപ്പോ ആരോഗ്യം കുറച്ചുകൂടി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും കൂടി അച്ഛന്റെ കൂടെ ഒന്ന് പോയി പോരായിരുന്നു.
2: ദേശീയതയും സ്വാതന്ത്ര്യവും പ്രകൃതിയും ജീവിതവും ഉൾച്ചേർന്ന കവിതകളായിരുന്നു വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടേത്. ഭാരതീയ സംസ്കാരത്തെ ആധുനികവൽക്കരിച്ച് പുതിയ കാലവുമായി സമന്വയിപ്പിച്ച കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൾ അപർണ ശ്രീകുമാർ.
3: സസ്നേഹം മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് രാജ.
4: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചമയം എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ചിത്ര പാടിയത്. രചന കൈതപ്പുറം, സംഗീതം ജോൺസൺ.

ഓർമ്മച്ചെപ്പ്, ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ജീവിതരേഖ. MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം. 14-ാം ഭാഗം. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. MSV യുടെ സംഗീത പ്രപഞ്ചം.

0: விட்ட பார்வைகள்
1: பால் போல் தேன் போல் பூ போல் பொன் போல்

0: 1982 March 7 പ്രദർശനശാലകളിലെത്തിയ ദേവിയിൻ തിരുവിളയാടൽ എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ മലയാള പതിപ്പിന് ഭരണിക്കാവ് ശിവകുമാർ ഗാനങ്ങൾ എഴുതി.
1: ആയിരത്തി തൊള്ളായിരത്തി 1983 18 തമിഴ് ചലച്ചിത്രങ്ങളിലും പൂവച്ചൽ ഖാദർ ഗാനങ്ങൾ എഴുതിയ കൈകേയി എന്ന മലയാള ചലച്ചിത്രത്തിലും MS വിശ്വനാഥൻ സംഗീതം നൽകിയ ഗാനങ്ങളുണ്ടായിരുന്നു.

0: മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഗാനങ്ങൾ എഴുതിയ തെന്നൽ തേടുന്ന പൂവ് എന്ന പേരിൽ പുറത്തിറങ്ങിയ തെലുങ്കിലെ മാനസവീണ,
1: പൂവച്ചൽ ഖാദർ ഗാനങ്ങൾ രചിച്ച മിനിമോൾ വത്തിക്കാനിൽ,

0: MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം 14-ാം ഭാഗം സമാപിക്കുന്നു. 2. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. 3. ആഖ്യാനം C കൃഷ്ണകുമാർ P നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്. അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം, May 16-ാം തീയതി, ശനിയാഴ്ച രാത്രി 9:30.
1: മോളിനി അച്ഛനോട് പറ, ഇപ്പൊ മോളെന്താ കാണുന്നത്?

0: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോളെ കണ്ണ് തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
0: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
2: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക, കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം 17 May ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: പൂക്കൂട കുട്ടികളുടെ പരിപാടി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ ബാലുശ്ശേരി പുത്തൂർ വട്ടം AMLP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം.
2: ഞങ്ങൾ പുത്തൂർ വട്ടം AMLP ബാലുശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഞങ്ങൾ ഒരുക്കുന്ന പരിപാടികളാണ് ഇന്ന് പൂക്കുടയിൽ. ആദ്യമായി ഈശ്വര പ്രാർത്ഥന അവതരിപ്പിക്കുന്നത് ശ്രീഷ്ണ ആരാധ്യ നിരഞ്ജന.

0: കൂട്ടുകാരെ, ഇനി നമുക്ക് ഓരോ ഭാഷകളിലൂടെയും സഞ്ചരിച്ചാലോ? പല ഭാഷ, പല വേഷം, പല തരക്കാർ തുടങ്ങിയവയെല്ലാം നമ്മുടെ നാടിനെ വ്യത്യസ്തമാക്കുന്നു. എന്റെ ഇന്ത്യ വൈവിധ്യമുള്ള നാടാണ്. അടുത്തതായി തമിഴ് പദ്യവുമായി കൊച്ചു കൂട്ടുകാരൻ ഗ്രിഗറി.
1: തമിഴിൽ പിറന്ന് തമിഴായി വളർന്ന് തമിഴായി ഉയർന്ന് തമിഴേ ഉയർത്തിയ തമിഴ് സാൻഡ്രോകളെ വണങ്ങി ഉങ്ങൾ അനേവർക്കും എൻ മുതിർക്കം നടക്കും. കവിഞർ കവിക്കോ അബ്ദുൾ റഹ്മാൻ അവർ ഇയറ്റിയ എൻമൊഴി സെൻമൊഴി എന്ന കവിത തുകുപ്പിലിരുന്ന് സെൻമൊഴി എന്ന കവിത വരികളെ ഉങ്ങൾക്കാ മൊഴിയേ. ഉളിക്കടലിൽ മുത മുതലായി ഉദിത്തു വന്ന പേരലയെ, കലൈക്കടലിൽ നാവിനാൽ കടയ വന്ന് സെവിയമുടേ, പിറന്ന നാളറിയാത്ത പേരലയെ, പിറമൊഴികൾ ഇരുന്നാൽ കാണു നിതം ഇളമേ പെട്ടു വന്നവളെ, നയന്ത മൊഴികൾക്ക് നാലായിരം ഇരുന്നും ഉയർന്നവളെ, ഉന്നെ പോൽ ഉയർമയോടിരുപ്പവർ യാർ, വല്ലിനവും മെല്ലിനവും വലമാ

0: ജ്ഞാനവും നല്ലിനമായി ഉൻപെറ്റ് നടക്ക വഴി ചെയ്തവളെ. ഉയർമൊഴി നീ തനിമൊഴി നീ, ഉന്നതമാം സെൻമൊഴി നീ, ഉയർമൊഴി നീ മേയ്മൊഴി നീ, ഉയർവെയ്ത്ത് തരുപവൾ നീ. മുതിയവളായിരുന്നാലും മോഹം തരും അഴകാൽ പുതിയവളായിരുപ്പവളെ, പൂവേ പോൽ മലർപ്പവളെ. കണ്ണിമ്പയാർ ഉനേ, നീയോ കണിപ്പള്ളേ പലപക്ഷേ അണ്ണേ. ഇത് തന്നെ അതിശയം, പൈതാലും തിറ്റിക്കും മധുരമേ. കാലേക്കായി കൊയ്താലും മലർ വനത്തിൽ കുറയാതെ പൂവനമേ. നില്ലാതെ കാറ്റയപ്പോൾ നിമിക്കുന്ന ഒളിയപ്പോൾ എല്ലോർക്കും പൊതുവാകെ ഇരിപ്പവളെ. ഉനേ നാം ഉച്ചരിക്കും പോതിലേ, ഊരിക്കിൻ്റെ വായത്തൻ എച്ചിലും തേനാകും ഇതളുകളും പൂവാകും. പാടയിലെ ദേവകളിൽ പാടൈകൾ പോണ പിന്നും മക്കൾ പാടയിലെ ആടയിലെ പടിപടിയായി സെലുത്തവൾ നീ. ഇമയത്തിൽ കൊടിയേറി ഇറുമാന്തിരുപ്പവളെ, സമയങ്ങൾ അനയിത്തതും സമവാകെ മതിത്തവളെ. ഉന്നാല പിറന്തോം ഉന്നാല വളർന്നോം ഉന്നാല പെരുമേ പെറ്റ് ഉലകത്തിൽ വാക്കിൻറോം. അകം നീ പുറം നീ, എമം ആറുയിടും നീ, എങ്കൽ മുഖം നീ മുഖവരി നീ, മുടിയാതെ പുകളും നീ. വൈപ്പുക്ക് നന്ദി, വണക്കം.
1: വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ എന്നത് വാസ്തവം തന്നെ. മനുഷ്യന്റെ അമിതമായ ചൂഷണവും ഇടപെടലും മൂലം അനുദിനം ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് മറ്റൊരു സത്യം. പ്രകൃതി ദുരന്തങ്ങളിൽ മനുഷ്യന്റെ പങ്ക് എന്ന ആശയത്തിൽ പ്രസംഗവുമായി ശ്രീഷ്ണ.
2: നമസ്കാരം ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ. പ്രകൃതി എന്ന പ്രതിഭാസം മഹത്തരമാണ്. പ്രകൃതിക്ക് പെറ്റമ്മയുടെ സ്ഥാനമാണുള്ളത്. അമ്മ നമുക്ക് എല്ലാം തരുന്നു. അതുപോലെ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായതെന്തും പ്രകൃതി നമുക്ക് തരുന്നു. നമ്മുടെ അമ്മയെ പോലെ പ്രകൃതിയും സുന്ദരിയാണ്. പ്രകൃതി ദുരന്തങ്ങളിൽ മനുഷ്യന്റെ പങ്ക് എന്ന വിഷയത്തിൽ അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടട്ടെ. മനുഷ്യൻ പ്രകൃതിയുമായി ഇണങ്ങിയാണ് ജീവിതം ആരംഭിച്ചത്. കാട്ടാറിലെ വെള്ളം കുടിച്ചും കായ്ക്കനികൾ ഭക്ഷിച്ചും മരപ്പത്തുകളിൽ ഉറങ്ങിയും മൃഗങ്ങളെ വേട്ടയാടിയും അവൻ കഴിഞ്ഞു. പ്രകൃതി എന്നും മനുഷ്യനെ വിസ്മയിപ്പിച്ച പ്രതിഭാസമാണ്. നമ്മുടെ നാട്ടിലെ വനങ്ങളും പുഴകളും താഴ്വാരങ്ങളും കൊച്ചരുവികളും പർവ്വതങ്ങളും മഴ ഇടിമിന്നൽ മഞ്ഞ് മറ്റു ജീവജാലങ്ങളെല്ലാം അവനെ അത്ഭുത പരതന്ത്രനാക്കി. ഈ മനോഹാരിതയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഓരോ തലമുറയിലും ജീവിച്ചവർ യാതൊരുവിധ പോറിലും ഏൽപ്പിക്കാതെ അടുത്ത തലമുറയ്ക്ക് പൂർണ്ണചാരിതയോടെ കൈമാറി കൈമാറിയാണ് നമ്മുടെ കയ്യിലെത്തിയത്. മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ക്രമേണ അവൻ പ്രകൃതിയെ കീഴടക്കാൻ തുടങ്ങി. തങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്കു വേണ്ടി പ്രകൃതിയെ മാറ്റിമറിച്ചു. ജലസ്രോതസ്സുകളായ കുന്നുകൾ ഇടിച്ചു നിരത്തിയും പാറകൾ പൊട്ടിച്ചും റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു. പുഴകളുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സം നിർത്തി അണക്കെട്ടുകൾ നിർമ്മിച്ചു. കാടു കയ്യേറി അമ്പരച്ചുംബികളായ റിസോർട്ടുകൾ പോലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുക വഴി വന്യജീവികളുടെയും മറ്റു ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കി. നമുക്ക് ലഭിച്ച ഓരോ സൗഭാഗ്യത്തെയും നമ്മൾ തന്നെയല്ലേ ഇല്ലാതാക്കുന്നത്? പ്രിയരെ, വ്യാപകമായ വനനാശം നമ്മുടെ നാടിന്റെ സൗന്ദര്യത്തെ നശിപ്പിക്കുക മാത്രമല്ല, ഏറ്റവും വലിയ ക്രൂരതയാണ്. നമ്മുടെ കാലാവസ്ഥയെ ആകെ തകിടം മറിക്കുന്നു. അതിവൃഷ്ടി, അകാലവൃഷ്ടി, കൊടും വരൾച്ച എന്നിവയ്ക്ക് കാരണമാകുന്നു. മണ്ണൊലിപ്പ്, ജലക്ഷാമം ഇവ വനനശീകരണത്തിന്റെ ദോഷങ്ങളിൽ ചുരുക്കം ചിലതാണ്. ശുദ്ധമായ വെള്ളം ഒഴുക്കിയിരുന്ന ഔഷധ മൂല്യമുള്ള പല ജലാശയങ്ങളും വ്യവസായശാലകളിൽ നിന്നും പുറത്തുവിട്ട രാസമാലിന്യങ്ങളാൽ മലിനമായി. വാഹനങ്ങളുടെ അമിതമായ ഉൽപാദനവും ഉപയോഗവും അന്തരീക്ഷത്തെ മലിനമാക്കി. ശുദ്ധവായു എന്നത് സങ്കല്പം മാത്രമായി. ഡൽഹി പോലെ തിരക്കേറിയ നഗരങ്ങൾ ഇതിനുദാഹരണമാണ്. എന്തിനേറെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിന്റെ സൗന്ദര്യം പോലും വ്യവസായിക മാലിന്യത്താൽ ഇന്ന് ഭീഷണിയിലാണെന്ന് നമുക്കറിയാം. വായു മലിനീകരണം ക്രമേണ ജീവജാലങ്ങളുടെ നാശത്തിലേക്ക് എത്തിക്കുമെന്നതിൽ തർക്കമില്ല. മനുഷ്യനെ കാർന്നു തിന്നുന്ന വിപത്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്ന് ബോധ്യമുള്ളവരാണ് നമ്മൾ. എന്നിട്ടും ഇതിൽ നിന്ന് നാം പിന്മാറുന്നില്ല എന്നത് ഖേദകരം തന്നെ. സ്നേഹിതരെ, ദുരന്തങ്ങൾ നാം എത്ര അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് ഒരു ഉദാഹരണം മാത്രമാണ് വയനാട് ദുരന്തം. അറിവുള്ളവർ തരുന്ന ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും നമ്മൾ പാടെ അവഗണിക്കുന്നു. മരങ്ങൾ മുറിച്ചു മാറ്റിയതിൻ്റെയും പാറകൾ പൊട്ടിച്ചതിൻ്റെയും ഫലമായി ഉരുൾപൊട്ടൽ പോലെ ഒരുപാട് ജീവജാലങ്ങളുടെ ജീവനെടുത്ത ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പ്രകൃതി മനുഷ്യരുടേത് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഒരേ അളവിൽ അവകാശപ്പെട്ടതാണെന്ന് മനുഷ്യർ വിസ്മരിക്കുന്നു. കണ്ട കാഴ്ചയിൽ നമ്മൾ അഹങ്കരിക്കുന്നു. പ്രകൃതിയിലെ ജീവജാലങ്ങൾ ഒരു കുടുംബമാണെന്ന തരത്തിൽ ചിന്തിക്കേണ്ട നമ്മൾ സ്വാർത്ഥരാകുന്നു. ഈ പോക്ക് പോയാൽ ദാഹജലത്തിനായി കീഴുന്ന വേഴാമ്മലിന്റെ ഗതി മനുഷ്യ സമൂഹത്തിന് വരുമെന്ന് ഉറപ്പാണ്. പ്രകൃതി ദുരന്തങ്ങളുടെ തീവ്രതയും ആവർത്തനവും വർദ്ധിച്ചു വരുന്നത് മനുഷ്യന്റെ അനിയന്ത്രിതമായ പ്രവൃത്തികളുടെ ഫലമാണെന്നത് നിസ്സംശയം പറയാം. പ്രിയരെ, മനുഷ്യനിർമ്മിതമായ പ്രകൃതി ദുരന്തങ്ങളുടെ അവസാനിക്കാത്ത അധ്യായങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പൂർണ്ണമായും പ്രകൃതിയിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയില്ല എന്നത് വസ്തുതയാണ്. എങ്കിലും പ്രകൃതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കും. നമ്മുടെ പ്രശസ്ത കവയിത്രി ശ്രീമതി സുകുതകുമാരി ടീച്ചറുടെ വരികൾ ഞാൻ ഈ വേളയിൽ ഓർക്കുന്നു. ഒരു

0: വേണ്ടി ആഗോളതലത്തിലുള്ള ദുരന്തങ്ങൾ ഇന്ന് നമ്മെ തേടി എത്തിയിരിക്കുന്നു. ഇതിലെല്ലാം പ്രതിവിധി ഒന്ന് മാത്രം, പ്രകൃതിയെ സ്നേഹിക്കുക, ഒരു കരുതൽ എന്നും വേണം. ഇത്രയും പറഞ്ഞ് തൽക്കാലം നിർത്തുന്നു. ജയ് ഹിന്ദ്.
1: ഇനിയൊരു ഇംഗ്ലീഷ് പദ്യവുമായി കൊച്ചുമിടുക്കി ഹവ്വ മെഹബിൻ.
2: ഗുഡ് മോർണിംഗ് ഓൾ. ടുഡേ ഐ ആം ഗോയിങ് ടു സിംഗ് ആൻ ഇംഗ്ലീഷ് സോങ്. പ്രൗഡ് ഓഫ് യു. ലവ്.

പല ഭാഷകൾ എന്നും നമ്മുടെ നാടിനെ വേറിട്ടതാക്കുന്നു. നമുക്കിനി ഒരു അറബിക് ഗാനം കേട്ടാലോ? കൂട്ടുകാർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും എന്നത് തീർച്ച. അവതരിപ്പിക്കുന്നത് ശ്രീഷ്ണ, നിരഞ്ജന, ആരാധ്യ.

0: അനുദിനം മനുഷ്യൻ പ്രകൃതിയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതി എന്നും മനുഷ്യനെ വിസ്മരിപ്പിക്കുന്ന പ്രതിഭാസമാണെന്ന് പല നിമിഷങ്ങളിലും നമ്മൾ വിസ്മരിക്കുന്നു. നഷ്ടമാകുന്ന നന്മ മരങ്ങളാണ് നമുക്ക് ചുറ്റിലുടനീളവും. പരിപാടിയിൽ അടുത്തത് മലയാളം കഥ അവതരണവുമായി നമ്മുടെ കൂട്ടുകാരി ഹിമഗംഗ.
1: നഷ്ടപ്പെടുന്ന നന്മ മരങ്ങൾ. അവധിക്കാലം തുടങ്ങിയതോടെ രാഹുൽ ഹോസ്റ്റലിൽ നിന്നിറങ്ങി. യാത്ര പറഞ്ഞ് അവൻ ബസ് സ്റ്റോപ്പിലേക്ക് നീങ്ങി. പെട്ടെന്ന് ഫോൺ കരയാൻ തുടങ്ങി. ഫോൺ എടുത്തു നോക്കി. അമ്മയുടെ മെസ്സേജ് ആയിരുന്നു. നീ അമ്മാമ്മയുടെ വീട്ടിലേക്ക് വന്നാൽ മതി, ഞങ്ങൾ അവിടെയുണ്ട്. ഫോൺ പോക്കറ്റിൽ വെച്ച് ബസ് കാത്തു നിന്നു. അല്പസമയത്തിനു ശേഷം ബസ് വന്നു. ബസ്സിൽ കയറി പോകാനുള്ള സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് ടിക്കറ്റ് എടുത്തു. ശേഷം ബാഗിൽ നിന്ന് ഇയർഫോൺ എടുത്ത് ചെവിയിൽ തിരുകി. പാട്ടിന്റെ മായാലോകത്തിൽ ലയിച്ചിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് മുന്നോട്ടഞ്ഞു. ബസ് ബ്രേക്കിട്ടത് കൊണ്ടാണ് സംഗീതത്തിൽ നിന്ന് മാറി ചിന്തിച്ചത്. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. കാഴ്ചകൾ പിന്നിലേക്ക് ഓടി ഒളിക്കാൻ തുടങ്ങി. ബസ് സ്റ്റോപ്പിൽ അച്ഛൻ വണ്ടിയുമായി നിൽപ്പുണ്ടായിരുന്നു. പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അച്ഛൻ ചോദിച്ചു. നന്നായിരുന്നെന്ന് പറയുമ്പോഴും രാഹുലിന്റെ കണ്ണുകളിൽ ആരെയോ തേടുകയായിരുന്നു. അമ്മയും അനിയനും കാത്തു നിൽപ്പുണ്ടായിരുന്നു. രാഹുൽ ചുറ്റുപാടും കണ്ണോടിച്ചു. കൊന്നമരം ആകാശത്തെ ചുംബിക്കുവാൻ ശ്രമിക്കുന്നത് പോലെ തലയുയർത്തി നിൽക്കുന്നു. പുല്ലുകൾ പുരുഷന്മാരെ പോലെ തലയുയർത്തി പിടിച്ചിരിക്കുന്നു. അനിയൻ വന്ന് ബാഗ് വാങ്ങി

0: കൊണ്ടുപോയി. രാഹുൽ വീട്ടിലേക്ക് കയറി, വസ്ത്രമാടി കുറച്ചു വെള്ളം കുടിച്ചതിന് ശേഷം രാഹുൽ തൊടിയിലേക്ക് ഇറങ്ങി. പ്രകൃതി അവനു വേണ്ടി ഇതളകൾ വിരിച്ചിരുന്നു. വൈകുന്നേരം ടോണി വീടിന്റെ മുഴുവൻ പൈസയും കൊണ്ടുവരും. അമ്മയുടെ വാക്കുകൾ അവന്റെ കാതിൽ വന്നിറങ്ങിപ്പോയി. രാഹുലിന്റെ മുഖത്ത് സങ്കടം നിറയാൻ തുടങ്ങി. തന്റെ നന്മ മരങ്ങൾ ഇവിടെയാണുള്ളത്, അവൻ നഷ്ടപ്പെടുകയാണോ? കുളങ്ങൾ, ചെടികൾ, പക്ഷികൾ. അവൻ കണ്ണുകൾ ചേർത്തടച്ചു. പുല്ലുകൾ എഴുന്നേറ്റ് നിന്ന് അവനെ നോക്കി ചിരിച്ചു. മാവിന്റെ ശാഖകൾ വിഷാദത്തോടെ അവനെ നോക്കി. ആകാശത്തിൽ ഒരു വിടവ് പോലെ ആ മരം മാറുമോ? ഉണ്ണിയപ്പം പോലെയുള്ള മാങ്ങകൾ കൊത്തി തിന്നാൻ വരുന്ന അണ്ണാറക്കണ്ണന്മാർ, അവരുടെ ചിൽചിൽ ശബ്ദം, രാഹുലിന്റെ മനസ്സിലെ ചിത്രങ്ങൾക്ക് തിളക്കം വന്നു. തന്റെ മുന്നിൽ ദയനീയ അവസ്ഥയിൽ നിൽക്കുന്ന പട്ടിക്കൂട്, അവയുടെ സമീപത്ത് നിന്ന് വസ്ത്രമൂരി മാറ്റിക്കൊണ്ട് ഒരു പാമ്പ് മെല്ലെ ഇഴഞ്ഞുപോയി. പായലുകൾ കാടുപിടിച്ച് കിണറിനെ കാണാതാക്കിയിരിക്കുന്നു. മീനുകളുടെ സമ്മേളനം അതിലുണ്ടായിരുന്നു. താൻ നട്ട ചാമ്പമരം ഇലകൾ ഉപേക്ഷിച്ച് പ്രതികരിച്ചിരിക്കുന്നു. രാഹുലിന് ആ കാഴ്ച സഹിക്കാൻ കഴിഞ്ഞില്ല. തളർന്ന് പടിയിലിരുന്നു. കിണറ്റിലെ വെള്ളത്തിൽ ബക്കറ്റ് പതിച്ചപ്പോൾ മീനുകൾ ആഴങ്ങളിലേക്ക് ഓടിയൊളിച്ചു. പൊങ്ങി വന്ന ബക്കറ്റ് തുണികളിൽ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു. പറമ്പിൽ ചാമ്പയ്ക്ക വളം നൽകിക്കൊണ്ട് നിൽക്കുന്ന അച്ചാച്ചന്റെ മുഖത്തും വിഷാദമായിരുന്നു. ദേ, ടോണി വന്നിട്ടുണ്ട്, നീ ഇവിടേക്ക് വരൂ എന്ന അമ്മയുടെ വിളി കാറ്റിൽ പറന്നുപോയി. ടോണി അവന്റെ അച്ഛനുമായി വന്ന് പൈസ നിറച്ച ബാഗ് കൈമാറി. വിറയ്ക്കുന്ന കൈകളോടെ പേപ്പർ ഒപ്പിട്ട് കൊടുക്കുന്ന അമ്മയുടെ ചിത്രം രാഹുലിന്റെ നിറഞ്ഞ കണ്ണുകളിൽ മങ്ങിയാണ് കണ്ടത്. പിറ്റേ ദിവസം എല്ലാവരും വസ്തുക്കളും എടുത്ത് വാതിൽ പൂട്ടി ഇറങ്ങി വണ്ടിയിലേക്ക് കയറി. താക്കോൾ ടോണിയുടെ അച്ഛന് നൽകി. രാഹുൽ വണ്ടിയിൽ കയറി. വണ്ടി നീങ്ങിയതോടെ രാഹുൽ തിരിഞ്ഞു നോക്കി. തന്റെ നഷ്ടപ്പെട്ട നന്മമരങ്ങളെ അവൻ അവസാനമായി കണ്ടു. അവന്റെ കണ്ണിൽ നിന്നും വെള്ളമൊഴുകാൻ തുടങ്ങി. അതിനു കൂട്ടായി പ്രകൃതി താളത്തിൽ പെയ്യാൻ തുടങ്ങി.
1: അടുത്തതായി ഒരു ഇംഗ്ലീഷ് കവിത കേൾക്കാം. ചൊല്ലുന്നത് ശ്രീഷ്ണ.
2: Today I'm going to sing an English song, Being Healthy. Mom says I have to brush my teeth in the morning and night. They look and taste much better. But I hate it when she is right. Dad says I have to take a bath and wash my body well. I do feel nice and clean and fresh. But now he is right as well. My brother says I have to wash my hands to keep them clean. He is right. My fingers feel so good. My sister says I have to eat some vegetables each day. She is right. I have more energy to run and walk and play. Mom says I have to brush my teeth in the morning and night. They look and taste much better. But I hate it when she is right. But Dad says I have to take a bath and wash my body well. I feel nice and clean and fresh. But now he is right as well. My brother says I have to wash my hands to keep them clean. He is right. My fingers feel so good. My sister says I have to eat some vegetables each day. She is right. I have more energy to run and walk and play.
1: ത്രിപ്പതാകി ഉയർത്തി വാനിൽ പാറി പറക്കാൻ നമ്മുടെ കൊച്ചുമിടുക്കർ. അടുത്തതായി പരിപാടിയിൽ ദേശഭക്തി ഗാന അവതരണം.

0: അടുത്തതായി മലയാളം പദ്യവുമായി കൊച്ചുകൂട്ടുകാരൻ ഗ്രിഗറിൻ.
1: നമസ്കാരം. പ്രശസ്ത കവി ശ്രീ റഫീഖ് അഹമ്മദിന്റെ തോറ്റകുട്ടി എന്ന കവിത.

തെല്ലേ. നല്ല മനസ്സും സത്യസന്ധതയും ഉള്ളവർക്ക് എപ്പോഴും നല്ല ഫലം ലഭിക്കും. നാം ഓരോരുത്തരും എന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു സന്ദേശമാണിത്. പരിപാടിയിൽ അവസാനമായി ഇതേ ആശയത്തിൽ നമുക്കൊരു ഇംഗ്ലീഷ് ചിത്രീകരണം കേട്ടാലോ? ദി എൽവ്സ് ആൻഡ് ദി ഷൂമേക്കർ. രംഗത്ത് ആരാധ്യ, ശ്രീകൃഷ്ണ, അനന്തകൃഷ്ണ, നിരഞ്ജന ആൻഡ് ഹിമഗംഗ. ഹായ് ഫ്രണ്ട്.

0: and you will have good fortune forever.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ബാലുശ്ശേരി പുത്തൂർവട്ടം AMLP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 9:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഇന്നലെ ഇന്ന് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ദേവരാജൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. കേരളത്തിൽ UDF മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കാനായി UDF നേതൃയോഗം ഇന്ന് ചേരും. വിവിധ ഘടകകക്ഷികളിലെ മന്ത്രിമാരെക്കുറിച്ചും വകുപ്പുകളെക്കുറിച്ചും ഇന്നും ചർച്ചകൾ തുടരും. വൈകിട്ടോടെ അന്തിമ തീരുമാനത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്പീക്കറെ സംബന്ധിച്ച ചർച്ചകളും നടത്തുന്നുണ്ട്. VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവരെ ക്ഷണിച്ചിട്ടുണ്ട്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ വൈകിട്ട് ഊഷ്മള സ്വീകരണം നൽകി. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് സ്വന്തം ജില്ലയിലെത്തിയത്. എറണാകുളം ജില്ലയിലെ MPമാരും MLAമാരും ജനപ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളും DCC സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ ജനങ്ങൾക്ക് ആശംസ നേർന്നു. സിക്കിമിന്റെ മനോഹരമായ പ്രകൃതി ഭംഗിയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും സംസ്ഥാനത്തെ സുസ്ഥിര വികസനത്തിന്റെ മാതൃകയാക്കുന്നുവെന്ന് രാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ വികസനത്തിന് സിക്കിം നൽകിയ സംഭാവനകളെ വളരെയധികം വിലമതിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബെറൻസൺ ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ വരവേറ്റു. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മോദി നെതർലൻഡ്സിലെത്തിയത്. നെതർലൻഡ്സ് പ്രധാനമന്ത്രി റോബ് ജെറ്റിനുമായും രാജാവും രാജ്ഞിയുമായും നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. തുടർന്ന് നെതർലൻഡ്സിലെ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. സെമി കണ്ടക്ടർ, നിർമ്മിത ബുദ്ധി എന്നിവയടക്കം മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകൾ ഒപ്പുവച്ചേക്കും. നെതർലൻഡ്സ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നാളെ സ്വീഡനിലേക്ക് യാത്ര തിരിക്കും. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസ്സോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. തികച്ചും അടിസ്ഥാനരഹിതമാണ് റിപ്പോർട്ടെന്നും വാസ്തവത്തിന്റെ കണിക പോലും അതിലില്ലെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. വിദേശയാത്രയ്ക്ക് ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പ്രശ്നമില്ലെന്നും നരേന്ദ്രമോദി അറിയിച്ചു. അതേസമയം ഇത് പ്രസിദ്ധീകരിച്ച പ്രമുഖ വാർത്താമാധ്യമം ഈ വാർത്ത തെറ്റായിരുന്നുവെന്ന് സമ്മതിക്കുകയും റിപ്പോർട്ട് ഔദ്യോഗികമായി പിൻവലിക്കുകയും ചെയ്തു. റിപ്പോർട്ടിൽ സംഭവിച്ച വീഴ്ചയിൽ മാധ്യമസ്ഥാപനം ഔദ്യോഗികമായി ഖേദവും പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും തമ്മിൽ അബുദാബിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതിരോധം, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. ഇതനുസരിച്ച് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവുകളിൽ UAEയുടെ പങ്കാളിത്തം 30 ദശലക്ഷം ബാരലായി ഉയർത്താനും ഇന്ത്യയിൽ തന്ത്രപ്രധാന ഗ്യാസ് സംഭരണശാലകൾ സ്ഥാപിക്കാനും തീരുമാനമായി. നീറ്റ് UG പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് NTA ഔദ്യോഗിക ചാനലുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിച്ചു. വ്യാഴാഴ്ച വരെ വിദ്യാർത്ഥികൾക്ക് നിലവിലെ വിലാസവും 1-ഉം 2-ഉം പരീക്ഷാ നഗരങ്ങളുടെ തിരഞ്ഞെടുപ്പും ഇഷ്ടാനുസരണം പുതുക്കാമെന്നും NTA അറിയിച്ചു. June 21 പുനഃപരീക്ഷ. May 3 പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ സാഹചര്യത്തിലാണ് വീണ്ടും പരീക്ഷ നടത്തുന്നത്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്നയാളെ CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കെമിസ്ട്രി അധ്യാപകൻ PV കുൽക്കർണിയാണ് പൂനെയിൽ നിന്ന് അറസ്റ്റിലായത്. ചോദ്യപേപ്പർ ലഭിക്കാൻ ഇയാൾക്ക് അവസരമുണ്ടായിരുന്നുവെന്ന് CBI കണ്ടെത്തി. ഇയാളിൽ നിന്ന് നിരവധി രേഖകളും ഇലക്ട്രോണിക് സാമഗ്രികളും മൊബൈൽ ഫോണുകളും കണ്ടെത്തി. നേരത്തെ 5 കേസിൽ

അറസ്റ്റിലായിരുന്നു. CBSE 12-ാം ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർ മൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. രണ്ട് തലങ്ങളിൽ ഉത്തരക്കടലാസുകൾ വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാൻ അവസരം നൽകുന്ന രീതിയാണ് നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ മൂല്യനിർണയം ചെയ്ത ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കാനും രണ്ടാം ഘട്ടത്തിൽ മാർക്കിലെ പൊരുത്തക്കേടുകൾ പരിശോധിക്കാനും പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാനും കഴിയും. ഉത്തരക്കടലാസ് പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ അപേക്ഷ നൽകാം. പുനർമൂല്യനിർണയത്തിന് മെയ് 26 മുതൽ 29 വരെയാണ് അപേക്ഷിക്കേണ്ടത്. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി ദിനം. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഡെങ്കിപ്പനി ദിനം ആചരിക്കുന്നത്. ഡെങ്കിപ്പനിക്കെതിരെ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനും കാലവർഷത്തിന് മുന്നോടിയായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഡെങ്കിപ്പനി ദിനം ആചരിക്കുന്നത്. ദേശീയ ഡെങ്കിപ്പനി ദിനത്തോടനുബന്ധിച്ച് ഡെങ്കിപ്പനി പ്രതിരോധത്തെക്കുറിച്ച് അവബോധം വളർത്തണമെന്നും പരിസരം ശുചിയായി സൂക്ഷിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ പറഞ്ഞു. ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ, വിപുലമായ പരിശോധനകൾ, മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ, വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ ഡെങ്കിപ്പനി നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് കൂടുതൽ ശക്തമാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര പ്രകാശദിനം. 1960 മെയ് 16 ഭൗതികശാസ്ത്രജ്ഞൻ തിയോഡോർ ബൈമൻ ആദ്യമായി ലേസർ വിജയകരമായി പ്രവർത്തിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ഈ ദിനം ആഘോഷിക്കുന്നത്. സുസ്ഥിരമായ ഭാവിക്കായി പ്രകാശം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്നും ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ശരിയെന്ന് തോന്നുന്ന നടപടിയെടുക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുമായി ഇറാൻ ഇപ്പോൾ നടത്തുന്ന ചർച്ചകളെയും അമേരിക്കൻ പ്രസിഡന്റ് വിമർശിച്ചു. കരാർ വ്യവസ്ഥകളെ മാനിക്കാത്ത രാജ്യമാണ് ഇറാനെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഇസ്രായേലും ലെബനനും 45 ദിവസത്തേക്ക് കൂടി വെടിനിർത്തൽ നീട്ടാൻ സമ്മതിച്ചതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. വാഷിംഗ്ടണിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. June 2-3 കൂടുതൽ ചർച്ചകൾ നടത്തുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോഡ് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പെട്രോൾ കയറ്റുമതിക്ക് കേന്ദ്ര ഗവൺമെന്റ് ലിറ്ററിന് 3 രൂപ പ്രത്യേക അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ചുമത്തി. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ നികുതി ലിറ്ററിന് 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചു. വിമാന ഇന്ധനത്തിന്റെ നികുതി ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. പുതുക്കിയ ഈ നിരക്കുകൾ ഇന്ന് മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. ആഭ്യന്തര വിപണിയിലെ പെട്രോൾ ഡീസൽ എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 7 വിക്കറ്റിന് തകർത്തു. ലക്നൌവിലായിരുന്നു മത്സരം. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈസ്റ്റ് ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് Chennai FC ബംഗളൂരു FC നേരിടും. വൈകിട്ട് 5 ചെന്നൈയിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ഒഡീഷ FC പഞ്ചാബ് FC നേരിടും. രാത്രി 7:30 ഭുവനേശ്വരിലാണ് മത്സരം. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ തിരക്ക് പരിഗണിച്ച് ഇത്തവണ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കകം ഒരുക്കങ്ങൾ പൂർത്തിയാക്കും. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കൊട്ടിയൂരിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 28 നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഈ മാസം 26 തുടങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. റാഗിംഗ് പരാതികൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ കോളേജ് അധികൃതർ ശക്തിപ്പെടുത്തുന്ന മെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് ആവശ്യപ്പെട്ടു. അധ്യാപകരും കോളേജ് അധികൃതരും വിദ്യാർത്ഥികളോട് മാനുഷിക സമീപനം പാലിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും ഉത്തരവിൽ പറഞ്ഞു. റാഗിംഗ് പരാതിയിൽ ഒരു രക്ഷിതാവ് സമർപ്പിച്ച പരാതിയിലാണ് കമ്മീഷൻ ഉത്തരവ്. ഇന്ധനവില വർധനയ്ക്കെതിരെ ഇന്ന് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്നലെ തിരുവനന്തപുരത്ത് അറിയിച്ചിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഹരിതചട്ട പാലനത്തിൽ കോഴിക്കോട് ജില്ലയിലെ മികച്ച പ്രവർത്തനത്തിന് ജില്ലാ ശുചിത്വ മിഷൻ പുരസ്കാരങ്ങൾ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ കോഴിക്കോടും നഗരസഭാതലത്തിൽ രാമനാട്ടുകരയുമാണ് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചത്. എറണാകുളം ജില്ലയിൽ ബസ്സുകൾ

0: എറണാകുളം ജില്ലയിൽ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന അടുത്ത ബുധൻ വെള്ളി ദിവസങ്ങളിൽ നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു. കുട്ടികൾക്കായി വാടകയ്ക്കെടുക്കുന്ന വാഹനങ്ങളിൽ ഓൺ സ്കൂൾ ഡ്യൂട്ടി എന്ന് വ്യക്തമായി എഴുതിയ ബോർഡ് പ്രദർശിപ്പിക്കണമെന്ന് വകുപ്പ് നിർദ്ദേശം നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. 438.6 മീറ്ററിലെ പ്രഭാത പ്രക്ഷേപണം കഴിഞ്ഞു. അടുത്ത പ്രക്ഷേപണം 12 മണിക്ക് കേൾക്കാം. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ചർച്ചകൾ പൂർത്തിയാക്കി മന്ത്രിമാരുടെ പട്ടിക ഇന്ന് തന്നെ ഗവർണർക്ക് കൈമാറിയേക്കും.

ഇന്ന് ദേശീയ ഡെങ്കിപ്പനി ദിനം. പ്രതിരോധ അവബോധം വളർത്തണമെന്നും പരിസരം ശുചിയായി സൂക്ഷിക്കണമെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പി എം വികാസ് പദ്ധതിക്ക് കോഴിക്കോട് NITയിൽ മറ്റന്നാൾ തുടക്കമാകും. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ചർച്ചകൾ പൂർത്തിയാക്കി കോൺഗ്രസ് മന്ത്രിമാരുടെ പട്ടിക ഇന്ന് തന്നെ ഗവർണർക്ക് കൈമാറിയേക്കും. എല്ലാ തർക്കങ്ങളും പരിഭവങ്ങളും പരിഹരിച്ച് ചർച്ച ശുഭകരമായി അവസാനിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് പറഞ്ഞു. മുസ്ലിം ലീഗുമായി മന്ത്രിസഭാ രൂപീകരണം ചർച്ച ചെയ്യാൻ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മലപ്പുറം പാണക്കാടെത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി, പ്രമുഖ ലീഗ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. ലീഗ് 5 മന്ത്രിമാരുടെ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 സീറ്റിന് അർഹതയുണ്ടെന്ന് പാർട്ടി നേതാവ് മോൻസ് ജോസഫ് പറഞ്ഞു. യു ഡി എഫിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നും മുന്നണി അതിന് തയ്യാറായേക്കുമെന്നും മോൻസ് ജോസഫ് അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ അബുദാബിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതിരോധം, ഊർജ്ജസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. ഇതനുസരിച്ച് ഇന്ത്യയുടെ തന്ത്രപര പെട്രോളിയം ഉത്പാദന രംഗങ്ങളിൽ യു എ ഇയുടെ പങ്കാളിത്തം 30 ദശലക്ഷം ബാരലായി ഉയർത്താനും ഇന്ത്യയിൽ വാതക സംഭരണശാലകൾ സ്ഥാപിക്കാനും തീരുമാനമായി. നെതർലൻഡ്സിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ചു. കഥക്, ഒഡീസി, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം തുടങ്ങിയ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തരൂപങ്ങളും ഗർഭാ നൃത്തവും ഉൾപ്പെടുത്തിയ പ്രവാസികളുടെ സ്വീകരണം ഏറെ ശ്രദ്ധേയമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് പ്രധാനമന്ത്രി റോബ് ജെറ്റൻ, വില്യം അലക്സാണ്ടർ രാജാവ്, മാക്സിമ രാജ്ഞി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ ജനങ്ങൾക്ക് ആശംസ നേർന്നു. സിക്കിമിന്റെ മനോഹരമായ പ്രതിഭംഗിയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും സംസ്ഥാനത്തെ സുസ്ഥിര വികസനത്തിന്റെ മാതൃകയാക്കുന്നുവെന്ന് രാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ വികസനത്തിന് സിക്കിം നൽകിയ സംഭാവനകളെ വളരെയധികം വിലമതിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി ദിനം. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഡെങ്കിപ്പനി ദിനം ആചരിക്കുന്നത്. ഡെങ്കിപ്പനിക്കെതിരെ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനും കാലവർഷത്തിന് മുന്നോടിയായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഡെങ്കിപ്പനി ദിനം ആചരിക്കുന്നത്. ഡെങ്കിപ്പനി പ്രതിരോധത്തെക്കുറിച്ച് അവബോധം വളർത്തണമെന്നും പരിസരം ശുചിയായി സൂക്ഷിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ, വിപുലമായ പരിശോധനകൾ, മെച്ചപ്പെട്ട ചികിത്സാ സൌകര്യങ്ങൾ, വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ ഡെങ്കിപ്പനി നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് കൂടുതൽ ശക്തമാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാന ചടങ്ങ് രാവിലെ നടത്തി. 130 സീനിയർ റസിഡന്റുമാരും വിദ്യാർത്ഥികളും ബിരുദവും ഡിപ്ലോമയും ഏറ്റുവാങ്ങി. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യസല്ല ശ്രീവാസ്തവ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് സേനാപതി ക്രിസ് ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് വീഡിയോ സന്ദേശത്തിലൂടെ ബിരുദദാന ചടങ്ങിന് ആശംസകൾ കൈമാറി. നീറ്റ് യു ജി പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് NTA ഔദ്യോഗിക ചാനലുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിച്ചു. വ്യാഴാഴ്ച വരെ വിദ്യാർത്ഥികൾക്ക് നിലവിലെ വിലാസവും 1-ഉം 2-ഉം പരീക്ഷാ നഗരങ്ങളുടെ തിരഞ്ഞെടുപ്പും ഇഷ്ടാനുസരണം പുതുക്കാമെന്നും NTA അറിയിച്ചു. June 21 പുനഃപരീക്ഷ. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ ദേശീയ പരീക്ഷാ ഏജൻസി NTA പിരിച്ചുവരണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫ്രണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചു. വിനാശകരവും ഗൌരവമേറിയതുമായ പരാജയം ആരോപിച്ചാണ് NTA ഘടന പൊളിച്ചെഴുതണമെന്നാവശ്യപ്പെട്ട് ഡോക്ടേഴ്സ് ഫ്രണ്ട് ഹർജി നൽകിയത്. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ NSUA പ്രതിഷേധ ധർണയുടെ സാഹചര്യത്തിൽ ഡൽഹിയിലെ NTA ഓഫീസിന് കനത്ത സുരക്ഷയൊരുക്കി. ഡൽഹി പോലീസിനെയും അർദ്ധസേനാ വിഭാഗത്തെയും ഓഫീസിന്റെ സുരക്ഷയ്ക്ക് സജ്ജമാക്കി. ഉത്തർപ്രദേശിലെ നിരവധി ജില്ലകളിൽ കൊടുങ്കാറ്റിലും മഴയിലും മിന്നലിലും 100-ലേറെ ആളുകൾ മരിച്ച സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഗാധ ദുഃഖമറിയിച്ചു. ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കുന്നതിനായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രം സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും രാജ്നാഥ് സിംഗ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ കഴിഞ്ഞ 15 വർഷം നൽകിയ പിന്നാക്ക വിഭാഗ സർട്ടിഫിക്കറ്റുകൾ പുനഃപരിശോധിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് ഗവൺമെന്റ് നിർദ്ദേശം നൽകി. SC ST OBC സർട്ടിഫിക്കറ്റുകൾ വിശദമായി പരിശോധിക്കാനാണ് BJP ഗവൺമെന്റിന്റെ നിർദ്ദേശം. ഇസ്രായേലും ലബനനും 45 ദിവസത്തേക്ക് കൂടി

0: നിർത്തൽ നീട്ടാൻ സമ്മതിച്ചതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. വാഷിംഗ്ടണിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. ജൂൺ 2-3 തീയതികളിൽ കൂടുതൽ ചർച്ചകൾ നടത്തുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര പ്രകാശ ദിനം. 1960 മെയ് 16 ഭൗതികശാസ്ത്രജ്ഞൻ തിയോഡോർ മൈമൻ ആദ്യമായി ലേസർ വിജയകരമായി പ്രവർത്തിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ഈ ദിനം ആഘോഷിക്കുന്നത്. സുസ്ഥിരമായ ഭാവിക്കായി പ്രകാശം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് കാലവർഷം ഈ മാസം 26 തുടങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ശക്തമായ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ലക്ഷദ്വീപ് മേഖലയിൽ വരും മണിക്കൂറുകളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും തീരദേശവാസികളും കപ്പൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച് PM വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് NITയിൽ തുടക്കമാകുന്നു. മറ്റന്നാൾ രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ധാരണാപത്രവും അദ്ദേഹം കൈമാറും. പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സമൂഹത്തിലെ യുവജനങ്ങൾക്ക് ആധുനിക തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. NITയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ സ്കിൽ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 5 ചെന്നൈയിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ഒഡീഷ FC പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 ഭുവനേശ്വറിലാണ് മത്സരം. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴും അതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന പരാതിയിലാണ് പാലക്കാട്ടെ കർഷകർ. താങ്ങുവില വർധനയിൽ നിന്ന് സംസ്ഥാനത്തിന്റെ പ്രോത്സാഹന വീതം കുറയ്ക്കുന്നതാണ് ഇതിന് കാരണമെന്ന് കർഷകർ പറയുന്നു. പാലക്കാട്ടുനിന്ന് ഫൈസൽ അലിമുത്ത്.
1: കഴിഞ്ഞ ദിവസം നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ 72 രൂപ വർദ്ധിപ്പിച്ചതോടുകൂടി ഒരു ക്വിന്റൽ നെല്ലിന് 2441 രൂപയായി ഉയർന്നിരിക്കുകയാണ്. കേന്ദ്ര താങ്ങുവില അതേപടി കർഷകർക്ക് ലഭ്യമാക്കിയാൽ കേരളത്തിൽ നെല്ലിവില കിലോയ്ക്ക് 30 രൂപ 72 പൈസയായി ഉയരും. പക്ഷേ വർധനയുടെ പ്രയോജനം ലഭിക്കണമെങ്കിൽ സംസ്ഥാനത്തിന്റെ പ്രോത്സാഹന വിഹിതം കുറയ്ക്കാതിരിക്കണമെന്നാണ് കർഷകർ പറയുന്നത്. മുൻവർഷങ്ങളിൽ താങ്ങുവില വർധനയ്ക്ക് ആനുപാതികമായി സംസ്ഥാന വിഹിതം വെട്ടിക്കുറയ്ക്കുകയാണ് ഉണ്ടായതെന്നും കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു. 2020-21 8 രൂപ 80 പൈസയായിരുന്ന സംസ്ഥാന വിഹിതം ഇപ്പോൾ 6 രൂപ 31 പൈസയാണ്. കേരളത്തിൽ നിലവിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ കർഷകരിൽ നിന്ന് നെല്ലെടുക്കുന്നത്.
0: കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഫറോക്ക് സ്വദേശിയായ 19-കാരനും കോട്ടൂർ സ്വദേശിയായ 9-കാരനുമാണ് ചികിത്സയിൽ. ഇവർ കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ധന വില വർധനവിനെ തുടർന്ന് ഡെലിവറി ഗതാഗത തൊഴിലാളികൾക്ക് കിലോമീറ്ററിന് കുറഞ്ഞത് 20 രൂപ നിരക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം സർവീസ് വർക്കേഴ്സ് യൂണിയൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 5 വരെ രാജ്യവ്യാപകമായി ആപ്പ് അധിഷ്ഠിത സേവനങ്ങൾ നിർത്തിവയ്ക്കാൻ ആഹ്വാനം ചെയ്തു. സഹകരണ വകുപ്പിലെയും ആരോഗ്യവകുപ്പിലെയും ഏറ്റവും ഒടുവിലിറക്കിയ സ്ഥലം മാറ്റങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. പുതിയ ഗവൺമെന്റ് അധികാരത്തിലേൽക്കുന്നതിന് മുൻപ് തന്നെ ഭരണാനുകൂല സംഘടനകളുടെ സമ്മർദ്ദം മൂലമായിരുന്നു സ്ഥലംമാറ്റമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രിയുമായി ജില്ലാ ഹോമിയോ സഹകരണ ആശുപത്രി ലയിപ്പിക്കുന്നതിന് സഹകരണ വകുപ്പ് അംഗീകാരം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ചർച്ചകൾ പൂർത്തിയാക്കി മന്ത്രിമാരുടെ പട്ടിക ഇന്ന് തന്നെ ഗവർണർക്ക് കൈമാറിയേക്കും. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി ദിനം. പ്രതിരോധ അവബോധം വളർത്തണമെന്നും പരിസരം ശുചിയായി സൂക്ഷിക്കണമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. PM വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് NITയിൽ മറ്റന്നാൾ തുടക്കമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കോഴിക്കോട്. വാർത്താദീപ്തി, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി. മിന്നലുകൾ ഓർമ്മിപ്പിക്കുന്നത്.

0: പ്രകൃതി പ്രതിഭാസങ്ങളെ അത്യത്ഭുതത്തോടെയാണ് മാനവരാശി എക്കാലവും കണ്ടത്. അഗ്നിപർവ്വത സ്ഫോടനവും ഭൂമികുലുക്കവും പ്രളയവും പേമാരിയും മിന്നൽ പിണരുകളും മനുഷ്യനിൽ എന്നും ഭയവും ഉത്കണ്ഠയും നിറച്ചു. ഇതിനൊക്കെ കാരണമെന്തെന്ന അന്വേഷണം മനുഷ്യ സംസ്കാരത്തിൻ്റെ ആരംഭദശയിൽ തന്നെ ഉടലെടുത്തിട്ടുണ്ടാകാം. കീഴടക്കാൻ കഴിയാത്ത പ്രതിഭാസങ്ങളെ ഭയപ്പെടുന്നതിൽ നിന്നായിരിക്കാം ദൈവസങ്കല്പവും ദൈവഭയവും രൂപപ്പെട്ടത്. മനുഷ്യൻ്റെ പ്രവൃത്തികൾ നിരീക്ഷിക്കാനും ചിലപ്പോഴത് തടയാനും ദൈവം കണ്ടെത്തിയ വഴികളാകാം ഇടിമിന്നലും പേമാരിയുമെന്ന വിചാരവും മനുഷ്യനിൽ രൂഢമൂലമായി.
1: ആകാശത്തിൽ നിന്നും വേരുകൾ പടർന്നിറങ്ങുന്നത് പോലെ മിന്നൽ പിണരുകൾ കാഴ്ച മനോഹരമാണ്. പക്ഷേ അത് കണ്ടു നിൽക്കാൻ ധൈര്യം പോരാ. ഏത് നിമിഷവും ഒടുങ്ങിപ്പോകുമെന്ന തിരിച്ചറിവ് മനസ്സിലുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഇടിമിന്നൽ മലപ്പുറം ജില്ലയിൽ അപഹരിച്ചത് 4 ചെറുപ്പക്കാരുടെ ജീവനാണ്. 3 പേർ പൊള്ളലേറ്റ് ചികിത്സയിലുമായി. അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയ്ക്കിടെയായിരുന്നു ശക്തമായ മിന്നൽ.
0: കേരളത്തിൽ മാത്രമല്ല മിന്നലും മിന്നൽ പ്രളയവും നാശം വിതയ്ക്കുന്നത്. ഉത്തരേന്ത്യൻ ദേശങ്ങളിൽ, പ്രത്യേകിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഓരോ വർഷവും ഉണ്ടാകുന്ന കെടുതികൾ ഭയാനകമാണ്. വേനൽ മഴയ്ക്കിടെയുണ്ടാകുന്ന മിന്നൽ ഒട്ടും നനച്ചിരിക്കാതെയാണ് ജീവനും സ്വത്തും എന്നേക്കുമായി ഇല്ലാതാക്കുന്നത്. ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയുന്നതിന് മുമ്പേ എല്ലാം ഇല്ലാതാക്കുന്ന വിദ്യുത് പ്രവാഹം.
2: ഇടിമിന്നൽ ഇന്ത്യയിലെ നമ്പർ 1 കില്ലർ ആയിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്.
3: കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ.
2: ഒരു വർഷത്തിൽ ഏകദേശം 2000 മുതൽ 2500 വരെ ആളുകളാണ് ഇന്ത്യ ഒട്ടുക്ക് ഇടിമിന്നൽ മൂലം മരണപ്പെടുന്നത് എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തുള്ള ഡാറ്റ കാണിക്കുന്നത്. ഏകദേശം 300 മില്ലിവോൾട്ട് വൈദ്യുതിയാണ് ഒരു ഇടിമിന്നലിന്റെ സമയത്ത് പ്രവഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വീട്ടിലേക്ക് കുറച്ച് ദിവസത്തേക്കോ ആഴ്ചകളിലേക്കോ ആവശ്യമുള്ള വൈദ്യുതിയാണ് ഒരു ഇടിമിന്നലിലൂടെ ഞൊടിയിടയിൽ കടന്നു പോകുന്നത്. ഈ സീസണിൽ തന്നെ നമ്മൾ ധാരാളം അപകടങ്ങളെപ്പറ്റിയും അപകട മരണങ്ങളെപ്പറ്റിയും കേട്ട് കഴിഞ്ഞു. ഇടിമിന്നൽ കണ്ടാൽ നമുക്ക് മുൻകരുതൽ നടപടികൾ എടുക്കാനോ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനോ അധികം സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇടിമിന്നൽ കൊണ്ടുള്ള അപകട സാധ്യത കൂടുതലാവുന്നത്.
1: മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കിയെന്ന് അഹങ്കരിക്കുന്നവനാണ് പലപ്പോഴും. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൽ ഒരു ദയയും നാം കാട്ടുന്നുമില്ല. കുന്നും മലയും കാടുമെല്ലാം ഇടിച്ച് നിരപ്പാക്കി ഭൂമി ചുട്ടുപഴുക്കാൻ തുടങ്ങുന്നു. തൽഫലമായി ചുഴലിക്കാറ്റുകൾ അടിക്കടി ആഞ്ഞുവീശുന്നു. ന്യൂനമർദ്ദ പാത്തികൾ രൂപമെടുക്കുന്നു. ആഞ്ഞുവീശുന്ന കൊടുങ്കാറ്റും പേമാരിയും ഇടിമിന്നലുകളും ലോകത്തെ ഭയാനകമാമിതം അസ്വസ്ഥരാക്കുന്നു. കെടുതികൾക്ക് കാവലിരിക്കേണ്ട ഗതികേടിൽ നിന്ന് ജീവിതം തിരികെ പിടിക്കാതെ മുന്നോട്ട് പോകാനാവില്ല നമുക്ക്.
0: ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ മാറ്റത്തിന്റെയും ഭാഗമായി ഇടിമിന്നലുകളുടെ എണ്ണവും തീവ്രതയും കൂടാൻ സാധ്യതയുണ്ടെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനൽ മഴയോടൊപ്പവും ഒക്ടോബർ നവംബർ കാലത്ത് തുലാവർഷത്തോടൊപ്പവുമാണ് സംസ്ഥാനത്ത് ഇടിമിന്നൽ ശക്തമാകുന്നത്. മിന്നലിൽ സംസ്ഥാനത്ത് വർഷം ശരാശരി 71 പേർ മരിക്കുന്നതായാണ് ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിൻ്റെ കണക്ക്. മിന്നലേറ്റ് വളർത്തുമൃഗങ്ങൾ ചാകുന്നതും വീടുകൾക്കും മറ്റെടുപ്പുകൾക്കും വൈദ്യുതോപകരണങ്ങൾക്കും നാശമുണ്ടാകുന്നതും പതിവാണ്.
2: ഇടിമിന്നലിന്റെ ശക്തി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടുക്ക് പല സ്ഥലങ്ങളിലും അതിശക്തമായിട്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ സമീപകാലത്തെ റിപ്പോർട്ടുകൾ കാണിക്കുന്നത്.
3: നീത കെ ഗോപാൽ തുടരുന്നു.
2: ആഗോള താപനത്തിന്റെ ഫലമായിട്ട് എല്ലാ കാലാവസ്ഥ പ്രതിഭാസങ്ങളുടെയും ശക്തി കൂടിയതായിട്ടാണ് നമ്മുടെ അനുഭവത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇടിമിന്നലുകളും അല്ലെങ്കിൽ ഇടിമിന്നലോട് കൂടിയ മഴ അഥവാ തണ്ടർസ്റ്റോമിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലവും അതിനോട് തൊട്ടുകൊടുക്കുന്ന അന്തരീക്ഷവും വായുവും പതിവിൽ കവിഞ്ഞ് ചൂടാകുമ്പോൾ അതിശക്തമായ മേഘക്കൂമ്പാരങ്ങളാണ് ഉണ്ടാവുന്നത്. ഇതിൽ നിന്നും ശക്തിയായ കാറ്റ്, കൂടെ കൂടെയുള്ള മിന്നൽ പിണരുകൾ, അതിശക്തമായ മഴ, ഇതെല്ലാം ഇങ്ങനെയുള്ള മേഘങ്ങളിൽ നിന്നുണ്ടാവാറുണ്ട്. അന്തരീക്ഷത്തിൻ്റെ താപനില കൂടുമ്പോൾ അതിൽ തങ്ങി നിർത്താൻ പറ്റുന്ന നീരാവിയുടെ അളവും ഗണ്യമായി കൂടുന്നുണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴയും ഇങ്ങനെയുള്ള ഇടിമിന്നൽ ഉണ്ടാവുന്നു.
1: അനുഭവങ്ങളുടെ അടരുകളോടെ ജീവിക്കുന്നവരാണ് മനുഷ്യർ. മഴ വരുമ്പോൾ, കാറ്റ് വരുമ്പോൾ, മിന്നൽ പിണർ ആകാശത്ത് മിന്നിമറിയുമ്പോൾ ഉള്ളിൽ ആശങ്ക പെയ്തിറങ്ങും. എന്നാൽ കുട്ടികൾ അവർ നമ്മളോളം അനുഭവങ്ങളിലൂടെ കടന്നുപോയവരല്ല. മിന്നൽ വരുമ്പോൾ അവർ മൈതാനത്തോ തുറസായ ഇടങ്ങളിലോ കുന്നിൻ മുകളിലോ കളിക്കുകയായിരിക്കും. പൊടുന്നനെ ഉണ്ടാകുന്ന

0: മിന്നൽ പിണറിനെ അവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞെന്നിരിക്കില്ല. അതിനാൽ മഴക്കാലത്ത് അവർക്ക് നാം കൂടുതൽ കരുതലും മുന്നറിയിപ്പും നൽകണം.
1: ഇടിമിന്നൽ ശ്രദ്ധയിൽപ്പെട്ടാൽ അല്പം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ഉപകരിക്കുന്നതാണ്.
2: കോഴിക്കോട് മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ.
1: ഇടിമിന്നലുണ്ടാവുന്ന പക്ഷം ഉയർന്ന പ്രദേശങ്ങളിലാണ് നാം നിൽക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് മാറുക, പരമാവധി കെട്ടിടത്തിന്റെ മധ്യഭാഗത്ത് നിലകൊള്ളുന്നതാണ് ഏറ്റവും ശരിയായ മാർഗം. മഴ ആരംഭിക്കാറാവുന്ന പക്ഷം അയയിൽ ഉണക്കാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടുവരുന്നതിനായി ടെറസുകളിലേക്കും മറ്റും പോകുന്ന ശീലം നമ്മളുടെ സ്ത്രീകൾക്കുണ്ട്. ആ ഒരു രീതി പരമാവധി ഒഴിവാക്കേണ്ടതുണ്ട്. അതോടൊപ്പം വെള്ളം ഉപയോഗിക്കാതിരിക്കുക, ഒരു തരത്തിലുള്ള ജലാശയങ്ങളിലും ഇറങ്ങാതിരിക്കുക എന്നതാണ് സുരക്ഷിതമായ രീതി. നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ഇടിമിന്നൽ ഉണ്ടാവുന്നതെങ്കിൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക. തുറന്നൊരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ മുട്ടുകുത്തിയിരുന്നതിന് ശേഷം രണ്ട് കാൽമുട്ടുകൾക്കിടയിൽ തല വരുന്ന വിധത്തിൽ കൈകൾ ചെവിക്ക് പിറകിൽ വരുന്ന രീതിയിൽ ഏറ്റവും മിനിമം കോണ്ടാക്ട് ഉണ്ടാവുന്ന രീതിയിൽ ആണ് നാം നിൽക്കേണ്ടത്.
3: മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാകുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ ചെയ്യാം. മിന്നലാഘാതമേറ്റ ആളുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകില്ല. അതിനാൽ പ്രഥമ ശുശ്രൂഷ മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാൻ ലഭിക്കുന്ന സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കണം.
1: മിന്നലേൽക്കുന്ന ആൾക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുന്ന സാഹചര്യം വളരെ കൂടുതലാണ്.
2: എം അബ്ദുൽ ഗഫൂർ തുടരുന്നു.
1: അത്തരം മിന്നലേറ്റ് കിടക്കുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ CPR നൽകുക എന്നതാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. പൊള്ളലേറ്റ ഒരു വിക്ടിമാണെങ്കിൽ അദ്ദേഹത്തിന് പൊള്ളലുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് എയ്ഡ് നാം നൽകേണ്ടതുണ്ട്. തെറിച്ചു വീഴുന്ന സാഹചര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രാക്ചർ ഉണ്ടെങ്കിൽ ഫ്രാക്ചർ സംബന്ധമായ ഫസ്റ്റ് എയ്ഡ് നമ്മൾ നൽകേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ രക്തം വാർന്നു പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യേണ്ടതും വളരെ പെട്ടെന്ന് തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്.
0: ഏറ്റവും ഉയർന്ന ഇടിമിന്നൽ മാസങ്ങൾ ഏപ്രിൽ, മെയ്, ഒക്ടോബർ, നവംബർ എന്നിവയാണ്. ഈ വർഷം കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇടിമിന്നലിന്റെ ആവൃത്തിയിലും തീവ്രതയിലും വർധനയുണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇടിമിന്നൽ സാധ്യത മനസ്സിലാക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ദാമിനി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്.
4: DAMINI ദാമിനി എന്ന ഹിന്ദി വാക്കിന്റെ അർത്ഥം മിന്നൽപ്പിണർ എന്ന് തന്നെയാണ്.
2: നീത കെ ഗോപാൽ തുടരുന്നു.
4: തത്സമയം ഇടിമിന്നലിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി ഭൗമശാസ്ത്ര മന്ത്രാലയമാണ് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 40 മിനിറ്റ് മുമ്പ് മിന്നലുണ്ടാകാനുള്ളൊരു സാധ്യത പ്രവചിക്കാറുണ്ട്. 20 മുതൽ 40 കിലോമീറ്റർ ചുറ്റളവിലുള്ള മിന്നലിനെ പറ്റിയാണ് നമുക്ക് വിവരം കിട്ടുന്നത്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റ്നിംഗ് സെൻസറുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഏകോപിപ്പിച്ചാണ് ഈ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ പ്ലേയിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇത് സൗജന്യമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ്.
3: മിന്നലുകൾ പ്രകൃതി നൽകുന്ന സൂചനകളാണ്. നാം പ്രകൃതിയെ അറിഞ്ഞും ഉണർന്നും ജീവിക്കണമെന്ന പാഠത്തിന്റെ വെളിച്ചം. അത് തിരിച്ചറിയാൻ വിവേകം അത്യാവശ്യമാണ്. പല സംസ്കാരങ്ങളും ജീവജാലങ്ങളും പ്രകൃതി ദുരന്തങ്ങൾ നിമിത്തം ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷമായത് ഓർമ്മകളുടെ പാഠമാണല്ലോ. പ്രകൃതിയിലെ സൂക്ഷ്മ ചലനങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ ഇന്നുണ്ട്. അവ കുറെ കൂടി മെച്ചപ്പെടുത്തിയും കൂടുതൽ ഗവേഷണങ്ങൾക്ക് തുടക്കമിട്ടും മുന്നോട്ട് കൊണ്ടുപോയും പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയും. ഒരു മിന്നലിൽ ഒടുങ്ങിയമരേണ്ടതല്ല ജീവിതമെന്നും എല്ലാറ്റിനെയും അതിജീവിച്ചുണരേണ്ടവരാണ് മനുഷ്യകുലമെന്നും എപ്പോഴും ഓർമ്മിക്കാം.
0: ഇന്നത്തെ വാർത്താദീപ്തി ഇവിടെ പൂർണ്ണമാകുന്നു. രചന VK സുരേഷ്, അവതരണം VK സുരേഷ്, ശ്രീകല സന്തോഷ്, തയ്യാറാക്കിയത് കവിതാ കൃഷ്ണൻ.

0: ഇനി 12:50 വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ.

0: വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം പ്രമുഖ ഡച്ച് കമ്പനികളുടെ സിഇഒമാരുമായി കൂടിക്കാഴ്ചയും നടത്തും. പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോഥൻബർഗിലേക്ക് പോകും. സന്ദർശനത്തിന്റെ 4ാം പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്റെറില്ലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സിക്കിമിന്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക പൈതൃകവും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ശക്തമായ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് മാതൃകയാണെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യവികസനത്തിൽ സിക്കിം നൽകുന്ന സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണെന്ന് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതി ആയതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. ഗാംഗ്ടോക്കിൽ നടക്കുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വടക്കുകിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. വിദേശയാത്രയ്ക്ക് സെസ് നികുതി, സർചാർജ് എന്നിവ ചുമത്തുന്നതിനെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞു. രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നതും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും കൂടുതൽ ലളിതമാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ സ്ഥാപനം വാർത്ത ഔദ്യോഗികമായി പിൻവലിക്കുകയും സംഭവിച്ച വീഴ്ചയിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമ്മിക്കുന്ന തദ്ദേശീയവും ലോകോത്തര നിലവാരമുള്ളതുമായ മെഡിക്കൽ ഉപകരണങ്ങൾ രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്.
1: യുണീക് ഫോക്കസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി മേക്കിംഗ് ഓഫ് മെഡിക്കൽ ഡിവൈസസ് വിച്ച് ആർ വേൾഡ് ക്ലാസ്, ഹൈലി ഇഫക്റ്റീവ്, അറ്റ് ദി സെയിം ടൈം ഇൻഡിജിനസ് ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ്. ഇറ്റ് ഇസ് ഓൾസോ സാറ്റിസ്ഫൈയിംഗ് ടു നോട്ട് ദാറ്റ് നിയർലി 7 to 8 ടെക്നോളജീസ് ആർ ബീങ് ട്രാൻസ്ഫേർഡ് എവ്രി ഇയർ ബൈ ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻഡ് ഈവൻ ദിസ് ഇയർ ദെർ ആർ അറ്റ്ലീസ്റ്റ് 7 ടെക്നോളജീസ് വിച്ച് ആർ ഗോയിങ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ദി ഇൻഡസ്ട്രി.
0: ദേശീയ ആരോഗ്യ സംരക്ഷണ ചട്ടക്കൂട് കൃത്യമായി മനസ്സിലാക്കി വേണം ഓരോ വിദ്യാർത്ഥിയും വൈദ്യശാസ്ത്ര സേവനത്തിലേക്ക് ചുവടുവയ്ക്കാനെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും 9ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണത്തിലും പങ്കെടുക്കുകയായിരുന്നു അവർ. ശ്രീ ചിത്രയിൽ നിന്ന് ബിരുദം നേടുന്നത് മികച്ച നേട്ടമാണെന്നും രോഗി പരിചരണത്തിൽ സഹാനുഭൂതിയും അനുകമ്പയും പരിശീലിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്നും ശ്രീമതി പുണ്യ സലില ശ്രീവാസ്തവ പറഞ്ഞു. വികസിത ഭാരതത്തിന്റെ ദർശനം എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണത്തിൽ സേവനത്തിലൂടെ മാത്രമേ സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്നും അവർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് ചേരും. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. ഉത്തർപ്രദേശിലും രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും

0: കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലും കൊടുങ്കാറ്റിലും ജീവഹാനി സംഭവിച്ചതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സമൂഹമാധ്യമക്കുറിപ്പിലൂടെ അനുശോചനമറിയിച്ച അദ്ദേഹം, പ്രതികൂല കാലാവസ്ഥ ബാധിച്ച സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. കേരളത്തിൽ കാലവർഷം മെയ് 26-നെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിൽ തീരദേശവാസികളും കപ്പൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരം. ഫറോക്ക് സ്വദേശിയായ 19-കാരനും കോട്ടൂർ സ്വദേശിയായ 9-കാരനുമാണ് ചികിത്സയിലുള്ളത്. കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനുമായാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: ഡെങ്കിപ്പനി പ്രതിരോധത്തിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾ നിലനിർത്തുന്നതിനും പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ആഹ്വാനം ചെയ്തു. മെച്ചപ്പെട്ട നിരീക്ഷണം, പരിശോധന, ചികിത്സാ സൌകര്യങ്ങൾ, വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ സർക്കാർ ഡെങ്കു നിയന്ത്രണ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നത് തുടരുകയാണെന്ന് ശ്രീ നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡെങ്കിപ്പനി നിയന്ത്രണത്തിന് പൊതുജന പങ്കാളിത്തം, പരിശോധിക്കാം, വൃത്തിയാക്കാം, മൂടിവെക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഡെങ്കിപ്പനി പടരുന്നത് തടയുന്നതിനുള്ള പ്രീ മൺസൂൺ അവബോധ പ്രവർത്തനങ്ങളുടെ പ്രധാന മാസമായി മെയ് മാസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് അന്താരാഷ്ട്ര പ്രകാശ ദിനം. 1960 ഭൌതിക ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ തിയോഡോർ മൈമാൻ നടത്തിയ ആദ്യത്തെ ലേസർ പ്രവർത്തനത്തിന്റെ വിജയത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും മെയ് 16 പ്രകാശ ദിനമായി ആചരിക്കുന്നു. സുസ്ഥിര ഭാവിയിലേക്കുള്ള വെളിച്ചം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും പാർലമെന്റ് അംഗവുമായ അഭിഷേക് ബാനർജിക്കെതിരെ പോലീസ് കേസെടുത്തു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രകോപനപരമായ പരാമർശം നടത്തി എന്ന പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ RG കർ മെഡിക്കൽ കോളേജിൽ പീഡനത്തിനിരയായി വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ട കേസ് അന്വേഷണത്തിലെ വീഴ്ചകളുമായി ബന്ധപ്പെട്ട് മുൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഉൾപ്പെടെ 3 മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ പശ്ചിമബംഗാൾ സർക്കാർ സസ്പെൻഡ് ചെയ്തു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചതായി ധനമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിൽ ഉണ്ടാകും. ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. CBSE 12-ാം ക്ലാസ് പരീക്ഷാഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: സമയം 1 മണി. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗന

0: സാക്ഷി. നാടകരചന സംവിധാനം വിനോദ് ബാബു എച്ച്. ശബ്ദം പകർന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. മലയാള പരിഭാഷ കെ എസ് സിംഗ്.
1: മഹാരാജൻ, മഹാരാജൻ, അങ്ങും എന്താണ് ഇത്രയും ചിന്താകുലനായിരിക്കുന്നത്?
2: ആ വന്നാലും മന്ത്രി, നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്? വേറെ ഒന്നുമില്ല.
1: അങ്ങ് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മാറ്റങ്ങൾ സംഭവിക്കുമോ? ഇങ്ങനെ പോയാൽ അവിടെ നിന്റെ ആരോഗ്യസ്ഥിതി എന്താകും?
2: മന്ത്രി, ഈ നാടിന്റെ നന്മ മാത്രമാണ് നമ്മുടെ ആരോഗ്യത്തെക്കാൾ നമുക്ക് മുഖ്യം.
1: മഹാരാജൻ, ഞാൻ പറയുന്നത് എന്തെന്നാൽ.
2: നിർത്തൂ മന്ത്രി. ഇന്നലെ നമ്മൾ ചേർന്ന സഭയിൽ നിങ്ങളും ഉപമന്ത്രിമാരും ചേർന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനം ഇന്ന് അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്തായി? നല്ല തീരുമാനം വല്ലതും ഉണ്ടായോ?
1: മഹാരാജൻ, എന്നോടങ്ങൊരു കാര്യം അരുളി ചെയ്താൽ ഞാൻ അത് നിറവേറ്റാതിരിക്കോ? ഒരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു മഹാരാജൻ. അത് അങ്ങൊന്നിനെ അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ വിശ്രമ സമയം പോലും നോക്കാതെ ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് ക്ഷമിച്ചാൽ.
2: മന്ത്രി, നമ്മുടെ നാടിനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ നമുക്ക് വിശ്രമമില്ല. സമയം പാഴാക്കാതെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വേഗം പറയൂ.
1: ഉത്തരവ് മഹാരാജൻ.
2: ആ ഒരു നിമിഷം. ഇന്നലത്തെ സഭയിൽ നമ്മുടെ രാജ്യോപദേശകൻ അഭിമന്യു പങ്കെടുത്തിരുന്നുവോ?
1: ക്ഷമിച്ചാലും മഹാരാജൻ, ഇന്നലത്തെ സഭയിൽ അഭിമന്യു പങ്കെടുത്തിരുന്നില്ല.
2: എന്ത്, അഭിമന്യു പങ്കെടുത്തില്ലെന്നോ? നാം സഭയിൽ നിന്നും തിരിക്കുന്നതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ ചർച്ചയിൽ കർശനമായും അഭിമന്യു പങ്കെടുക്കണമെന്ന്? എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അഭിമന്യുവിനെ നിങ്ങൾ സഭ കൂടുന്ന വിവരം അറിയിച്ചിരുന്നില്ലേ?
1: മഹാരാജൻ, അവിടെ നിന്ന് അറിയാത്തതായി ഒന്നും തന്നെ ഇല്ലല്ലോ. അഭിമന്യു ഏതൊരു സഭയിലും എന്തു നല്ല തീരുമാനത്തിനും തടസ്സം നിൽക്കും. അതുമാത്രമല്ല, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ സ്ഥിരമായി തർക്കിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് അഭിമന്യു പതിവാക്കിയിരിക്കുന്നു. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം കൈക്കൊള്ളേണ്ടതാണ്. അത് അനിവാര്യമാണ്. അങ്ങനോട് ക്ഷമിക്കണം. ഈ കാരണങ്ങളാലാണ് ഞാൻ അഭിമന്യുവിനെ സഭയിലേക്ക് ക്ഷണിക്കാതിരുന്നത്.
2: തെറ്റാണ് മന്ത്രി, നിങ്ങളുടെ ഊഹം തെറ്റ്. ഭൂരിപക്ഷ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു നിർദ്ദേശമോ നിലപാടോ അഭിമന്യു എടുക്കുന്നുവെങ്കിൽ അത് നമ്മൾ നിസ്സാരമായി തള്ളരുത്. അതീവ ഗൗരവത്തോടെ അതിനെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം.
1: അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ.
2: കൂടുതൽ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് അഭിമന്യുവിനെ വിവരമറിയിക്കുക. നാളെ നടക്കുന്ന രാജ്യസഭയിൽ തീർച്ചയായും അഭിമന്യു ഉണ്ടായിരിക്കണം. ഇതെന്റെ ആജ്ഞയാണ്.
1: ഉത്തരവ്. മഹാരാജാവ് നീണാൾ വാഴട്ടെ.
2: മന്ത്രി, എന്തായിത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അഭിമന്യു സഭയിലെത്തിയില്ലല്ലോ. ഒരു ഉപദേശകന് വേണ്ടി നാം കാത്തിരിക്കണമെന്നാണോ? അല്ല, അഭിമന്യു ഇന്നും സഭയിൽ പങ്കെടുക്കേണ്ട എന്ന് നിങ്ങൾ വീണ്ടും തീരുമാനിച്ചോ?
1: ഇല്ല അങ്ങനെ. അവിടുന്ന് ഉത്തരവിനെ ഞാൻ എങ്ങനെ അനുസരിക്കാതിരിക്കും? മാത്രമല്ല, അതങ്ങയുടെ ആജ്ഞയായിരുന്നു. ഞാനത് ശിരസാവഹിച്ച് അഭിമന്യുവിനെ ധരിപ്പിക്കുകയും ചെയ്തതാണ്. വിവരങ്ങൾ കൃത്യമായി അറിയിക്കുകയുണ്ടായി എന്നും ദൂതൻ എന്നോട് പറഞ്ഞു.
2: എന്നിട്ട് എന്തുകൊണ്ട് അഭിമന്യു സഭയിലെത്തിയില്ല? ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
1: എന്റെ ദൈവമേ, ഈ അഭിമന്യു എന്റെ തലയ്ക്ക് വില പറയുമെന്ന് തോന്നുന്നല്ലോ. അവിടുന്ന് കോപിക്കരുത്. അഭിമന്യു സഭയിൽ എത്താത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവിടുന്നാണ് സത്യം. എന്നെ വിശ്വസിക്കണം.
2: അങ്ങനെയാണെങ്കിൽ.
3: മഹാരാജാവ് നിനാൾ വഴട്ടെ. ക്ഷമിക്കണം മഹാരാജൻ, ഞാൻ അല്പം വൈകി.
1: മഹാരാജൻ കൃത്യസമയത്ത് സഭ ചേരുമെന്ന് അറിയിച്ചിട്ട് പോലും അഭിമന്യു വൈകിയെത്തിയിരിക്കുന്നു. മഹാരാജാവേ, അങ്ങയുടെ ഉത്തരവിനെ അവഗണിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സഭയെയും അപമാനിക്കുന്ന ഈ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ അഭിമന്യുവിന് നൽകണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ്.
3: മഹാരാജൻ, അവിടുന്ന് കോപിക്കരുത്. അവിടുത്തെ കൽപ്പന എപ്പോഴെങ്കിലും ഞാൻ മാനിക്കാതിരുന്നിട്ടുണ്ടോ? അപ്പോൾ ഞാൻ വൈകിയതിന്റെ കാരണം അങ്ങ്

0: ചെയ്യേണ്ടതുണ്ട്.
1: വൈകിയതിൽ എന്ത് കാരണമാണ് പറയാൻ പോകുന്നത്? ഉത്തരവിന് ബഹുമാനിച്ചില്ല, ഇതിലും വലിയ കാരണം എന്താ?
2: മന്ത്രി സമാധാനിക്കൂ, അഭിമന്യുവിനെ പറ്റി നമുക്കറിയാത്തതല്ലോ. നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ സഭയുടെ ഉപദേശകൻ. അഭിമന്യുവിന് പറയാനുള്ളത് പറയട്ടെ.
3: നന്ദി മഹാരാജൻ, നന്ദി. ഇന്ന് സഭ കൂടുമെന്ന് എനിക്ക് ദൂത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ
1: ഇടയിൽ വെച്ച് കുതിരയെ കാണാതായി.
2: മന്ത്രി അഭിമന്യു പറയട്ടെ.
3: മഹാരാജൻ, കൊട്ടാരത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രക്കിടയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ടു.
4: ഇത് അന്യായമാണ്, എന്റെ പശുവിനെ വിട്ടുതരൂ
3: എന്നാണ് ഞാൻ കേട്ടത്.

0: കൊട്ടാരത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രക്കിടയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ടു.
1: ഇത് അന്യായമാണ്, എന്റെ പശുവിനെ വിട്ടുതരൂ
0: എന്നാണ് ഞാൻ കേട്ടത്. എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പ്രശ്നം എന്തെന്നാൽ,
2: കണ്ടോ, മഹാരാജന്റെ പ്രശ്നത്തെക്കാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കാണ് അഭിമന്യു പ്രാധാന്യം കൊടുക്കുന്നത്.
0: മറ്റുള്ളവരുടെ പ്രശ്നമായിട്ടല്ല, നാടിന്റെ തന്നെ പ്രശ്നമായാണ് ഞാനിതിനെ കാണുന്നത്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽ പെടും. മഹാരാജന്റെ സന്നിധിയിൽ ഇന്ന് ഇങ്ങനൊരു സഭ ചേരുന്നത് നാടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി തന്നെയല്ലേ. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: അഭിമന്യു, താങ്കൾ തുടർന്നാലും.
0: നന്ദി മഹാരാജൻ. ബഹളം കെട്ട സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ,
1: അടിയൻ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇയാളിൽ നിന്നും പണം കടം വാങ്ങിയാണ് ഈ പശുവിനെ വാങ്ങിയത്. മാസം തോറും തെറ്റാതെ പലിശ കൊടുത്തു പോന്നിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചത്. അതിൽ എന്റെ ഭാര്യയും മക്കളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവരുടെ ചികിത്സക്കായി എന്റെ കയ്യിലെ പണം മുഴുവനും ചെലവായി. ദൈവാനുഗ്രഹം കൊണ്ട് അവർക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിനുശേഷം എന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി. ജീവിത ചെലവിന് പോലും എന്റെ വരുമാനം തികയാതെ വന്നു. കടം വീട്ടാൻ കരുതിയിരുന്ന പണം പോലും ചെലവായി. ഇപ്പോൾ എന്റെ ഏക വരുമാനം ഈ പശുവിന്റെ പാൽ മാത്രമാണ്. എന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ മുതലും പലിശയും കിട്ടാത്തതിനാൽ ഇദ്ദേഹം പശുവിനെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. എത്ര അപേക്ഷിച്ചിട്ടും എന്റെ സാഹചര്യം ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല. രാജോപദേശകനായ അങ്ങ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം.
0: എന്റെ അയൽക്കാരനായ പാൽക്കാരന്റെ അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്ങനെയെങ്കിലും അയാളെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന നിലയിൽ ഞാൻ പലിശക്കാരനുമായി സംസാരിച്ചു തുടങ്ങി.
4: അങ്ങ് എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം, അതനുസരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇയാൾ എന്റെ കയ്യിൽ നിന്നും വാങ്ങിയ മുതലോ പോട്ടെ, ആറുമാസമായി പലിശയില്ല.
0: അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പകർച്ചവ്യാധി വന്നതുകൊണ്ടാണ് അയാൾക്ക് പലിശ തരാൻ കഴിയാതെ വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഈ വ്യാധി നാം എല്ലാവരെയും ബാധിച്ചതാണ്. ഇതിനെ ഭയന്ന് നമ്മൾ എല്ലാവരും അവരവരുടെ വീടിനുള്ളിൽ ഒതുങ്ങിയതല്ലേ. നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തെ അത് സാരമായി ബാധിക്കുകയുണ്ടായി.
4: എന്താണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ എല്ലാവരും ജീവിതമോ? ഈ വ്യാധി എന്നെ പോലുള്ള സാധാരണക്കാരായ കർഷകരെയും തൊഴിലാളികളെയുമാണ് ബാധിച്ചത്. എന്നാൽ നിങ്ങളെ പോലുള്ള കൊട്ടാരം സേവകർ വീട്ടിൽ അടച്ചിരുന്നാലും കൃത്യമായ വരുമാനം കിട്ടിയവരല്ലേ. ചുരുക്കത്തിൽ, ഞങ്ങളുടെ ജീവിതം തെരുവിലായി.
0: നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല.
4: അവിടുന്ന് കൃത്യമായി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനൊന്ന് പറയാം. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. മുതലും പലിശയും കിട്ടാത്ത സ്ഥിതിക്ക് ഈ പശുവിനെ ഞാൻ കൊണ്ടുപോവുകയാണ്.
1: നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കൂ. എന്റെ ജീവിത മാർഗം ഈ പശു മാത്രമാണ്. ഇതിനെ നിങ്ങൾ കൊണ്ടുപോയാൽ എന്റെ കുടുംബം പട്ടിണിയിലാകും. കുറച്ച് സമയം കൂടി നിങ്ങൾ അനുവദിക്കൂ. ഞാൻ നിങ്ങളുടെ പണം എങ്ങനെയെങ്കിലും തിരിച്ചു തരാം.
0: ഇങ്ങനെയൊക്കെ അപേക്ഷിക്കുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി സമയം കൊടുത്തൂടെ?
4: അങ്ങുന്നനെ ബഹുമാനിച്ചു കൊണ്ട് തന്നെ പറയട്ടെ, അങ്ങിതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്.
0: നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു തീരുമാനം പറയട്ടെ.
4: എന്ത് തീരുമാനം? പശുവിനെ കൊണ്ടുപോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ല തീരുമാനം.
0: രണ്ടാൾക്കും പ്രയോജനകരമായ രീതിയിൽ ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
4: കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം ഒന്ന് കേൾക്കട്ടെ.
0: ഇങ്ങനൊരു സന്ദർഭത്തിൽ മുതൽ തിരിച്ചു നൽകാൻ കഴിയില്ല. പക്ഷേ.
4: പക്ഷേ എന്താണൊരു പക്ഷേ?
0: പറയാം, പലിശ മാത്രം മുടങ്ങാതെ കിട്ടുന്നതിന് ഒരു വഴിയുണ്ട്.
4: പലിശ കിട്ടാൻ വഴിയോ? എന്തു വഴി?
0: ധൃതി വെക്കല്ലേ, പറഞ്ഞുതരാം. ദിവസം തോറും ഈ പശുവിന്റെ പാൽ പലിശയായി നിങ്ങൾക്ക് കൊണ്ടുപോകാം.
2: മഹാരാജൻ കേട്ടില്ലേ നമ്മുടെ ഉപദേശകന്റെ ബുദ്ധിപരമായ ഉപദേശം? ഈ ചെറിയ പ്രശ്നത്തിൽ അഭിമന്യു ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം താനേ തീർന്നേനെ. നമ്മുടെ ഉപദേശകന്റെ അതിബുദ്ധിയിൽ ഉദിച്ച തീരുമാനപ്രകാരം പാൽക്കാരന്റെ ദിവസ വരുമാനവും നിലച്ചുപോയി. ഇങ്ങനെയുള്ള ബുദ്ധിമാനെയാണ് മഹാരാജാവ് പ്രശ്നങ്ങൾ തീർക്കാൻ രാജസഭയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്.
3: അഭിമന്യു, മന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ തീരുമാനം എങ്ങനെയൊരു നല്ല തീരുമാനമാകും? നിങ്ങളുടെ തീരുമാനം പാവം പാൽക്കാരനെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു.
0: മഹാരാജൻ

0: ഇപ്പോൾ നമ്മുടെ മന്ത്രി ചിരിച്ചതുപോലെ ആ പലിശക്കാരനും ചിരിച്ചു. ആ പാവം പാൽക്കാരൻ ദുഃഖിതനായി, വിഷമിക്കേണ്ട, പശു നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ അയാളെ ആശ്വസിപ്പിച്ചു.
1: അവസാനം എന്താണ് അവിടെ നടന്നത്?
0: എന്ത് നടക്കാൻ? ദുഷ്ടനായ പലിശക്കാരൻ ഇന്ന് തന്നെ അയാളുടെ പലിശ വസൂലാക്കുകയാണെന്ന് പറഞ്ഞ് പാൽ കറന്നുകൊടുക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിവസവും കിട്ടുന്ന പാൽ മാത്രമാണ് നിനക്ക് സ്വന്തം. പാൽക്കാരനോട് പാൽ കറക്കാൻ ഉത്തരവിടാൻ യാതൊരുവിധ അധികാരവും നിനക്കില്ല.
2: എന്നിട്ട് പറയൂ.
0: പറയാം. പാൽ കറക്കുന്നത് ഇത്ര വലിയ ജോലിയോ? ഇന്നത്തെ പലിശ ഇപ്പോൾ തന്നെ വസൂലാക്കുമെന്ന് പറഞ്ഞ് പലിശക്കാരൻ പശുവിനെ കറക്കാൻ തയ്യാറായി.
2: ഒന്ന് വേഗം പറയൂ, എന്താണ് അവസാനം ഉണ്ടായത്?
0: ഒരിക്കൽ പോലും പാൽ കറക്കാത്തവൻ പശുവിന്റെ അകിടിൽ കൈവച്ചാൽ എന്ത് സംഭവിക്കും? അത് സംഭവിച്ചു. പശു കാലുകൊണ്ട് ഒരു തൊഴി കൊടുത്തു.
2: അയ്യോ!
0: ഇതുപോലെയാ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പതറിപ്പോയത്.
1: ആ പലിശക്കാരനോ?
0: പലിശക്കാരന് തന്റെ തെറ്റ് മനസ്സിലായി. മുതലും പലിശയും വേണ്ട എന്ന് പറഞ്ഞ് വന്ന വഴി ഓടിപ്പോയി.
1: സബാഷ്! അഭിമന്യു, നിങ്ങളുടെ ബുദ്ധിയിൽ നമുക്ക് അഭിമാനമുണ്ട്. കണ്ടോ മന്ത്രി, നമ്മുടെ അഭിമന്യു തക്ക സമയത്ത് ഇടപെട്ട് കൃത്യമായ തീരുമാനത്തിലാണ് എത്തിയത്. ഇപ്പോൾ മന്ത്രിക്ക് മനസ്സിലായി കാണും നാം എന്തുകൊണ്ടാണ് നിർബന്ധമായും അഭിമന്യു നമ്മുടെ സഭയിൽ ഉണ്ടാകണമെന്ന് പറയുന്നതെന്ന്.
0: മഹാരാജൻ, പാൽക്കാരനുണ്ടായ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ജനങ്ങളിൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്.
1: നിങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണണം. അന്ന് കൂടിയ രാജ്യസഭയിൽ എടുത്ത തീരുമാനങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് വീണ്ടും സഭ കൂടിയിരിക്കുന്നത്. രാജ്യസഭ ആരംഭിക്കട്ടെ. മന്ത്രിയും മറ്റംഗങ്ങളും കൂടി ആലോചിച്ചെടുത്ത തീരുമാനം നമുക്കും അഭിമന്യുവിനും കൂടി ഒന്ന് വിശദീകരിച്ചാലും.
2: ഉത്തരവ് മഹാരാജൻ. ഇന്നും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നമ്മുടെ രാജ്യം കുറച്ചു കാലമായി വരൾച്ച, പകർച്ചവ്യാധി, കൊല, കൊള്ള തുടങ്ങിയവ കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. തന്മൂലം ജനങ്ങൾ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുകയാണ് മഹാരാജൻ.
1: ഈ പ്രശ്നങ്ങൾ മുൻനിർത്തി എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ വിഷമങ്ങൾ തീർക്കും വിധം ഒരു തീരുമാനമെടുക്കുവാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി സഭാംഗങ്ങളോട് നാം ഉത്തരവിട്ടിരുന്നു.
2: മഹാരാജന്റെ കൽപ്പനപ്രകാരം എന്റെ നേതൃത്വത്തിൽ മറ്റംഗങ്ങളോട് കൂടി ആലോചിച്ച് ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
0: മന്ത്രി, ധൃതി വെക്കാതെ തീരുമാനം എന്തെന്നറിയിച്ചാൽ മഹാരാജനും നിങ്ങളും ഞാനും ചേർന്ന് ചർച്ച ചെയ്ത് ഇത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ അങ്ങുന്നേ?
1: ഇതിലെന്താണ് തെറ്റ്? സഭയിലെടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും പലവട്ട ചർച്ചകൾക്കൊടുവിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്. അതാണ് നമ്മുടെ കീഴ്വഴക്കം.
2: മഹാരാജൻ, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രം വേണ്ട രീതിയിൽ നടത്തിപ്പില്ലാത്തതിന്റെ ഭാഗമായി വളരെ മോശം അവസ്ഥയിലായിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് ദൈവാനുഗ്രഹം പ്രധാനമാണ്. ദേവിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ മുടങ്ങാതെ കൃത്യതയോടെ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ രാജ്യകാര്യങ്ങളിൽ മാത്രം ഒഴുകിയതിനാൽ ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ കഴിയാതെ പോയി. അതിന്റെ ഫലമായി ദേവി കോപാകുലയാണ്. ദേവി കോപത്താൽ നമ്മുടെ രാജ്യത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തന്മൂലം ജനങ്ങൾ കഠിന ദുഃഖത്തിലാണ്. ജനങ്ങളുടെ ദുഃഖത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ഉടനടി ക്ഷേത്ര പുനരുദ്ധാരണവും പരിഹാരങ്ങളും നടത്തി പുനഃപ്രതിഷ്ഠ നടത്തേണ്ടതാണ്. ഇതാണ് മന്ത്രിസഭാ തീരുമാനം.
1: മന്ത്രി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ദേവി വിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നോ?
2: അതേ മഹാരാജൻ, ഇത് സഭയുടെ തീരുമാനം മാത്രമല്ല, പണ്ടുകാലം മുതൽ നമ്മുടെ നാട്ടിലെ നന്മ തിന്മകൾ കൃത്യമായി ഗണിച്ചു തന്നിട്ടുള്ള മഹാജ്യോതിഷകളുടെ അഭിപ്രായം കൂടിയാണ്.
1: അഭിമന്യു, ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം?
0: ക്ഷമിച്ചാലും മഹാരാജൻ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരു ഊഹം മാത്രമാണ്. ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
2: ക്ഷമിക്കണം മഹാരാജൻ, ഭൂരിപക്ഷം ചേർന്ന് ആലോചിച്ചെടുത്ത ഒരു നല്ല തീരുമാനത്തെ വെറും ഒരു ഊഹം എന്ന് പറഞ്ഞ് മന്ത്രിസഭയെ അഭിമന്യു അപമാനിച്ചിരിക്കുന്നു. ഇത് മഹാരാജനെ അപമാനപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇതിനെ ശക്തിയുക്തം ഞാൻ എതിർക്കുന്നു.
1: മന്ത്രി സമാധാനപ്പെടും, അഭിമന്യു തന്റെ അഭിപ്രായത്തെ മുഴുവിപ്പിക്കട്ടെ.
0: നന്ദി മഹാരാജൻ. നമ്മുടെ രാജ്യത്ത് പല വിധത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരേ ഒരു പ്രതിവിധിയായി മന്ത്രി കാണുന്നത് ദേവീക്ഷേത്രമാണ്. ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല.
1: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: പറയാം മഹാരാജൻ. ജനങ്ങൾക്ക് അസുഖം വന്നാൽ വൈദ്യനുമായി ചർച്ച ചെയ്ത് രോഗമെങ്ങനെ

0: ഭേദമാക്കണമെന്ന് ആലോചിക്കേണ്ടതാണ്. വരൾച്ച വന്നാൽ കൃഷിക്കാർക്കും ജനങ്ങൾക്കും ഉണ്ടായ നഷ്ടം കണ്ടെത്തി നഷ്ടപരിഹാരം നൽകുകയും വീണ്ടും നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയും വേണം. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നാട്ടിൽ കൊല, കൊള്ള എന്നിവയൊക്കെ കാരണം ഭയപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾക്കായി കാവൽപ്പടയെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾക്കും വെവ്വേറെ പരിഹാരങ്ങളുള്ളപ്പോൾ
1: അഭിമന്യുവിന്റെ സംസാരത്തിൽ പ്രശ്നങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് തന്നെ തീർക്കാൻ പറ്റുമെന്നാണോ? ദൈവങ്ങളെ തൊഴുന്നതും ദുഃഖങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുന്നതും അനാവശ്യമായ നേരം പോക്കായിട്ടാണ് അഭിമന്യു കാണുന്നത്. ഇത് മാത്രമല്ല, ദേവിയിലുള്ള വിശ്വാസത്തെ കളിയാക്കുന്നത് പോലെയാണ് അഭിമന്യുവിന്റെ സംസാരം.
0: ഇല്ല ഇല്ല, മന്ത്രി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ദൈവവിശ്വാസത്തിന് എതിരല്ല. എന്റെ അഭിപ്രായം നിങ്ങൾക്ക് തെറ്റായി തോന്നിയതിൽ എന്നോട് ക്ഷമിക്കൂ. മാനുഷിക ശക്തിക്കപ്പുറം ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
2: നിങ്ങളുടെ രണ്ടുപേരുടെയും നിർദ്ദേശങ്ങൾ നാം മനസ്സിലാക്കുന്നു. ഈ രാജ്യത്തിന്റെ രാജാവ് എന്ന നിലയിൽ ഇവിടെ എന്തു ചെയ്യുമ്പോഴും ദേവിയുടെ അനുഗ്രഹം വേണമെന്ന് നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ക്ഷേത്ര പുനരുദ്ധാരണവും ദേവീ വിഗ്രഹ പുനഃപ്രതിഷ്ഠയും നടത്താനുള്ള മന്ത്രിസഭയുടെ തീരുമാനത്തെ അംഗീകരിച്ച് അത് നടപ്പിലാക്കാനുള്ള ഉത്തരവിടുന്നു.
1: മഹാരാജൻ നീണാൾ വാഴട്ടെ. നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി മഹാരാജാവ് എടുത്ത ഈ തീരുമാനത്തിന് കാലം സാക്ഷിയാകട്ടെ. സഭയുടെ തീരുമാനം നടപ്പിലാക്കുവാൻ ഇന്ന് തന്നെ എന്റെ ജോലി തുടങ്ങുകയാണ്.
2: അഭിമന്യു, എന്താ ഒരു മൗനം? നമ്മുടെ തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ?
0: അങ്ങയുടെ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു. മഹാരാജൻ നീണാൾ വാഴട്ടെ, വളരട്ടെ നമ്മുടെ നാട്. മഹാരാജന്റെ ഉത്തരവ് പ്രകാരം എല്ലാം നന്നായി നടക്കട്ടെ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും.
2: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനും മറ്റും വേണ്ട ചെലവുകൾ എത്രയെന്ന് ഉടനെ അറിയിക്കുക. ഇക്കാര്യത്തിൽ യാതൊരുവിധ കുറവുകളും ഉണ്ടാകാൻ പാടില്ല.
1: ഉത്തരവ് മഹാരാജ.
2: മന്ത്രി, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ദേവിയുടെ വിഗ്രഹം പണിയാൻ ആരെയാണ് ഏൽപ്പിക്കുന്നത്?
1: അതിൽ ഒരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട മഹാരാജൻ. നമ്മുടെ ക്ഷേത്രങ്ങൾ, അരമനകൾ ഇവയെല്ലാം പാരമ്പര്യമായി ചെയ്തു വരുന്ന വിശ്വകർമ്മികളുടെ മകൻ ഒരാളുണ്ട്, ശില്പി കൂടിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിലെ ഇപ്പോഴുള്ള ദേവീ വിഗ്രഹം ഉണ്ടാക്കിയ ആളുടെ മകൻ.
2: മന്ത്രി, നിങ്ങൾ പറയുന്നത്?
1: അതേ മഹാരാജൻ, അവിടുന്ന് ഊഹിക്കുന്നത് ശരിയാ. ഞാൻ പറഞ്ഞത് ഗൗതമനെ കുറിച്ചാണ്.
2: ഓ, ഗൗതമനോ? കഴിവുറ്റ ശില്പിയാണോ? ക്ഷേത്രവിധികളിലും ശില്പശാസ്ത്രത്തിലും പരിജ്ഞാനമുള്ളവൻ. അദ്ദേഹത്തിന്റെ ഓരോ ശില്പവും വേറിട്ട കലാസൃഷ്ടികളാണ്. ആ ശില്പങ്ങൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും പ്രശസ്തമാണ്. പക്ഷെ മന്ത്രി,
1: മഹാരാജൻ,
2: ഗൗതമന്റെ പ്രായം ഇതിനെല്ലാം സമ്മതിക്കുമോ? ഉത്തരവാദിത്വം നിറഞ്ഞ പണിയല്ലേ ഇത്? അഥവാ ഏറ്റെടുത്താൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാലയളവിനുള്ളിൽ പണിതീർത്തു തരുവാൻ അദ്ദേഹത്തിന് കഴിയുമോ?
1: തെല്ലും സംശയം വേണ്ട മഹാരാജൻ. ഗൗതമന് വയസ്സായെങ്കിലും അദ്ദേഹത്തിന്റെ കലാവാസനയ്ക്ക് വയസ്സായിട്ടില്ല. അദ്ദേഹത്തെ പോലെ കണക്കും ശാസ്ത്രവും ഒപ്പിച്ച് വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരാൾ ഇന്ന് ഈ തലമുറയിൽ കാണുക പ്രയാസമാണ് മഹാരാജൻ.
2: ഇത്രയും നേരം ഞാനും മന്ത്രിയും തമ്മിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അഭിമന്യു അഭിപ്രായമൊന്നും പറഞ്ഞില്ല.
0: ഗൗതമൻ കഴിവുറ്റ ഒരു ശില്പിയാണ്, ഒരു സംശയവുമില്ല. വാർദ്ധക്യം എന്ന കാരണം പറഞ്ഞ് അദ്ദേഹം നിരാകരിക്കില്ല. പക്ഷേ
2: എന്താണൊരു പക്ഷേ?
0: കലാകാരന്മാർ അവരുടെ കഴിവുകൾ വെളിപ്പെടുത്തുന്നത് കലകളിലൂടെയാണ്. സൃഷ്ടിയുടെ സമയത്ത് അവർ മറ്റൊരു ചിന്തയിലേക്കും പോകാതെ അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ. കുടുംബം, പണം, ഒന്നിനെയും കുറിച്ച് ചിന്തിക്കില്ല. അവരുടെ ജീവിതം കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചതാണ്. പക്ഷേ വാർദ്ധക്യകാലത്താണ് അവർ കടന്നുവന്ന ജീവിത നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്.
1: മഹാരാജൻ ചോദിച്ച കാര്യങ്ങൾക്ക് അഭിമന്യു പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
0: മഹാരാജൻ, പരസ്പര ബന്ധമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. വാർദ്ധക്യത്തിലെത്തിയ കലാകാരന്മാരെ സമൂഹം മാത്രമല്ല ഭരണത്തിലിരിക്കുന്നവരും അംഗീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ദുരിതപൂർണമാണ്. ഗൗതമന്റെ കാര്യം തന്നെ നോക്കൂ. ഒരു കാലത്ത് പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന ആ മികച്ച കലാകാരന് തന്റെ മകളുടെ വിവാഹം നടത്താനുള്ള കഴിവ് പോലും ഇപ്പോഴില്ല. ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത്തരം കലാകാരന്മാരെ സഹായിക്കുന്നതിനായി സ്ഥിരമായ ഒരു വരുമാന പദ്ധതി കൂടി നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്.
2: തീർച്ചയായും, നമ്മുടെ രാജ്യത്തിന്റെ കലാ സാംസ്കാരിക പ്രശസ്തി ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള കലാകാരന്മാരുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. അതിന്റെ പ്രതിഫലം തീർച്ചയായും അവരിൽ എത്തിച്ചേരേണ്ടതാണ്. അവരുടെ ദുരിതം അത്

0: അമ്മയും കൂടി ബാധിക്കുന്നതാണ്. അതിന് നാം ഒരിക്കലും ഇടവരുത്തില്ല. അഭിമന്യു, നാളെ തന്നെ നാം ഗൗതമന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരം കാണണം.
1: മഹാരാജൻ, ഒരു ശില്പിയുടെ വീട്ടിൽ അങ്ങൊന്ന് പോകണമോ?
0: അതിലെന്താണ് തെറ്റ്? ഇത് സാധാരണ കാര്യങ്ങൾ പോലെയല്ല, ക്ഷേത്ര പുനർനിർമ്മാണ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗൗതമന്റെ വീട്ടിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ചെയ്യുന്നതാണ് ഉചിതവും.
1: ഉത്തരവ് മഹാരാജൻ, അങ്ങനെയാവാം.
2: അച്ഛാ, അച്ഛനെ കാണാൻ മഹാരാജ വിഴുന്നള്ളുന്നു.
3: എന്ത്, മഹാരാജൻ നമ്മുടെ വീട്ടിലേക്കോ?
2: അതെ അച്ഛാ.
3: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാജാവിന് ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ അയാൾ കൊട്ടാരത്തിലേക്ക് ചെല്ലണം, അതല്ലേ പതിവ്? എന്നാൽ മഹാരാജാവ് നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നു. എന്തായാലും ശരി, ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. നീ അകത്തേക്ക് ചെല്ലു.
2: ശരി അച്ഛാ.
3: മഹാരാജൻ നിണാൾ വാഴട്ടെ. ഈ പാപപ്പെട്ട പ്രജയെ കാണാൻ അവിടുന്ന് അടിയന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളുന്നത് അടിയൻ ഭാഗ്യമായി കാണുന്നു. അങ്ങയെ അടിയൻ താഴ്മയോടെ വരവേൽക്കുന്നു. മഹാരാജൻ ഒരു ഓല കൊടുത്തയച്ചിരുന്നുവെങ്കിൽ അടുത്ത നിമിഷം അടിയൻ കൊട്ടാരത്തിൽ എത്തുമായിരുന്നല്ലോ.
0: ഗൗതമ, തലമുറകളായി താങ്കളും താങ്കളുടെ കുടുംബവും ചെയ്തിട്ടുള്ള ക്ഷേത്രപ്പണികളും ശില്പങ്ങളും നമുക്ക് വിലമതിക്കാൻ കഴിയാത്തവയാണ്. കാലങ്ങൾ കഴിഞ്ഞിട്ടും താങ്കളുടെ കലാസൃഷ്ടികൾ പുറം രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ യശസ്സ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കലാകാരനെ നമ്മുടെ അരമനയിൽ വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് മര്യാദകേടായി നാം കാണുന്നു. അതുമാത്രമല്ല, ഒരാളുടെ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുക, അതാണല്ലോ മുറ.
3: എന്റെ ദൈവമേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? മഹാരാജാവിന് അടിയന്റെ സഹായമോ? സഹായം ചെയ്യാൻ അടിയന്റെ കയ്യിൽ എന്താണുള്ളത്?
4: ഗൗതമ, ഭയപ്പെടാതെ. മഹാരാജൻ ഇന്ന് നിങ്ങളുടെ ഭവനം തേടി വന്ന് ആവശ്യപ്പെടുന്ന സഹായം നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്.
3: അങ്ങയുടെ വാക്കുകൾ അടിയനെ കൂടുതൽ പരിഭ്രാന്തനാക്കുന്നു.
5: താങ്കളിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരാം. അതായത്, നമ്മുടെ നാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം നമ്മുടെ ക്ഷേത്ര പുനരുദ്ധാരണമാണെന്ന് രാജ്യസഭ ചേർന്ന് ഒരേ സ്വരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. മഹാരാജനും അതിന് സമ്മതം തന്നിരിക്കുന്നു. ക്ഷേത്ര പുനർനിർമ്മാണവും അതോടൊപ്പം പുതിയ ദേവി വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കി തരണം. അത് നിങ്ങൾ നാടിന് ചെയ്യുന്ന വലിയ ഉപകാരമായിരിക്കും. അത് പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിലെത്തിയിരിക്കുന്നത്.
0: നാം പറയാനുദ്ദേശിച്ച കാര്യങ്ങൾ അഭിമന്യു വിശദീകരിച്ചു കഴിഞ്ഞു. ഇപ്പോ ഗൗതമന് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തു പറ്റി ഗൗതമ, എന്താ മിണ്ടാതിരിക്കുന്നത്?
3: ആ, ക്ഷമിക്കണം മഹാരാജൻ. ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ അച്ഛൻ ഇപ്പോഴത്തെ ദേവി വിഗ്രഹം ഉണ്ടാകുന്ന രംഗം അറിയാതെ അടിയന്റെ മനസ്സിലൂടെ കടന്നുപോയി. ശില്പവിദ്യയിൽ അടിയന്റെ ആരംഭ കാലഘട്ടമായിരുന്നു അത്. ആ വിഗ്രഹം ഉണ്ടാകുമ്പോൾ അതിന്റെ കണക്കുകൾ അപ്പോഴേ എനിക്കും പഠിപ്പിച്ചു തരുമായിരുന്നു. വെറുമൊരു കല്ലിനെ എല്ലാവരും തൊഴുന്ന ദൈവമാക്കി മാറ്റാമെന്ന് അച്ഛനിൽ നിന്ന് ഞാൻ അന്നേ പഠിച്ചു. അന്നു മുതൽ അടിയനുണ്ടാക്കിയ ശില്പങ്ങൾക്കും നമ്മുടെ ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹത്തിനും തമ്മിൽ ചിരകാല ബന്ധമുണ്ട്.
4: ആ ബന്ധമറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ നിർമ്മിച്ച ദേവീ വിഗ്രഹത്തിന് കാലപ്പഴക്കത്താലും പ്രകൃതി ദുരന്തങ്ങളാലും കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് ഇതും ഒരു കാരണമായി കാണുന്നു. അതുകൊണ്ട് നാടിന്റെ നന്മയ്ക്കായി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണവും പ്രതിഷ്ഠയും ഉടനെ തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
3: അങ്ങെന്താണീ പറയുന്നത്? വിഗ്രഹ നിർമ്മാണം പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ പറ്റിയ ഒരു പണിയല്ല, അതൊരു ഉപാസനയാണ്. ശില്പശാസ്ത്ര വിധി പ്രകാരം കഠിന വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ദേവീ വിഗ്രഹം നിർമ്മിക്കുന്നത്. അപ്പോൾ മാത്രമേ ദേവീ രൂപം ശില്പിയുടെ മനസ്സിൽ തെളിയൂ. നിർമ്മാണ സമയത്ത് വിഗ്രഹത്തിന് ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും അത് നമ്മുടെ രാജ്യത്തിന് വലിയ ദോഷമായി മാറും.
4: ഇതെല്ലാം അറിയുന്നത് കൊണ്ടല്ലേ നിങ്ങളെ തന്നെ കാണുവാൻ ഞങ്ങൾ വന്നത്. ശില്പകലയിൽ ലോകപ്രശസ്തി നേടിയ നിങ്ങളിൽ നിന്നും എങ്ങനെയാണ് പിഴവ് സംഭവിക്കുക?
3: അതൊക്കെ ഒരു കാലം. പക്ഷേ ഇപ്പോൾ അടിയന് വാർദ്ധക്യം പിടികൂടിയിരിക്കുന്നു. കണ്ടില്ലേ അടിയന്റെ കൈകൾ വിറച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കൈകൊണ്ട്

0: മുടിപിടിച്ച് കല്ലു ചെത്താൻ പറ്റുമോ? എനിക്കൊരു മകനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ക്ഷണം ഞാൻ ശിരസാ വഹിച്ചേനെ. എനിക്കുള്ളത് ഒരു മകളാണ്. അടിയന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അടിയൻ മരിക്കുന്നതിന് മുൻപ് അവളെ വിവാഹം ചെയ്ത് അയക്കണമെന്നാണ്. ക്ഷമിക്കണം, വീട്ടിൽ വന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധം സംസാരിക്കണം എന്ന് വിചാരിച്ചതല്ല. ക്ഷേത്ര നിർമ്മാണം നടത്താൻ ഞാൻ എന്നും കടപ്പെട്ടവനാണ്. പക്ഷേ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ.
1: അപ്പോ രാജ്യസഭാ തീരുമാനം നിരസിക്കുന്നത് മഹാരാജനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതി രാജ്യത്തെ
0: ദേവി മഹാമായെ, ഇവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മഹാരാജനെ അപമാനപ്പെടുത്തണമെന്ന് അടിയന്റെ ചിന്തയിൽ പോലും വന്നിട്ടില്ല. അടിയനെ കൊണ്ട് നാടിനൊരു അപമാനം സംഭവിച്ചാൽ ആ ക്ഷണം അടിയൻ ജീവൻ വെടിയും. എന്നാൽ മന്ത്രി അദ്ദേഹം കേട്ടോളൂ, ദേവി വിഗ്രഹം നിർമ്മിക്കാൻ അടിയന് സമ്മതമാണ്. മഹാരാജന്റെ ആഗ്രഹപ്രകാരവും രാജ്യത്തിന്റെ നന്മയും മുൻനിർത്തി അടിയൻ അത് ഏറ്റെടുക്കുകയാണ്. ഈ നിമിഷം മുതൽ അതിനുവേണ്ടിയുള്ള ജോലികൾ അടിയൻ തുടങ്ങുകയാണ്. മഹാരാജൻ തീരുമാനിച്ച ദിവസം തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നിരിക്കും. അങ്ങേക്ക് അടിയൻ തരുന്ന വാക്കാണിത്.
2: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഗൗതമന്റെ ഇപ്പോഴത്തെ ആശങ്കകളൊക്കെ നീങ്ങിയല്ലോ. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ. മന്ത്രി, വിഗ്രഹ നിർമ്മാണത്തിന് ഗൗതമൻ ആവശ്യമായ പൊന്നും പണവും ഉൾപ്പെടെ സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്.
1: ഉത്തരവ് മഹാരാജൻ.
2: മന്ത്രി, ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതുവരെയായി?
1: എല്ലാ പണികളും നല്ല രീതിയിൽ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു മഹാരാജൻ.
2: ആ പിന്നെ വിഗ്രഹ നിർമ്മാണം ഏതുവരെയായി? ഗൗതമനെ പോയി കണ്ടിരുന്നോ? പ്രതിഷ്ഠാദിനം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്.
1: ഒന്നുകൊണ്ട് പേടിക്കണ്ട മഹാരാജൻ, പറഞ്ഞ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ പ്രതിഷ്ഠ നടക്കുമെന്ന് ഗൗതമൻ ഉറപ്പു തന്നിരിക്കുന്നു.
2: അങ്ങനെയാവട്ടെ, എല്ലാം നല്ല നിലക്ക് നടന്ന് ദേവിയുടെ അനുഗ്രഹത്താൽ ഈ നാടിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ.
3: മാന്യ മഹാജനങ്ങളെ, നിങ്ങളെ അറിയിക്കുന്നത് എന്തെന്നാൽ, മഹാരാജന്റെ ഉത്തരവ് പ്രകാരം നമ്മുടെ ദേവീക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് നാളെ പുനഃപ്രതിഷ്ഠാകർമ്മം നടത്തുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഈ മഹത് ഉദ്യമത്തിൽ പങ്കെടുത്ത് എല്ലാ നല്ലവരായ ജനങ്ങളും ദേവീ കടാക്ഷവും അനുഗ്രഹവും വാങ്ങണമെന്ന് അറിയിക്കുന്നു.
2: അമ്മേ ദേവി, എന്തൊരു ചൈതന്യം! ദേവിയുടെ മുഖം കാണുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ മനസ്സിൽ സങ്കടങ്ങൾ മാറി സന്തോഷം അലയടിച്ചു തുടങ്ങി. പ്രിയപ്പെട്ട പ്രജകളെ, അമ്മയുടെ മുഖത്ത് നവ്യമായൊരു ചൈതന്യം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചൈതന്യം ഉണ്ടാവാൻ നമ്മുടെ ഗൗതമൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രായത്തിലും നമ്മുടെ ആഗ്രഹത്തിന് തടസ്സം പറയാതെ ദേവി വിഗ്രഹം പരിപൂർണ ചൈതന്യത്തോടെ പൂർത്തീകരിച്ചു. ഇതൊരു വിഗ്രഹം മാത്രമല്ല, ഇതിൽ ജീവൻ തുടിക്കുന്നു. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രജകൾക്ക് വേണ്ടി ഒന്നുകൂടി ഗൗതമനെ നമ്മുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ രാജ്യത്തിന്റെ രാജാവായ നാം വാക്കു നൽകുന്നു, ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ വിധിപ്രകാരം നടത്തുന്നതാണ്. നമ്മുടെ പിൻതലമുറയും ആചാരാനുഷ്ഠാനങ്ങൾ ക്ഷേത്രകാര്യങ്ങളിൽ പാലിക്കേണ്ടതാണ്. ഇത് ഒരു വാക്കുമാത്രമായി കാണരുത്, ഇത് നമ്മുടെ ഉത്തരവാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ നാടിനും പ്രജകൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.

0: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് നാള് കുറച്ചായില്ലേ? എന്തെങ്കിലും മാറ്റങ്ങൾ? ഇപ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? ജനങ്ങൾ സന്തോഷത്തിലല്ലേ?
1: മഹാരാജൻ, അതായത്?
0: എന്താണ് മന്ത്രി പറയാൻ മടിക്കുന്നത്? എന്തുപറ്റി? പറയൂ.
2: ക്ഷമിക്കണം മഹാരാജൻ, ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ അറിയുന്നതിന് മന്ത്രിയോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ചാരന്മാരുടെ അധിപനോട് ചോദിക്കുന്നതാണ്.
0: എന്ത്? മന്ത്രിയുള്ളപ്പോൾ നാം എന്തിന് ചാരന്മാരോട് ചോദിക്കണം? എന്താ ഇവിടെ നടക്കുന്നത്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. മന്ത്രി, എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
3: ആരവിടെ? ചാരന്മാരുടെ അധിപനോട് ഉടനെ സഭയിലേക്ക് വരാൻ പറയൂ.
4: ഉത്തരവ് മഹാരാജൻ.

0: ശാസ്ത്ര പുനരുദ്ധാരണത്തിന് ശേഷം നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നുവെന്നാണ് നാം കരുതിയിരുന്നത്. എന്നാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സഭയിലേവരും മൗനം പാലിക്കുകയാണ്. നമ്മിൽ നിന്നും എന്തോ മറയ്ക്കുന്നതുപോലെ തോന്നുന്നു.
1: മഹാരാജൻ, രഹസ്യാന്വേഷണ തലവൻ വന്നിരിക്കുന്നു.
2: മഹാരാജാവ് നീണാൾ വാഴട്ടെ.
0: പറയൂ, നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
2: ക്ഷമിക്കണം മഹാരാജൻ, നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രശ്നവും ഇതുവരെ തീർന്നിട്ടില്ല. ദിനം പ്രതി പ്രശ്നങ്ങൾ ഒന്നിനുമേലെ ഒന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രജകൾ വളരെ കഷ്ടത്തിലാണ്. രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് നടപടി കൈക്കൊള്ളാത്ത പക്ഷം ജനങ്ങൾ ഭരണത്തിനെതിരാവും.
0: മന്ത്രി കേട്ടില്ലേ? രഹസ്യാന്വേഷണ വിവരങ്ങൾ പ്രജകൾ ഭരണത്തിന് നേരെ തിരിയാൻ പോകുന്നു. മന്ത്രിയുടെ വാക്ക് കേട്ട് നാം എടുത്ത തീരുമാനത്തിന്റെയും പ്രവൃത്തിയുടെയും ഫലമായി നാടിന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നു.
3: മഹാരാജൻ, അങ്ങ് ദേഷ്യപ്പെടാതെ സമാധാനിക്കൂ.
0: എന്താ പറഞ്ഞത്? സമാധാനമായിരിക്കുവാനോ? നിങ്ങളുടെ വാക്കുകൾ കേട്ട് നാം സമാധാനമായിരുന്നാൽ നമ്മുടെ നാടില്ലാതാകും. എല്ലാത്തിനും നാം തന്നെ തീരുമാനമെടുക്കുകയാണ്.
1: മഹാരാജൻ നീണാൾ വാഴട്ടെ. മഹാരാജനെ മുഖം കാണിക്കാൻ നമ്മുടെ ക്ഷേത്ര പൂജാരി വന്നിരിക്കുന്നു.
0: എന്ത് പൂജാരിയോ? പൂജാരിക്ക് നമ്മെ കാണേണ്ട ആവശ്യം എന്താണ്? ആ ശരി, വരാൻ പറയും.
1: ഉത്തരവ് മഹാരാജൻ.
4: മഹാരാജൻ, മഹാരാജൻ നീണാൾ വാഴട്ടെ. നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു. മഹാരാജാവിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പ്രജകളുടെ അവസ്ഥ എന്തായിരിക്കും? അമ്മേ, അമ്മേ ദേവി, ആലോചിക്കുമ്പോഴേ പേടിയാകുന്നു.
0: എന്ത്, നമ്മെ കബളിപ്പിച്ചെന്നോ? ഒന്ന് തെളിച്ചു പറയൂ, നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറയൂ.
4: അത് പിന്നെ, ക്ഷമിക്കണം മഹാരാജൻ. ഞാൻ പതിവ് പോലെ അമ്പലത്തിൽ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കവേ അർച്ചനയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ എടുക്കുമ്പോ അതിലൊന്ന് ദുസ്സഹരമെന്നോണം ദേവിയുടെ വിഗ്രഹത്തിൽ വീണു. വീണിടും വിഗ്രഹത്തിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ വിഗ്രഹത്തിന്റെ ആ ഭാഗത്ത് ഒരു വിള്ളൽ വീണിരിക്കുന്നു. ദേവി, എന്താ ഈ അവസ്ഥ? വിള്ളൽ കണ്ട ഉടനെ എന്റെ മനസ്സിൽ ഒരു സംശയം ഉദിച്ചു മഹാരാജൻ.
0: പറയൂ, എന്താണ് ആ സംശയം?
4: അത് മഹാരാജൻ പറയുന്നത് ക്ഷമിക്കണം. വിഗ്രഹം തീർത്തിരിക്കുന്നത് ശുദ്ധമായ സ്വർണത്തിൽ തന്നെയാണോ എന്നൊരു സംശയം.
0: എന്താണ് നിങ്ങൾ പറയുന്നത്? വിഗ്രഹമുണ്ടാക്കാൻ നാം ഗൗതമൻ കൊടുത്തത് പരിശുദ്ധമായ സ്വർണമാണ്, തനിത്തങ്കം. അതിൽ സംശയം പ്രകടിപ്പിക്കുന്നത് നമ്മെ സംശയിക്കുന്നതിന് തുല്യമാണ്.
4: അയ്യോ അയ്യോ മഹാരാജൻ, അങ്ങേ സംശയിക്കാനോ? എന്റെ ദേവി, മഹാരാജാവിനെതിരായ ഒരനീതി ചൂണ്ടിക്കാണിക്കാൻ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണമോ? മഹാരാജൻ, കലാകാലങ്ങളായി ദേവിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിനാൽ സ്വർണം കണ്ടാൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. എന്നിട്ടും എന്റെ സംശയം തീർക്കുന്നതിന് വേണ്ടി ഒരു തട്ടാനെ കൊണ്ടുവന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തി.
0: നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാട്ടിലെ ദുഃഖദുരിതങ്ങൾ തീരുവാൻ വേണ്ടിയാണ് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയത്. ആ ദൈവിക കാര്യങ്ങളിൽ കൂടി അധർമ്മം കാണിച്ചിരിക്കുന്നു. ആരെയും നാം വെറുതെ വിടില്ല, കടുത്ത ശിക്ഷ തന്നെ നൽകും. മന്ത്രി, ദേവി വിഗ്രഹം പണിതത് ഗൗതമനല്ലേ?
2: അതെ മഹാരാജൻ.
0: അങ്ങനെയാണെങ്കിൽ
5: മഹാരാജൻ, ഈ കാര്യത്തിൽ നമുക്ക് ക്ഷമയോടെ ചിന്തിക്കേണ്ടതുണ്ട്.
0: ചിന്തിക്കാൻ ഒന്നുമില്ല. മന്ത്രി ഇന്ന് തന്നെ ഗൗതമനെ സഭയിൽ കൊണ്ടുവരും. ഉടനെ വേണം, നമ്മുടെ ഉത്തരവാണ്.
2: ഉത്തരവ് മഹാരാജൻ.
6: മഹാരാജാവ് നീണാൾ വാഴട്ടെ. അവിടുന്ന് നിന്നും മുഖം കാണിക്കണമെന്ന് ഉത്തരവ് വന്നിരുന്നു. പറഞ്ഞാലും മഹാരാജൻ,
7: നിങ്ങൾക്ക് അറിയാത്തതൊന്നുമല്ലോ, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മഹാരാജാവ് ഒരുപാട് ചെലവ് ചെയ്ത് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി. ദേവിയുടെ വിഗ്രഹം നിർമ്മിച്ചതും നിങ്ങളായിരുന്നില്ലേ?
6: അതെ അങ്ങുന്നേ, അടിയൻ തന്നെ.
7: ഇത്രയും ചെലവ് ചെയ്ത് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടും നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതിനുള്ള കാരണം എന്തായിരിക്കും? എന്താണ് ഗൗതമന്റെ അഭിപ്രായം?
0: മന്ത്രി, താങ്കൾ എന്തിനാണ് ഇത്ര വിശദീകരിക്കുന്നത്? നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ

0: ഈ ശില്പി തന്നെയാണ്.
1: എന്റെ ദേവി, എന്താണ് ഈ കേൾക്കുന്നത്? നാട്ടിലെ പ്രശ്നങ്ങൾക്ക് അടിയാൻ കാരണമോ? ദുഃഖ ദുരിതങ്ങളിൽ ജീവിക്കുന്ന ഈ വയസ്സന് മനസ്സിലാകുന്ന വിധം പറയൂ, പറയൂ മഹാരാജൻ, അടിയൻ എന്ത് തെറ്റാണ് ചെയ്തത്?
0: നീ രാജ്യദ്രോഹി! ദേവി വിഗ്രഹത്തിൽ പൊതിയാൻ തന്ന സ്വർണം നീ അപഹരിച്ചിരിക്കുന്നു. ദൈവത്തിനോട് നീ വഞ്ചന കാട്ടി. ഈ പ്രവൃത്തി കാരണമാണ് നാട്ടിലെ പ്രശ്നങ്ങൾ തീരാത്തത്. കുറ്റസമ്മതം നടത്തി അപഹരിച്ച സ്വർണം തിരികെ നൽകുക, അല്ലെങ്കിൽ രാജ്യസ്വത്ത് അപഹരിച്ചാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് നിന്നിലൂടെ ജനങ്ങൾ മനസ്സിലാക്കും.
1: മഹാരാജൻ, അടിയനെ സംശയിക്കുന്നുവോ? എപ്പോൾ ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ സ്വർണം തന്നുവോ, ആ നിമിഷം മുതൽ അത് രാജ്യസ്വത്തായല്ല ദൈവസ്വത്തായാണ് അടിയൻ കണക്കാക്കിയത്. ദൈവത്തിന്റെ സ്വത്ത് അപഹരിച്ചാൽ ആ ദേവി തന്നെ അടിയനെ ശിക്ഷിച്ചുകൊള്ളൂ.
0: ധിക്കാരി, സ്വർണം അപഹരിച്ചതും പോരാഞ്ഞ് രാജ്യസ്വത്ത് ദൈവസ്വത്ത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആരവിടെ ഈ അഹങ്കാരിയെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും. നിനക്ക് 7 ദിവസത്തെ സമയം തരുന്നു. അതിനകം കുറ്റസമ്മതം നടത്തി അപഹരിച്ച മുഴുവൻ സ്വർണവും തിരികെ ഏൽപ്പിക്കണം. അല്ലാത്ത പക്ഷം നിന്റെ തല ഈ ഉടലിലുണ്ടായിരിക്കില്ല. അത് മാത്രമല്ല, നീ ചെയ്ത ദേശദ്രോഹത്തിന് നിന്റെ വംശം ആയുഷ്കാലം മുഴുവൻ അടിമകളായി കൊട്ടാരത്തിൽ പണിയെടുക്കണം. കൊണ്ടുപോകൂ ഈ ദ്രോഹിയെ.
2: മഹാരാജൻ, സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചാലും?
0: പറയൂ.
2: അങ്ങയുടെ തീരുമാനം തിടുക്കപ്പെട്ടെടുത്തുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. കുറ്റം നടന്നു എന്നത് തീർച്ചയാണ്, എന്നാൽ അതെങ്ങനെ നടന്നുവെന്ന് വിചാരണ ചെയ്യുന്നതിന് മുൻപേ ഗൗതമനെ കുറ്റവാളി എന്ന് മുദ്രകുത്തിയതിൽ എനിക്ക് അഭിപ്രായമില്ല.
0: ഇതിൽ വിചാരണ ചെയ്യേണ്ടതായി എന്താണുള്ളത്? ദേവി വിഗ്രഹമുണ്ടാക്കിയത് ഗൗതമനല്ലേ? പ്രതിഷ്ഠ നടത്തിയതും അവൻ തന്നെ. അങ്ങനെയുള്ളപ്പോൾ ദേവി വിഗ്രഹത്തിലെ സ്വർണത്തിൽ കള്ളത്തരമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും ഗൗതമനല്ലേ? മറിച്ച് വേറെ എവിടെ തെറ്റ് സംഭവിച്ചു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
2: മഹാരാജൻ, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ തെറ്റെവിടെയാണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടുപിടിക്കാം.
0: നാം വിചാരണ നടത്തി വിധിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും അന്വേഷണം നടത്തണമെന്നാണോ?
2: അവിടെ നിന്നെ തെറ്റിദ്ധരിക്കാതെ, കുറ്റം ആരോപിക്കപ്പെട്ടവർക്ക് അവരുടെ ഭാഗം വിശദമാക്കാനുള്ള അവസരം നൽകുന്നത് നമ്മുടെ നാടിന്റെ നിയമവ്യവസ്ഥയിലുണ്ട്. ഈ അടിസ്ഥാനപരമായൊരു അവകാശം പോലും കുറ്റം ചെയ്തവർക്ക് നൽകിയില്ല എന്ന ചീത്തപ്പേര് അങ്ങയുടെ ചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ്.
0: സബാഷ് അഭിമന്യു, സബാഷ്. നിന്നോട് സംസാരിച്ച് ജയിക്കാൻ ആർക്കും പറ്റില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ശരി, ഗൗതമന് കൊടുത്ത അതേ 7 ദിവസത്തിനുള്ളിൽ വേണ്ട രീതിയിൽ അന്വേഷണം ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കൂ. അതിനു വേണ്ട സഹായങ്ങൾ രാജസഭ നിനക്ക് ചെയ്തു തരുന്നതായിരിക്കും.
3: അച്ഛൻ മഹാരാജനോട് പറഞ്ഞതല്ലേ ഈ വയസ്സിൽ ദേവി വിഗ്രഹം ഉണ്ടാക്കുന്നത് പ്രയാസമാണെന്ന്? അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കാതെ നിങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ചതിനാലാണ് എന്റെ അച്ഛൻ അതനുസരിച്ചത്. പറഞ്ഞ ദിവസത്തിനുള്ളിൽ പ്രതിഷ്ഠ ഉൾപ്പെടെ ചെയ്തതിന്റെ ഫലമാണിപ്പോൾ അനുഭവിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞാൽ വധശിക്ഷ അനുഭവിക്കാൻ പോകുന്ന ദേശദ്രോഹി.
2: അഭയ, നിന്റെ അച്ഛനെ കുറിച്ച് നിന്നെക്കാൾ മുൻപേ എനിക്കറിയാം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ശില്പി. രാജാവിന്റെ ഈ വിധിയിൽ നമ്മുടെ നാട് ദുഃഖത്തിലാണ്.
3: നിങ്ങളുടെ സഹാനുഭൂതിയൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എന്തിനാണ് വന്നതെന്ന് പറയൂ.
2: നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാരാജൻ എനിക്ക് 7 ദിവസമാണ് തന്നിരിക്കുന്നത്. ഈ ദിവസത്തിനുള്ളിൽ നിന്റെ അച്ഛനെ ഈ പ്രശ്നത്തിൽ നിന്നും മോചിപ്പിക്കണം.
3: എന്റെ അച്ഛനെ മോചിപ്പിക്കുവാനായി എന്റെ ജീവൻ തന്നെ പകരം നൽകാൻ ഞാൻ തയ്യാറാണ്.
2: നിന്റെ അച്ഛൻ തീർത്ത ദേവി വിഗ്രഹം കണ്ട് ഈ നാട് അതിശയിച്ചുപോയി. പക്ഷേ
3: എന്തേ, എന്റെ അച്ഛന് ഈ പ്രായത്തിൽ ഇങ്ങനൊരു വിഗ്രഹം ഉണ്ടാക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് സംശയമാണ് എല്ലാവർക്കും, അല്ലേ?
2: നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
3: നിങ്ങൾ എല്ലാവരുമാണ് എന്റെ അച്ഛനെ തെറ്റിദ്ധരിച്ച് കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്റെ അച്ഛൻ ചെയ്തത് വിഗ്രഹ നിർമ്മാണമാണ്, അല്ലാതെ കെട്ടിട നിർമ്മാണമല്ല മറ്റൊരാളെ ഏൽപ്പിക്കാൻ. വിചാരണയുടെ പേര് പറഞ്ഞ് എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് പോകാം.
2: മഹാരാജൻ,
0: വന്നാലും അഭിമന്യു, വന്നാലും നാം നിങ്ങൾക്ക് തന്ന 7 ദിവസം തീരുവാൻ പോകുന്നു. വിഗ്രഹത്തിൽ കള്ളത്തരം കാണിച്ച ആളെ കണ്ടുപിടിച്ചോ അതോ തോൽവി സമ്മതിക്കുന്നു?

0: രണ്ടുമല്ല മഹാരാജൻ.
1: അഭിമന്യു രാജസഭയെ പരിഹസിക്കുകയാണോ? രാജസഭയുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് രാജാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതിന് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നത് അഭിമന്യുവിന് അറിയാമല്ലോ.
0: രാജാവിന്റെ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാവുന്നതുപോലെ തന്നെ മഹാരാജൻ എനിക്ക് തന്ന 7 ദിവസം പാഴാക്കിയുള്ള വിപത്തും എനിക്ക് നല്ല ബോധ്യമുണ്ട്.
1: ആത്മപ്രശംസ നിർത്തിയിട്ട് അന്വേഷണത്തിൽ എന്ത് പുരോഗതിയുണ്ടെന്നത് പറയൂ.
0: ഈ പ്രശ്നത്തിൽ മഹാരാജൻ എനിക്കനുവദിച്ച 7 നാളിനുള്ളിൽ ഇതിന്റെ നിജസ്ഥിതി അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അന്വേഷണം നടത്താനുള്ള ഉത്തരവ് കിട്ടിയുടൻ ഞാൻ ആദ്യം ക്ഷേത്രത്തിൽ പോയി ദേവി വിഗ്രഹം പരിശോധിച്ചു.
1: പരിശോധനയിൽ എന്ത് കണ്ടുപിടിച്ചു?
0: പരിശോധനയിൽ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ല എന്നുള്ളതാണ്.
2: നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആ വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ലെന്നോ?
0: അതെ മഹാരാജൻ, ആ വിഗ്രഹം യഥാർത്ഥമല്ല. ക്ഷേത്ര പുനരുദ്ധാരണം നടത്തി ഗൗതമൻ പുനഃപ്രതിഷ്ഠ നടത്തിയ വിഗ്രഹമല്ല അതെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
2: അതെങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയാൻ കഴിയും? നിങ്ങളുടെ കയ്യിൽ തെളിവ് വല്ലതുമുണ്ടോ?
0: തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം തൽക്കാലത്തേക്ക് ദേവിയോടൊരു കളിയാണെന്ന് തന്നെ പറയേണ്ടി വരും.
1: ഇതെന്ത് മറിമായ ദേവിയിലുള്ള വിശ്വാസത്തെയാണ് അഭിമന്യു ചോദ്യം ചെയ്യുന്നത്? ഇതെല്ലാം ദേവിയുടെ കളിയല്ല, അഭിമന്യുവിന്റെ കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മഹാരാജൻ.
2: അഭിമന്യു, നേരിട്ട് വിഷയത്തിലേക്ക് വരൂ.
0: ഉത്തരവ് മഹാരാജൻ. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നമ്മുടെ ഏവരുടെയും സമക്ഷം ഗൗതമൻ ദേവി വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയപ്പോൾ ആ വിഗ്രഹത്തിൽ ഒരു അസാധാരണമായ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
2: അസാധാരണമായ കാര്യം അതെന്താണ്?
0: ദേവിയുടെ ഒരു കയ്യിൽ 6 വിരലുകൾ ഉണ്ടായിരുന്നു.
2: എന്താണ് നിങ്ങൾ പറയുന്നത്? ദേവിയുടെ കയ്യിൽ 6 വിരലുകളോ?
0: അതെ മഹാരാജൻ, 6 വിരലുകൾ.
2: എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശില്പകലയിൽ പുകൾ പെറ്റ ഗൗതമന് എങ്ങനെ ഇത്തരത്തിൽ ഒരു പിഴവ് സംഭവിക്കും? അഭിമന്യു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുമെന്ന് നാം കരുതി. പക്ഷേ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണല്ലോ. മന്ത്രി, അഭിമന്യു പറഞ്ഞില്ലേ 6 വിരലുകളുണ്ടെന്ന്? അത് നിങ്ങൾ ശ്രദ്ധിച്ചു? നിങ്ങൾ കണ്ടിരുന്നോ? മന്ത്രി എന്താ ഒന്നും മിണ്ടാതെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നാം ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ?
1: മഹാരാജൻ ക്ഷമിക്കണം, ഞാനും അതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും ദേവിയുടെ കൈവിരലുകൾ എന്റെ ഓർമ്മയിൽ വരുന്നില്ല.
3: എന്റെ അഭിപ്രായത്തിൽ ഗൗതമനെ രക്ഷിക്കുവാൻ വേണ്ടി അഭിമന്യു ഉണ്ടാക്കിയ ഒരു പുതിയ കഥയാണിതെന്ന് തോന്നുന്നു. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം അഭിമന്യുവിന്റെ ശ്രദ്ധയിൽ മാത്രം എങ്ങനെ വന്നു?
0: മഹാരാജൻ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഗൗതമൻ പ്രതിഷ്ഠിച്ച ദേവി വിഗ്രഹമല്ല ഇന്ന് ക്ഷേത്രത്തിലുള്ളത്. അത് വ്യാജമാണ്. ഇതിന്റെ സത്യമറിയാൻ ഞാൻ ഗൗതമന്റെ മകളെ കാണാൻ പോയിരുന്നു.
4: നിർത്തൂ, വിചാരണ എന്ന പേരിൽ എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല.
0: അഭയ, നിന്റെ അച്ഛനെ അപമാനിക്കണം എന്ന ഉദ്ദേശം എനിക്കില്ല. നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാണ്. അതിനുള്ളിൽ നിന്റെ അച്ഛൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കണം. ഞാൻ ഏറ്റെടുത്ത അന്വേഷണത്തിൽ ഒരു ചെറിയ പിഴവ് പോലും വരാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത്. പക്ഷേ നീ എന്നെ മനസ്സിലാകുന്നില്ല. ശരി, അപ്പൊ ഞാൻ ഇറങ്ങുന്നു.
4: നിൽക്കൂ, എന്റെ അച്ഛന്റെ മേൽ അപരാധം ചാർത്തിയ സാഹചര്യത്തിൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളോട് ദേഷ്യപ്പെട്ടത്. എന്നോട് ക്ഷമിക്കണം. അച്ഛൻ വിഗ്രഹത്തിന്റെ പണി തുടങ്ങി അവസാനിക്കുന്നത് വരെ സഹായിയായി ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നിർമ്മാണവേളയിൽ നടന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് കണ്ണു നിറയുന്നത്
5: മോളെ? എത്ര ശ്രമിച്ചിട്ടും ദേവി വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വരുത്തുവാൻ കഴിയുന്നില്ല. ചെറുപ്പം മുതലേ ദേവിയെ കണ്ടു തൊഴുതു വരുന്നതാ. പക്ഷേ ആ വിഗ്രഹം പോലെ ഇതിന് ജീവൻ കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തിയില്ലെങ്കിൽ മഹാരാജന്റെ അപ്രീതിക്ക് കാരണമാകും. മഹാരാജനോട് എന്തു പറയണമെന്ന് ഒരു നിശ്ചയവുമില്ല. അമ്മേ ദേവി,
4: ശില്പകലയിൽ ലോകമെങ്ങും അംഗീകരിച്ച അച്ഛൻ ഇങ്ങനെ ദുഃഖിക്കുന്നത് ശരിയല്ല. അച്ഛാ, ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ മഹാരാജനോട് കുറച്ചുകൂടി സമയം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
5: ലോകമെങ്ങും അംഗീകരിച്ച ശില്പിയാണ് ഞാൻ.

0: മഹാരാജാവിന് പറഞ്ഞ സമയത്ത് വിഗ്രഹം കൊടുക്കാത്ത ചീത്ത പേര് എനിക്ക് വന്നു ചേരും.
1: മറ്റെന്താണ് ഒരു വഴി?
0: മോളെ, എന്റെ മനസ്സിലുള്ള ദേവി വിഗ്രഹം തീർക്കാൻ നിനക്ക് എന്നെ സഹായിക്കാനാകൂ.
1: എന്റെ സഹായമോ? അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: മോളെ, ക്ഷേത്രത്തിലുള്ള ദേവീ വിഗ്രഹത്തെ പോലെ നീ നിന്നെ രൂപപ്പെടുത്തിയാൽ ഈ ദേവീ വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ പൂർത്തിയാക്കാൻ കഴിയും.
1: അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ദേവിയെ പോലെ ഞാൻ എന്നെ രൂപപ്പെടുത്താനോ? തെറ്റല്ലേ അത്?
0: അതിൽ തെറ്റൊന്നുമില്ല. അടിസ്ഥാനപരമായി നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ചില ദേശങ്ങളിൽ ഇതുപോലെ നടപ്പിലാക്കിയിട്ടുമുണ്ട്.
1: അച്ഛന്റെ മനോവേദന മാറ്റാൻ ഇത് മാത്രമാണ് വഴിയെങ്കിൽ അത് നിറവേറ്റുക എന്നത് എന്റെ കടമയാണ്.
2: ഇതാണ് സംഭവിച്ചത്. ഗൗതമൻ സ്വന്തം മകളെ ദേവീരൂപമായി കണ്ടുകൊണ്ടാണ് വിഗ്രഹമുണ്ടാക്കിയത്.
3: അഭിമന്യു നേരത്തെ പറഞ്ഞതുമായി ഇതിനെന്ത് ബന്ധം?
2: ബന്ധമുണ്ട് മഹാരാജൻ. ശില്പകലയിൽ അഗ്രഗണ്യനായ ഗൗതമൻ സ്വന്തം മകളെ ദേവിയായി കണ്ട് വിഗ്രഹം നിർമ്മിച്ചപ്പോൾ അഭയക്കുള്ള 6 വിരലുകളും ദേവി വിഗ്രഹത്തിൽ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അത് ഗൗതമന്റെ തെറ്റല്ല. വിഗ്രഹനിർമ്മാണ സമയത്ത് പൂർണമായും ഗൗതമനിൽ ആവേശിച്ച ദേവിയുടെ ശക്തിയാലാണ് അങ്ങനെ സംഭവിച്ചത്.
3: അഭിമന്യു, യഥാർത്ഥ വിഗ്രഹം കിട്ടുന്നതുവരെ നാം ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല.
2: മഹാരാജൻ, എന്റെ വിശ്വാസപ്രകാരം ഗൗതമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്നു മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്ന് കളവു പോയത് സത്യമാണ്. ഇതിനെല്ലാം മൗനസാക്ഷിയായ ദേവി തന്നെ തെറ്റ് ചെയ്തവരെ നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തും.
4: വന്ന് വന്ന് ഞാനുണ്ടാക്കിയ കഥകളെല്ലാം പാഴായി. ആരവിടെ? ചാരന്മാരുടെ അധിപനോട് വരാൻ പറഞ്ഞിരുന്നു, വന്നോ?
5: വന്നിരുന്നു മന്ത്രി. അവിടെ നിന്നെ കാണാൻ കാര്യാലയത്തിൽ ഇരിപ്പുണ്ട്.
4: ശരി, വരാൻ പറയൂ.
5: ഉത്തരവ് മന്ത്രി.
4: എന്താ അധികാരി ക്ഷീണിതനായി കാണുന്നു? രഹസ്യങ്ങൾ അന്വേഷിച്ച് ക്ഷീണിച്ചു പോയോ?
6: അതെ മന്ത്രി, നാട്ടിലെ എല്ലാ രഹസ്യ വിവരങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് മഹാരാജന്റെ മുന്നിൽ എത്തിക്കണ്ടേ?
4: ഓഹോ, അങ്ങനെയോ? ശരി, ഗൗതമന്റെ മേൽ ചുമത്തിയ കുറ്റത്തെ പറ്റിയുള്ള അന്വേഷണത്തിന്റെ എന്തെങ്കിലും വിവരമുണ്ടോ?
6: ആ ചുമതല ഇപ്പോ അഭിമന്യുവല്ലേ നോക്കുന്നത്. മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. ഇതുവരെയും ദേവി വിഗ്രഹത്തിന്റെ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗൗതമന്റെ ശിക്ഷ നാളെ എന്തായാലും നടക്കും, തീർച്ച. മന്ത്രി, അദ്ദേഹം നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസാ.
4: വിഡ്ഢി, ചിരി നിർത്ത്. ക്ഷേത്രത്തിലുള്ള വിഗ്രഹം യഥാർത്ഥമല്ലെന്ന് അഭിമന്യു രാജാവിനെ അറിയിച്ചിരിക്കുന്നു. ദേവി വിഗ്രഹം മോഷ്ടിച്ച് രാജാവിന് കുഴപ്പവും ജനങ്ങൾക്ക് ദുരിതവും ഉണ്ടാക്കി. ജനങ്ങളെ മഹാരാജനെതിരെ തിരിച്ചുവിട്ട് നാട്ടിൽ കലാപമുണ്ടാക്കി ഭരണം എന്റെ കൈകളിലാക്കാൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അവസാന നിമിഷം അഭിമന്യു എല്ലാ പദ്ധതികളും പൊളിക്കുമെന്നാ തോന്നുന്നത്. മുൻകൂട്ടി രഹസ്യങ്ങൾ മനസ്സിലാക്കി എന്നെ അറിയിക്കേണ്ട നീ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ.
6: മന്ത്രി, അങ്ങ് എന്താണ് ഈ പറയുന്നത്?
4: നിന്റെ അടുത്ത് ആദ്യം മുതൽ വിശദീകരിക്കാൻ എനിക്കിപ്പോ നേരമില്ല. അതെ, പോയി ആ ദേവി വിഗ്രഹം എടുത്തുകൊണ്ട് വാ, എനിക്കതൊന്ന് ശരിക്ക് പരിശോധിക്കണം.
6: ദാ, ഇപ്പൊ തന്നെ കൊണ്ടുവരാം.
4: നോക്കട്ടെ. ഓ, അഭിമന്യു പറഞ്ഞത് ശരിയാ. ദേവിയുടെ കയ്യിൽ 6 വിരലുകളുണ്ട്. ഇനിയും ഈ വിഗ്രഹം നമ്മുടെ കയ്യിൽ വെക്കുന്നത് ബുദ്ധിയല്ല. ഇതെങ്ങാൻ മഹാരാജൻ അറിഞ്ഞ നമ്മുടെ കഴുത്തിന്മേലെ തലയുണ്ടാകില്ല. ഗൗതമന് കൊടുത്ത 7 ദിവസം നാളത്തോടെ തീരുകയ. ഈ വിഗ്രഹം ഒരു കാരണവശാലും അഭിമന്യുവിന്റെ കയ്യിൽ എത്തുവാൻ പാടില്ല. വിഗ്രഹം എത്രയും വേഗം ഗൗതമന്റെ ഭവനത്തിൽ ഒളിപ്പിച്ചു വെക്കണം. നാളെ ഞാൻ ഗൗതമന്റെ ഭവനം പരിശോധിക്കുവാൻ മഹാരാജന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും അനുമതി വാങ്ങിക്കാം. മഹാരാജന്റെ മുന്നിൽ വെച്ച് തന്നെ ഗൗതമന്റെ വീട്ടിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്താൽ അതിലും വലിയ തെളിവില്ലല്ലോ. അങ്ങനെ ഗൗതമൻ കുറ്റക്കാരനെന്ന് തെളിയും.
6: മന്ത്രി, നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
4: നിന്റെ പ്രശംസ എനിക്ക് ആവശ്യമില്ല. പറഞ്ഞ കാര്യം വേഗം ചെയ്യാൻ നോക്ക്.
7: നമസ്കാരം മന്ത്രി. അകത്തേക്ക് വരുവാൻ അനുവദിച്ചാലും?
4: വേഗം വിഗ്രഹം.

0: ഇവിടുന്ന് മാറ്റൂ, വേഗോട്ടെ.
1: മഹാരാജനിൽ നിന്നും അടിയന്തര അറിയിപ്പുണ്ട്.
0: അടിയന്തര അറിയിപ്പോ? എന്താത്, പറയൂ.
1: ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയ ദേവീ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. മഹാരാജനും അഭിമന്യുവും കുറ്റക്കാരനായ ഗൗതമനും എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിയോട് എത്രയും വേഗം ക്ഷേത്രത്തിൽ എത്തുവാൻ മഹാരാജൻ ഉത്തരവിട്ടിരിക്കുന്നു.
0: ശരി, നീ ചെല്ല്.
2: ഇതെന്താ പുതിയ കഥ? യഥാർത്ഥ വിഗ്രഹം ഇവിടെ ഇരിക്കുമ്പോ പിന്നെ ഏത് വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ കിട്ടിയത്?
0: ഇതെല്ലാം ആ അഭിമന്യുവിന്റെ കളിയാണ്, ഗൗതമനെ രക്ഷിക്കാൻ വേണ്ടി. അധികാരി, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞതുപോലെ ചെയ്യും.
2: ഉത്തരവ് മന്ത്രി.
0: പ്രഭു, ക്ഷമിച്ചാലും ഞാൻ കുറച്ച് താമസിച്ചു.
3: നാം ഇന്ന് വളരെ സന്തോഷവാനാണ്. ഇന്നലെ വരെ നമ്മെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഇന്ന് തീരുകയാണ്. ഈ നാടിന്റെ ഭാവി എന്താകുമെന്ന് വിചാരിച്ച് നാം വിഷമത്തിലായിരുന്നു. ഭാഗ്യം കൊണ്ട് ഗൗതമന്റെ പ്രശ്നം ഇന്നൊരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു. മന്ത്രി എന്തിനാണ് ആശ്ചര്യത്തോടെ നോക്കുന്നത്? ഇന്നലെ വരെ ഗൗതമന് ശിക്ഷ നൽകണമെന്ന് വിചാരിച്ച നാം ഇന്ന് ആദരവോടെ സംസാരിക്കുന്നു എന്നതാണോ? മന്ത്രി, പ്രജയായാലും രാജാവായാലും ദൈവത്തിനു മുൻപിൽ സമന്മാരാണ്. അവന്റെ കളിക്കളത്തിൽ നമ്മളെല്ലാവരും വെറും കരുക്കൾ മാത്രം. അങ്ങനെ ഒരു കളിയാണ് ഇന്ന് ഇവിടെ നമ്മുടെ മുൻപിൽ അരങ്ങേറിയിരിക്കുന്നത്. എന്താ മന്ത്രി, നാം പറഞ്ഞത് മനസ്സിലായില്ലേ?
0: അങ്ങ് പറഞ്ഞു വരുന്നത്,
3: ഗൗതമൻ നിർമ്മിച്ച യഥാർത്ഥ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. നാം എല്ലാവരും ഒരുമിച്ച് ദേവിയുടെ മുമ്പിൽ ചെന്ന് പ്രണമിച്ചു. നിങ്ങളും ചെന്ന് ദേവിയെ ദർശിച്ചുകൊള്ളു. നിങ്ങളുടെ എല്ലാ മനഃപ്രയാസവും തീരും.
0: അങ്ങനെയാവട്ടെ മഹാരാജൻ. മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അതുമാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ, എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ, ഇതെന്താ?
3: എന്താ മന്ത്രി, എന്ത് പറ്റി?
0: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
3: അതെ, അതിലെന്താ സംശയം?
0: മഹാരാജൻ, ഇതെന്ത് മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ ആറു വിരലുകൾ ഉണ്ടെന്ന്?
3: അതെ, അത് ശരിയാ, ആറു വിരലുകൾ അല്ലേ അഭിമന്യു?
4: അതെ മഹാരാജൻ, ആറു വിരലുകൾ.
0: പക്ഷേ മഹാരാജൻ, ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ. ദേവിയുടെ വലത് കൈയിൽ അഞ്ച് വിരലുകൾ മാത്രമല്ല ഉള്ളത്. നോക്കൂ മഹാരാജൻ, നോക്കൂ. ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറിച്ചു നോക്കുന്നത്?
3: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ ആറു വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ ആറു വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കയ്യിൽ ആറു വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരം എന്താ?
0: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലയ്ക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവ് പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
3: അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരെവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ. ഗൗതമ, നമ്മോട് ക്ഷമിച്ചാലും നാം എടുത്ത തീരുമാനം ശരിയാണെന്നുള്ള അഹന്തയിൽ വിചാരണ ചെയ്യാതെ നിരപരാധിയായ നിങ്ങളെ ശിക്ഷ കൽപ്പിച്ച് വലിയ അനീതിയാണ് നാം ചെയ്തത്. അഭിമന്യു കൃത്യസമയത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നാം കാരണം ഈ നാടിന് ഒരു വലിയ കളങ്കമുണ്ടായേനെ.
5: പ്രഭോ, അടിയനൊരു സാധാരണ പ്രജ, അങ്ങ് ക്ഷമ ചോദിക്കുന്നുവോ? അടിയനുണ്ടാക്കിയ ശില്പങ്ങളെല്ലാം ഒരു കുറവ് പോലുമില്ലാത്തതാണെന്ന ഗർവ് അടിയനെന്നും ഉണ്ടായിരുന്നു. ഇന്ന് അടിയന്റെ സൃഷ്ടിയിൽ സംഭവിച്ച ഒരു ചെറിയ പിഴവ് തന്നെ അടിയന്റെ ജീവൻ കാത്തു. ഇതുവരെ നടന്ന സംഭവങ്ങളിൽ മൗനസാക്ഷിയായി നിലകൊള്ളുന്ന ദേവി നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്ത് അനുഗ്രഹിക്കട്ടെ.
6: മഹാരാജൻ, വിഗ്രഹപ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തമായിരിക്കുന്നു. എല്ലാവരും

0: ക്ഷേത്ര സന്നിധിയിലേക്ക് വന്നാലും.
1: പ്രഭു, ദേവിയുടെ അനുഗ്രഹത്താൽ നന്മയും സത്യവും പുലരുകയും നമ്മുടെ രാജ്യത്ത് അങ്ങയുടെ പ്രൗഢി വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് പോകുവാൻ അനുവാദം തന്നാലും.
2: നിൽക്കൂ അഭിനന്ദൻ. ദേവി വിഗ്രഹം കടത്തിയവനെ പിടിക്കാൻ ഒരു നാടകം നടത്തണമെന്നും അതിന് നമ്മുടെ പങ്ക് ആവശ്യമുണ്ടെന്നും നിങ്ങളൊന്ന് പറഞ്ഞു. അതിന് നാം സമ്മതിച്ചു. പക്ഷേ മന്ത്രിയാണ് കുറ്റവാളി എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി?
1: മഹാരാജൻ, സത്യമെന്തെന്നാൽ മന്ത്രിയാണ് കുറ്റവാളി എന്നത് എനിക്കറിയില്ലായിരുന്നു. എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ആദ്യം മന്ത്രിയുടെ മേൽ പരീക്ഷിച്ചു, അതിൽ തന്നെ സത്യം പുറത്തു വന്നു. മന്ത്രിയാണ് കുറ്റക്കാരനെന്ന് ബോധ്യമായി.
2: എന്ത്, നമ്മയും സംശയിച്ചു? അഭിമന്യുവിന്റെ ചിന്താഗതിയോട് നമുക്ക് അഭിമാനം തോന്നുന്നു. താങ്കളെ പോലെ സമാധാനപരമായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു. ശാന്തമായി ചിന്തിച്ചാൽ മാത്രമേ ശാന്തി ഉണ്ടാവുകയുള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ ഇതെല്ലാം ദേവീ പ്രഭാവമായി നാം കരുതുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമായിരിക്കാൻ പ്രാർത്ഥിക്കാം.
3: മൗനസാക്ഷി നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്. കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും രാജാവ് യു പ്രസന്നകുമാർ, മന്ത്രി ബാലമുരളി ചിറക്കൽ, അഭിമന്യു പ്രജിൻ സി കണ്ണൻ, പാൽക്കാരൻ മെഹമൂദ് കുറുവ, പലിശക്കാരൻ അനീഷ് പെരുന്താറ്റൻ, ഗൗതമൻ കമ്പിൽ പി രാമചന്ദ്രൻ, അഭയ ജസ്ന ജയരാജ്, പൂജാരി മോഹനൻ രാമന്തളി, ചാരന്മാരുടെ തലവൻ രാമകൃഷ്ണൻ പഴശ്ശി, ഭടന്മാർ സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. നിർവഹണ സഹായം വിനീത സുമം, കെ വി നിഷ, ലേഖ വിമൽ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക്.

0: and refrain from disseminating such content. It has also asked citizens to report such fake claims by calling 8799711259 or through an email at factcheck@pib.gov.in. Prime Minister Narendra Modi has congratulated Ali Faleh Qasim Al Zaidi on assuming office as the Prime Minister of Iraq. In a social media post, Mr. Modi said that India highly values its long-standing and friendly ties with Iraq and remains firmly committed to further strengthening the bilateral ties in all areas. The Prime Minister added that he is looking forward to working together for the shared progress and prosperity of the two nations. US President Donald Trump has warned Taiwan against formally declaring independence from China. Taiwanese President Lai Ching-te has previously stated that Taiwan does not need to declare independence as it already considers itself a sovereign nation. The US has long supported Taiwan, including providing it with means of self-defense under US law, while balancing its diplomatic relationship with China. India Meteorological Department, IMD, has forecast heavy rainfall over Andaman and Nicobar Islands, sub-Himalayan West Bengal, Sikkim, Assam, Meghalaya and South Interior Karnataka during the next 2 days. According to IMD, similar conditions will also prevail over Arunachal Pradesh, Kerala, Mahe, Tamil Nadu, Puducherry and Karaikal tomorrow. In the Finland Open badminton, the Indian duo of Sattvik Sairaj Ranki Reddy and Chirag Shetty entered the men's doubles final after defeating Malaysia's Goh Shae Fei and Nuruzzuddin in the semi-final in Bangkok today. The Indian pair won 19-21, 22-20, 21-16 in an 82-minute match to reach their first final of the season and third final at the tournament after title wins in 2019 and 2024. In the final clash, the Indian duo will be up against either the Indonesian pair of Leo Rolly Carnanto and Daniel Martin or the Chinese duo of He Ji Think and Ren Xiang Yu. And in IPL cricket, Kolkata Knight Riders will take on Gujarat Titans at the iconic Eden Gardens this evening. The match is scheduled to begin at 7:30 p.m. And now before we end the bulletin, the headlines once again. Prime Minister Modi to hold bilateral talks with his Dutch counterpart Rob Jetten and call on King William Alexander and Queen Maxima today. Several important agreements expected to be signed, including in the fields of semiconductor chips, AI and bilateral trade. Army Chief General Upendra Dwivedi warns Pakistan against harboring terrorists and operating against India. West Bengal government orders re-verification of caste certificates issued since 2011. CBSE announces a two-stage re-evaluation process of answer sheets for class 12 students. And in badminton, Indian duo Sattvik Sairaj and Chirag Shetty enter finals of Thailand Open after a thrilling victory over Malaysian pair in the semi-finals. And with that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 21-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കവിത സഖി, വിഷ്ണുമോഹൻ വെള്ളനാട്, സജികുമാർ പോത്തൻകോട്. സംവിധാനം പി എ ബിജു.
2: റസ്കോൾനിക്കോവിന്റെ ശുദ്ധനായ സുഹൃത്ത് റസ്സുമിഹിന്റെ ഗൃഹപ്രവേശമാണിന്ന്. പീറ്റേഴ്സ്ബർഗിലെങ്ങും ചർച്ചാവിഷയമായ കൊലക്കേസിലെ പ്രതി നിക്കോവാണെന്ന് റസ്സുമിഹിനറിയില്ല, പോലീസിനും അതറിയില്ല. പക്ഷേ നിഗൂഢ രഹസ്യങ്ങളുടെ ഭാരം താങ്ങാനാവാതെ നിക്കോവ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. പോലീസിനോട്, കൂട്ടുകാരോട്, ഡോക്ടറോട്, കണ്ണിൽ കാണുന്നവരോടൊക്കെ. പൊട്ടാനൊരുങ്ങുന്ന അഗ്നിപർവ്വതം പോലെയായിരുന്നു വിപ്ലവപൂർവ്വകാലത്തെ റഷ്യ. ദാരിദ്ര്യത്തിനും അനീതിക്കുമെതിരെ തീയാർക്കുന്ന തിളപ്പുകളായിരുന്നു അന്ന് തലസ്ഥാനത്ത് നിയമം പഠിച്ചിരുന്ന നിക്കോവിൻ്റെ തലയ്ക്കകം മുഴുവനും. പക്ഷേ പലിശക്കാരിയെ കൊന്നൊടുക്കിയ ശേഷമുണ്ടായ മനക്ലേശങ്ങൾ നിക്കോവ്

0: താങ്ങാനാവുന്നില്ല. മുങ്ങിച്ചാവാൻ ചാടുന്നൊരു സ്ത്രീയും ചാവാൻ അനുവദിക്കാതെ പിടിച്ചു കയറ്റുന്നവരുമൊക്കെ നിക്കോവിൻ്റെ തന്നെ മനസ്സിൻ്റെ പ്രകടനങ്ങളാണോ? അവസാനം കൊല നടന്ന വീട്ടിലെത്തി കാവൽക്കാരോട് വിചിത്രമായ ആവശ്യങ്ങൾ പറയുകയാണ് കഥാനായകൻ. റസുമുഹീനുമായുള്ള സംഭാഷണത്തോടെ ആരംഭിക്കുന്നു.
1: റസുമുഹീൻ, മരിക്കുന്നതിൽ എനിക്കെന്ത് സന്തോഷമാണെന്നോ? റസുമുഹീൻ, നീ എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലരുതെന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ടില്ലേ? എന്നെ ബലമായി പിടിച്ചു വെക്കാൻ നിനക്കെന്ത് അവകാശം? എന്നെ ഒറ്റയ്ക്ക് വിട്, ഞാൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യട്ടെ.
2: ശരി, നീ ഏത് നരകത്തിൽ വേണമെങ്കിലും വെക്കോ. നിക്കോ, ഞാൻ നിന്നെ തടയുന്നില്ല.
1: അതാ നിനക്ക് നല്ലത്. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് കറങ്ങണം.
2: എടാ, ഞാൻ പറയുന്നത് ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്ക്.
1: എന്ത്?
2: സ്വയം വിഡ്ഢിയെ പോലെയാണ് നീ നടക്കുന്നത്. എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ പിടക്കോഴി അടയിരിക്കുന്നത് പോലെ നീ അതിനും ഇത് അടയിരിക്കുന്നു.
1: നീ എന്നെ കോഴിയാക്കിയാണോ?
2: ഏയ്, അല്ലല്ല, നീ ഒരു സാഹിത്യ മോഷ്ടാവിനെ പോലെയാണ് പെരുമാറുന്നത്. നിന്നിൽ ജീവന്റെ ഒരു കണിക പോലുമില്ല. നീ ഒരു മെഴുക് പ്രതിമയാണ്. നീ ചെയ്തു കൂട്ടുന്നതും പറയുന്നതും നിനക്ക് പോലും അറിഞ്ഞുകൂടാ.
1: ഇനി നീ ഒരക്ഷരം മിണ്ടരുത്, ഒരക്ഷരം മിണ്ടരുത് റസുമയിൽ.
2: ഓ,
1: എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്ക് സ്വാതന്ത്ര്യം വേണം. എനിക്ക് ഒറ്റയ്ക്ക്.
2: നിക്കോ, ഇന്ന് വൈകുന്നേരം ഞാൻ ഗൃഹപ്രവേശന വിരുന്ന് നടത്തുകയാണെന്ന് നിനക്കറിയാലോ. ഇപ്പോ എന്റെ പുതിയ വീട്ടിൽ ആളുകൾ വരാൻ തുടങ്ങിക്കാണും. അതിനിടയിലാണ് നിന്റെ സ്ഥിതി നോക്കാൻ ഞാൻ വന്നത്. നിക്കോ, നീ ഒരു പമ്പര വിഡ്ഢിയായിട്ട് നടക്കുകയാണ്. നീ ഇപ്പൊ വരൂ, നമുക്ക് നിന്റെ മുറിയിൽ പോകാം. അല്ലെങ്കിൽ വേണ്ട, എന്റെ പുതിയ വീട്ടിലേക്ക് പോകാം. വരൂ, നമുക്ക് പോകാം.
1: ഇല്ല, ഇല്ല, ഞാൻ വരില്ല.
2: ഓ, ഭ്രാന്ത് തന്നെ.
1: നിനക്കാണ് ഭ്രാന്ത്.
2: നിക്കോ, നീ ഒരു കാര്യം മനസ്സിലാക്ക. 1000 പ്രാവശ്യം പല്ലും നഖവും ഉപയോഗിച്ച് ആളുകളോട് പൊരുതി അവരുടെ അടുക്കിലേക്ക് തന്നെ പിന്നീട് തിരിച്ചോടിയിട്ടുള്ളവനാണ് ഞാൻ. ഒരുവൻ സ്വയം ലജ്ജിതനാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇറക്കിവിട്ട അതേ മനുഷ്യന്റെ അരികിൽ തിരിച്ചെത്തുന്നു. അതുകൊണ്ട് വീടിന്റെ മേൽവിലാസം ഓർത്ത് വയ്ക്കുക. പോച്ചിൽ കോവിന്റെ വീടിന്റെ 3-ാമത്തെ നില. വിലാസം ഓർമ്മയുണ്ടല്ലോ? പോച്ചിൽ കോവിന്റെ വീടിന്റെ 3-ാമത്തെ നില.
1: ഇല്ല, ഇല്ല, ഞാൻ വരില്ല. മിസ്റ്റർ റസുമുഹീൻ, സഹാനുഭൂതിയുടെ പേരിൽ വല്ലവരിൽ നിന്നും അടികൊണ്ട് സംതൃപ്തി അടയാനും നിങ്ങൾ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
2: അടിയോ? ആരിൽ നിന്ന്? എന്നെയോ? അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുമ്പോഴേക്ക് അവന്റെ മൂക്ക് ഞാൻ ഇടിച്ച് പപ്പടമാക്കും. അതൊക്കെ പോട്ടെ, മേലുവിലാസം നീ ഓർത്ത് വെക്കുക. പോച്ചിൽ കോവിന്റെ വീട്, നമ്പർ 47, ബാബുഷ്കിന്റെ കെട്ടിടം.
1: ഇല്ല, ഞാൻ വരില്ല.
2: ഞാൻ ബെറ്റ് വയ്ക്കാം നീ വരുമെന്ന്. നിന്നെ എനിക്കറിയാമെടാ ആരെക്കാളും.
1: നോക്കാം.
2: പിന്നെ നീ വരില്ലെന്ന് പറഞ്ഞത് ഞാൻ കേട്ടില്ല. നോക്ക്, നീയെങ്ങാനും വരാതിരുന്നാൽ പിന്നെ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകില്ല.
1: ഞാനൊരു വിഡ്ഢിയാണോ? ഭ്രാന്തന്മാർ സുബോധത്തോട് സംസാരിക്കാത്തതുപോലെയാണോ ഞാൻ? ഞാനിപ്പോൾ നിൽക്കുന്നത് പാലത്തിന് നടുവിൽ. വെള്ളം ഒഴുകിപ്പോകുന്നത് എവിടേക്കാണ്? അസ്തമന സൂര്യന്റെ ശോഭയിൽ വെട്ടിത്തിളങ്ങുന്ന പ്രതിബിംബം തെളിഞ്ഞു കാണാം. വെട്ടിത്തിളങ്ങുന്ന ചുവന്ന വൃത്തം.

0: അവിടെ നിൽക്കുന്നത് ഒരു സ്ത്രീയല്ലേ? അവൾ പുഴയിലേക്ക് ചാടുകയാണല്ലോ.
1: ഒരു സ്ത്രീ മുങ്ങിച്ചാവുന്നു, ഒരു പെണ്ണ് വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. ആരെങ്കിലും ആയോ?
2: എന്നോടൊപ്പം വന്നതാ, അവളെ കടുങ്കയ ചെയ്യുമെന്ന് കരുതിയില്ല. ആരെങ്കിലും രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ.
3: ഒരു തോണി ഇറക്ക്,
1: തോണി ഇറക്ക്, ഒരു കയറിട്ട് കൊടുക്ക.
4: ഓ, തോണിയൊന്നും വേണ്ടി വന്നില്ല. അതിനിടയിൽ ഒരു പോലീസുകാരൻ വെള്ളത്തിൽ ചാടി അവളെ രക്ഷിച്ചു എന്ന് തോന്നുന്നു.
0: ഞാൻ എന്തിനൊക്കെ തിരക്കുന്നു? പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ? എല്ലാം തുറന്നു പറഞ്ഞ് മനസ്സിലെ ഭാരമൊഴിക്കണം. എനിക്ക് വയ്യ ഇങ്ങനെ കുറ്റവും ചുമന്നുകൊണ്ട്. എനിക്ക് സ്വതന്ത്രനാകണം. പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക തന്നെ. അല്ലെങ്കിൽ വേണ്ട, വേണ്ട, പിന്നെ ആകട്ടെ.

ഞാനിപ്പോൾ നിൽക്കുന്നത് അതേ കൊല നടന്ന സ്ഥലത്ത്. എന്റെ കാലുകൾ കോണി കയറുകയാണ്. ആരും ചോദിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞതുമില്ല. പണി നടക്കുകയാണല്ലോ. ആ പെട്ടി, കിടക്ക, അത് അതവിടെ ഉണ്ടാവുമോ?

0: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
1: ഇവിടെ മുറി വാടകയ്ക്കുണ്ടെന്ന് കേട്ടു.
2: രാത്രിയിലാണോ അന്വേഷിക്കുന്നത്? പകല് വരണം മിസ്റ്റർ.
1: നിലമൊക്കെ കഴുകിയോ? നിങ്ങളിവിടെ ചായം പൂശാൻ പോവുകയാണോ? അവിടുത്തെ ചോരപ്പാടെല്ലാം പോയോ? ശരിക്കും ശരിക്കും കഴുകണം.
0: ചോരപ്പാടോ? എന്തു ചോര?
1: അത് ആ വൃദ്ധയും അവരുടെ സഹോദരിയും കൊല്ലപ്പെട്ടത് ഇവിടെ വെച്ചായിരുന്നു. ഇവിടെ മുഴുവൻ ഒരു ചോരക്കളമായിരുന്നു.
2: നിങ്ങൾ ആരാണ്?
1: ഞാൻ ആരാണെന്നോ?
0: അതെ, നിങ്ങൾ ആരാണ്?
1: ഞാൻ ആരാണെന്ന് നിങ്ങളത് അറിയണമെന്ന് നിർബന്ധമാണോ? പോലീസ് സ്റ്റേഷനിലേക്ക് വരൂ, പോലീസ് സ്റ്റേഷനിലേക്ക് വരെ. ഞാൻ മനസ്സിലാക്കിത്തരാം, ഞാൻ മനസ്സിലാക്കിത്തരാം, ഞാൻ മനസ്സിലാക്കിത്തരാം.
0: നമുക്ക് വീട്ടിൽ പോവാം, നേരെ ഒരുപാട് വൈകി, ഇന്ന് പണി മതിയാക്കാം. എടേ, നീ ആ വാതില് പൂട്ട്.
1: വളരെ നല്ലത്.
0: കാവൽക്കാരാ, ഏ കാവൽക്കാരാ,
3: എന്താണ് കാര്യം?
0: ഇയാൾക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന്.
3: എന്താണ് നിങ്ങൾക്ക് വേണ്ടത്?
1: നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു.
3: ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ വന്നതേ ഉള്ളൂ.
1: അതാണ് ഞാൻ മുകളിലേക്ക് കയറുമ്പോ നിങ്ങളെ കാണാതിരുന്നത്.
3: എന്താണ് കാര്യം? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്?
1: അവർ അവിടെ തന്നെ ഇല്ലേ?
3: ഓ,
1: എസ് ഐയും അവിടില്ലേ?
3: കുറച്ചു നേരം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
0: അയാൾ മുറി വാടക കിട്ടുമോ എന്ന് നോക്കാൻ വന്നതായിരുന്നു.
3: ഏത് മുറി?
0: ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മുറി. നിങ്ങൾ എന്തിനാണ് ചോരപ്പാടുകളിൽ കഴുകി കളഞ്ഞതെന്ന് അയാൾ ഞങ്ങളോട് ചോദിക്കുന്നു.
2: ഇവിടെ ഒരു കൊലപാതകം നടന്നതല്ലേ? ഞാൻ ഈ സ്ഥലം വാടകയ്ക്കെടുക്കാൻ വന്നതാണെന്ന് ഇയാൾ.
0: എന്നിട്ട് അയാൾ പറയുവാ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ.

0: അവിടെ വെച്ച് എല്ലാം പറഞ്ഞു തരാമെന്ന്. അയാൾ ഞങ്ങളെ വിടുന്നില്ല.
1: നിങ്ങൾ ആരാണ്?
2: ഞാൻ റസ്കോൾനിക്കോവ്.
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 21-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, കൂടാതെ കവിതാ സഖി, വിഷ്ണുമോഹൻ വെള്ളനാട്, സജികുമാർ പോത്തൻകോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
4: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഇസി EMI സ്വന്തമാക്കാം. ഒപ്പം 1,000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
5: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
6: പ്രകാശധാര.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭൂപീന്ദർ സിംഗ് ആലപിച്ച ഗസലുകൾ കേൾക്കാം.

ഭൂപീന്ദർ സിംഗ് ആലപിച്ച ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:55. 438.6 മീറ്ററിൽ 684 kHz സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ആമുഖം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം. വരികൾ ബിജു തിരുമല, ഈണം സനൽ നായർ.

0: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प।
1: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
0: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं। अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें।
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: ചിത്രപാടിയ മറ്റൊരു ഗാനം, ചിത്രം ആരണ്യകം. ഗാനശില്പികൾ ONV കുറുപ്പ്, രഘുനാഥ് സേൻ.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: MD രാജേന്ദ്രന്റെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. സുജാത പാടിയ ഗാനം, ചിത്രം അനുഭൂതി.

0: മലയാള ചലച്ചിത്രഗാനം ഇനി രാത്രി 8:40.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം May 16 ശനിയാഴ്ച രാത്രി 9:30.
2: മോളിനി അച്ഛനോട് പറ, ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
3: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
2: അത് മോളെ കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
3: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
1: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക, കടലിനെ കൺ തുറക്കാതെ. രചന, സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം May 17 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
4: സബ്കെ ലിയെ സമാജിക് സുരക്ഷ അടൽ പെൻഷൻ യോജന മോദി ജി കാ സങ്കൽപ്പ്.
5: യോജന ഉൻ നൌജവാനോ കെ ലിയെ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
4: അബ് തക് ഇസ് യോജന സെ 8.85 കറോഡ് സെ അധിക ലാഭാർത്ഥി ജുഡ് ചുക്കേ ഹൈ. അഗർ ആപ് ഭി 18 സെ 40 സാൽ കി ഉമ്ര കെ ഹൈ തോ മാസിക് അടൽ പെൻഷൻ സഹിത 3 ഗ്യാരണ്ടീഡ് ഫായ്ദോ കെ ലിയെ അപ്നി ബാങ്ക് ശാഖാ സെ സമ്പർക് കരേ.
6: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
7: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ തായമ്പക കേൾക്കാം. അവതരിപ്പിക്കുന്നത് ചെറിയ തെക്കനും അനിൽകുമാറും സംഘവും.

0: ചെറിയ തെക്കനം അനിൽകുമാറും സംഘവും അവതരിപ്പിച്ച തായമ്പകയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോട്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: ആകാശവാണി കോഴിക്കോട്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഏക് പെഹേലി ലീല എന്ന ചിത്രത്തിൽ ഉസൈർ ജയ്സ്വാൾ പാടിയത്.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: അരിജിത് സിംഗ് അന്തരാമിത്ര എന്ന് പറഞ്ഞ ഗാനം, ചിത്രം ദിൽവാലി.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: ആകാശവാണി കോഴിക്കോട്. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഉദിത് നാരായൺ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത് ചിത്രം കുരുവി.

0: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഓ ലവ്ലി, വെൽ ഡൺ.
0: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തൂ, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
2: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: ഹരിണി, രൂപ്കുമാർ റാത്തോഡ്, ആൻഡ്രിയ എന്നിവർ പാടിയ ഗാനം. ചിത്രം മദ്രാസ് പട്ടണം.

സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 October 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPF തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 October 1 2021 June 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 March 1 2020 September 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 June അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 March വരെ സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക്

0: ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രോവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, തുടർന്ന് കാസർഗോഡ് ജില്ലാ വൃത്താന്തം.
4: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi is scheduled to hold bilateral talks with Dutch Prime Minister Rob Jetten. He called on King Willem Alexander and Queen Maxima in The Hague this afternoon. The visit carries significance beyond bilateral ties and is expected to shape broader India-EU relations following the recently concluded India-Europe Free Trade Agreement. Addressing a community event, Prime Minister Modi said the warmth and enthusiasm of the gathering made him feel he is attending a festival in India. He described The Hague as a living symbol of India-Netherlands friendship and noted that Dutch leaders consistently praise the contribution of the Indian diaspora.
5: Netherlands ke samaj aur yahan ki economy mein jo contribute kar rahe hain us par har bharatvasi ko garv hai. Main aaj is avsar par Netherlands ki janta ka yahan ki sarkar ka aabhar vyakt karta hu. Main yahan ki janta ko 140 crore bharatvasiyon ki taraf se apni shubhkamnaen deta hu.
4: Last night when the Prime Minister reached the Netherlands, he was accorded a grand welcome through cultural and musical performances by the diaspora and Dutch troops. After concluding his visit to the Netherlands, Prime Minister Modi will travel to Sweden tomorrow on the third leg of his five-nation tour. The Economic Offences Wing EOW of Delhi Police has busted a goods and services tax GST fraud cartel, arresting six persons. Additional Commissioner in EOW Ravi Kumar Singh said in a press conference that the accused used 50 fake shell companies for GST returns, fake billing and wrongful input tax credit claims. He informed that fake GST transactions worth approximately 128 crore rupees were carried out through these firms. The additional commissioner noted that during the investigation, around 51 lakh rupees cash, 15 mobile phones, 2 cars, fake invoices and SIM cards were reported. The West Bengal government has moved to withdraw the state's ongoing case in the Supreme Court regarding OBC reservation. On Thursday, government lawyer Kunal Memani wrote to the Supreme Court registrar requesting an urgent hearing to formally withdraw the matter. On the 22nd of May 2024, the Calcutta High Court struck down the OBC list prepared by the TMC government and ordered a fresh list to be created. The then state government appealed against that verdict in the Supreme Court, where the case is currently being heard by a bench headed by the Chief Justice of India. The Central Bureau of Investigation, CBI, today arrested a mastermind connected with the leak of biology questions in the NEET UG 2026 paper leak case. The accused, named Manisha Gurunath Mandhare, is a senior botany teacher from Pune, Maharashtra. The CBI said she was involved in the NEET UG 2026.

0: only 62 reach class 12. He noted that more than 2 crore children in the 14 to 18 years age group are currently out of school. The government has debunked a video circulating on social media claiming that petrol supplied by Indian petroleum companies to Bhutan is being sold there at a significantly lower price than in India. The fact-check unit of the Press Information Bureau, PIB, said the video is old and is being shared out of context to mislead citizens. In the Thailand Open Badminton, the Indian duo of Sattvic Sairaj Ranki Reddy and Chirag Shetty entered the men's doubles final after defeating Malaysia's Goh Sae Fei and Noor Isuddin in the semi-final in Bangkok today. And with that, we end this news bulletin.
1: Akashavani, Kozhikode. Jilla Vrittantham, Kasaragod Jilla.
2: നീലേശ്വരത്ത് ദേശീയപാതയിൽ ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 54 ദിവസം പിന്നിട്ടു. പ്രതിഷേധമരമ്പി കഴിഞ്ഞ ദിവസം മനുഷ്യമതിലിൽ അണിനിരന്നത് നൂറുകണക്കിന് ആളുകളാണ്. അനന്തമായി നീളുന്ന പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടാണ് നീലേശ്വരത്ത് ജനകീയ സമരസമിതി മനുഷ്യമതിൽ തീർത്തത്. രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കും വർദ്ധിച്ചു വരുന്ന അപകടങ്ങളും നീലേശ്വരത്തെ സാധാരണക്കാരുടെ ജീവിതം പൂർണ്ണമായും ദുസ്സഹമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. കാലവർഷം ഇങ്ങെത്തി നിൽക്കുമ്പോൾ പോലും മതിയായ ഡ്രൈനേജോ മറ്റനുബന്ധ സൗകര്യങ്ങളോ ഒരുക്കാതെ ജനങ്ങളെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന അധികാരികളുടെ അനാസ്ഥയെ സമരസമിതി അപലപിച്ചു. മാസങ്ങളായി തുടരുന്ന ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം ഈ മേഖലയിലെ വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും കടുത്ത സാമ്പത്തിക തകർച്ചയാണ് നേരിടുന്നത്. യാത്രാ സൗകര്യവും സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് ആകാശപാത വിഷയം എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരമുറകൾ ശക്തമാക്കുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. കാസർഗോഡ് ചെറുവത്തൂർ മട്ലായിൽ ദേശീയപാത 66 നിർമ്മാണത്തിലുള്ള പാതയിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ നിയോഗിച്ച RDOയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. കാലവർഷത്തിൽ ദുരന്തം ഒഴിവാക്കാൻ ജില്ലാ കലക്ടർ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. തുടർ നടപടികൾക്കായി സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. പാതയിൽ രൂപപ്പെട്ട വിള്ളലും സുരക്ഷാ ഭിത്തിയിലെ വിള്ളലും പരിഹരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി വിദഗ്ധരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് പ്രവൃത്തി നടത്തണമെന്നും വിള്ളലുണ്ടായ നിർമ്മാണ പ്രദേശത്ത് ഡ്രൈനേജ് സംവിധാനം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും അന്വേഷണ സംഘം നിർദ്ദേശിച്ചു. കാഞ്ഞങ്ങാട് RDOവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കാവലാളായി മാറിയിരിക്കുകയാണ് ജീവനം ജൈവ വൈവിധ്യ സമിതി. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ കുറ്റിക്കോൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ 3rd വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹരിത കേരളം മിഷൻ വിഭാവന ചെയ്യുന്ന പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുന്ന രീതിയിലാണ് കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. ഇന്ന് ഈ കൂട്ടായ്മ കാസർഗോഡ് ജില്ലയിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ മികച്ച ഗവൺമെന്റേതര ജൈവ വൈവിധ്യ സമിതിക്കുള്ള പുരസ്കാരവും ജീവനം ജൈവ വൈവിധ്യ സമിതി കൂട്ടായ്മയ്ക്ക് ലഭിച്ചു. കാവ് സംരക്ഷണം, പൈതൃക മരങ്ങളുടെ സംരക്ഷണം, തണ്ണീർത്തട സംരക്ഷണം, വനവൽക്കരണം തുടങ്ങിയ രംഗങ്ങളിലെല്ലാം നല്ല രീതിയിൽ ഇടപെടാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയുന്നുണ്ട്. ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന പച്ചത്തുരുത്ത് പോലുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ജീവനം കൂട്ടായ്മ മാതൃകാപരമായ നേതൃത്വമാണ് വഹിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ കാലവർഷത്തിന് മുന്നോടിയായി ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ സമിതി ജില്ലാതല യോഗത്തിൽ തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണം, റവന്യൂ, ആരോഗ്യം തുടങ്ങിയ വിവിധ വകുപ്പുകൾ നടത്തുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. ദേശീയപാത നിർമ്മാണത്തിൽ കഴിഞ്ഞ വർഷത്തിൽ മണ്ണിടിച്ചിലും വെള്ളക്കെട്ടുമുണ്ടായ പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. മുൻവർഷങ്ങളിൽ കാലവർഷത്തിൽ അപകടമുണ്ടായ മേഖലകളിൽ കാസർഗോഡ്, കാഞ്ഞങ്ങാട് RDOമാർ പരിശോധന നടത്തി നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. തൃക്കണ്ണാട് ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ കടലേറ്റം തടയുന്നതിനുള്ള പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. മുൻവർഷങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ മേഖലകളിൽ ജാഗ്രത പാലിക്കുന്നതിനും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനും നടപടി സ്വീകരിക്കും. എല്ലാ തദ്ദേശ സേവന സ്ഥാപനങ്ങളിലും സന്നദ്ധ സേനാംഗങ്ങളുടെ സംഘം രൂപീകരിക്കും. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളും പരസ്യ ബോർഡുകളും നീക്കം ചെയ്യും. റോഡുകളും തോടുകളും ശുചീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ പറഞ്ഞു. ഗ്രാമീണ വിനോദസഞ്ചാര സാധ്യതകൾ ഏറെയുള്ള കാസർഗോഡ് കുമ്പളയിലെ ജലസ്രോതസ്സുകളെ ഉൾപ്പെടുത്തി കയാക്കിംഗ് ഹബ്ബ് ഒരുങ്ങുന്നു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ

0: കൌൺസിലിന്റെ നേതൃത്വത്തിൽ കുമ്പള ഗ്രാമീണ വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കയാക്കിംഗ് ബോട്ടിംഗ് സൌകര്യങ്ങൾ ഒരുക്കുന്നത്. 2,70,00,000 രൂപയുടെ പദ്ധതിയുടെ ഭാഗമായി 2 കിയോസ്കുകൾ ആര്യക്കാടിൽ സ്ഥാപിച്ചു. 10 കയാക്കിംഗ് ബോട്ടിംഗ് സംവിധാനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാകും. അടുത്ത മാസത്തോടെ ട്രയൽ റൺ നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയുടെ വടക്കേ അറ്റത്ത് സാഹസിക ടൂറിസത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞാണ് പുതിയ സംവിധാനം നടപ്പാക്കുന്നത്.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.
2: ആകാശവാണി കോഴിക്കോട്. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും ഈന്ത് പരിപാലനം, ഡോക്ടർ അബ്ദുള്ള പാലേരിയുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി, 8 നാടകം വിഷം, രചനാ സംവിധാനം കാപ്പിൽ വി സുകുമാരൻ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ, 9:15 കായികലോകം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 7th കാണുക കടലിനെ കൺതുറക്കാതെ, രചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റിനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴടത്ത്, ഷാജി സി കെ, മീര ആറിയു. നിർവഹണ സഹായം ബോബി സി മാത്യു. 11:00 ലളിതഗാനം. നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 6:00 വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എം പ്രിയദർശൻ ലാൽ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. യൂസഫ് അലി കേച്ചേരിയുടെ കവിത മലയാളം, ആലാപനം ലക്ഷ്മിദാസ്. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ അഞ്ജു പി പങ്കെടുക്കുന്നു. കരിയർ ക്വിസ്, റീഗൽ ജ്വല്ലേഴ്സ്, സേവന വാർത്തകൾ. 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 മെയിൽ ബോക്സ്, 7:55 കൃഷിദീപം. 8:30 കഥാനേരം, മാധവിക്കുട്ടിയുടെ കഥ ചുവന്ന മാളിക. 8:45 സുവർണ മലരുകൾ, 9:00 കയ്യൊപ്പ്, ഡോക്ടർ ആർ എൽ സരിത പങ്കെടുക്കുന്നു. 9:30 ഓർമ്മകളുടെ സംഗീതം. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 7th കാണുക കടലിനെ കൺതുറക്കാതെ, രചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ, പുനഃപ്രക്ഷേപണം. 2:15 സമൂഹഗാനം, തുടർന്ന് നാടകഗാനങ്ങൾ. 2:30 ഗസൽ. വൈകിട്ട് 4:45 6:40 8:00 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ. 5:00 കേളികൊട്ട്, വി പി സുരേഷ് ബാബുവും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:45 ഹിന്ദി പാഠം, ഡോക്ടർ അന്ന സാലി പങ്കെടുക്കുന്നു. വൈകിട്ട് 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 വയലും വീടും, 7:20 കാലാവസ്ഥ, 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 9:15 കുട്ടികൾക്കായുള്ള നാടോടി കഥകൾ, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8th കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലാപാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. 11:00 ലളിതഗാനം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
3: അഖില കേരള റേഡിയോ നാടകോത്സവം 7th മെയ് 16th ശനിയാഴ്ച രാത്രി 9:30
4: മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പം മോൾ എന്താ കാണുന്നത്?
5: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
4: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ.

0: വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
1: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം മെയ് 17 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1
2: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരത്തു നിന്നും റിലേ ചെയ്യുന്നു.

0: स्थानेषु उष्णतरङ्गस्य स्थितेः अपि घोषणा कृता। थाईलैंड ओपन बैडमिंटन क्रीडायां अद्य बैंकॉक नगरे उपांत्य चक्रीय क्रीडायां मलेशिया देशस्य गोह सेफेई तथा नूर इज्जुद्दीन इत्यमुं च पराजित्य सात्विक साईराज रंकी रेड्डी तथा चिराग सेट्टी इत्येतयोः भारतीय पुरुष युगलं अंतिम स्पर्धायां प्रविष्टवन्तौ। आईपीएल क्रिकेट क्रीडायां अद्य आतिथेय कोलकाता नाइट राइडर्स इतीदं दलं ईडन गार्डन्स इत्यत्र गुजरात टाइटन्स इत्यनेन सह क्रीडिष्यति। क्रीडायाः आरम्भः सायं सार्ध सप्तवादने भविष्यति। गतरात्रौ लखनऊ नगरस्य एकाना क्रीडांगणे लखनऊ सुपर जायंट्स इत्यनेन दलेन चेन्नई सुपर किंग्स दलं सप्तस्तोभैः पराजितम् इति वार्ताः।
1: इनि अल्पसमयतनुळ्ळिल् प्रादेशिक वार्तकळ् ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ അവസരങ്ങളുടെ നാടായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ നെതർലൻഡ്സ് സന്ദർശനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യു ഡി എഫിൽ പുരോഗമിക്കുന്നു. പി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റേത് മികച്ച സംഭാവനകളെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപിക പൂനെയിൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് മെച്ചപ്പെട്ട ഒരു വിതരണ ശൃംഖല നിർമ്മിക്കാൻ ഇന്ത്യയും നെതർലൻഡ്സും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെ ഹേഗിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന ആഗോള പങ്കിനെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി അവസരങ്ങളുടെ നാടായി രാജ്യം മാറിയെന്നും പറഞ്ഞു. പകർച്ചവ്യാധി, ഊർജ പ്രതിസന്ധി എന്നിവയുൾപ്പെടെ ലോകം നേരിടുന്ന പ്രതിസന്ധികൾക്ക് എത്രയും വേഗം പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ദാരിദ്ര്യത്തിലേക്ക് വീഴുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.
2: जो कंट्रीब्यूट कर रहे हैं उस पर हर भारतवासी को गर्व है. मैं आज इस अवसर पर नीदरलैंड की जनता का, यहाँ की सरकार का आभार व्यक्त करता हूँ. मैं यहाँ की जनता को 140 करोड़ भारतवासियों की तरफ से अपनी शुभकामनाएं देता हूँ.
1: ഹേഗിൽ നെതർലൻഡ്സ് രാജാവ് വില്യം അലക്സാണ്ടറുമായും മാക്സിമ രാജ്ഞിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി റോബിയറ്റനുമായും ശ്രീ മോദി ചർച്ച നടത്തും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യു ഡി എഫിൽ പുരോഗമിക്കുന്നു. നാളെ ഉച്ചയോടെ മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെയും അദ്ദേഹം അവരുടെ വസതിയിൽ സന്ദർശിച്ചു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം ബി ജെ പി എം എൽ എമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എം എൽ എയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന എം എൽ എമാരുടെയും എം പിമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്ര ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ആശാ സമരത്തിന് നേതൃത്വം നൽകിയ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കൺടോൺമെന്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. നിയുക്ത മുഖ്യമന്ത്രിയിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ മറുപടിയാണ് ലഭിച്ചതെന്ന് അസോസിയേഷൻ നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിന് ആൻഡ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങ് ഇന്ന് നടന്നു. കേന്ദ്ര

0: ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകി. ലോകോത്തര നിലവാരമുള്ളതും ചിലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ബിരുദദാന ചടങ്ങിൽ പ്രസംഗം നടത്തി. എല്ലാ പൌരന്മാർക്കും ആരോഗ്യകരവും ദീർഘായുസ്സുമുള്ളതുമായ ജീവിതം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു.
1: During the AI India Impact Summit, which we had recently, we have launched the strategy for AI in healthcare. So this is also an initiative which I would like you to keep a lookout for and tell us how to make it better. And to the students, I would just like to say, but just keep learning, because knowledge and technology are evolving rapidly. You will be very busy, but you have such a strong foundation from this institute. So keep learning.
0: നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. മറ്റന്നാൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. NITയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപികയെ CBI പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ബോട്ടണി അധ്യാപികയായ മനീഷ് ഗുരുനാഥ് മന്ധാരയാണ് അറസ്റ്റിലായത്. നീറ്റ് UG പരീക്ഷ നടപടികളിൽ പങ്കാളിയായിരുന്ന ഇവരെ വിദഗ്ധയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹി, ജയ്പൂർ, ഗുരുഗ്രാം, നാസിക്, പൂനെ, അഹല്യാനഗർ എന്നിവിടങ്ങളിൽ നിന്നായി ഇതുവരെ 9 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം നിലയം നാളെ സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയ വീഥി, പാളയം, ബേക്കറി വഴി ആകാശവാണിയിൽ സമാപിക്കും.
0: ബംഗാൾ ഉൾക്കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ആൻഡമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് കാലവർഷമെത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന നിർദ്ദേശമുണ്ട്. മധ്യവേനൽ അവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വൻ ഒഴുക്ക്. 1.5 മാസത്തിനിടെ 5.5 ലക്ഷത്തിലധികം പേർ ഇടുക്കിയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: DTPC ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏപ്രിൽ മാസം 3,50,321 പേരും മെയ് പകുതിയാകുമ്പോഴേക്കും 2,70,781 പേരും ഇടുക്കി ജില്ലയിൽ എത്തിക്കഴിഞ്ഞു. മെയ് അവസാന വാരത്തോടെ ഇത് മുൻമാസത്തേക്കാൾ ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷ. തിരക്ക് വർദ്ധിച്ചതോടെ മൂന്നാറിലും വാഗമണ്ണിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കും പതിവാണ്. ജില്ലയിലെ ഭൂരിഭാഗം ടൂറിസം കേന്ദ്രങ്ങളിലും ഇപ്പോഴും സഞ്ചാരികളുടെ വൻ തിരക്ക് തുടരുകയാണ്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈദൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. ബിസിനസ് പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം ഹ്രസ്വ ഹജ്ജ് പാക്കേജ് ഒരുക്കി ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങിവരാവുന്ന രീതിയിലാണ് പാക്കേജ്. പദ്ധതിയിലെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവീസ് ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും കൂടി ഉണ്ടാകും. നാളെ ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം VP സുഹൈബ് മൗലവി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.

ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ അവസരങ്ങളുടെ നാടായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ നെതർലൻഡ്സ് സന്ദർശനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റേത് മികച്ച സംഭാവനകളെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപിക പൂനെയിൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.

നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ചുട്ടുപൊള്ളുന്ന വേനലിൽ കുടിക്കാൻ നല്ല തണുത്ത വെള്ളം കിട്ടിയാൽ എന്തൊരാശ്വാസമായിരിക്കുമല്ലേ. താപനില 40 ഡിഗ്രി സെൽഷ്യസും കടന്നുയരുന്ന ഈ വേനൽക്കാലത്ത് തണുത്ത കുടിവെള്ളം ആഡംബരമല്ല, അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. പണ്ടുകാലത്ത്, അതായത് ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുൻപ്, വെള്ളം തണുപ്പിച്ചിരുന്നത് മൺപാത്രങ്ങളിൽ വച്ചായിരുന്നു. മൺകുടം, മൺകലം, മൺകൂജ എന്നിവയിലൊക്കെ വെള്ളം നിറച്ചു വെക്കുമ്പോൾ അത് കുളിർമയുള്ളതായിരിക്കും, വൈദ്യുതിയും ആവശ്യമില്ല. ഇത്തരത്തിൽ പഴമ തിരിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് പൂനെയിലെ സംരംഭകനായ ദിഗംബർ ഗേക്വാഡ്. തന്റെ ഭാരത് അഗ്രോ എന്ന സ്ഥാപനത്തിലൂടെ ഈ പഴയ രീതിയെ വീണ്ടും ജനപ്രിയമാക്കുകയാണ് ഇദ്ദേഹം. ഇത് തുണി കൊണ്ടുള്ള ഒരു സഞ്ചിയാണ്, അതായത് വെള്ള സഞ്ചി. ലളിതവും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള രീതിയിലുമുള്ള ഈ തുണി വെള്ള സഞ്ചി വീടുകളുടെ ബാൽക്കണികളിൽ, മരച്ചില്ലകളിൽ, കൃഷിസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ തുറസായ ഇടങ്ങളിൽ എല്ലാം തൂക്കിയിടാം. ബാഷ്പീകരണം എന്ന സിദ്ധാന്തത്തെ ആശ്രയിച്ചാണ് ഇത് വെള്ളത്തെ തണുപ്പിക്കുന്നത്. പുറത്ത് ബാഷ്പീകരണം അഥവാ ഇവാപറേഷൻ നടക്കുമ്പോൾ അകത്ത് ചൂട് കുറയും എന്ന ലളിതമായ തത്വം. ബാഗിന്റെ പുറം ഭാഗത്ത് വെള്ളം മന്ദഗതിയിൽ ആവിയായി മാറുമ്പോൾ അതിനൊപ്പം ചൂട് പുറത്തേക്ക് നീങ്ങി ഉള്ളിലുള്ള വെള്ളം സ്വാഭാവികമായി തണുക്കുന്നു. കർഷകർ, തൊഴിലാളികൾ, ഡെലിവറി ജോലിക്കാർ തുടങ്ങിയവർക്കും ദീർഘദൂര യാത്രക്കാർക്കും ഇത് വളരെ ഉപകാരപ്രദമാണ്. ഉഷ്ണതരംഗങ്ങൾ കൂടുതൽ ശക്തമാകുന്ന, നിർജലീകരണം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ ചെലവിൽ തണുത്ത വെള്ളം ലഭ്യമാക്കുന്ന ഈ രീതി ലളിതവും ഫലപ്രദവുമാണ് എന്ന് തന്നെ പറയാം. സാമൂഹിക സേവനം എന്നത് പറച്ചിലിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും എന്തു പ്രതിസന്ധി നേരിട്ടും ജനങ്ങളെ സേവിക്കാനായി മുന്നിട്ടിറങ്ങുമെന്നും തെളിയിച്ചിരിക്കുകയാണ് ഇടുക്കിയിലെ ഒരു സാമൂഹിക പ്രവർത്തക, ഉപ്പുതറ പഞ്ചായത്ത് അംഗം മെറീന സനീഷ്. ഇനി കാര്യത്തിലേക്ക് വരാം. എത്ര കടുത്ത വേനലിലും ചീന്തലാർ 3ാം ഡിവിഷനിലെ പൊതുകിണറിൽ വറ്റാത്ത വെള്ളമുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷ് കമ്പനി നിർമ്മിച്ചതാണ് കിണർ. 3ാം ഡിവിഷനിലെ 200ഓളം തൊഴിലാളി കുടുംബങ്ങളും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കുറെ കാലമായി കിണറ്റിലെ വെള്ളം മലിനമായിരുന്നു. മറ്റു മാർഗമില്ലാത്തതിനാൽ ഇതിലെ വെള്ളമാണ് നാട്ടുകാർ കുടിച്ചിരുന്നത്. കാലപ്പഴക്കം ചെന്ന് ആൾമറയും ഉള്ളിലെ കൽക്കെട്ടും അപകടാവസ്ഥയിലായതിനാൽ കിണറ്റിലിറങ്ങാൻ പലരും മടിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കിണർ വൃത്തിയാക്കാൻ ഹരിതകർമ്മസേന ആലോചിച്ചപ്പോഴും ആരിറങ്ങും എന്ന ചോദ്യമായി. നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടാതെ നോക്കേണ്ടത് തന്റെ കടമയാണെന്ന ബോധ്യമുള്ളതുകൊണ്ട് പഞ്ചായത്തംഗം മെറീന തന്നെ ഇറങ്ങി കിണർ വൃത്തിയാക്കി. ജീവൻ പണയം വെച്ച് 4 മണിക്കൂർ കൊണ്ടാണ് മെറീന കിണർ വൃത്തിയാക്കിയത്. ആരും തന്നെ ഇറങ്ങാൻ തയ്യാറാകാത്ത അപകടാവസ്ഥയിലുള്ള കിണറിൽ വനിതയായ പഞ്ചായത്തംഗം ഇറങ്ങി വൃത്തിയാക്കി എന്നത് ധീരമായ കാര്യം തന്നെയാണ്. മഹത്തായ ഈ സാഹസിക സേവനത്തിന് അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം വളരെ കാലമായി നമ്മുടെ സംസ്ഥാനത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. ഇത് കുറയ്ക്കാൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർണായക ചുവടുവയ്പുമായി സംസ്ഥാന വനംവകുപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു. ബീജന്റ് ഫാം ഗാർഡ് എന്ന അത്യാധുനിക നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനം പാലക്കാട് ജില്ലയിലെ നെന്മാറ ഡിവിഷനിലെ ആലത്തൂർ റേഞ്ചിൽ വടക്കഞ്ചേരി സെക്ഷന് കീഴിലുള്ള പനംകുറ്റി

0: പ്രദേശത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നു. എന്താണ് ബീജൻ ഫാം ഗാർഡ് എന്ന് നോക്കാം. പൂർണ്ണമായും സ്വയം പ്രവർത്തിക്കുന്ന ഒരു ഹൈടെക് സംവിധാനമാണിത്. മനുഷ്യർ, പക്ഷികൾ, വളർത്തുമൃഗങ്ങൾ എന്നിവയെ വന്യജീവികളിൽ നിന്ന് കൃത്യമായി വേർതിരിച്ചറിയാൻ കഴിയുന്ന AI അൽഗോരിതം ഇതിന്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ്. ആന, കടുവ, പുള്ളിപ്പുലി, കരടി, കാട്ടുപോത്ത്, കാട്ടുപന്നി, മ്ലാവ് തുടങ്ങിയ വന്യജീവികളുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഉടൻ അവയെ യാതൊരു വിധത്തിലും ഉപദ്രവിക്കാതെ തന്നെ പ്രത്യേക ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിച്ച് കാട്ടിലേക്ക് തിരിച്ചയക്കുന്നതാണ് സംവിധാനത്തിന്റെ സവിശേഷത. ഓരോ ജീവിയുടെയും സ്വഭാവത്തിന് അനുയോജ്യമായ ആശയവിനിമയ ശബ്ദങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതിനൊപ്പം വന്യജീവി സാന്നിധ്യം കണ്ടെത്തുന്ന സമയത്ത് തന്നെ കൃത്യമായ ലൊക്കേഷൻ വിവരങ്ങളോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ടെലിഗ്രാം വഴി തത്സമയ അറിയിപ്പുകൾ ലഭിക്കുന്ന സംവിധാനവും ഇതിലുണ്ട്. ഈ പദ്ധതിയിലൂടെ ജനങ്ങളുടെയും കന്നുകാലികളുടെയും ജീവൻ സംരക്ഷിക്കാനും വ്യാപകമായ കൃഷിനാശം കുറയ്ക്കാനും വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട മറ്റൊരു നല്ല വാർത്ത ഇതാ. ഈ വേനൽക്കാലത്ത് നാടാകെ ജലക്ഷാമം നേരിടുമ്പോൾ ജനകീയ കൂട്ടായ്മയിലൂടെ കുടിവെള്ള പ്രതിസന്ധി മറികടന്ന ഒരു നാടിനെക്കുറിച്ചാണ് വാർത്ത. കത്തുന്ന വേനലിൽ പുഴ വറ്റിയാലും തങ്ങളുടെ വീടുകളിൽ വെള്ളം എത്തുമെന്ന് ഈ നാട്ടുകാർക്ക് ഉറപ്പുണ്ട്. മൂവാറ്റുപുഴ കിഴക്കേക്കരയിലെ നാട്ടുകാരുടെ കൂട്ടായ്മയാണ് ഇതിനു പിന്നിൽ. പുഴയോരത്തെ കിണറുകളിൽ വെള്ളം വറ്റിയതോടെയാണ് നാട്ടുകാർ ബദൽ മാർഗത്തെക്കുറിച്ച് ചിന്തിച്ചത്. കാളിയാർ പുഴയിലെ ജലനിരപ്പ് താഴ്ന്ന് ശുദ്ധജലക്ഷാമം രൂക്ഷമായതോടെ പുഴയുടെ നടുവിൽ ബോട്ട് കെട്ടിനിർത്തി അതിൽ മോട്ടർ സ്ഥാപിച്ച് നൂതനമായ ജലവിതരണ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഈ കൂട്ടായ്മ. പുഴയുടെ നടുവിലെ തെളിഞ്ഞ വെള്ളം മോട്ടർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് പുഴയോരത്തെ കിണറിൽ എത്തിക്കും. അവിടെ നിന്നും വെള്ളം ശുദ്ധീകരിച്ച ശേഷം ഓരോ വീടുകളിലേക്കും എത്തിക്കും. മുൻ കൌൺസിലർ അജി മുണ്ടാട്ടിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി. ഗുണഭോക്താക്കളിൽ നിന്ന് മാസം തോറും നിശ്ചിത തുക സമാഹരിച്ച് വൈദ്യുതി ബില്ലും അറ്റകുറ്റപ്പണികളും നടത്തുന്നു. കടുത്ത വരൾച്ചയിലും കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ നഗരസഭയുടെ 13-14 വാർഡുകളിലെ 280 കുടുംബങ്ങൾ സുരക്ഷിതരാണ്. ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ ഏതു പ്രതിസന്ധിയും മറികടക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ ജനകീയ കൂട്ടായ്മയുടെ കരുത്ത്. സഹജീവികളോടുള്ള മനുഷ്യത്വപരമായ പെരുമാറ്റത്തിന് ഒരു ഉദാഹരണമിത. തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കനാലിൽ വീണ പുള്ളിമാനെ രക്ഷപ്പെടുത്തി കൽപ്പറ്റ RRT സംഘം. ഇവരുടെ സമയോചിതമായ ഇടപെടലിലൂടെ തിരിച്ചുകിട്ടിയത് ആരും രക്ഷിക്കാനില്ലാത്ത ഒരു മിണ്ടാപ്രാണിയുടെ ജീവനാണ്. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം മാനിനെ സുരക്ഷിതമായി വീണ്ടും വനത്തിലേക്ക് തിരിച്ചുവിട്ടു. മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സഹവർത്തിത്വത്തിന് ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. സഹജീവികളോടുള്ള സ്നേഹത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇനി നല്ല വാർത്തയിൽ. കൊല്ലം ജില്ലയിലെ ഉളിയക്കോവിലിലാണ് സംഭവം. കായലിനോട് ചേർന്നുള്ള വീട്ടുമുറ്റത്തെ കുളത്തിൽ മീൻ പിടിക്കാൻ കുട്ടികൾ ഉപയോഗിച്ച ചൂണ്ടയിൽ ഒരു ആമ കുരുങ്ങി. രക്ഷിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ അതുമായി കുട്ടികൾ ആശ്രാമത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി. വെറ്ററിനറി സർജൻ ഡോക്ടർ അരവിന്ദ് ശസ്ത്രക്രിയയിലൂടെ ചൂണ്ട പുറത്തെടുത്ത് ആമയെ രക്ഷിച്ചു. മണിക്കൂറുകൾ നിരീക്ഷിച്ച ശേഷം ആമയെ കുട്ടികൾക്ക് കൈമാറി. അവർ അതിനെ അഷ്ടമുടിക്കായലിൽ വിട്ടു. മനുഷ്യർക്ക് സഹജീവികളോടുള്ള കരുണയും സ്നേഹവും ഇനിയും വറ്റിയിട്ടില്ല എന്നതിന് തെളിവാണ് ഈ സംഭവം. മാത്രമല്ല കുഞ്ഞു മനസ്സുകളിലും ഇത്തരം നല്ല വികാരങ്ങളും ചിന്തകളും ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷം തോന്നുന്നു. അത് അങ്ങനെ തന്നെ തുടരുമെന്നും പ്രത്യാശിക്കാം. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം May 16 ശനിയാഴ്ച രാത്രി 9:30
2: മോളിനി അച്ഛനോട് പറ, ഇപ്പൊ മോളെന്താ കാണുന്നത്?
3: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
2: അത് മോളെ കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട.

0: കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
1: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
2: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ, രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം 17 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1
3: ആകാശവാണി കോഴിക്കോട്.
4: വയലും വീടും

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം.

0: തെങ്ങിൻ്റെ ഓലയോട് സാമ്യമുള്ള പട്ടകളുള്ളതും പ്രത്യേകിച്ച് ഒരു വളവും പരിചരണവും നൽകാതെ ഔഷധഗുണമുള്ള ഒന്നായി കണക്കാക്കി മലയാളികൾ സംരക്ഷിച്ചു വരുന്ന ഒരു ഔഷധവൃക്ഷം എന്നു തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഈന്ത്. മുൻപൊക്കെ സ്കൂൾ അവധിക്കാലങ്ങളിൽ കുട്ടികൾ ഇതിൻ്റെ ഓലകൾ മെടഞ്ഞ് കുട്ടിപ്പുരകൾക്ക് മേൽക്കൂര കെട്ടാനും ആഘോഷങ്ങളിലും മറ്റു വിശേഷാവസരങ്ങളിലും ഇതിൻ്റെ ഓല വെച്ച് അലങ്കരിക്കാനും ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇന്ന് ആകസ്മികമായി കേരളത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ഔഷധ സസ്യത്തെ ഒരു പ്രത്യേകതരം രോഗം പിടിപെട്ട് ഇവയുടെ വംശനാശം വരെ സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. പ്രിയ ശ്രോതാക്കളെ, നമുക്കിന്ന് ഈന്ത് എന്ന ഔഷധ സസ്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതിൻ്റെ വിശേഷണങ്ങൾ പങ്കുവയ്ക്കാനായി ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുന്നത് പക്ഷി ഗവേഷകനും പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജിലെ അധ്യാപകനുമായ ഡോക്ടർ അബ്ദുള്ള പാലേരിയാണ്. ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഡോക്ടർ അബ്ദുള്ളയെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
1: നന്ദി.
0: ഈന്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഡോക്ടർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്?
1: സത്യത്തിൽ ഈന്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഈന്ത് വളരെ പണ്ടുകാലത്തെ ഭൂമിയിൽ ഉത്ഭവിച്ച ഒരു സസ്യമാണ്. ചരിത്രപരമായ പ്രത്യേകതകളുണ്ട് ഈന്തിന്. ഡിനോസറുകളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഭൂമിയിൽ സമൃദ്ധമായിരുന്നു ഈന്തുകൾ. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ
0: ഒരുപാട് വർഷത്തെ പഴക്കം,
1: അതെ അതെ, കോടിക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട് ഈന്തിന്. ഏതാണ്ട് 20 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈന്ത് ഭൂമിയിൽ ഉരുത്തിരിഞ്ഞത്.
0: അപ്പോൾ ഈന്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ,
1: അതെ തീർച്ചയായിട്ടും, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈന്തിന് കണ്ണുണ്ടായിരുന്നെങ്കിൽ ഡിനോസറുകളെ കണ്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ കാതുണ്ടായിരുന്നെങ്കിൽ ഡിനോസറുകളുടെ ശബ്ദം കേട്ടിട്ടുണ്ടാകുമായിരുന്നു, മൂക്കുണ്ടെങ്കിലോ ഡിനോസറുകളുടെ ഗന്ധം അനുഭവിച്ചിട്ടുണ്ടാകും. അത്ര കാലം മുമ്പേ ഉള്ള ഒരു വൃക്ഷമാണ് ഭൂമിയിൽ. അപ്പം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും, കോടിക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടും ഈന്തുകൾ അതിജീവിക്കുന്നുണ്ട്. എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും! കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഒരുപാട് രോഗാണുക്കൾ ഈന്തിനെ ആക്രമിച്ചിരിക്കും. എന്നിട്ടും ഈന്തുകൾ ഈ രോഗാണുക്കളെയും അതേപോലെ ഈ പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ അതിജീവിച്ച് ഭൂമിയിൽ ഇപ്പോഴുമുണ്ട്. ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ പ്രത്യേക മാറ്റങ്ങളൊന്നുമില്ലാതെ ഭൂമിയിൽ ജീവിക്കുന്ന ജീവികളെ നമ്മൾ ലിവിങ് ഫോസിലുകൾ അഥവാ ജൈവ ഫോസിലുകൾ എന്നാണ് വിളിക്കുന്നത്.
0: ഈന്തിനെ പ്രത്യേകിച്ച് പറയുന്ന ശാസ്ത്രപരമായിട്ട് പറയുന്ന ഒരു കാര്യം കൂടിയാണ് ജൈവ ഫോസിലുകൾ.
1: അതെ അതെ അതെ അതെ അതെ, ഈന്തുകൾ ജൈവ ഫോസിലുകളാണ്. അത് ഇതാണ് കാരണം. പ്രത്യേകിച്ച് ചില പല മാറ്റങ്ങളും സംഭവിക്കും പല സസ്യങ്ങൾക്കും, പക്ഷേ ഈന്തിന് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല.
0: തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞതൊരു വിശേഷപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം പല വിളകൾക്കും പല നാശങ്ങൾ സംഭവിച്ചു വന്നിരുന്നെങ്കിലും ഈന്തിന് അത്ര പെട്ടെന്നൊന്നും പ്രത്യേകപരമായ രോഗങ്ങളോ കാര്യങ്ങളോ കണ്ടിരുന്നില്ല. പക്ഷെ ഇന്ന് നേരെ മറിച്ചാണ് എന്നുള്ള വിശേഷം.
1: അപ്പം ഈന്ത് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന സസ്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഈന്തിൻ്റെ ആ തടി, സാധാരണ മിക്ക ഈന്തുകൾക്കും ശാഖകൾ ഉണ്ടാവില്ല, വിരളമായിട്ട് ശാഖകളുള്ള ഈന്തുമുണ്ട്. അപ്പം ഒരു അപൂർവ സസ്യമായിട്ടാണ് നമ്മൾ ഈന്തിനെ കാണുന്നത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച്.
0: കേരളത്തിൽ എന്ന് മുതൽക്കാണ് ഇവ വന്നു തുടങ്ങിയത്? ആരെങ്കിലും മറ്റു രാജ്യങ്ങളിൽ നിന്നോ മറ്റോ ഇവിടേക്ക് കൊണ്ടുവന്നതായിട്ടുള്ള അറിവാണോ ഉള്ളത് ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ?
1: നമുക്ക് ഈന്തിനെക്കുറിച്ച് പലരും

0: അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ. അപ്പം നമുക്ക് ഹോർത്തുസ് മലബാറിക്കസ്, ഇപ്പം വാൻഡ്രീഡ് രചിച്ച ഹോർത്തുസ് മലബാറിക്കസിൽ ഇന്ന് മഹാരാഷ്ട്രം മുതൽ കേരളം വരെയുള്ള പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗങ്ങളിലാണ് ഉത്ഭവിച്ചത് എന്ന രീതിയിലാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ദിനെ നമുക്കൊരു തദ്ദേശീയ സസ്യമായിട്ട് പരിഗണിക്കാം. അത് എൻഡമിക് എന്നാണ് സാധാരണ ഇംഗ്ലീഷിൽ നമ്മൾ പറയാറ്. തദ്ദേശീയ സസ്യം എന്ന് പറഞ്ഞാൽ ഭൂമിയിലൊരു പ്രത്യേക ഭാഗത്ത് മാത്രം കാണുക, മറ്റു ഭാഗങ്ങളൊന്നും അവ ഇല്ല. അപ്പോൾ ഈ തദ്ദേശീയ സസ്യം വംശനാശത്തിന് വിധേയമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരിടത്ത് നശിച്ചു കഴിഞ്ഞാൽ മറ്റെവിടെയും ഇല്ല. അപ്പോൾ പഠനം നടത്തിയ ഗവേഷകർ ഏതാണ്ട് ഒരു 20 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉത്ഭവിച്ചതായിട്ടാണ് പറയുന്നത്. അതിനുശേഷം ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്കെല്ലാം ഇത് വ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ സ്ഥാനം, സ്ഥലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പശ്ചിമഘട്ടം എന്നാണെന്നാണ് മിക്കവാറും അഭിപ്രായപ്പെടുന്നത്.
1: അതുപോലെ തന്നെ ഇത് നട്ടു വളർത്തുന്നതായിട്ട് കാണാറില്ല. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ വിത്തുവിതരണവും അതുപോലെ തന്നെ ഇതിൻ്റെ പരാഗണവും? ഇത് ചില സ്ഥലങ്ങളിൽ മാത്രമാണോ ഇത് വളരുകയുള്ളൂ, അല്ലെങ്കിൽ എല്ലാ മണ്ണിലും ഇത് വളർത്തിയെടുക്കാൻ സാധിക്കുമോ?
0: കേരളത്തിൽ മിക്കവാറും നമ്മുടെ മിക്ക വ്യത്യസ്തമായ മണ്ണുകളിൽ നമ്മൾ ഇതിനെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് ശരിക്കും വംശവർദ്ധനവ് നടത്തുന്നത് പക്ഷികളും വവ്വാലുകളും പറയണ്ണാനുമൊക്കെയാണ്. കാരണം ഇതിൻ്റെ കായയുടെ പുറന്തോട്, പുറത്തുള്ള മാംസളമായ ഭാഗം ഭക്ഷ്യയോഗ്യമാണ്. അത് ഈ പറയണ്ണാനും പക്ഷികളും വവ്വാലുമൊക്കെ ഭക്ഷിക്കും. പക്ഷെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വവ്വാലൊക്കെ ഈ പഴം പറിച്ചുകൊണ്ട് ദൂരത്തേക്ക് പറന്നു പോകും. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ പുറത്തെ മാംസളമായ ഭാഗം ഭക്ഷിച്ചിട്ട് ബാക്കി കളയും. അപ്പോൾ അത് മണ്ണിൽ വീണ് കിളിർക്കും, കിളിർത്ത് തൈകളാവും. അപ്പം ഈ പക്ഷികൾ പോകുന്നിടത്തും വവ്വാലുകൾ പറന്ന് പോകുന്ന സ്ഥലത്തും അതേപോലെ നമ്മുടെ പാറാടൻ പറയണ്ണാൻ എന്ന് പറയുന്ന ആ ജന്തു പറന്നു പോകുന്നതിലൊക്കെ ഈ ഈന്തുകൾ വ്യാപനം നടക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഗ്രാമങ്ങളിലേക്ക് ഒരു കാലത്ത് ഒരുപാട് ഈ പറയണ്ണന്മാരുണ്ടായിരുന്നു. നമ്മൾ പാറാണെന്നൊക്കെ പറയും, പാറാനെന്നും പറയും. ഇതിൻ്റെ വംശം ക്ഷയിച്ചിട്ടുണ്ട് പറയണ്ണാൻ. കാരണം അന്ന് പണ്ട് ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഇത് ഇപ്പോൾ വനപ്രദേശങ്ങളിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇതിൻ്റെ വ്യാപനം കുറയും ഈന്തിൻ്റെ. അപ്പം ഈന്തുകൾ വ്യാപനം നടക്കുന്നത് ഈ ഒരു രീതിയിലാണ്, വവ്വാലുകളിലൂടെ, പക്ഷികളിലൂടെ, അതേപോലെ ഈ പഴന്തീനികളായ ഈ പാറാണിലൂടെ. മനുഷ്യർ സാധാരണയായിട്ട് ഇത് വെച്ച് പിടിപ്പിക്കാറില്ല, തൈകൾ വെച്ച് പിടിപ്പിക്കാറില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ട കാരണം, ഒരു 10-50 വർഷമൊക്കെ കഴിയും നമുക്ക് ഇതിൻ്റെ കായ കിട്ടാൻ. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ ചില തെറ്റിദ്ധാരണകളാണ്. ഈന്ത് മണ്ണിന് അത്ര ഗുണം ചെയ്യുന്നില്ല, വളം വലിച്ചെടുക്കും, ഒരു പായ് വൃക്ഷമാണ് എന്നൊക്കെ കർഷകർ ധരിക്കുന്നുണ്ട്, കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അതൊന്നും ശരിയല്ല.
1: മണ്ണിലടങ്ങിയിരിക്കുന്ന ഈ വളങ്ങളൊക്കെ തന്നെ ഇത് വലിച്ചെടുക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ശരിയാണ്,
0: അങ്ങനൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അത് താങ്കൾ പറഞ്ഞതുപോലെ ആ കാഴ്ചപ്പാട് എന്തല്ല, അത് നമുക്ക് ശരിയായിട്ട് ഉള്ളൊരു കാഴ്ചപ്പാടല്ല. മാത്രമല്ല, ഈന്ത് വളരുന്ന മണ്ണിൽ പോഷകങ്ങൾ കൂടുതലാണ്. അപ്പം ഒരു 10-25 വർഷം മുമ്പ് പെരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ ഈന്തിനെക്കുറിച്ചൊരു പഠനം നടത്തിയിരുന്നു. പഞ്ചായത്തിലെ മുമ്പുണ്ടായിരുന്ന ഈന്തുകൾ എത്ര, ആ സമയത്തുണ്ടായിരുന്ന ഈന്തുകൾ എത്ര എന്നതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി ഒരുപാട് 50-60% ഈന്തുകൾ നശിച്ചു പോയിട്ടുണ്ട്, ഒരു ചെറിയ പ്രദേശത്ത് പോലും. അക്കാലത്ത് കുട്ടികൾ ഈ ഈന്ത് വളരുന്ന പ്രദേശത്ത് അതിനടിയിൽ നിന്ന് മണ്ണ് ശേഖരിച്ച് മണ്ണ് പരിശോധനാ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പരിശോധിച്ചിരുന്നു. അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, താരതമ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ മണ്ണിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മണ്ണിൽ നൈട്രജൻ കൂടുതലുണ്ടെങ്കിൽ അതെന്താകും, മറ്റ് സസ്യങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്? അത് ഈന്തിൻ്റെ വേരുകളിൽ സയനോ ബാക്ടീരിയ എന്ന് പറയുന്ന സൂക്ഷ്മജീവികളുണ്ട്. ഈ സയനോ ബാക്ടീരിയക്ക് അന്തരീക്ഷത്തിൽ നൈട്രജൻ വലിച്ചെടുത്തിട്ട് മണ്ണിന് നൽകും, പോഷകരൂപത്തിൽ മണ്ണിന് നൽകാൻ സാധിക്കും. അപ്പം ശരിക്കും ഈന്തുള്ള മണ്ണിൽ പൊന്നു വിളയും. അപ്പം കർഷകരുടെ ധാരണ തീർത്തും തെറ്റാണ്.
1: നൈട്രജൻ്റെ അംശങ്ങൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടാവും ഈന്ത് നിൽക്കുന്ന സ്ഥലത്ത്
0: ഉള്ള മണ്ണിൽ കണ്ടു. പരീക്ഷണത്തിലൂടെ പരീക്ഷണം നടത്തിയപ്പം ഈ മണ്ണ് പരിശോധനാ കേന്ദ്രത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അത് കുട്ടികൾ നടത്തിയൊരു പഠനമാണ്. മാത്രമല്ല, ഈ ഈന്തിൻ്റെ വേരുകൾ മണ്ണിനെങ്ങനെ കൂട്ടിപ്പിടിക്കും, അപ്പോൾ മണ്ണൊലിപ്പ് തടയുന്നതിലും ഈന്തിന് പങ്കുണ്ട്.
1: പ്രത്യേകിച്ച് ഇതിൻ്റെ വേരുകൾ അങ്ങനെ
0: പടർന്നു പോയില്ല, അല്ല ഒരുപാട് ദൂരമൊന്നും പോകില്ല. പക്ഷേ ഈ ചുറ്റുമുള്ള മണ്ണിന് എന്ത് ചെയ്യും, ഇത് മുറുക്കി പിടിച്ചിരിക്കും.
1: ഈ ഈന്തിൻ്റെ കായകൾ ഭക്ഷ്യയോഗ്യമാക്കുന്നത് എങ്ങനെയാണ്?
0: ഈന്തിൻ്റെ കായകൾ ഭക്ഷ്യയോഗ്യമാണ്. ഒന്ന്, ഈന്തിൻ്റെ കായയിൽ കുറച്ച് വിഷാംശമുണ്ട്. ആ വിഷാംശം അതേപടി നമ്മളുടെ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ ബാധിക്കും, നമുക്ക് ബോധക്ഷയം ഉണ്ടാകും.

0: അതേപോലെ ഛർദി ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈന്തിൻ്റെ കായ നമ്മൾ പറിച്ചെടുത്ത് ഉണക്കി അതിൻ്റെ തോട് കളഞ്ഞ് നന്നായിട്ട് കഴുകി ഈ കായക്കകത്തുള്ള ഭക്ഷ്യയോഗ്യമായ ഭാഗം പൊടിച്ചെടുത്ത് പൊടിയാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പല തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഈന്തക്കായപ്പൊടിയിൽ നിന്ന്. പായസം ഉണ്ടാക്കാം, കൊണ്ടാട്ടം ഉണ്ടാക്കാം, ഉണ്ണിയപ്പം ഉണ്ടാക്കാം, അങ്ങനെ പല പല വിഭവങ്ങൾ ഉണ്ടാക്കാം. മാത്രമല്ല പോഷക സമൃദ്ധവുമാണ്, അന്നജമുണ്ട്, വിറ്റമിനുകളുണ്ട്, ലവണങ്ങളുണ്ട്, അത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു ഭക്ഷ്യവസ്തുവാണ് ഈന്ത്. മാത്രമല്ല ഈ ഗിരിവർഗക്കാരൊക്കെ ഈ ഈന്തുകൾ സൂക്ഷിച്ചു വെക്കും, എന്നിട്ട് പഞ്ഞമാസങ്ങളിൽ ഭക്ഷണമായിട്ട് ഉപയോഗിക്കും. അത്രമാത്രം
1: കർക്കിടകം പോലുള്ള മാസങ്ങൾ,
0: അതെ അതെ, കർക്കിടക മാസങ്ങൾ നമ്മൾ അറിയില്ലേ, കർക്കിടക മാസം പഞ്ഞമാസം എന്നൊക്കെ. ആ സമയത്തൊക്കെ ഈ ഈന്തിൻ്റെ കായപ്പൊടിയും ഈന്തിൻ്റെ കായ ഒക്കെ ഉണക്കി വെച്ചത് ഇവർ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്.
1: അപ്പോൾ അത് നേരത്തെ പറഞ്ഞത് പോലെ ഈ ഈന്തിൻ്റെ പുറം ഭാഗത്തുള്ള മാംസളമായ ഭാഗം, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള
0: ബവ്വാലുകൾ
1: പോലുള്ള ജീവികൾ കഴിക്കുന്നത് പോലെ മനുഷ്യന് ഇത് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ, അതിലെ ഔഷധ ഗുണങ്ങളോ കാര്യങ്ങളോ കണ്ടെത്തിയിട്ടുണ്ടോ?
0: ഈ പുറത്തുള്ള മാംസള ഭാഗം നമുക്ക് അത്ര ഭക്ഷ്യയോഗ്യമാണ് എന്ന് തെളിയിക്കപ്പെട്ടില്ല. കാരണം പ്രത്യേകിച്ച് അതിനകത്ത് ഉള്ള ഈ വിഷാംശം നമുക്ക് നീക്കം ചെയ്യണം, അത്ര കുറച്ച് ബുദ്ധിമുട്ടാണത്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി സൗകര്യം എന്ന് വെച്ചാൽ നല്ലൊരു സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് ഭക്ഷിക്കാൻ കഴിയുന്നത് ഈന്തിൻ്റെ അകത്തുള്ള ഭക്ഷ്യയോഗ്യമായ ഭാഗമാണ്, അതായത് ഇതിൻ്റെ കായ്ക്ക് അകത്തുള്ളത്.
1: ഇത് ഏതെങ്കിലും രോഗങ്ങൾക്ക് പ്രത്യേകമായി ഔഷധയോഗ്യമാക്കി ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ?
0: ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുസ്തകം വിസ്തൃതമായ പുസ്തകമാണല്ലോ, വാൻ റീഡിൻ്റെ ഹോർത്തൂസ് മലബാറിക്കസ്, മലബാറിലെ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ പ്രശസ്തമായ പുസ്തകം. ഈ പുസ്തകത്തിൽ തുടപ്പന എന്നാണ് ഈന്തിന് വിശേഷിപ്പിക്കുന്നത്, പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇദ്ദേഹം പ്രത്യേകിച്ച് ഇട്ടിയച്ചു എന്ന് പറയുന്ന വ്യക്തിയുടെ സഹായത്തോടു കൂടിയാണല്ലോ ഈ പുസ്തകം രചിച്ചത്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഈന്തിൻ്റെ പല ഭാഗങ്ങളും ഔഷധമായിട്ട് ഉപയോഗിക്കാമെന്നത്. വയറുവേദനയ്ക്കും അതേപോലെ മറ്റ് അസുഖങ്ങൾക്കുമുള്ള ഔഷധമായിട്ട് ഈന്തിൻ്റെ തടി കിട്ടുന്ന ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ സത്ത്, അതേപോലെ ഈന്തിൻ്റെ ഇലകൾ, വേര്, ഇതൊക്കെ ഔഷധ ഗുണമുള്ളവയാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഈ വാൻഡ്രീഡ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഔഷധ ഗുണം ഉണ്ട് എന്നുള്ളതാണ് ഇത് ഈ രചനകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
1: ഈന്ത് ഈ പൊടി രൂപത്തിലല്ലാതെ മറ്റേതെങ്കിലും രൂപത്തിൽ, അതായത് ഈ ഇടിച്ചു പിഴിഞ്ഞുള്ള ദ്രാവക രൂപത്തിലോ മറ്റോ ഉപയോഗിക്കാൻ സാധ്യമാണോ?
0: സാധാരണ നമ്മൾ ഇതിൻ്റെ ഈന്തിൻ്റെ പൊടിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം മരുന്ന് ഷാപ്പുകളിൽ ഈന്തിൻ്റെ പൊടി അത് ഒരു പാക്കിൽ ക്യൂൻസാഗോ എന്ന് പറഞ്ഞിട്ട് വിൽക്കപ്പെടുന്നുണ്ട്. 100 ഗ്രാമിന് 100 രൂപയൊക്കെയാണ്, 150 രൂപയൊക്കെ എന്ന് വെച്ചാൽ 1 കിലോന് 1500 രൂപ.
1: നല്ല വിലയും,
0: നല്ല വിലയുണ്ട്, നല്ല വിലയുണ്ട്. മാത്രമല്ല ഈ ഈന്തിൻ്റെ കായ ഇപ്പം നമുക്ക് ഉണക്കി വാങ്ങിക്കാൻ കിട്ടും, അത് 1 കിലോന് എത്രയാണ്? 850 രൂപ, 900 രൂപയൊക്കെയാണ്. അപ്പോൾ ഇത്ര വില വരുന്നുണ്ട് ഈന്തിന്. പക്ഷെ അതിന് വിരോധാഭാസം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഈന്തിനെ കർഷകർ ചിലപ്പോൾ 100 രൂപക്ക് ഒരു ഈന്തിന് വിൽക്കും എന്ന് വെച്ചാൽ, അതിൻ്റെ ആവശ്യത്തെന്ന് വെച്ചാൽ പലപ്പോഴും ചിലർ ഈ ഈന്തിൻ്റെ പുറത്തെ തൊലി ഉപയോഗിച്ച് ഈ പാൻപരാഗൊക്കെ, പാൻപരാഗിലൊക്കെ ചേർക്കും. കാരണം ഈ തൊലിയിൽ അല്പം ലഹരി വസ്തുവുണ്ട്. അപ്പോൾ ഈ ലഹരി വസ്തു ഉള്ളത് കൊണ്ട് തന്നെ ഇത് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിൻ്റെ തൊലി മാത്രം വാങ്ങിക്കൊണ്ട് പോകും എന്ന് വെച്ചാൽ, തൊലി പറിച്ചെടുത്തിട്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നഗ്നരായ ഈന്തുകൾ നമുക്ക് കാണാം. അപ്പോൾ ഈ തൊലി കൊണ്ടുപോയിട്ട് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് പാൻപരാഗ് ചേർത്ത് തിരിച്ചു വരും. അപ്പോൾ അല്പം ലഹരിക്ക് വേണ്ടി ഇങ്ങനെ, അത് അവർ വിൽക്കുന്ന എത്രയാണ്? തുച്ഛമായ 100 രൂപക്കാണ് ഒരു ഈന്ത് വിൽക്കുന്നത്. ഇപ്പം നമുക്ക് 100 ഗ്രാം ഈന്തിൻ്റെ പൊടി കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ 100 രൂപ കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത്.

0: ഈന്തിനെ ഒരു വൃദ്ധവൃക്ഷം എന്നും വിളിക്കാറുണ്ട് അല്ലേ? അപ്പോൾ കാലപ്പഴക്കമുള്ള വൃക്ഷം എന്നുള്ള നിലയ്ക്കാണോ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്?
1: അത് വൃദ്ധവൃക്ഷം എന്ന് ഈന്തിനെ വിളിക്കാനുള്ള ഒരു കാരണം, നമുക്ക് ഈന്തിൻ്റെ നോക്കിയാൽ അറിയാം, നിറയെ ചുളിവുകൾ വീണിരിക്കും പുറം ഭാഗത്ത്. അപ്പോൾ ഈ ചുളിവുകൾ കണ്ടാൽ നമ്മൾ വിചാരിക്കും അത് അതിൻ്റെ ആയുസ് അതിൽ നിന്ന് നിർണ്ണയിക്കാൻ പറ്റും നമ്മൾ വിചാരിക്കും. അത് സാധ്യമല്ല. സത്യത്തിൽ ഈ ചുളിവുകൾ ഉണ്ടാകുന്നത് ഈന്തിൻ്റെ ഇലകൾ പൊഴിഞ്ഞു പോയിട്ടാണ്. ഇലകൾ കൊഴിഞ്ഞു പോയിട്ടാണ് ഈ വളയങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ മറ്റ് സസ്യങ്ങളിൽ ഉണ്ടാകുന്ന പോലെ വാർഷിക വലയങ്ങൾ ഈന്തുകളിൽ ഉണ്ടാകാറില്ല. അതുകൊണ്ട് ഈ ഇതിൻ്റെ ചുളിവുകളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വൃദ്ധവൃക്ഷം എന്ന് വിളിക്കുക. എന്നുവെച്ചാൽ പ്രായം കൂടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഈ ചുളിവുകളൊക്കെ വരുന്നത്. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ഇതിനെ വൃദ്ധവൃക്ഷം എന്ന് വിളിക്കാറുണ്ട്. മറ്റൊന്ന്, ഇതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ

0: ഒരുപാട് കോടിക്കണക്കിന് വർഷം എന്ന് വെച്ചാൽ 20 കോടി വർഷം മുമ്പ് ഉത്ഭവിച്ച ഒരു വൃക്ഷമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ടും നമുക്കൊരു പ്രാക്തന വൃക്ഷം, പുരാതന വൃക്ഷം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ വൃദ്ധവൃക്ഷം എന്ന് ഇതിനെ ഇന്ദ്രനെ വിളിക്കാറുണ്ട്.
1: ഈന്തു ചുരുക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് പറയുന്നത്?
0: അതായത് ഈന്തിൽ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വിഷാംശമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷാംശം നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് തലച്ചോറിനെയാണ് ബാധിക്കുക. അത് നമുക്ക് നമ്മുടെ ബോധക്ഷയം അല്ലെങ്കിൽ ഓക്കാനം, ഛർദി ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനാണ് നമ്മൾ ചുരുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചുരുക്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഈന്തുക്കായ നന്നായിട്ട് കഴുകണമെന്നും ഉണക്കണമെന്നും പൊടിച്ചെടുക്കണമെന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയാൽ, വെയിലത്തിട്ട് ഉണക്കിയാലൊക്കെ എന്ത് ചെയ്യും, ഈ വിഷാംശം ഇല്ലാതാവും. അല്ലാതെ ഈന്ത് കഴിച്ചാലുണ്ടാകുന്ന ഈ അവസ്ഥക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ചുരുക്ക്. മൃഗങ്ങൾക്കും ചിലപ്പോൾ ചുരുക്ക് പിടിക്കും, ഈന്തിൻ്റെ ഇല ഭക്ഷിച്ച് കഴിഞ്ഞാൽ ചുരുക്ക് വരും.
1: ഒരു നാട്ടുമൊഴിയുണ്ട്, 6 വാവ് കഴിയണം ഒരു ഈന്ത് ഉപയോഗിക്കണമെങ്കിൽ എന്നുള്ളത് ഒരു പണ്ടൊരു നാട്ടുമൊഴിയാണ്.
0: അത് ഇതുകൊണ്ടായിരിക്കാം, വളരെ കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് ചുരുക്ക് ഒഴിവായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ഈ നാട്ടു ചൊല്ലി വന്നതെന്നാണ് എനിക്ക്.
1: ഈന്ത് മരം, അത് ആൺസസ്യവും പെൺസസ്യവും ഉണ്ടാവുമല്ലോ?
0: തീർച്ചയായിട്ടും ഉണ്ട്.
1: അതെങ്ങനെയാണ് അത് തിരിച്ച്?
0: അപ്പം നമുക്ക് ഈന്തിനെ നോക്കിയാൽ ആൺസസ്യത്തെ നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും. ആണിന് ഒരു കോണാകൃതി, ഈന്തിന് കോൺ എന്നാണ് പറയുക, ഒരു ചക്ക, വലിയൊരു ചക്കയുണ്ട്. പെണ്ണിന് ചെറിയ ചെറിയ കായ്കൾ, അതങ്ങനെയാണ് നമ്മൾ ആണും പെണ്ണും തിരിച്ചറിയുക. ആണും പെണ്ണും ഉണ്ട് ഈന്തിന്. ആ കൂമ്പായിട്ട് നിൽക്കുന്നത് ആൺസസ്യമാണ്. ആ കൂമ്പ് പണ്ട് കാലത്ത് ഒരു പ്രത്യേക ആവശ്യത്തിന് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതായത് നമ്മൾ കൊള്ള് എന്ന് പറയും, ശരിയായ പ്രയോഗം കയ്യാലാന്നാണ്. അപ്പം കൊള്ളിന് മണ്ണിട്ടിട്ട് അടിച്ചുറപ്പിക്കും. അതിന് വേണ്ടിയിട്ട് ഈന്തിൻ്റെ ചക്ക, വലിയ ചക്ക ഉപയോഗിക്കാറുണ്ടായിരുന്നു. അത് ഇങ്ങനെ അടിച്ചിട്ട് കലകൾ ഉണ്ടാവും, നല്ല ഈന്തിൻ്റെ ഈ കല പുറത്തുള്ള ഒരു ഡിസൈൻ പോലെ ഇരിക്കും. പിന്നെ മണ്ണ് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പം അതൊന്നുമില്ല, അതൊക്കെ പോയി കഴിഞ്ഞു. പിന്നെ മാത്രമല്ല, നമ്മുടെ മലബാറിൽ നമ്മുടെ ശീലങ്ങളും സംസ്കാരവുമായിട്ട് ഈന്തിന് ബന്ധമുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ പണമ്പയറ്റ് കാലത്ത് നമ്മുടെ നാട്ടിലുള്ളൊരു സമ്പ്രദായം, അന്ന് പണമ്പയറ്റ് നടക്കുന്ന വീടുകളിലോ കടകളിലൊക്കെ മുമ്പിൽ ഈന്തിൻ്റെ പട്ട വെക്കുമായിരുന്നു. പിന്നെ കുട്ടിക്കാലത്ത് ഈന്തോല പന്തല്, ഈന്തോല പന്തല് കെട്ടി അകത്തിരുന്ന് മണ്ണപ്പൻ ചുട്ട് കളിച്ചിരുന്നൊരു ഒരു കാലം. അതുമാത്രമല്ല, ഈന്തിൻ്റെ കായ ഉണ്ടല്ലോ, ഈ കായ ഉണക്കിയിട്ട് അത് തുരന്നെടുക്കും. എന്നിട്ട് ദ്വാരം വിട്ടിട്ട് ഒരു ഈർക്കിലി കടത്തിയിടും. ഈർക്കിലിയിൽ എന്ത് ചെയ്യും, നൂല് ചുറ്റും. അപ്പം നൂലിൻ്റെ ഈ ചുറ്റിയിരിക്കുന്ന ഭാഗം കായ്ക്കകത്തായിരിക്കും, എന്നിട്ട് ദ്വാരത്തിൽ പുറത്തേക്ക് ആ നൂലെടുക്കും. അപ്പം ഈർക്കലിയുടെ അറ്റത്ത് ചെറിയ പങ്ക ഉറപ്പിക്കും. എന്നിട്ട് നൂല് വലിക്കുമ്പം ഈർക്കലി ഇങ്ങനെ കറങ്ങിയിട്ട് ഈ പങ്ക ഇങ്ങനെ കറങ്ങും. അങ്ങനെ ഒരു കളിപ്പാട്ടമായിട്ട് ഈന്തുകായ പങ്ക ഉപയോഗിക്കുകയാണ്. മാത്രമല്ല, എൻ്റെ ഓർമ്മയിലുണ്ട്, ഈ ഈന്തിൻ്റെ തടി വെട്ടിയെടുത്ത് ചക്രങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് 4 ചക്രങ്ങൾ ഉണ്ടാക്കി പലക വെച്ചിട്ട് ഒരു ഈന്തുരുൾ വണ്ടി, എന്നിട്ട് ഒരു കുട്ടി, രണ്ട് കുട്ടികളല്ലേ, ഒന്നോ രണ്ടോ കുട്ടികൾ വലിച്ചുകൊണ്ട് പോകും, മറ്റേ കുട്ടി ഈന്തിൽ വണ്ടിയിലിരിക്കും. അങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുപോകും ഈന്തുരുൾ വണ്ടികളൊക്കെ. മറ്റൊരു കാര്യം എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറയാം, ഈ ഭ്രാന്ത് വന്നാൽ എന്ന് വെച്ചാൽ അക്രമാസക്തരായ ഭ്രാന്തരെ തളയ്ക്കാൻ വേണ്ടി ഈന്ത് ഉപയോഗിച്ചിരുന്നു. അതെങ്ങനെയാണെന്ന് അറിയേണ്ടത്, ഈന്തിൻ്റെ തടി വെട്ടിയെടുക്കും. തടി വെട്ടിയെടുത്ത് ഈന്തിൻ്റെ തടിയിൽ ദ്വാരമിടും. ആ ദ്വാരത്തിലേക്ക് കാലുകൾ കടത്തി വെക്കും. അപ്പം ഈ ഭ്രാന്ത് ഉള്ള ആൾക്ക് നടന്നു പോകാനോ അല്ലെങ്കിൽ ചലിച്ചിട്ട് ആക്രമിക്കാനോ പറ്റില്ല. തോളം എന്നാണ് പറയാൻ,
1: തോളത്തിലിടുക
0: എന്ന് പണ്ട് പറയാറുണ്ടായത്. അതൊക്കെ എന്താണ് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ശീലങ്ങളും സമ്പ്രദായങ്ങളും സംസ്കാരമൊക്കെ ആയിട്ട് ഇതിൻ്റെ ബന്ധമാണ് സൂചിപ്പിക്കുന്നത്.
1: ഇനി നമുക്ക് ഈന്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ഈന്തുകളെ വംശനാശം നേരിടുന്ന വൃക്ഷങ്ങളുടെ കൂട്ടത്തിലാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈന്തിൻ്റെ നാശത്തിന് പറയാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
0: നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈന്ത് ആരും കൃഷി ചെയ്യാറില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. 19 വർഷമൊക്കെ കഴിയും ഈന്ത് കായ്ക്കാൻ. അപ്പോൾ എന്തിനാണ് വെറുതെ ഇതിങ്ങനെ ഇത്രയും വർഷം കാലം കൊണ്ട് കഴിക്കുന്ന ഈന്ത് കൃഷി ചെയ്യുന്നുള്ള ധാരണ കർഷകർക്കുണ്ട്. പിന്നെ മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് എന്തിനു വേണ്ടിയാണ്, ഇത് മണ്ണിലെ വളം വലിച്ചെടുക്കുന്നു, ഒരു പായ് വൃക്ഷമാണെന്നുള്ള കർഷകരുടെ തെറ്റിദ്ധാരണ. അത് അതുകൊണ്ട് പലപ്പോഴും ഈന്ത് വെട്ടിക്കളയും. ഈന്ത് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ മറ്റേ നാണ്യവിളകളൊക്കെ കൃഷി ചെയ്യും. പിന്നെ തുച്ഛമായ വിലക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈന്ത് വിൽക്കും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഈന്തുകളുടെ വ്യാപനത്തിന് കാരണമായ പക്ഷികളുടെയും വവ്വാലുകളുടെയും അതേപോലെ പാറാൻ്റെയൊക്കെ എണ്ണക്കുറവും ഇതിൻ്റെ സമൃദ്ധി അല്ലെങ്കിൽ വ്യാപനത്തെ ദോഷകരമായി സ്വാധീനിക്കുന്നുണ്ട്.

0: ശരിക്കുള്ള ഒരു മൂല്യം മനസ്സിലാക്കാതെ ഇത് വെറും ഒരു പാഴ്ചെടിയാണെന്നുള്ള നിലയിൽ കാണുന്നതുകൊണ്ടുള്ള,
1: അതെ അതെ, അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈന്തുകൾ ആരും വെച്ച് പിടിപ്പിക്കുന്നില്ല. മാത്രമല്ല, നമ്മൾ കാണേണ്ട ഒരു വസ്തു, നമുക്ക് ഈ വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നൊക്കെ തൈകൾ വിതരണം ചെയ്യും. പക്ഷേ ഈന്തിൻ്റെ തൈകൾ സാധാരണയായിട്ട് ആരും വിതരണം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപൂർവമായിട്ടുണ്ടോയെന്നറിയില്ല. മറ്റ് തൈകളൊക്കെ നമ്മൾ വിതരണം ചെയ്യും. അപ്പോൾ അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ പാൻപരാഗിലൊക്കെ ചേർക്കാൻ വേണ്ടി അതിനൊക്കെ ആവശ്യത്തിനൊക്കെ വേണ്ടിയൊക്കെ ഈന്തുകൾ തുച്ഛമായ വിലക്ക് വിൽക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ എന്തുണ്ട്, ഈന്തുകളുടെ എണ്ണം കുറയാനും വംശനാശ ഭീഷണി നേരിടുന്ന ഒരവസ്ഥയിലേക്ക് എത്താനും കാരണമായിട്ടുണ്ട്. വംശനാശം പ്രകൃതി സംഭവിക്കാറുണ്ട്. നമുക്കറിയാം, ഏതാണ്ട് 6.5 കോടി വർഷം മുമ്പ് ദിനോസറുകൾ കൂട്ടമായി നാമാവശേഷമായിട്ടുണ്ട്. പക്ഷേ ഈ സ്വാഭാവിക വംശനാശം എന്ന് പറയുന്നത് വളരെ പതുക്കെയൊക്കെയാണ് സംഭവിക്കുക. പക്ഷേ മനുഷ്യൻ ഇടപെട്ടുകൊണ്ടുള്ള വംശനാശം അത് 100 to 1000 മടങ്ങ് വരെ വേഗത്തിലാണ് സംഭവിക്കുന്നത്.

0: പൂർവ്വമായിട്ടുണ്ടോയെന്നറിയില്ല. മറ്റ് തൈകളൊക്കെ നമ്മൾ വിതരണം ചെയ്യും. അപ്പോൾ അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പറഞ്ഞ പാൻപരാഗിലൊക്കെ ചേർക്കാൻ വേണ്ടി അതിനൊക്കെ ആവശ്യത്തിനൊക്കെ വേണ്ടിയൊക്കെ ഈന്തുകൾ തുച്ഛമായ വിലക്ക് വിൽക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ എന്തുണ്ട്, ഈന്തുകളുടെ എണ്ണം കുറയാനും വംശനാശ ഭീഷണി നേരിടുന്ന ഒരവസ്ഥയിലേക്ക് എത്താനും കാരണമായിട്ടുണ്ട്. വംശനാശം പ്രകൃതി സംഭവിക്കാറുണ്ട്. നമുക്കറിയാം, ഏതാണ്ട് 6.5 കോടി വർഷം മുമ്പ് ദിനോസറുകൾ കൂട്ടമായി നാമാവശേഷമായിട്ടുണ്ട്. പക്ഷേ ഈ സ്വാഭാവിക വംശനാശം എന്ന് പറയുന്നത് വളരെ പതുക്കെയൊക്കെയാണ് സംഭവിക്കുക. പക്ഷേ മനുഷ്യൻ ഇടപെട്ടുകൊണ്ടുള്ള വംശനാശം അത് 100 to 1000 മടങ്ങ് വരെ വേഗത്തിലാണ് സംഭവിക്കുന്നത്. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പം മനുഷ്യൻ പ്രകൃതിയിൽ ഇടപെട്ടിട്ട് സംഭവിക്കുന്ന ഈ വംശനാശത്തെ ഇപ്പോൾ പറയുന്ന 6-ാമത്തെ വംശനാശം എന്നാണ് പറയുന്നത്. ഇപ്പോൾ 6-ാമത്തതാണ് ഈ മനുഷ്യൻ ഇടപെട്ടുകൊണ്ട് സംഭവിക്കുന്ന ഈ വംശനാശം. അല്ലാതെ നമുക്ക് പ്രകൃതിയിൽ ഒരുപാട് വംശങ്ങൾ അപ്രത്യക്ഷമായിട്ടുണ്ട്, പുതിയ വംശങ്ങൾ ഉത്ഭവിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ഇടപെടലുകൾ കൊണ്ടും ധാരാളം ജീവികൾ ഇല്ലാതായിട്ടുണ്ട്, ജീവജാലങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ ജീവികൾ നശിച്ചു എന്ന് പലപ്പോഴും നമുക്കറിയാൻ പറ്റില്ല. കാരണം എന്താണ്, നശിക്കുന്നതിന് മുമ്പ് നമ്മളത് കണ്ടെത്തിയിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ മാരകമായ രോഗങ്ങൾക്ക് ചികിത്സിക്കാവുന്ന ഒരു ഔഷധമായിരിക്കും നമുക്ക് നശിച്ചു പോയിട്ടുണ്ടാവുക, ഇതൊന്നും നമുക്കറിയില്ല.
1: അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഈന്തിൽ മിക്ക സ്ഥലങ്ങളിലും ഈന്തിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം രോഗമുണ്ട്. ഒരു ഒരു വെള്ള കലർന്ന പുക പിടിച്ച മാതിരിയുള്ള അവസ്ഥയിലേക്ക് ഈന്ത് നശിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ് കണ്ടുവരുന്നത്. എന്താണ് ഈ ആകസ്മികമായിട്ടുണ്ടായ ഈ രോഗത്തിന് കാരണമായിട്ട് പറയാനുള്ളത്?
0: ഈ 2022 കണ്ണൂർ ജില്ലയിലെ ചില ഭാഗങ്ങളിലാണ് ആദ്യമായിട്ട് ഇത് ഇങ്ങനെ ഈന്ത് ഉണങ്ങിപ്പോകുന്ന ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് കണ്ണൂർ ജില്ലയിലെ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനായ ഡോക്ടർ ദിലീപും സംഘവും ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ധാരാളം പഠനങ്ങൾ നടത്തിയപ്പോഴാണ് ഇത് ഒരു ശൽക്കപ്രാണി, അതാണ് ഈ ഈന്തിനിങ്ങനെ രോഗം വരുത്തുന്നതെന്നും ഉണങ്ങാൻ കാരണമെന്നും അദ്ദേഹം നിരീക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് 22 ശേഷം 24 അവസാനമാകുമ്പോഴേക്കും 25 ഇത് കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലേക്കും പടർന്നു പിടിച്ചു. അപ്പം പെട്ടെന്നാണ് ഇത് പടർന്നു പിടിക്കുന്നത്. എന്നിട്ട് ഈന്തിൻ്റെ ഓലകൾ എന്ത് ചെയ്യുക? ഉണങ്ങിപ്പോവുക. അപ്പം ഇങ്ങനെ ഉണങ്ങിപ്പോയിട്ട് മിക്കവാറും ഈന്തുകൾ നശിച്ചു പോകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20 കോടി വർഷങ്ങളോളം ഈന്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്, രോഗങ്ങളെയും അതേപോലെ പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ. പക്ഷേ ഇത് ഈ രോഗത്തെ ഈന്തിന് അതിജീവിക്കുവാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല.
1: ഇതൊരു പ്രത്യേകതരം വൈറസാണ്? എങ്ങനെയാണ്?
0: വൈറസ് അല്ല, ശൽക്ക പ്രാണികളാണ്, ചെറിയ പ്രാണികളാണ്. ഈ പ്രാണികൾ എങ്ങനെ കേരളത്തിൽ എത്തിപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഈ പ്രാണികൾ രോഗം വരുത്തിയാൽ ഈ പ്രാണികൾ എങ്ങനെ നശിപ്പിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന കീടനാശിനികളൊന്നും ഇതിനെ കൊല്ലാൻ പര്യാപ്തമല്ല എന്നാണ് ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ആളുകൾ പറയുന്നത്. പിന്നെ പ്രദീപ സംഘവും ഒരു ചികിത്സ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇപ്പോൾ ഉണങ്ങിയ ഈന്തുകളുടെ ഇലകൾ വെട്ടിമാറ്റുക, വെട്ടിയെടുത്തിട്ട് ഈന്തിൻ്റെ സമീപത്ത് വെച്ച് തന്നെ കത്തിച്ച് കളയാം. ഇനിയും വെട്ടിമാറ്റാൻ ബുദ്ധിമുട്ട്, ഈന്തിൽ വെച്ച് തന്നെ കത്തിച്ചാലും അത് ഈന്തിനെ കാര്യമായി ബാധിക്കില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ സോപ്പ് കലക്കിയ വെള്ളം ഈന്തിന് മുകളിലൊഴിക്കുക, എന്നിട്ട് വേപ്പെണ്ണ പുരട്ടിക്കഴിഞ്ഞാൽ ഈ രോഗകാരണമായ ഈ ശൽക്കപ്രാണികൾ നശിപ്പിക്കാൻ കഴിയും എന്നാണ് ഇവർ പറയുന്നത്.
1: ഈ ശൽക്കപ്രാണികളുടെ ഉപദ്രവം ഈ അടുത്ത കാലത്താണല്ലോ ഇതിലേക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്.
0: അതെ അതെ അതെ, ഇത് ആന്ധ്രയിൽ പണ്ട് കരിമ്പൊക്കെ നശിപ്പിച്ചിരുന്ന ഒരു പ്രാണിയായത്. അപ്പോൾ അതെങ്ങനെയാണ് കേരളത്തിൽ എത്തിപ്പെട്ടത്, കണ്ണൂർ ജില്ലയിൽ ഇതെങ്ങനെയാണ് വന്നത് എന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായ ധാരണയില്ല. അതിനെക്കുറിച്ചൊക്കെ പഠനം ഇനി ആവശ്യമാണ്.
1: അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യാപനം?
0: അതെ അതെ, വളരെ പെട്ടെന്ന്. മാത്രമല്ല, ഇപ്പോൾ രസകരമായ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലൊക്കെ ധാരാളം ഈന്തുകൾ കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലും കണ്ണൂർ ജില്ലയിലും ധാരാളം ഈന്തുകൾ ഇങ്ങനെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് ഈ ഉണങ്ങിയ ഈന്തുകളിൽ വീണ്ടും തളിരുകൾ വരുന്നുണ്ട്. പക്ഷേ അതൊരു ശുഭപ്രതീക്ഷയാണെന്നാണ് നമ്മൾ ധരിച്ചത്. പക്ഷേ ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്ന ആളുകളുടെ അഭിപ്രായത്തിൽ അത് കുറച്ച് കഴിയുമ്പം വീണ്ടും ഇത് ഈ പ്രാണികളുടെ ആക്രമണം വരും പോലും. എന്ന് വെച്ചാൽ ഈ ഈന്തിൻ്റെ ഇലകൾക്കിടയിലും അടിഭാഗത്തൊക്കെ ഈ പ്രാണികൾ നിലനിൽക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു ശുഭപ്രതീക്ഷ, തുടർച്ചയായിട്ട് മഴ പെയ്യുന്നത് ഈ പ്രാണികളുടെ പെരുക്കത്തെയും അതേപോലെ പ്രാണികളുടെ ആക്രമണത്തെയും കുറച്ചൊക്കെ ഗുണകരമാകും എന്നാണ് പറയുന്നത്, തുടർച്ചയായുള്ള മഴ. അങ്ങനൊരു അഭിപ്രായമുണ്ട്. എന്നാലും നമുക്ക് ഈ ഈന്തുകൾ ഇതിനെ അതിജീവിക്കുമെന്ന്, നമുക്ക് ഈ രോഗത്തെ അതിജീവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല.
1: അതുപോലെ തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനം ഈ ഔഷധ സസ്യത്തെ ബാധിച്ചതായിട്ട്?
0: കാലാവസ്ഥാ വ്യതിയാനത്തിനൊന്നും, ഇതുവരെയുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിനൊന്നും എന്ത് സംഭവിച്ചിട്ടില്ല, ഈന്തുകളെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈന്തുകൾക്ക് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ കാണാത്ത ഒരുപാട് സവിശേഷതകളൊക്കെ ഒരു വൃക്ഷമാണിത്. ഒരു പൂമ്പാറ്റ, ഒരു കാട്ടുവേലി നീലി എന്ന് പറയുന്ന ഒരു പൂമ്പാറ്റ ഈന്തിൽ മാത്രമേ മുട്ടയിടുകയുള്ളൂ. ഈന്തിൽ ഈന്തലകളിൽ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞു വരുന്ന ഈ പുഴുക്കൾ ഈന്തിലകൾ ഭക്ഷിക്കും, തളിരകൾ. എന്നിട്ട് അത് പ്യൂപ്പയായി പ്യൂപ്പ പൊട്ടിച്ച് പൂമ്പാറ്റ പുറത്ത് വരും. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ വിഷാംശത്തെയൊക്കെ അതിജീവിക്കാൻ ഈ പുഴുവിന് സാധിക്കും?
1: സാധിക്കുന്നുണ്ട്.
0: അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈന്തിലകൾ മാത്രം മുട്ടയിടുന്ന ഒരു പൂമ്പാറ്റ,

0: ഹാംസൺസ് എഡ്ജ് ബ്ലൂ എന്നാണ് ഇംഗ്ലീഷ് പറയുക. അപ്പോൾ ഈന്തുകൾ ഇല്ലാതായാൽ ഈ പൂമ്പാറ്റകൾക്ക് എന്ത് സംഭവിക്കും? പൂമ്പാറ്റകളും നാമാവശേഷമാവും. നമുക്കിതുവരെ വേറൊരു ചെടിയിൽ മുട്ടയിടുന്നതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടില്ല, ഉണ്ടോ എന്നറിയില്ല. എന്തായാലും ഈന്തും ഈ പൂമ്പാറ്റയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പം ഒരുപാട് സസ്യങ്ങളും ജന്തുക്കളും പക്ഷികളൊക്കെ തമ്മിലുള്ള ബന്ധം പ്രകൃതിയിൽ നിലനിൽക്കണം. ഒന്ന് നശിച്ചാൽ അത് മറ്റേതിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും.
1: കേരളത്തിലുള്ളത് മറ്റെവിടെയൊക്കെയാണ് ഈന്ത് നിലവിലുള്ളത്? ഇതൊരു കാർഷിക വിളയായിട്ട് തന്നെ എവിടെയെങ്കിലും വളർത്തി വരുന്നുണ്ട്?
0: കാർഷിക വിളയായിട്ട് കേരളത്തിൽ പ്രത്യേകിച്ചൊരു അങ്ങനെ ഒരു കൃഷിരീതി ഇപ്പം നടന്നതായിട്ട് അറിവില്ല. എന്നാലും ഇപ്പം കുറച്ച് ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇങ്ങനെ ബോധവൽക്കരണമൊക്കെ നടത്തിയതോടുകൂടി ഈന്തുകൾ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാനുള്ള താല്പര്യമൊക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതെന്തല്ല, വ്യാപകമായിട്ട് ഇല്ല.
1: കോടാനുകോടി വർഷങ്ങൾ പഴക്കമുള്ള ഈന്ത് ഇന്ന് നാശത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ അപൂർവ സസ്യത്തെ മറ്റേതൊക്കെ തരത്തിൽ സംരക്ഷിക്കാം എന്നുകൂടി ഒന്ന് പറയാമോ?
0: ഈന്തുകളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ബോധവൽക്കരണമാണ്. കർഷകരുടെ ഇടക്ക് ഈന്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക, ഒന്ന്. രണ്ട്, ഈന്ത് ഒരു സംരക്ഷിത വൃക്ഷമായിട്ട് പ്രഖ്യാപിക്കുക. ഈന്ത് മുറിക്കുന്നത് ശിക്ഷാർഹമാക്കുക. ഒരു കാരണവശാലും ഈന്ത് മുറിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് തൈകൾ കുട്ടികളിലൂടെയും വിദ്യാർത്ഥികളിലൂടെയും അതേപോലെ കർഷകരിലൂടെയൊക്കെ വിതരണം ചെയ്യാം. അതിന് വനം വകുപ്പ് മുൻകൈയ്യെടുക്കണം, നമ്മൾ അതേപോലെ മറ്റ് സന്നദ്ധ സംഘടനകൾ മുൻകൈയ്യെടുക്കണം. എന്നിട്ട് ഈന്ത് മുളപ്പിച്ച് തൈകൾ വിതരണം ചെയ്യാം, എന്നിട്ട് അത് വ്യാപകമായിട്ട് കൃഷി ചെയ്യുക. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വംശനാശം നേരിടുന്ന ഈന്തുകളെ സംരക്ഷിക്കാൻ കഴിയും. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സമിതി ഇതൊരു വംശനാശം നേരിടുന്ന വൃക്ഷമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാത്രമല്ല, പുതുതായിട്ട് കോഴിക്കോട് ജില്ലയുടെ പൈതൃക വൃക്ഷമാണ് ഈന്ത്. അങ്ങനെയും ഒരു പ്രാധാന്യം നമ്മൾ ഈന്തിന് നൽകിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈന്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ, വ്യാപകമായ ബോധവൽക്കരണത്തിലൂടെ നമുക്ക് ഈ പ്രാക്തന വൃക്ഷത്തെ, നമ്മൾ കോടാനുകോടി വർഷങ്ങളായി നമ്മൾ ഭൂമിയുള്ള ഒരു അപൂർവ സസ്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം.
1: ഔഷധ സസ്യങ്ങളിലൊന്നായ ഈന്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത് പക്ഷി ഗവേഷകനും പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജിലെ അധ്യാപകനുമായ ഡോക്ടർ അബ്ദുള്ള പാലേരിയായിരുന്നു. പ്രത്യേകതരമായിട്ടുള്ള ഒരു വിശേഷവുമായി പങ്കുചേർന്നതിന് വയലും വീടും പരിപാടിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു.
0: നന്ദി, നന്ദി.
1: പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു.
2: വയലും വീടും.

0: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प।
1: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
0: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं। अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें।
2: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം, മെയ് 16-ാം തീയതി, ശനിയാഴ്ച രാത്രി 9:30.
6: മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
7: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
6: അത് മോളെ കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
7: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
5: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക, കടലിനെ കൺ തുറക്കാതെ. രചന, സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം മെയ് 17-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
8: ആകാശവാണി കോഴിക്കോട്. ഇന്നലെ അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്തവില നിലവാര അവലോകനം. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ

മാർക്കറ്റ് ഇൻ്റലിജൻസ് ഓഫീസിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തുന്നത്. റിപ്പോർട്ട് വാരത്തെ വില നിലവാരം മുൻവർഷം ഇതേ കാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുരുമുളക്, റബ്ബർ, അടയ്ക്ക, കൊട്ടപ്പാക്ക്, നിലക്കടല എന്നിവയ്ക്ക് വില വർധനവും വെളിച്ചെണ്ണ, കൊപ്ര, നാളികേരം, ശർക്കര എന്നിവയ്ക്ക് വിലക്കുറവും മറ്റുള്ളവയ്ക്ക് സമ്മിശ്ര പ്രതികരണവുമാണ് അനുഭവപ്പെട്ടത്. വിപണിയിലെ ഒരു പ്രധാന ഉൽപ്പന്നമായ വെളിച്ചെണ്ണയുടെ വില ക്വിൻ്റലിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ മാനന്തവാടിയിൽ 26,800 രൂപയിലും 1,000 രൂപ കുറഞ്ഞ് കൊടുങ്ങല്ലൂരിൽ 25,600 രൂപയിലും 600 രൂപ കുറഞ്ഞ് കോഴിക്കോട് 25,200 രൂപയിലും 740 രൂപ കുറഞ്ഞ് വടകരയിൽ 24,860 രൂപയിലും 1,100 രൂപ കുറഞ്ഞ് തൃശ്ശൂരിൽ 24,500 രൂപയിലും വിപണനം നടന്നു. വെളിച്ചെണ്ണയുടെ വില മുൻവർഷം ഇതേകാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോഴിക്കോട് 5,100 രൂപയുടെയും വടകരയിൽ 5,890 രൂപയുടെയും മാനന്തവാടിയിൽ 1,600 രൂപയുടെയും തൃശ്ശൂരിൽ 4,200 രൂപയുടെയും കൊടുങ്ങല്ലൂരിൽ 3,400 രൂപയുടെയും വിലക്കുറവാണ് അനുഭവപ്പെട്ടത്. കൊപ്ര ക്വിൻ്റലിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ കോഴിക്കോട് 14,500 രൂപയിലും വടകരയിൽ 14,000 രൂപയിലും വിപണനം നടന്നപ്പോൾ മുൻവാര വിലയിൽ നിന്ന് 200 രൂപ കുറഞ്ഞ് തൃശ്ശൂരിൽ 14,900 രൂപയിലും 600 രൂപ കുറഞ്ഞ് കൊടുങ്ങല്ലൂരിൽ 14,700 രൂപയിലും വിപണനം നടന്നു. നാളികേരം തൊണ്ടില്ലാതെ 1,000 റിപ്പോർട്ട് വാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ പൊന്നാനിയിൽ 18,000 രൂപയിലും മുൻവാര വിലയിൽ നിന്ന് 370 രൂപ കുറഞ്ഞ് കോഴിക്കോട് 16,750 രൂപയിലും 1,000 രൂപ കുറഞ്ഞ് പാലക്കാട് 23,000 രൂപയിലും വിപണനം നടന്നു. നാളികേരത്തിൻ്റെ വില മുൻവർഷം ഇതേകാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോഴിക്കോട് 6,350 രൂപയുടെയും പാലക്കാട് 3,900 രൂപയുടെയും പൊന്നാനിയിൽ 5,500 രൂപയുടെയും വിലക്കുറവാണ് രേഖപ്പെടുത്തിയത്. നാളികേരം ക്വിൻ്റലിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയിൽ നിന്ന് 300 രൂപ കുറഞ്ഞ് തൃശ്ശൂരിൽ 4,800 രൂപയിലും 500 രൂപ കുറഞ്ഞ് മാനന്തവാടിയിൽ 5,300 രൂപയിലും 1,350 രൂപ കുറഞ്ഞ് മഞ്ചേരിയിൽ 4,450 രൂപയിലും വിപണനം നടന്നു. കുരുമുളക് ക്വിൻ്റലിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ മഞ്ചേരി നാടൻ 68,000 രൂപയിലും ഇരിങ്ങാലക്കുട 68,000 രൂപയിലും മുൻവാര വിലയേക്കാൾ 500 രൂപ വീതം വർദ്ധിച്ച് കോഴിക്കോട് നാടൻ 67,000 രൂപയിലും കോഴിക്കോട് വയനാടൻ 68,000 രൂപയിലും 1,000 രൂപ വീതം വർദ്ധിച്ച് മാനന്തവാടി ചേട്ടൻ 69,500 രൂപയിലും മാനന്തവാടി വയനാടൻ 70,000 രൂപയിലും മുൻവാര വിലയിൽ നിന്ന് 1,000 രൂപ കുറഞ്ഞ് തൃശ്ശൂരിൽ 68,000 രൂപയിലും വിപണനം നടന്നു. കുരുമുളകിൻ്റെ വില മുൻവർഷം ഇതേകാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ മഞ്ചേരി നാടനും മാനന്തവാടി ചേട്ടനും മാനന്തവാടി വയനാടനും 2,000 രൂപയുടെയും കോഴിക്കോട് നാടൻ 1,600 രൂപയുടെയും കോഴിക്കോട് വയനാടൻ 2,100 രൂപയുടെയും തൃശ്ശൂരിൽ 3,000 രൂപയുടെയും ഇരിങ്ങാലക്കുടയിൽ 2,000 രൂപയുടെയും വില വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇഞ്ചി ക്വിൻ്റലിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയേക്കാൾ 2,000 രൂപ വർദ്ധിച്ച് മാനന്തവാടി പുതിയത് 7,000 രൂപയിൽ വിപണനം നടന്നു. റബ്ബർ റിപ്പോർട്ട് വാരം ക്വിൻ്റലിന് മുൻവാര വിലയേക്കാൾ 700 രൂപ വർദ്ധിച്ച് മാനന്തവാടിയിൽ 24,500 രൂപയിലും 900 രൂപ വർദ്ധിച്ച് കോഴിക്കോട് 25,700 രൂപയിലും വിപണനം നടന്നു. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് മുൻവാര വിലയിൽ മാറ്റമില്ലാതെ മാനന്തവാടി പുതിയത് 36,000 രൂപയിലും കോഴിക്കോട് പഴയത് 38,000 രൂപയിലും കോഴിക്കോട് പുതിയത് 38,000 രൂപയിലും വിപണനം നടന്നപ്പോൾ മുൻവാര വിലയിൽ നിന്ന് 1,000 രൂപ കുറഞ്ഞ് കുന്നംകുളം പുതിയത് 41,000 രൂപയിൽ വിപണനം നടന്നു. മാനന്തവാടി പഴയത് വിപണനം നടന്നിട്ടില്ല. പഞ്ചസാര ക്വിൻ്റലിന് റിപ്പോർട്ട് വാരം മുൻവാര വിലയിൽ മാറ്റമില്ലാതെ പാലക്കാട് 4,420 രൂപയിലും മുൻവാര വിലയേക്കാൾ 80 രൂപ വർദ്ധിച്ച് തൃശ്ശൂരിൽ 4,420 രൂപയിലും 100 രൂപ വർദ്ധിച്ച് മാനന്തവാടിയിൽ 4,450 രൂപയിലും 60 രൂപ വർദ്ധിച്ച് കോഴിക്കോട് 4,360 രൂപയിലും വിപണനം നടന്നു. ഇത് മുൻവർഷം ഇതേകാലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ മാനന്തവാടിയിൽ 10 രൂപയുടെ വിലക്കുറവും പാലക്കാട് 20 രൂപയുടെയും തൃശ്ശൂരിൽ 100 രൂപയുടെയും വില വർധനവുമാണ് രേഖപ്പെടുത്തിയത്. കോഴിക്കോട് വില വ്യത്യാസം അനുഭവപ്പെട്ടില്ല. നിങ്ങൾ കേട്ടത് ഇന്നലെ അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വില നിലവാര അവലോകനം. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് ഓഫീസ് പ്രസിദ്ധപ്പെടുത്തിയത്. കാലാവസ്ഥ അറിയിപ്പ്: കേരളത്തിൽ മിക്ക ഇടങ്ങളിലും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴ പെയ്തു. കൊല്ലം, എറണാകുളം എന്നിവിടങ്ങളിൽ 5 സെൻറ്റിമീറ്ററും വൈത്തിരി, അമ്പലവയൽ, കൽപ്പറ്റ എന്നിവിടങ്ങളിൽ 4 സെൻറ്റിമീറ്ററും കണ്ണൂർ, വർക്കല, വടകര എന്നിവിടങ്ങളിൽ 3 സെൻറ്റിമീറ്ററും മഴ രേഖപ്പെടുത്തി.
അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും മിക്കയിടങ്ങളിലും മഴയോ ഇടിയോടു കൂടിയ മഴയോ ഉണ്ടാകാൻ

സാധ്യത. ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനിടയുള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിന് കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവന നൽകിയതായി കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും നെതർലൻഡ്സും വിശ്വസ്ത പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. ഊർജ പ്രതിസന്ധി, സംഘർഷം തുടങ്ങി നിരവധി അപ്രതീക്ഷിത വെല്ലുവിളികളാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം വെല്ലുവിളികൾ പരിഹരിച്ചില്ലെങ്കിൽ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുക മാത്രമല്ല വലിയ ഒരു ജനവിഭാഗത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു.
1: ये दशक दुनिया के लिए आपदाओं का दशक बन रहा है. हम सभी देख रहे हैं, अगर ये स्थितियां तेजी से नहीं बदली गई तो बीते अनेक दशकों की उपलब्धियों पर पानी फिर जाएगा. दुनिया की बहुत बड़ी आबादी फिर से गरीबी के दलदल में चली जाएगी.
0: 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതികവിദ്യയും മാനവിക മൂല്യങ്ങളും ഒരുപോലെ മുന്നോട്ട് നയിക്കുന്ന അവസരങ്ങളുടെ നാടായാണ് ഇന്ത്യ വളരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പര്യടനം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായുള്ള ആദ്യത്തെ സുപ്രധാന ചുവടുവയ്പെന്ന് വിദഗ്ധ വിലയിരുത്തൽ. ഈ വർഷം ജനുവരിയിൽ രൂപം കൊണ്ട കരാർ ഇന്ത്യയ്ക്കും സ്വീഡൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇടയിലുള്ള വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നീ മേഖലകളിൽ പുതിയ വഴികൾ തുറക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ശക്തമായ വ്യാവസായിക സഹകരണം, ബിസിനസ് അവസരങ്ങൾ എന്നിവയിൽ വ്യാപാര കരാറിൽ ഉയർന്നുവരുന്ന സാധ്യതകളെക്കുറിച്ച് സ്വീഡൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേരളത്തിൽ പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. നാളെ ഉച്ചയ്ക്ക് മുൻപ് മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10-ന് നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകോത്തര നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതുതായി വികസിപ്പിച്ച പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന ബ്ലോക്ക്, ന്യൂറോ സർജറി, കാർഡിയാക് സയൻസ് വിഭാഗങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ ബിരുദദാന പ്രസംഗം നടത്തി. പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന

0: നടപടികളാണ് കേന്ദ്രം രാജ്യത്ത് പിന്തുടരുന്നതെന്ന് അവർ പറഞ്ഞു. ചടങ്ങിൽ 130 സീനിയർ റെസിഡന്റുമാർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ബിരുദങ്ങളും ഡിപ്ലോമകളും സമ്മാനിച്ചു. തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങിവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് ജൂൺ 5 മടങ്ങിയെത്തും. നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്ന വിമാനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവീസ് കൊച്ചിക്ക് പുറമെ ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും പുറപ്പെടും. CBSE 12-ാം ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കായി 2 ഘട്ടങ്ങളിലായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഒരാളെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന മുതിർന്ന ബോട്ടണി അധ്യാപിക മനീഷ ഗുരുനാഥ് മന്ദാരെയാണ് CBI പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. നീറ്റ് UG പരീക്ഷാ നടപടികളിൽ പങ്കാളിയായിരുന്ന ഇവരെ വിദഗ്ധയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 9 പേരെയാണ് അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ റേജ് പില്ലിലൂടെ വൻ മയക്കുമരുന്ന് വേട്ടയുമായി ഇന്ത്യ. 182 കോടി രൂപയുടെ ക്യാപ്റ്റഗൺ എന്ന കൃത്രിമ ഉത്തേജക മരുന്നാണ് ഇന്ത്യൻ ഏജൻസികൾ പിടിച്ചെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത്. മയക്കുമരുന്നുമായി മധ്യേഷ്യയിലേക്ക് പോകുകയായിരുന്ന ഒരു വിദേശ പൌരനെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ഇതിനായി പ്രയത്നിച്ച നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥരെ ശ്രീ അമിത്ഷാ അഭിനന്ദിച്ചു. ഭീകരവാദ പ്രോത്സാഹനവും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ന്യൂഡൽഹിയിൽ സേനാ സംവാദിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം പ്രവൃത്തികൾ തുടരുകയാണെങ്കിൽ ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗമായിരിക്കണോ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കണോ എന്ന് അവർ തന്നെ തീരുമാനിക്കേണ്ടി വരുമെന്നും ശ്രീ ദ്വിവേദി പറഞ്ഞു.
2: If you have heard me earlier, what I have said that Pakistan, if it continues to harbor terrorists and operate against India, then they have to decide whether they want to be part of the geography or history or not.
0: റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി അടുത്തയാഴ്ച ബീജിംഗിലെത്തും. ഈ മാസം 19-20 തീയതികളിലാണ് സന്ദർശനം. ഉഭയകക്ഷി ബന്ധം, പ്രധാന അന്താരാഷ്ട്ര പ്രാദേശിക സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ആൻഡമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് കാലവർഷം എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ 1 വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം പ്രാദേശിക നിലയം സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ത്യൻ പെട്രോളിയം കമ്പനികൾ ഭൂട്ടാനിലേക്ക് വിതരണം ചെയ്യുന്ന പെട്രോൾ ഇന്ത്യയിലേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് അവിടെ വിൽക്കുന്നുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഔദ്യോഗിക ഉറവിടങ്ങൾ വഴി ഭൂട്ടാനിലെ പെട്രോളിന്റെ ചില്ലറ വിൽപ്പന വില പരിശോധിക്കാൻ സാധിക്കുമെന്ന് PIB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. VD സതീശന്റെ നേതൃത്വം

0: ത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവന നൽകിയതായി കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി സമയം 7:35. യുവവാണി.
2: Hello and welcome to Music Time Special. I'm your host Tejas, and today we are diving into the timeless world of one of music's greatest storytellers, the legendary Billy Joel. From heartfelt ballads to upbeat rock anthems, Billy Joel has a way of turning everyday emotions into unforgettable songs. So sit back, relax, and let the music take over as we explore some of his finest tracks. Let's begin our journey with a song that's playful, quirky, and full of charm. Don't ask me why.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം മെയ് 16-ാം തീയതി ശനിയാഴ്ച രാത്രി 9:30.
1: മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പം മോൾ എന്താ കാണുന്നത്?

0: കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അതെ മോളെ, കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
0: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
2: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ, രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം 17 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1
3: ആകാശവാണി കോഴിക്കോട്.
4: വിഷം നാടകം, രചന സംവിധാനം കാപ്പിൽ വി സുകുമാരൻ, സാങ്കേതിക സഹായം ആർ മോഹൻദാസ്. പങ്കെടുക്കുന്നവർ ആർ വിമലസേനൻ നായർ, ചന്ദ്രബാബു, കെ എ മുരളീധരൻ, രാജം കെ നായർ, വി നാരായണൻ, പുഷ്പ എസ്, രാധാകൃഷ്ണൻ, ഖാൻകാവിൽ മായാ നാരായണൻ.

0: വിഷം.
1: എത്രയെത്ര യാത്രക്കാർ, വ്യത്യസ്തമെങ്കിലും വ്യക്തമായ ലക്ഷ്യമുള്ളവർ. എന്റെ ലക്ഷ്യത്തിലെത്താൻ കുറുക്കുവഴികളില്ല. ആശംസകൾ അർപ്പിക്കുന്നവർക്ക് അതറിയില്ല. എങ്കിലും എന്റെ നാട്ടുകാർ എന്നെ സ്നേഹിക്കുന്നു.
2: നമ്മുടെ പഞ്ചായത്തിലെ മറ്റുള്ള ചെറുപ്പക്കാർക്ക് മാതൃകയായിരിക്കുന്ന രമേശിനെ ഈ പഞ്ചായത്തിന്റെ പേരിലും നാട്ടുകാരുടെ മുഴുവൻ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ അഭിനന്ദിക്കുകയാണ്. രമേശ് നമ്മുടെ രാഷ്ട്രത്തിന് ഒരു മുതൽക്കൂട്ടായി തീരുമെന്ന കാര്യത്തിൽ എനിക്ക് തീരെ സംശയമില്ല. സ്കോളർഷിപ്പോടുകൂടി ഗവേഷണ വിദ്യാർത്ഥിയായി പോകുന്ന രമേശിനെ സർവമംഗളങ്ങളും ആശംസിക്കുന്നതോടൊപ്പം തന്നെ നാട്ടുകാരുടെ വകയായിട്ട് ഒരു പണക്കിഴി പാരിതോഷികമായി സമ്മാനിക്കുകയും ചെയ്തുകൊള്ളുന്നു.
1: നല്ലവരായ നാട്ടുകാരുടെ സ്നേഹപ്രകടനങ്ങൾ, അവയ്ക്കു മുമ്പിൽ സ്വയം അലിഞ്ഞു തീർന്ന നിമിഷങ്ങൾ, അവിടെ മാത്രമല്ല മുഴുക്കുടിയൻ എന്ന് പേര് കേട്ട വല്യച്ഛന്റെ മുമ്പിലും.
3: വല്യമ്മേ, വല്യമ്മേ, എന്ത് പറ്റി? വല്യച്ഛന്റെ നെറ്റി നിന്ന് ചോര ഒലിക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി?
4: ഓ, പുതുതായിട്ട് എന്ത് പറ്റാൻ, ഇതിവിടെ പതിവുള്ളതല്ലേ. കണ്ട കള്ളുഷാപ്പിൽ നിന്നുള്ള വിഷമൊക്കെ അകത്താക്കി വരും.
3: എഴുന്നേൽക്ക് വല്യച്ഛ, ആ കട്ടിൽ കയറി കിടക്കാം. എഴുന്നേൽക്കൂ,
4: നീ വിട്ടേക്ക് കുഞ്ഞെ.
3: നെറ്റി പൊട്ടിയത് എങ്ങനെ?
4: എന്നെ തൊഴിക്കാൻ കാല് പൊക്കി, അല്ലെങ്കിൽ തന്നെ നാലുകാലും മേലെ വന്നത്. കാല് പൊന്തിച്ചതും ചടപടോന്നൊരു വീഴ്ച.
3: വല്യച്ഛ,
5: നീ ആരാണ് എന്നെ പിടിക്കാൻ?
3: ഞാനാണ് വല്യച്ഛ, രമേശ്.
5: രമേശ് മോനാണ്. ഒരു സ്നേഹിതനല്പൊന്ന് സൽക്കരിച്ചു.
4: കണ്ടവന്റെ വകയൊക്കെ നിറയ്ക്കാൻ ചാറ പോലെ ഒരു വയറുണ്ടല്ലോ, ലക്ക് കെടുത്താൻ.
5: നീ പോളി, എനിക്ക് ജോലിക്കൊന്നുമില്ല മോനെ. കാലൊന്ന് വഴുക്കി.
3: വല്യച്ഛൻ നീ കട്ടിലേക്ക് കയറുന്നോളൂ.
5: എനിക്കൊന്നുമില്ലടോ, നീ വീട്. പിന്നെ ഈ മഹേശ്വരി പറയുന്നൊന്നും നീ വിശ്വസിക്കരുത്, മുഴുവൻ നുണയാ.
3: ഇല്ല ഇല്ല, വിശ്വസിക്കുന്നില്ല. പിന്നെ വല്യച്ഛ, ഞാനിന്ന് പോവുകയാണ്. എനിക്ക് റിസർച്ചിന് സെലക്ഷൻ കിട്ടി.
5: റിസർച്ചോ?
3: അതെ, ഉന്നത പഠനവും ഗവേഷണവും.
5: അതുകൊണ്ട് എന്താ ഇപ്പോ ഗുണം?
4: എന്തൊരു ചോദ്യമാണിത്!
3: എന്തെങ്കിലും ഗുണമുണ്ടാകാതെ വരില്ല.
5: ഓ, പണത്തിനൊക്കെ കുറെ ചെലവുണ്ടാവുമല്ലോ അല്ലേ?
3: ഉണ്ടാവും.
5: ഒക്കെപ്പാടെ രാഘവനെ കൊണ്ട് സാധിക്കൂ.
3: സ്റ്റൈപ്പൻഡ് ഉണ്ടാവും, പിന്നെ വല്യച്ഛനും മറ്റും ഉണ്ടല്ലോ.
5: വല്യച്ഛന്റെ കാര്യം കാള.
4: എത്ര കിട്ടിയാലും കള്ളുഷാപ്പുകാരന് കൊടുക്കാനല്ലേ തകയും.
5: പിന്നെ നിന്റെ തന്ത സമ്പാദിച്ചൊന്നും അല്ലല്ലോ, ഞാന് എന്റെ ഇഷ്ടം പോലെ ഒക്കെ ചെയ്യും.
4: കേട്ടില്ലേ മോനെ പറയുന്നത്? ഒക്കെ തൊലച്ചിട്ട് വെറും കൈയോടെയാണോ, വെറും കഴുത്തോടെയാണോ ഞാൻ ഈ പടി ചവിട്ടിയത്? കൈ നിറയെ വളകൾ ഓനെ.

0: ഒറ്റക്കടകം, പിരിയൻ വളകൾ, കഴുത്തു നിറയെ കാശുമാല, കാതിൽ അരിപ്പൂ കാതില, വിരലിന്മേൽ പത്തിലും മോതിരങ്ങൾ, പവിത്ര മോതിരമടക്കം, അരയിൽ കിങ്ങിണിയും ഏലസും. ഒക്കെ വിറ്റ് തൊലച്ചിട്ട് എന്റെ തന്തയ്ക്ക് പറയുന്നത് കേട്ടില്ലേ ഇപ്പോ? എന്റെ ഗുരുവായൂരപ്പ, എനിക്ക് നീ കൽപ്പിച്ചു തന്നത് ഇങ്ങനെ ഒന്നിനെയാണല്ലോ.
1: മിണ്ടത്, ഈ ചെക്കൻ ഒരു നല്ല വഴിക്ക് പോവാ. ആ നേരത്തെ അതിന്റെ ഒരു പരിഹാരം
0: നിങ്ങൾക്ക് എന്തോ ആവാമല്ലോ.
1: മോനെ, നീ ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. ഇക്കുറി നാളികേരം ഒക്കെ മഹാമോശത്തില. എന്നിരുന്നാലും ഇതിരിക്കട്ടെ, 200 ഉറുപ്പികയുണ്ട്. പോയി നന്നായി ഗവേഷണം ചെയ്യും. എന്താ
2: വേണ്ടതല്ലേ?
0: വാങ്ങിക്കും മോനെ.
2: ശരി, ഞാൻ വാങ്ങാം. വല്യച്ഛൻ സന്തോഷം കൊണ്ട് തരുന്നതല്ലേ?
1: സംശയമൊന്നും വേണ്ട.
2: സംശയമൊന്നുമില്ല. എന്നാ ഇനിമേൽ വല്യച്ഛൻ ഈ ദുശ്ശീലത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന് എനിക്ക് ഉറപ്പ് തരണം.
1: മനസ്സിലായി, അത്രേ ഉള്ളൂ. തന്നിരിക്കുന്നു, എന്താ പോലെ.
2: ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. വല്യമ്മേ.
0: ആ മോനെ, പോയി നന്നായി വരൂ.
2: പക്ഷേ അച്ഛനത് ഇഷ്ടമായില്ല.
3: മോശമായി പോയി ലക്ഷ്മി, മഹാമോശമായി പോയി.
0: എന്ത് മോശമായി? ഇന്ന് അന്യരാരും അല്ലല്ലോ, നിങ്ങളുടെ കൂടപ്പറപ്പല്ലേ ആ മനുഷ്യൻ.
3: ആരുമായിക്കൊള്ളട്ടെ, ഇവൻ ആ പണം സ്വീകരിക്കരുതായിരുന്നു.
0: ഇതേപ്പോ നന്നായത്. പൈസ എന്ന് വെച്ചാലേ മഹാലക്ഷ്മിയാ, അതിന് നിന്ദിക്കാൻ പാടില്ല.
3: മഹാലക്ഷ്മി, നാട് നിങ്ങളെ കുടിച്ചാടി നടന്നിട്ട്
2: അതും ഇതുമായിട്ട് എന്താണ് അച്ഛ ബന്ധം?
3: ബന്ധമുണ്ട്. നിനക്കും നിന്റെ അമ്മയ്ക്കും അത് മനസ്സിലാവില്ല. അനിയന്റെ മകന് പഠിപ്പിന് പണം കൊടുത്തെന്ന് പറഞ്ഞ് വഴി നിങ്ങളെ പാടി നടക്കും.
0: അതൊന്നും ഉണ്ടാവില്ലെന്നേ.
3: അതെ അതെ, ഏട്ടനെ നിങ്ങൾക്കാർക്കും ശരിക്കും അറിയില്ല.
2: എന്തായാലും അച്ഛന്റെ ഏട്ടനല്ലേ.
0: ആരാ അങ്ങനെ ചോദിക്കെ?
3: പോകുന്നുണ്ടോ എന്നെ ഒന്ന്?
2: അച്ഛൻ എന്തിനാ ശുണ്ടി എടുക്കുന്നത്?
3: വേണ്ട, അത്രയ്ക്ക് വേണ്ട.
0: ഇനി അവന്റെ നേരെയായി.
2: അച്ഛൻ അത്രയ്ക്ക് വിഷമമാണെങ്കിൽ
3: ആണെങ്കിൽ
2: ഞാൻ ഈ രൂപ ഇപ്പൊ തന്നെ തിരിച്ചു കൊടുത്തേക്കാം.
3: ആ അതാ നല്ലത്.
0: എടാ, നിനക്കും പ്രാന്തായി പോയ മോനെ.
2: ഞാൻ പിന്നെ എന്ത് ചെയ്യണം?
0: ആ നീയേ, നീ ആ പണം ഇങ്ങോട്ട് എടുക്ക, ഞാനിവിടെ സൂക്ഷിച്ചേക്കാം.
2: ഇതാ.
3: എന്നാലേ, അതുകൊണ്ട് കാര്യമില്ല. ഇവൻ വണ്ടി കയറി ഇന്ന് സ്ഥലം വിടും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് തന്നെ ആ പണം ഏടത്തിമ്മയുടെ കയ്യിലെങ്കിലും തിരിച്ചേൽപ്പിച്ചേക്കും.
2: ഓ, എനിക്കിറങ്ങേണ്ട സ്ഥലമായി. കൂലി, ഏ കൂലി. ആ

0: ആ നമ്മുടെ അവനില്ലേ മധുന, ആ താനത് മുഴുവൻ അങ്ങ് അകത്താക്കല്ലേ.
1: ഏതവന്റെ കാര്യമാണ് നീ പറയുന്നത്?
0: ഓ ഈ അടുത്തിടയ്ക്ക് വന്ന ആ ജുബ്ബ,
1: ഓ ദാറ്റ് ജീനിയസ് ഞാഞ്ഞൂൾ.
0: ഓ അവൻ എല്ലാവരെയും ഇപ്പൊ ഓവർടേക്ക് ചെയ്യുന്ന മട്ട.
1: ഒരെണ്ണം കൂടെ പിടിക്കട്ടെ.
0: അത് തീർക്കരുതെന്ന്.
1: അടാ എന്താ അവന്റെ പേര്?
0: രമേശ്.
1: ഞാഞ്ഞൂട് പോലുള്ള അവൻ നമ്മെ ഓവർടേക്ക് ചെയ്യുക.
0: അവൻ ഇന്നലെ എന്നോടൊരു ഉപദേശം, നമ്മളൊക്കെ ഇങ്ങനെ അഡിക്റ്റ് ആവുന്നത് നന്നല്ല. അല്ല നീ എന്താ ചിന്തിക്കുന്നത്?
1: ചിന്ത വരും.
0: ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവൻ സകല പ്രൊഫസർമാരുടെയും കണ്ണുരുണ്ണിയായി.
1: എന്ന് വെച്ചാൽ നമ്മളൊക്കെ വെറും ഏഴാം കൂടികൾ. ഒരെണ്ണം കൂടി
0: എടുക്കട്ടെ.
1: അവനൊന്ന് കൈകാര്യം ചെയ്യാം.
0: ചിന്തയുടേതാക്കോല് നീ തന്നെ അങ്ങ് കൈവച്ചാലോ.
1: അപ്പൊ നിനക്കൊന്ന് വലിക്കണം. നല്ലത് വിളിച്ചോ. ഊക്കിലെടുത്തോ. എടുക്കോ. കുറച്ചുകൂടെ കയറ്റി, കുറച്ചുകൂടെ കയറ്റി. നിർത്തിക്ക. അപ്പോ അവനെ അങ്ങ് തട്ടിക്കളയാം.
0: അത് വേണോ?
1: ചിന്താശക്തിയുടെ താക്കോൽ സൂക്ഷിപ്പുകാരാ, നമ്മളല്ല തട്ടുന്നത്.
0: പിന്നെ

0: മതിലിനപ്പുറം നമുക്ക് ഈ സാധനം എത്തിച്ചു തരുന്ന ആ പാർട്ടിയെ ഏൽപ്പിച്ചാൽ സംഗതി ക്ലീൻ. ദൈവം പോലും അറിയില്ല.
1: പക്ഷേ അത് വേണോ?
0: പിന്നെ
1: പതുക്കെ പതുക്കെ ആ ഞാഞ്ഞൂളിനെ നമ്മുടെ പാതയിലേക്ക് തെളിച്ചുകൊണ്ട് വരിക. അത് ഫലിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ ആലോചിക്കാം. നമുക്ക് നമ്മുടെ മാനമല്ലേ വേണ്ട, കൂടെ അവനും ഉണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ മതിലിന്റെ മറവിൽ നിൽക്കാം, അവരുടെ സംഭാഷണവും ശ്രദ്ധിക്കാമല്ലോ.

0: എങ്കിൽ നമുക്ക് പിന്നെ ആലോചിക്കാം.
1: എന്താ നമുക്ക് നമ്മുടെ മാനമല്ലേ, കൂടെ അവനും ഉണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മതിലിന്റെ മറവിൽ നിൽക്കാം, അവരുടെ സംഭാഷണവും ശ്രദ്ധിക്കാമല്ലോ.
2: That's not a problem at all. അക്കാര്യത്തിൽ രമേശ് ഒട്ടും വിഷമിക്കണ്ട. റെഫറൻസ് മെറ്റീരിയൽസ് ഏറെക്കുറെ ഞാൻ അവൈലബിൾ ആക്കി തരാം. ആദ്യം ഡൺ കംപ്ലീറ്റ് കവർ ചെയ്യണം, ക്രിറ്റിസിസം ഉൾപ്പെടെ. എന്നിട്ട് പോയറ്റിന്റെ പ്രശ്ന സമീപന രീതി പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ, വികാര വിചാരങ്ങളെ എങ്ങനെ സമന്വയിപ്പിച്ചിരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്.
3: അതൊക്കെ മിക്കവാറും കഴിഞ്ഞിരിക്കുന്നു.
2: ഒരു കാര്യം പ്രത്യേകം സ്മരിക്കണം. ആക്ച്വലി ഹി വാസ് എ പോയറ്റ് ഓഫ് ലവ്, അതിഭൗതികമായ പ്രേമത്തിന്റെ കവി. മനസ്സിരുത്തി ശ്രമിച്ചാൽ നിങ്ങളെപ്പോലുള്ള ബുദ്ധിശാലികൾക്ക് പുതുതായി പലതും കണ്ടെത്താൻ കഴിയും. യു കൻ ഡു ഇറ്റ്.
3: താങ്ക് യു മാഡം, എനിക്കിവിടെ ഒരു ഫ്രണ്ടിനെ.
2: ഐ സി. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഏത് അവസരത്തിലും ചർച്ച ചെയ്യാം. ഓക്കെ, ബൈ ബൈ.
3: ബൈ ബൈ.
4: അവള് പോയ
0: പോയ ലക്ഷണമാണ്.
4: എനിക്കൊന്ന് പാടണം.
0: അയ്യോ പാടൂ.
4: നട്ടുച്ച വെയിലിന് നിലാവെന്നു നനയ്ക്കുന്ന പ്രേമം പ്രേമം, നട്ടുച്ച വെയിലിന് നിലാവെന്നു നനയ്ക്കുന്ന പ്രേമം പ്രേമം.
0: അരെ വാ വാ.
4: കരിരുമ്പാണെങ്കിൽ കഴുത്തിന് പിടിക്കുന്ന കാന്തം കാന്തം, കാരിരുമ്പാണെങ്കിൽ കഴുത്തിന് പിടിക്കുന്ന കാന്തം
0: കാന്തം
4: കാന്തം. എടാ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. എടാ അളിയോ, തീക്കൊള്ളി കൊണ്ടാണല്ലോ ഡാ തല ചൊറിയുന്നത്.
0: കഷണ്ടി ആയി പോ, പറഞ്ഞേക്കാം കേട്ടോ.
3: വാട്ട് യു മീൻ?
4: ഐ മീൻ ചിലപ്പോൾ തല തന്നെ കാണില്ലെന്ന്.
3: ഭീഷണിയാണോ?
0: ഡോണ്ട് ബി സില്ലി, തമാശ പറഞ്ഞല്ലേ. ചൂടാവാ ചൂടാവാ. അതുകൊട്ടെ, അങ്ങനെ വക്സ് ഒക്കെ കംപ്ലീറ്റ് ആയോ?
3: അറിഞ്ഞിട്ടെന്ത് വേണം?
4: നീ തിന്ന. പക്ഷേ മോനെ, മുഴുവൻ അങ്ങ് വിഴുങ്ങിക്കളയരുത്, കുറച്ചൊക്കെയുള്ളവർക്കും കൂടി.
0: ചെറിയ തോതിൽ ഞങ്ങളും ഒക്കെ ക്ലാന്തബുദ്ധികളാണെന്നല്ലേ വെയ്പ്പ്.
3: ഓരോരുത്തർക്കും ഉണ്ടല്ലോ ഗൈഡുകൾ.
4: പക്ഷേ പറഞ്ഞിട്ടെന്താ, അക്കാര്യത്തിലും താനല്ലേ കോളടിച്ചിരിക്കും.
3: എന്തുകൊള്?
4: സബ്ജക്ട്സ് പ്രേമവും പ്രേമ കവിയും, ഗൈഡാണെങ്കിലോ പ്രേമ സാഗരവും.
3: മനസ്സിലായില്ല?
0: അതാണ് ജീനിയസുകളുടെ ഒരു ലക്ഷണം.
3: ഓ, പരിഹസിക്കാൻ ഇന്ന് എന്നെ മാത്രമേ കിട്ടിയുള്ളൂ, എനിക്ക് വേറെ പണിയുണ്ട്.
4: നീ അങ്ങനെ അങ്ങ് പോയാലോ പണിയാവോ. നമുക്ക് ആ പുൽത്തകിടിയിൽ ചെന്നിരുന്ന് അല്പനേരം സല്ലപിക്കാം.
3: സോറി, എനിക്കൽപ്പം തിരക്കുണ്ട്.
0: എന്തോന്ന് തിരക്കാസാനെ, തന്നെ പോലെ ഗവേഷണത്തിന് വന്നവർ തന്നെ ഞങ്ങളും. വാ സുഹൃത്തേ വാ, അല്പം ഒന്ന് ചിന്തിച്ചു വരിയാം
3: പ്ലീസ്.
4: ഒരു പ്ലീസും ഇല്ല അനിയ, ഇരിക്ക അവിടെ ഇരിക്കൊറ്റ പോക, അകത്താക്കിട്ട് നനക്ക് പോകാം.
3: ഞാനിത് ഉപയോഗിക്കില്ല.
0: ആ ഞങ്ങളും ആദ്യമൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞതന്നേ.
3: ഞാൻ ഉപയോഗിക്കില്ല.
4: ഉപയോഗിക്കില്ലേ?
3: ഇല്ല.
4: എടാ സുബു, നീ ഒരു കാര്യം ചെയ്യ്, ഇവനെ അടക്കം പിടിച്ച ഞാനിത് വലിച്ച അവന്റെ മൂക്കിൽ കൂടെ മുഴുവനായിട്ട് അകത്തെ ചൂതി.
3: ഇതെന്തൊരു ശല്യമാണ്, ഇത് വലിയ ധർമ്മസങ്കടമായല്ലോ.
4: എന്തോന്ന് ധർമ്മസങ്കടനിയ, ഇതിനേക്കാൾ പ്രയാസമുള്ളതല്ലേ ഗവേഷണം. വളരാൻ പാടുണ്ടോ? ആസ്വദിച്ച എന്നാ ഒന്നും കൂടെ പിടിച്ച.
3: എന്റെ തല കറങ്ങുന്നു. അയ്യോ
4: തല കറങ്ങുന്നു, ഭൂമി ഉരുള്ളതായിട്ട് തോന്നുന്നു. വെറും പോമൽ
3: പോകുന്നു.
4: വെളിച്ചം ദുഃഖമാണോ?
0: തനസ്സല്ലോ സുഖപ്രദം.

0: ആ പയ്യനതാ ലയിച്ചു തരാൻ പോകുന്നു. അനയ ക്രമേണ നീ അനുഭൂതിയുടെ നിമിഷങ്ങളിലേക്ക് നയിക്കപ്പെടും.
1: പച്ചപ്പുള്ളുകളാൽ നെയ്തെടുത്ത ഈ സുന്ദരദർപ്പത്തിൽ സുഖമായി ശയിച്ചോളൂ കേട്ടാ.
0: ഇരുന്നാലും കിടന്നാലും ഒന്നു തീർച്ച അനന്തമായ നീലാകാശപ്പരപ്പിനു താഴെ വിശാലമായ വായുമണ്ഡലത്തിലൂടെ മെല്ലെ മെല്ലെ ഒഴുകി ഒഴുകി പോകുന്ന നിന്നെ ആരോ വന്ന് തഴുകി തഴുകി താലോലിക്കുന്നതിന്റെ അവാച്യമായ ആനന്ദാനുഭൂതിയിൽ സുതാര്യ നിർമ്മലയുടെ മഞ്ഞുകിപ്പാ.

0: ഗണേശന്റെ കത്ത് കിട്ടിയിട്ട് കുറെ നാളായില്ലേ. വല്ല നീരിളക്കം മറ്റോ വന്ന ആരാ അവിടെ ഉള്ളത്?
1: നീ എന്തൊക്കെയാ ലക്ഷ്മി ഈ പുലമ്പുന്നത്? അവനെന്താ കൊച്ചുകുട്ടിയോ മറ്റോ ആണോ? ഗവേഷണം ചെയ്യുന്നവനാ നമ്മുടെ മോൻ.
0: എനിക്ക് ഒരു സമാധാനമില്ല.
1: ഒരു സമാധാനക്കേടും വേണ്ട. തൊട്ടതെല്ലാം അവൻ പൊന്നാക്കും. ഈ രാജ്യത്തിന് നമ്മുടെ മകനൊരു മുതൽക്കൂട്ടാ. പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് പ്രസംഗിച്ചത് നീ മറന്നുപോയോ ലക്ഷ്മി?
2: രമേശ് നമ്മുടെ രാഷ്ട്രത്തിന് ഒരു മുതൽക്കൂട്ടായി തീരുമെന്ന കാര്യത്തിൽ എനിക്ക് തീരെ സംശയമില്ല.
1: നീ നോക്കിക്കോ, നാളെ അവൻ ഡോക്ടർ രമേശ.
0: ഏതായാലും നിങ്ങളെ ആ പഞ്ചായത്ത് ഓഫീസറെ ഒന്ന് പോയിട്ടെ, എന്റെ കുഞ്ഞിന്റെ കാര്യം ഫോണിലൂടെ എങ്കിലും ഒന്ന് അറിയാൻ നോക്ക്.
1: അത് ഈ പറഞ്ഞത് ശരിയാ. ഈ ഒരു കാര്യം ചെയ്യ്, ആ കോടയിൽ നിന്ന് കൊണ്ടെടുക്ക്.
0: കോട ഇവിടെ തന്നെ ഉണ്ട്.
1: പിന്നെ ലക്ഷ്മി,
0: ഓ
1: നീ ആ പൈക്കിടാവിന് ശേഷം വെള്ളം കാട്ടേക്ക്
0: കൊടുത്തോളാം. നിങ്ങളൊന്ന് വേഗം ചെല്ലും മനുഷ്യ.

0: രമേശ് തുടങ്ങി.
1: 1 2 3

0: ഏത് രസം കൊള്ളിയാണോടാ ശനി എന്ന
1: മേഡം. പ്ലീസ് ബി സീറ്റഡ് മേഡം.
2: താങ്ക്സ്. വേണ്ട, വാട്സ് ഓൾ ദിസ്? എന്റെ എത്ര ഹരം?
0: അത് അത് അത് മാഡം, ബർത്ത്ഡേ.
2: ബർത്ത്ഡേ ആരുടെ?
3: മദറിന്റെ.
2: ഐ സീ. എന്താ അവിടെ ഒരു സഫോക്കേഷൻ?
0: സഫോക്കേഷൻ?
2: യെസ്, എ ഹൊറിബിൾ സ്റ്റിങ്ക്.
1: ദുർഗന്ധം, ദുർഗന്ധം.
0: മാഡം, അത് നമ്മുടെ ഈ ലാട്രീന്റെ ഔട്ട്ലെറ്റ് ട്യൂബിൽ നിന്നാവും, അതിന് ലീക്ക്
3: ഉണ്ടാവും.
2: സഫോക്കേഷനോ?
0: ആഘോഷമല്ലേ മാഡം.
2: മിസ്റ്റർ മദൻ, നിങ്ങളോ സ്വയം നശിക്കുന്നു. വൈ സ്പോയിൽ അതേഴ്സ്?
0: മാഡം, ഐ കാൻ ഫോളോ.
2: പാവം, ഈ രമേശിന് വെറുതെ വിട്ടേക്കൂ. നിങ്ങൾ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ, യു ആർ ഗ്രോൺ അപ്സ്. സമൂഹത്തോട് കമ്മിറ്റ്മെന്റ്സ് ഉള്ളവരല്ലേ നിങ്ങൾ, ഉത്തരവാദിത്വമുള്ളവർ. അക്കാര്യം വിസ്മരിക്കരുത്. യു ഷുഡ്ന്റ് ഫോർഗെറ്റ് ദാറ്റ്.
0: ഉപദേശത്തിന് നന്ദി.
3: നന്ദി.

0: നിർത്ത്. എടാ രമേശ്, ഒരു പുതിയ ഐഡിയ.
1: എന്താ?
0: സമരമോ?
1: എന്തിന്?
0: അവൾ പറഞ്ഞില്ലേ ആ മാഡം ദുർഗന്ധമുണ്ടെന്ന്? അവൾ ഞാനുണ്ടാക്കും. ഞാനുണ്ടാക്കും. ഞാൻ കക്കൂസിന്റെ പൈപ്പ് അടിച്ച് പൊട്ടിക്കും. എന്നിട്ട് ഉടൻ നന്നാക്കണമെന്നും പറഞ്ഞൊരു സമരം. രമേശ് നമ്മുടെ ഹോസ്റ്റൽ ദുർഗന്ധം അവസാനിപ്പിക്കുക. ഹോസ്റ്റൽ ദുർഗന്ധം അവസാനിപ്പിക്കുക. പ്രൊഫസർ നിമ്മിയുടെ ഉപദേശം അവസാനിപ്പിക്കുക. പ്രൊഫസർ നിമ്മിയുടെ ഉപദേശം അവസാനിപ്പിക്കുക. ബർത്ത്ഡേ ആഘോഷം ഞങ്ങളുടെ ജന്മാവകാശം.
2: ഓ മൈ ഗോഡ്, എന്തിനുള്ള പുറപ്പാടാണാവോ? എന്താണിതൊക്കെ?
3: ഞങ്ങളുടെ അവകാശത്തിൽ മറ്റുള്ളവർ കൈകടത്തരുത്.
2: രമേശ്, നിന്നെ ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്. നീയും ഇവരുടെ കെണിയിൽ പെട്ടുവില്ലേ? നീ നിന്റെ വർക്ക്സ് മുഴുമിച്ചവനല്ലേ?
4: രമേശ്, പ്രതിഷേധ പ്രമേയം.
3: ഹോസ്റ്റലിൽ ചെന്നിട്ട് മതി, വാ നമുക്ക് തിരികെ പോകാം.

0: യെസ്, കം ഇൻ. എന്ത് വേണം?
1: മാഡം, എന്റെ പേപ്പർ.
0: പേപ്പർ ഇവിടെയുണ്ട്, ഞാനത് നോക്കി.
1: അത് ശുപാർശ ചെയ്ത് അയക്കുന്ന കാര്യം?
0: നോ, ഐ കാൻ റെക്കമെൻഡ് ഇറ്റ്. ശുപാർശ ചെയ്യാൻ പറ്റില്ല.
1: പറ്റില്ലേ? എന്തുകൊണ്ട്?
0: എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ ശ്രമിക്കുന്ന നേതാവല്ലേ താൻ? എന്തൊക്കെ നോൺസെൻസ് ആണ് നിങ്ങൾ എന്നെ പറ്റി എഴുതി അയച്ചിട്ടുള്ളത്?
1: അതും എന്റെ പ്രബന്ധവുമായുള്ള ബന്ധം?
0: ബന്ധമുണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ചത് എന്നെ പറ്റി? ഞാൻ നിങ്ങളുടെ ഗൈഡാണ്, എനിക്കൊരു പ്രസ്റ്റീജ് ഉണ്ട്.
1: പക്ഷേ എനിക്കിത് ജീവൻ പ്രശ്നമാണ്.
0: അതെനിക്കറിയണ്ട.
1: മാഡം, എന്നെ രക്ഷിക്കണം. വളരെ കഷ്ടപ്പെട്ട് വളർന്നവരാണ് ഞാൻ. പാവങ്ങളാണ് എന്റെ മാതാപിതാക്കൾ.
0: ആ വിചാരം നിങ്ങൾക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ മയക്കുമരുന്നിന് അടിമയായി നിങ്ങൾ സ്വയം നശിക്കില്ലായിരുന്നു.
1: മാഡം, എന്നോട് അല്പം ദയ കാണിക്കൂ. സുഹൃത്തുക്കളുടെ പ്രേരണയ്ക്ക് ഞാൻ വശപ്പെട്ടു പോയി.
0: തനിക്ക് നാണമില്ലടോ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ?
1: മാഡം,
0: ഗെറ്റ് ഔട്ട്. ഐ സെഡ് ഗെറ്റ് ലോസ്റ്റ്.

0: എന്നെ വിടും,
1: എന്നെ വിടും.
0: ഇല്ല വിടില്ല, നിന്നെ വിടാൻ പറ്റില്ല. ഹോസ്പിറ്റലില്ല,
1: ഞാൻ മരില്ല.
0: ഇല്ല വിടില്ല,
1: എനിക്ക് മരിക്കണം.
0: ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല.
1: ഉപദേശിക്കട്ടോ,
0: ഇല്ല എന്നെ കൊന്നായിരുന്നു, ഞാൻ വിടില്ല. രമേശ്, രമേശ് നിനക്ക് എന്ത് പറ്റി? ഇവനാകെ വേർത്തല്ലോ.
1: ഏയ് ടാക്സി, ടാക്സി.
0: നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടോളൂ.

0: ഉറങ്ങാൻ ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുകയാണ്.
1: ഇഞ്ചക്ഷൻ വിധി ലേസൻ ലഹരി അടിച്ചെന്ന് വെച്ച് വണ്ടിക്ക് മുമ്പിൽ ചാടാൻ തുണിയുന്നു.
0: ഇവനൊരു ദുർബല ഹൃദയനാണ്.
1: ഡോക്ടർ എന്ത് പറഞ്ഞു?
0: സൂക്ഷിക്കണമെന്ന്. ഒരിക്കൽ ആത്മഹത്യാ ശ്രമം ഉണ്ടായാൽ അത് ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്.
1: എന്ന് വെച്ചാൽ നമ്മൾ ഇവന് സദാ കാവലിരിക്കണമെന്നോ?
0: അയ്യോ, വേണ്ടിവരും. അല്ല, ഇവനൊരു അച്ഛനുണ്ടെന്നല്ലേ കേട്ടത്? ആ വഴിയുണ്ട്.
2: അതാ അതാ, അവരെന്നെ കൊല്ലാൻ വരുന്നു, എന്നെ കൊല്ലാൻ വരുന്നു.
0: സ്വബോധത്തോടെ അല്ല ഈ പറയുന്നത്. നീ എങ്ങോട്ടാ?
1: എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്.
0: പ്ലീസ് മദന, നീ ഇവന്റെ അച്ഛന് ടെലഗ്രാം ചെയ്യുമോ?
1: അതിന് കാശ് വേണ്ട. എങ്ങനെ
0: ഇതാ കാശ് ഞാൻ തരാം.
1: വെരി ഗുഡ്.
0: അത് പുകച്ചു കളയരുത്. പറഞ്ഞേക്കാം.
1: നോ നോ, നെവർ നെവർ.

0: എന്റെ മോനെ എന്തു പറ്റി? അവൻ എവിടെ? രമേശ, രമേശ മോനെ, മോനെ
1: പതുക്കെ പതുക്കെ പതുക്കെ, നിങ്ങളുടെ മകനത ഇവിടെ തന്നെ ഉണ്ട്. ഉറങ്ങുകയാണ്, വെറുതെ ബാളം വെച്ചവൻ ഉണർത്തണ്ട.
0: ഓ എന്റെ പൊന്നു മോനെ, രമേശ രമേശ, അയ്യോ മുണ്ടുന്നില്ലല്ലോ മക്കളെ. എന്നെ മോൻ എന്ത് പറ്റി, എന്ത് പറ്റി ഇത് പറ.
2: അമ്മവാ അമ്മവാ, നിങ്ങളവിടെ ഇരിക്കൂ, ഒക്കെ പറയാം.
1: നിങ്ങളുടെ മകൻ മയക്കുമരുന്ന് അല്പം അടിമയായി പോയി.
0: എന്ത് മയക്കുമരുന്നോ?
2: അതെ അതെ, ഒരു ചെറിയ ദുശ്ശീലം.
0: ഇല്ല ഇല്ല, എന്റെ മോൻ നല്ലവനാ, അവൻ ഒരു ദുശ്ശീലില്ല. അവൻ കള്ള് കുടിക്കില്ല, സിഗരറ്റോ ബീഡിയോ വലിക്കില്ല, അതിന്റെ മണം പോലും അവന് ഇഷ്ടമല്ല. നേര് പറ, നേര് പറ, നിങ്ങൾ എല്ലാവരും കൂടി എന്റെ കുഞ്ഞിനെ കൊന്നോ?
2: അതാ ആസുര, നമ്മളിപ്പോ കൊലപാതകളുമായോ? അമ്മാവ, അതാ ഡോക്ടർ വരുന്നു. അമ്മാവൻ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, നമുക്ക് കുറച്ചു നേരം പുറത്ത് നിൽക്കാം.
0: ഇവന്റെ അമ്മ ഇതറിഞ്ഞാൽ ചങ്ക് പൊട്ടിച്ചാവല്ലോ ഗുരുവായൂർ.
1: സമാധാനമായിരിക്കണം, സാരമില്ല.
0: എനിക്കൊരു സമാധാനമില്ല, ഞാൻ എങ്ങനെ സമാധാനിക്കും? ഒരച്ഛനും ഇത് സഹിക്കാനാവില്ല.
2: ഏ അമ്മാവ്, ഒന്ന് ഒന്ന് ശ്രദ്ധിക്ക്, പറയുന്ന ഒന്ന് കേൾക്കൂ.
0: എനിക്കൊന്നും കേൾക്കണ്ട.
2: കേൾക്കണം, കേട്ടേ മതിയാവും. നോക്ക്, നിങ്ങൾ ഇത് നോക്ക്, ഈ നിൽക്കുന്ന സുഗുണൻ ഒരുവൻ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മകനെ ജീവനോടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലായിരുന്നു. സുഗുണ, ഒരു കാര്യം, ഞാൻ പോകും.
0: നിങ്ങളും നുണ പറയാ, നിങ്ങളും നുണ പറയാ.
1: ഇല്ല,
0: നുണ പറയണ്ട.
1: ഇല്ല, നുണയല്ല.
0: ഞാൻ ഇതൊക്കെ വിശ്വസിക്കണല്ലേ?
1: നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒന്ന് പറഞ്ഞേക്കാം. രമേശ് ഇപ്പോൾ വിദഗ്ധനായ ഒരു ഡോക്ടറുടെ ചികിത്സയിലാണ്. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അവനെ
0: അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാ ഞാൻ വന്നത്.
1: വീട്ടിലേക്കോ? ഈ നിലയിലോ? അത് ബുദ്ധിമുട്ടാവില്ലേ?
0: ഒരു ബുദ്ധിമുട്ടില്ല, ഞാൻ അവന്റെ അച്ഛനാ. ദൈവമേ, എനിക്ക് ഈ കിടപ്പ് കണ്ടുകൂടല്ലോ. നാട്ടുകാരും വീട്ടുകാരും ഒന്നൊക്കെ പ്രതീക്ഷിച്ചു.
3: രമേശ് നമ്മുടെ രാഷ്ട്രത്തിന് ഒരു മുതൽക്കൂട്ടായി തീരുമെന്ന കാര്യത്തിൽ എനിക്ക് തീരെ സംശയമില്ല.
0: രാഷ്ട്രത്തിന് മുതൽക്കൂട്ട്, രാഷ്ട്രത്തിന് മുതൽക്കൂട്ട്. എന്റെ മോൻ മയക്കുമരുന്ന് കഴിച്ചു, അവൻ അതിനടിമയായി. രാജ്യത്തിന് മുതൽക്കൂട്ടാവേണ്ടവൻ മയക്കുമരുന്നിനടിമയായി. അവന്റെ ഉള്ളിൽ വിഷമാണ്, വിഷമം, വിഷമം, വിഷമം.

വിഷം നാടകം ഇവിടെ അവസാനിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും പഞ്ചായത്ത് പ്രസിഡന്റ് ആർ വിമലസേനൻ നായർ, രമേശ് ചന്ദ്രബാബു, അപ്പുനായർ കെ എ മുരളീധരൻ, മഹേശ്വരി അമ്മ, രാജം കെ നായർ, രാഘവൻ നായർ, വി നാരായണൻ, ലക്ഷ്മി അമ്മ, പുഷ്പ, സുഗുണൻ, എസ് രാധാകൃഷ്ണൻ, മദനൻ ഖാൻ കാവിൽ, പ്രൊഫസർ നിമ്മി, മായാ നാരായണൻ. രചന സംവിധാനം കാപ്പിൽ വി സുകുമാരൻ.

0: ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
2: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൗകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
0: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലുകളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 9495653211 9495653211 വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു. ആഗോള വെല്ലുവിളികൾക്കിടയിലും സാങ്കേതികവിദ്യയും മാനവിക മൂല്യങ്ങളും ഒരുപോലെ മുന്നോട്ട് നയിക്കുന്ന അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലാൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. ആഗോള ഊർജ പ്രതിസന്ധി, സംഘർഷം തുടങ്ങിയ വെല്ലുവിളികൾ പരിഹരിച്ചില്ലെങ്കിൽ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ശ്രീ നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. നാളെ ഉച്ചയ്ക്ക് മുൻപ് മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം ബി ജെ പി എം എൽ എ മാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എം എൽ എയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്ന എം എൽ എമാരുടെയും എം പിമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. ലോകോത്തര നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ബിരുദദാന പ്രസംഗം നടത്തി. CBSE 12-ാം ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കായി 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തര കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. രാജ്യത്ത് 14 മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിൽ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ സെക്രട്ടറി സഞ്ജയ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിഷയം ചർച്ച ചെയ്തു. ലഭ്യമായ കണക്കുകൾ പ്രകാരം 1-ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്ന 100 കുട്ടികളിൽ 62 പേർ മാത്രമേ 12-ാം ക്ലാസ്സിൽ എത്തുന്നുള്ളൂ എന്ന് യോഗത്തിൽ സഞ്ജയ് കുമാർ ചൂണ്ടിക്കാട്ടി. 14 മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള 2 കോടിയിലധികം കുട്ടികൾ നിലവിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറത്താണെന്ന് അദ്ദേഹം അറിയിച്ചു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു. വൈശാഖോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കൊട്ടിയൂരിൽ യോഗം ചേർന്നു. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുക. തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്കു ശേഷം മടങ്ങിവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവീസ് കൊച്ചിക്ക് പുറമെ ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും പുറപ്പെടും. നാളെ ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം വി പി സുഹൈബ് മൗലവി അറിയിച്ചു. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച നിയുക്ത സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. നാളെ 13 മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ മത്സരം പുരോഗമിക്കുകയാണ്. റൊമാനിയയിൽ നടക്കുന്ന സൂപ്പർ ബൈറ്റ് ചെസ് ക്ലാസിക് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക് ആദ്യ ജയം.

0: ബുക്കാറസ്റ്റിൽ നടന്ന രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാൻ താരത്തെയാണ് പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്രഗാനം പവിത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ONV കുറുപ്പിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് ശരത്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

ഊബർ കപ്പ്. ഇതിൽ തോമസ് കപ്പ് പുരുഷന്മാരുടെ വിഭാഗത്തിലെ വിജയികൾക്കും ഊബർ കപ്പ് വനിതകളുടെ വിഭാഗത്തിലെ വിജയികൾക്കും നൽകുന്നു. രണ്ടിനെയും ചേർത്ത് ബാഡ്മിന്റൺ വേൾഡ് കപ്പ് എന്നാണ് വിളിക്കുന്നത്. ബ്രിട്ടീഷ് ബാഡ്മിന്റൺ ഇതിഹാസം സർ ജോർജ് അലൻ തോമസിന്റെ ആശയമായിരുന്നു തോമസ് കപ്പ്. ടെന്നീസിലെ ഡേവിസ് കപ്പിന്റെ മാതൃകയിൽ ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കാനായിരുന്നു അലൻ തോമസിന്റെ ലക്ഷ്യം. 1906 മുതൽ 1930 വരെ ബാഡ്മിന്റൺ കോർട്ടുകളിൽ സജീവമായിരുന്നു അലൻ തോമസ്. സിംഗിൾസിലും ഡബിൾസിലും മിക്സഡ് ഡബിൾസിലും നിരവധി അന്താരാഷ്ട്ര കിരീടങ്ങൾ നേടിയിട്ടുള്ള താരം. 1934 ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ സ്ഥാപക പ്രസിഡന്റായി അലൻ തോമസ് സ്ഥാനമേറ്റെടുത്തു. ബാഡ്മിന്റണിന്റെ ചരിത്രത്തിൽ അത് നിർണായകമായ നാഴികക്കല്ലായിരുന്നു. അന്താരാഷ്ട്ര ബാഡ്മിന്റന് ഏകീകൃത നിയമങ്ങളും ഘടനയും അലൻ രൂപീകരിച്ചു. 1939 ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ പൊതുയോഗം തോമസ് കപ്പിന് അംഗീകാരം നൽകി. 1941-42 കാലയളവിൽ ആദ്യ ടൂർണമെന്റ് നടത്താൻ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ നീക്കങ്ങൾ തുടങ്ങി. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതിനാൽ മത്സരങ്ങൾ നടന്നില്ല. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം 1948 തോമസ് കപ്പിന് തുടക്കമായി. ഇംഗ്ലണ്ടിലെ പ്രസ്റ്റനായിരുന്നു വേദി. 1949 ഫെബ്രുവരിയിൽ നടന്ന ആദ്യ ഫൈനലിൽ മലേഷ്യയും ഡെൻമാർക്കും തമ്മിൽ ഏറ്റുമുട്ടി. 1-8 പോയിന്റുകൾക്ക് ഡെൻമാർക്കിനെ തോൽപ്പിച്ച് മലേഷ്യ തോമസ് കപ്പിന്റെ ചരിത്രത്തിലെ ആദ്യ വിജയികളായി. ബാഡ്മിന്റണിന്റെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൽ വച്ചായിരുന്നു മലേഷ്യയുടെ കിരീടധാരണം. വോങ് പെങ് സൂണിനെയും യോങ് ചാൻ കോക്കിനെയും പോലുള്ള ഇതിഹാസ താരങ്ങളായിരുന്നു മലേഷ്യയുടെ കരുത്ത്. 10 ടീമുകളാണ് ആദ്യത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ടൂർണമെന്റിന് ട്രോഫി സംഭാവന ചെയ്തതും അലൻ തോമസ് ആയിരുന്നു. അതേ കാലയളവിൽ തന്നെ തോമസ് കപ്പിന്റെ മാതൃകയിൽ വനിതകൾക്കും ബാഡ്മിന്റൺ ടൂർണമെന്റ് വേണമെന്ന ആവശ്യമുയർന്നു. ബ്രിട്ടീഷ് ബാഡ്മിന്റൺ ഇതിഹാസം ബെറ്റി ഊബറാണ് ഇതിനായി നീക്കം നടത്തിയത്. 1930 1940 ലോക ഒന്നാം നമ്പർ താരമായിരുന്നു ബെറ്റി ഊബർ. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന് മുന്നിൽ ബെറ്റി നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 1980 വനിതകൾക്കായുള്ള ടൂർണമെന്റ് യാഥാർത്ഥ്യമായി. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ ബെറ്റി ഊബറിന്റെ പേര് തന്നെ ടൂർണമെന്റിന് നൽകി. വിജയികൾക്കായുള്ള വെള്ളി ട്രോഫി സംഭാവന ചെയ്തതും ബെറ്റി തന്നെ. 1950 ആരംഭിച്ചെങ്കിലും ആദ്യ ഊബർ കപ്പിന്റെ ഫൈനൽ നടന്നത് 1957. യുദ്ധാനന്തര കാലമായതിനാൽ തന്നെ രാജ്യങ്ങൾക്ക് സാമ്പത്തിക ശേഷി വളരെ കുറവായിരുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള യാത്രാ സൗകര്യവും കുറവ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ആദ്യ ഊബർ കപ്പിന്റെ ഫൈനൽ 7 വർഷത്തോളം നീണ്ടത്. ഇംഗ്ലണ്ടായിരുന്നു ആദ്യ ഊബർ കപ്പ് ഫൈനലിന്റെ വേദി. അമേരിക്കയും ഡെൻമാർക്കും ഫൈനലിൽ ഏറ്റുമുട്ടി. 1-6 പോയിന്റുകൾക്ക് അമേരിക്ക ചാമ്പ്യന്മാരായി. മാർഗരറ്റ് വാർണർ, ജൂഡി ദേവലിൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ അമേരിക്കയുടെ വിജയത്തിൽ നിർണായകമായി. ആദ്യ ടൂർണമെന്റിന്റെ വലിയ വിജയത്തിന് ശേഷം 1951-52 കാലയളവിൽ രണ്ടാം തോമസ് കപ്പ് നടന്നു. സിംഗപ്പൂർ ആയിരുന്നു വേദി. അമേരിക്കയെ 2-7 തോൽപ്പിച്ച് മലേഷ്യ കിരീടം നിലനിർത്തി. ഇതോടെ ലോക ബാഡ്മിന്റണിൽ മലേഷ്യ വൻ ശക്തിയായി മാറി. എന്നാൽ മൂന്നാം തോമസ് കപ്പിൽ മലേഷ്യക്ക് അടിപതറി. 1955 മെയ് മാസം സിംഗപ്പൂരിൽ നടന്ന ടൂർണമെന്റിൽ ചരിത്രത്തിലാദ്യമായി ഇന്തോനേഷ്യ തോമസ് കപ്പിൽ മുത്തമിട്ടു. ഫൈനലിൽ 1-8 ഇന്തോനേഷ്യ മലേഷ്യയെ തോൽപ്പിച്ചു. ഈ കിരീട നേട്ടം 1970 വരെ നീണ്ട ഇന്തോനേഷ്യയുടെ സുവർണ കാലഘട്ടത്തിന്റെ തുടക്കം കൂടിയായിരുന്നു. 1958 സിംഗപ്പൂരിൽ നടന്ന നാലാം തോമസ് കപ്പിലും 1961 ജക്കാർത്തയിൽ നടന്ന അഞ്ചാം തോമസ് കപ്പിലും 1964 ജക്കാർത്തയിൽ നടന്ന ആറാം തോമസ് കപ്പിലും ഇന്തോനേഷ്യ കിരീടം നിലനിർത്തി. തുടർച്ചയായ 4 കിരീട നേട്ടങ്ങൾ ബാഡ്മിന്റൺ ലോകത്ത് ഇന്തോനേഷ്യയെ ആർക്കും പിടിച്ചുകെട്ടാൻ കഴിയാത്ത ശക്തിയാക്കി മാറ്റി. എന്നാൽ 1967 ഏഴാം തോമസ് കപ്പിൽ ഇന്തോനേഷ്യയുടെ

ആ കുതിപ്പിന് കടിഞ്ഞാൺ വീണു. ജക്കാർത്തയിൽ നടന്ന ഫൈനലിൽ 3-6 മലേഷ്യ ഇന്തോനേഷ്യയെ തോൽപ്പിച്ചു. മലേഷ്യയുടെ ചിരിക്ക് ഒരു സീസണിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1970 ജൂണിൽ നടന്ന 8th Thomas Cup സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ മലേഷ്യ തോറ്റു. 2-7 ഇന്തോനേഷ്യയുടെ ജയം. 1967 തോൽവിക്ക് ഇന്തോനേഷ്യ പകരം ചോദിച്ചു. ഇന്തോനേഷ്യൻ ഇതിഹാസ താരം റുഡി ഹർട്ടാണോയുടെ ഉദയത്തിനും 1967 തോമസ് കപ്പ് സാക്ഷിയായി. 1970 ശേഷം 1973 1976 79 ഇന്തോനേഷ്യ കിരീടം നിലനിർത്തി. എന്നാൽ 1982 കഥ മാറി. ഇന്തോനേഷ്യയുടെ കുതിപ്പിന് ചൈന ചെക്ക് വച്ചു. ഇംഗ്ലണ്ടിൽ നടന്ന ടൂർണമെന്റിൽ 4-5 ചൈന ഇന്തോനേഷ്യയെ തോൽപ്പിച്ചു. ചൈനയുടെ ജയം ബാഡ്മിന്റണിലെ പുതിയ രാജാക്കന്മാരുടെ കൂടി ഉദയമായിരുന്നു. മലേഷ്യയും ഇന്തോനേഷ്യയും അരങ്ങുവാണ ബാഡ്മിന്റൺ കോർട്ടിൽ ചൈന അവരുടെ വരവറിയിച്ചു. 1970 ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഫെഡറേഷനിൽ അംഗമായ ചൈന വെറും 12 കൊണ്ട് ലോക ചാമ്പ്യന്മാരായി. 1986, 1988, 1990 കിരീടത്തിൽ മുത്തമിട്ടുകൊണ്ട് ചൈന ഹാട്രിക് നേട്ടം ആഘോഷിച്ചു. 1984 ബാഡ്മിന്റൺ ചരിത്രത്തിലെ നിർണായകമായ ഒരു വർഷമായിരുന്നു. അതുവരെ വ്യത്യസ്ത സമയങ്ങളിൽ വിവിധ രാജ്യങ്ങളിലായി നടന്നു വന്നിരുന്ന തോമസ് കപ്പും ഊബർ കപ്പും ഒന്നിച്ചു നടത്താൻ ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ തീരുമാനിച്ചു. 2 കൃത്യമായ ഇടവേളകളിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കാനും തീരുമാനമായി. മലേഷ്യയിലെ കോലാലംപൂരിൽ നടന്ന 1984 ടൂർണമെന്റിൽ ഇന്തോനേഷ്യ കിരീടം നേടി. 1990 ശേഷം നാളിതുവരെ 9 കിരീടങ്ങളാണ് തോമസ് കപ്പിൽ ചൈന നേടിയത്. ഊബർ കപ്പിലാകട്ടെ 16. 1994-2006 ഊബറിൽ തുടർച്ചയായി 7 കിരീടങ്ങൾ ചൈനയുടെ ഷെൽഫിലെത്തി. ഇന്തോനേഷ്യയ്ക്കും വിട്ടുകൊടുക്കാൻ മനസ്സിലായിരുന്നു. തോമസ് കപ്പിൽ 1994-2002 കാലയളവിൽ തുടർച്ചയായ 5 കിരീടങ്ങൾ ഇന്തോനേഷ്യ നേടി. തോമസ് കപ്പിൽ ഇന്ത്യയുടെ മികച്ച പ്രകടനം നടന്നത് 2022 ബാങ്കോക്കിൽ നടന്ന ടൂർണമെന്റിൽ 73 കാത്തിരിപ്പിന് അവസാനം കുറിച്ചുകൊണ്ട് ഇന്ത്യ കിരീടം ചൂടി. ഫൈനലിൽ ഇന്തോനേഷ്യയെ ഏകപക്ഷീയമായ 3 ഇന്ത്യ പരാജയപ്പെടുത്തി. 14 കിരീടം നേടിയിട്ടുള്ള ഇന്തോനേഷ്യയെ തീർത്തും നിലംപരിശാക്കുന്ന പ്രകടനമാണ് ഫൈനലിൽ ഇന്ത്യ പുറത്തെടുത്തത്. ക്വാർട്ടറിൽ മലേഷ്യയെയും സെമിയിൽ ഡെൻമാർക്കിനെയും പരാജയപ്പെടുത്തിയായിരുന്നു ഫൈനലിലേക്കുള്ള ഇന്ത്യയുടെ എൻട്രി. സിംഗിൾസിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ലക്ഷ്യസെൻ ആന്റണി ഗിൻറിങ്ങിനെ തോൽപ്പിച്ചു. ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് സഖ്യം ലോക 1 ഡബിൾസ് ജോഡിയായ ഫജാർ റിയാൻ സഖ്യത്തെയും പരാജയപ്പെടുത്തി. അടുത്ത സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തിനു മുന്നിൽ ഇന്തോനേഷ്യയുടെ ഷെസാർ ഹിരൺ റുസ്താവോയുടെ അടി പതറി. 2 ബാക്കി നിൽക്കെ ഇന്ത്യ തോമസ് കപ്പിൽ മുത്തമിട്ടു. ചരിത്രത്തിലാദ്യമായി 2014 ഇന്ത്യ തോമസ് ആൻഡ് ഊബർ കപ്പിന് വേദിയാകുന്നത്. ന്യൂഡൽഹിയിൽ നടന്ന ടൂർണമെന്റിൽ ഇന്ത്യ ഊബർ കപ്പിൽ ആദ്യമായി വെങ്കല മെഡൽ നേടി. ചൈനയും കാനഡയും മക്കാവും ഉൾപ്പെട്ട ഗ്രൂപ്പ് സിയിലായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ചൈനയോട് പരാജയപ്പെട്ടെങ്കിലും കാനഡയെയും മക്കാവുവിനെയും തോൽപ്പിച്ച ഇന്ത്യ ക്വാർട്ടറിലേക്ക് കടന്നു. ക്വാർട്ടറിൽ തായ്ലൻഡിനെ 2-3 തോൽപ്പിച്ചു. എന്നാൽ സെമിയിൽ ചൈനയ്ക്ക് മുന്നിൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഏകപക്ഷീയമായ 3 ചൈന ഇന്ത്യയെ തോൽപ്പിച്ചു. സെമിയിൽ എത്തിയതിനാൽ വെങ്കലം ഇന്ത്യ നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു. സിംഗിൾസിൽ സൈന നെഹ്വാളും PV സിന്ധുവുമാണ് ഇന്ത്യൻ മുന്നേറ്റത്തിന് കരുത്തായത്. ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ ജ്വാലാഗുട്ട സഖ്യം മികച്ച പ്രകടനം പുറത്തെടുത്തു. സൈന നെഹ്വാളിനെയും PV സിന്ധുവിനെയും ലോകം അറിഞ്ഞു തുടങ്ങുന്നതും 2014 ഊബർ കപ്പിലൂടെയായിരുന്നു. 2014 ഊബർ കപ്പിലെ മികച്ച പ്രകടനം ഇന്ത്യ 2016 തുടർന്നു. ചൈനയിലെ കുൻഷാനിൽ നടന്ന ടൂർണമെന്റിൽ ഇന്ത്യ വെങ്കലം നേടി.

ചൈനയും ഫ്രാൻസും കാനഡയും ഉൾപ്പെടുന്ന ഗ്രൂപ്പിലായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ചൈനയോട് തോറ്റെങ്കിലും ഫ്രാൻസിനെയും കാനഡയെയും ഇന്ത്യ തോൽപ്പിച്ചു. ക്വാർട്ടർ ഫൈനലിൽ 2-3 ഇന്ത്യ തായ്ലൻഡിനെ തോൽപ്പിച്ചു. എന്നാൽ 2014 സമാനമായി സെമിയിൽ ഇന്ത്യയുടെ കുതിപ്പിന് ചൈന തടയിട്ടു. സൈന നെഹ്വാളിന്റെയും PV സിന്ധുവിന്റെയും പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യക്ക് വെങ്കല മെഡൽ സമ്മാനിച്ചത്. 2022 സ്വർണം നേടിയതിനു ശേഷം തോമസ് കപ്പിൽ ഇന്ത്യ മികച്ച പ്രകടനം നടത്തിയത് 2026 ടൂർണമെന്റിലായിരുന്നു. ഡെൻമാർക്കിലെ ഹോർസൈൻസ് ആയിരുന്നു വേദി. കാനഡയും ഇംഗ്ലണ്ടും ഇന്തോനേഷ്യയും ഉൾപ്പെട്ട ഗ്രൂപ്പ് ഡിയിലായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്തോനേഷ്യയോട് പരാജയപ്പെട്ടെങ്കിലും കാനഡയെയും ഇംഗ്ലണ്ടിനെയും തോൽപ്പിച്ച് ഇന്ത്യ ക്വാർട്ടറിലേക്ക് കടന്നു. കരുത്തരായ മലേഷ്യയായിരുന്നു ക്വാർട്ടറിൽ ഇന്ത്യയുടെ എതിരാളികൾ. ക്വാർട്ടറിൽ 1-3 ഇന്ത്യ മലേഷ്യയെ തോൽപ്പിച്ചു. സിംഗിൾസിൽ ലക്ഷ്യസെന്നും HS പ്രണോയിയും കിഡംബി ശ്രീകാന്തും ഡബിൾസിൽ സാത്വിക് സായി ചിരാഗ് സഖ്യവും ഇന്ത്യയ്ക്കായി മികച്ച പ്രകടനം നടത്തി. സെമിയിൽ ചൈനയോട് പരാജയപ്പെട്ടെങ്കിലും ഇന്ത്യ വെങ്കല മെഡൽ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ 2022 സ്വർണത്തിന് ശേഷം തോമസ് കപ്പിൽ ഇന്ത്യ മറ്റൊരു മെഡൽ കൂടി സ്വന്തം പേരിലാക്കി. സെമിയിൽ ഇന്ത്യയെ തോൽപ്പിച്ച ചൈന തന്നെയായിരുന്നു 2026 തോമസ് കപ്പ് ജേതാക്കൾ. ഫൈനലിൽ ആതിഥേയരായ ഡെൻമാർക്കായിരുന്നു ചൈനയുടെ എതിരാളികൾ. 1-3 ചൈന ഡെൻമാർക്കിനെ പരാജയപ്പെടുത്തി. ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യം മുതലെടുക്കാൻ ഡെൻമാർക്കിന് കഴിഞ്ഞില്ല. 2020 കിരീടമില്ലാതിരുന്ന ചൈനയുടെ വൻ തിരിച്ചുവരവാണ് 2024 കാണാൻ കഴിഞ്ഞത്. തോമസ് കപ്പിൽ സ്വർണം നേടിയ ചൈനയ്ക്ക് പക്ഷേ ഊബർ കപ്പിൽ വെള്ളി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ദക്ഷിണ കൊറിയ ഊബർ കപ്പിലെ അവരുടെ 3rd സ്വർണം നേടി. 2010-2022 ഊബർ കപ്പിൽ മുത്തമിട്ടത് ദക്ഷിണ കൊറിയയായിരുന്നു. 2-3 ദക്ഷിണ കൊറിയയുടെ വിജയം. ജപ്പാനും ഇന്തോനേഷ്യയും വെങ്കലം നേടി. ഇന്ത്യൻ വനിതകൾക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് മുന്നേറാനായില്ല. യുക്രൈനും ഡെൻമാർക്കും ചൈനയും ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിലായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഡെൻമാർക്കിനോടും ചൈനയോടും ഇന്ത്യ തോറ്റു. 1-4 യുക്രൈനെ തോൽപ്പിച്ചതാണ് ഇന്ത്യക്ക് ചിരി സമ്മാനിച്ച ഏക നിമിഷം. ഇനി അടുത്ത ടൂർണമെന്റിനായുള്ള കാത്തിരിപ്പാണ്. 2028 ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ കിരീടം സ്വപ്നം കാണുന്നുണ്ട്. തോമസ് കപ്പിലും ഊബർ കപ്പിലും ഇന്ത്യ ഒരേ സമയം മുത്തമിടുന്ന സ്വപ്നം.

ഡെൻമാർക്കിൽ നടന്ന തോമസ് ഊബർ കപ്പ് ബാഡ്മിന്റൺ ടൂർണമെന്റ് അവലോകനം സമാപിക്കുന്നു. രചന ഷിനോജ് എസ് ടി. ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്. നിർവഹണം ഷിബു ജോർജ്.

0: കായിക ലോകം സമാപിക്കുന്നു.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. ആകാശവാണി, സമയം 9:30.
2: അഖില കേരള റേഡിയോ നാടകോത്സവം ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു.

1949 മഴക്കാലം. ആഗസ്റ്റ് മാസം പിറന്നിട്ടും മഴയുടെ ശക്തി കുറഞ്ഞില്ല. ആകാശത്തിൻ്റെ കനം വിട്ടിട്ടില്ല. സന്ധ്യയുടെ കറുപ്പും കരിമേഘത്തിൻ്റെ മുഴുപ്പും കൂടിയായപ്പോൾ ഒരു ദുർദിനത്തിൻ്റെ

0: ഭക്ഷണം പൂർത്തിയാക്കി. രണ്ടു വയസ്സായ എൻ്റെ മകൾ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ രോഗശല്യയിൽ. ആയുർവേദക്കാരും അലോപ്പതിക്കാരും മാറി മാറി നോക്കിയിട്ടും രോഗം വിട്ടുമാറുന്നില്ല. കോഴിക്കോട് നിന്ന് വിദഗ്ധനായ ഡോക്ടർ വന്ന് ചികിത്സ നിർദ്ദേശിച്ചു. പണി പിന്മാറുന്നില്ല. രാവും മഴക്കാറും കൂടി പകലിന് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. പതുക്കെ ഒരു കാറ്റടിച്ചു. അപ്പോൾ രോഗശല്യയിൽ നിന്ന് ക്ഷീണിച്ച സ്വരം, എന്തേ?
1: രാത്രിയായോ?
0: ആ, ആവുന്നു.
1: എന്തൊരു ഇരുട്ട്! ജാലകം ഒന്ന് തുറക്കണം.
0: വേണ്ട, വിളക്ക് കത്തിച്ചിട്ടുണ്ടല്ലോ. അത് പോരെ.
1: പോരാ, പോരാ. ഒന്നും കാണുന്നില്ല. വല്ലാത്ത ഇരുട്ട്.
0: അവര് ഒളിവിൽ അത് പറഞ്ഞു നിർത്തുമ്പോൾ കിതപ്പുണ്ടായിരുന്നു. അത് വർദ്ധിച്ചു. ക്രമേണ നേർത്ത് നേർത്ത് വരുന്ന കിടപ്പ്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. മകൻ ഒന്നും അറിയാതെ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ കിടക്കയിൽ ദീർഘനിദ്ര കൊള്ളുന്നു. മതി, ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ.
2: എൻ്റെ അച്ഛൻ പി കുഞ്ഞാനന്ദൻ നായർ എന്ന ദിക്കോടിയൻ്റെ ആത്മകഥയുടെ അവസാന ഭാഗമാണ് നിങ്ങൾ ഈ കേട്ടത്. ഞാൻ ദിക്കോടിയൻ്റെ മകൾ. എൻ്റെ പേര് പുഷ്പ, പുഷ്പകുമാരി. അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മഴക്കാല സന്ധ്യയിൽ അച്ഛൻ്റെ തോളിൽ ഒന്നുമറിയാതെ കിടന്നുറങ്ങിയ ആ രണ്ട് വയസ്സുകാരി ഞാനായിരുന്നു. രോഗശയ്യയിൽ ആ ഇരുട്ടിൽ നേർത്ത് നേർത്തില്ലാതായ കിതപ്പുകൾ എൻ്റെ അമ്മയുടേതായിരുന്നു. പിന്നീടിങ്ങോട്ട് അച്ഛനായിരുന്നു എൻ്റെ അമ്മയും കളിക്കൂട്ടുകാരനും എല്ലാം. എല്ലാം എല്ലാം അച്ഛനായിരുന്നു.
0: പുഷ്പേ, പുഷ്പേ,
3: അച്ഛാ ഒന്ന് വേഗം വരുന്നുണ്ടാ, വേഗം വരാൻ.
0: നീ എന്നെ ഇങ്ങനെ ഓടിക്കാതെ മോളെ, നീ ഒന്ന് നിന്നേ.
3: ഇല്ല, എനിക്ക് ഇനിയും കളിക്കണം.
0: ഓ, അങ്ങനെ പറയല്ല മോളെ. അച്ഛന് വയ്യണ്ടായി. കുറച്ചു നേരം നമുക്ക് ദേ ഈ പൂഴി മണലില് ഇങ്ങനെ ഇരിക്കാം.
3: അച്ഛനല്ലേ പറഞ്ഞത് ദേ അതുവരെ നടക്കാന്ന്?
0: അയ്യോ, ഇനി നടന്നാല് ആ കുഞ്ഞിക്കാലും വെച്ച് മോൾക്ക് തിരിച്ചു നടക്കേണ്ടി വരില്ലേ?
3: അതിന് തിരിച്ചു വരുമ്പോ എനിക്ക് നടക്കണ്ടല്ലോ.
0: പിന്നെ
3: അച്ഛൻ എന്നെ എടുക്കുമല്ലോ.
0: ഹരിച്ചാക്കിന്റെ കനവുള്ള നിന്നെയും എടുത്ത് തിരിച്ചു നടക്കാനോ? കാണാൻ ഇത്രയേ ഉള്ളൂങ്കിലും നല്ല കനവാണ്.
3: അച്ഛനല്ലേ എപ്പോ പറയലേ ഞാൻ ഒരു കൊച്ചുകുട്ടിയാന്ന്.
0: വാ മോളെ, ഇവിടെ വന്നിരിക്കും. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റ് കൊള്ളാം, ക്ഷീണവും മാറ്റാ.
3: എനിക്ക് ആ പാലത്തിനടുത്ത് പോയി കടല് കാണണം.
0: കടല് പിന്നെ ഇവിടെ ഇരുന്നാലും കാണാലോ. ശരിക്കും കടലിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് മോൾക്ക് അറിയോ?
3: എങ്ങനെയാ?
0: എന്നാ കേട്ടോ, ആദ്യം മോള് വന്ന് ഇവിടെ
3: ഇരിക്കുന്നു.
0: ഇനി കുറച്ചു നേരം നിന്റെ ഈ ഉണ്ട കണ്ണുകൾ തുറന്ന് പിടിച്ച് കടലിനെ തന്നെ നോക്കിയിരുന്നേ.
3: ശരി,
0: നോക്കിയല്ലോ. ഇനി കണ്ണുകൾ രണ്ടും അടച്ചേ. സൂത്രക്കാരി, അച്ഛനെ പറ്റിക്കാൻ നോക്കണ്ട. നീ കണ്ണുകൾ രണ്ടും അടച്ചാലേ അച്ഛൻ കാര്യം പറയൂ.
3: ഇപ്പൊ നോക്കിയേ, ശരിക്കും അടച്ചു.
0: ശരി, അച്ഛൻ തുറക്കാൻ പറയുമ്പോ മാത്രമേ തുറക്കാവൂ ട്ടോ.
3: ശരി,
0: കണ്ണുകൾ അടച്ചല്ലേ.
3: അടച്ചു.
0: ഇനി മോള് മോളുടെ കാതുകൾ രണ്ടും ഒന്ന് തുറന്നു പിടിച്ചേ. അതായത് ശ്രദ്ധിച്ചൊന്ന് കേപ്പേ.
3: ശരി,
0: തന്നെ തുറക്കരുതിട്ടോ.
3: ഇല്ല, തുറക്കില്ല.
0: ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
3: ഉണ്ട്.
0: ഇനി പറ,

0: മോൾ എന്താ കേൾക്കുന്നത്?
1: കടലിന്റെ ശബ്ദം.
0: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞാ?
1: തിരയുടെ ശബ്ദം.
0: പിന്നെ?
1: കാറ്റിന്റെ, കടലിരമ്പത്തിന്റെ.
0: പിന്നെ?
1: കടൽ കാക്കയുടെ, അതിന്റെ കരച്ചിലിന്റെ.
0: പിന്നെയോ?
1: നുരയുടെ, പതയുടെ.
0: എന്നാ കണ്ണ് തുറക്കാതെ മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
1: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
0: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
1: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
2: കാണുക കടലിനെ കൺതുറക്കാതെ. രചന സംവിധാനം കെ വി ശരത് ചന്ദ്രൻ. ശബ്ദ സാന്നിധ്യം പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, ബോബി സി മാത്യു, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, റാണി കെ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, കുമാരി തേജശ്രീ സനൽ, മീര ആർയു, വിനോദ് കീഴേടത്ത്, ഷാജി സി കെ. ആകാശവാണി എന്ന മഹൽ പ്രസ്ഥാനത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ച പ്രശസ്തരും അപ്രശസ്തരുമായ എല്ലാ കലാകാരന്മാർക്കുമുള്ള ആദരമായി ഈ നാടകം. കാണുക കടലിനെ കൺതുറക്കാതെ.

0: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിനഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
1: ആകാശവാണി കോഴിക്കോട്, സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 20 സെക്കൻഡ്.
0: അച്ഛന്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ.
1: 680
0: അവിടുന്ന് 2-ാം നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
1: ഇന്ന് ശകവർഷം 1940.
0: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ. മരം കൊണ്ട് പണിത കോണിപ്പടിയിലൂടെ കയറി വേണം അച്ഛന്റെ ഓഫീസ് മുറിയിലെത്താൻ. ആ മുറിയിൽ അച്ഛന്റെ ഇരിപ്പിടത്തിന് തൊട്ടടുത്തായിരുന്നു പി സി മാമൻ. പി സി മാമൻ എന്നാൽ എഴുത്തുകാരൻ ഉറൂബ്. അതിനപ്പുറം ലക്ഷ്മിദേവി ചേച്ചി, മായാനാരായണൻ എന്ന മായ ചേച്ചി. എപ്പോ നോക്കിയാലും ചിരിയും കളിയും തമാശയും ബഹളവും തന്നെ.
2: അപ്പൊ
3: പി സി അക്കാരെ അറിഞ്ഞില്ലേ? പി സി തന്നെ നേരിട്ട് അങ്ങോട്ട് ചോദിക്കും.
2: എടോ തിക്കു, എന്തായത്?
3: ഓ, പുള്ളിക്കാരൻ കേട്ട മട്ട് കാണിക്കണില്ലല്ലോ.
2: കണ്ടില്ലേ, അയാൾ എഴുത്തിരി ലയിച്ചിരിപ്പാ.
3: ആ, ഇത് നാടക എഴുത്തൊന്നുമല്ല. ഇന്നലെ സ്റ്റേഷൻ ഡയറക്ടർ കൊടുത്ത ഒരു ഇൻഡാസിനുള്ള മറുപടി എഴുത്താണ്. ഐ മെമ്മോനുള്ള മറുപടിയേ.
2: ഡോ തിക്കു, തനിക്ക് ചെവി കേട്ടൂടെ? എന്താ പ്രശ്നം? തന്നോടാ ചോദിച്ചേ.
4: പി സിന്റെ പണി നോക്ക്.
2: എന്റെ പണിയൊക്കെ നേരത്തെ തീർന്നതാ. എന്തോ ഒരു ഇൻബാസ് കിട്ടിന്ന് കേട്ടല്ലോ. എന്താ കാര്യം?
4: എന്താ പറയ, കഴിഞ്ഞ ദിവസം ആകാശത്തിലേക്ക് വിക്ഷേപിച്ചൊരു നാടകം എഴുതി വന്നപ്പോ സമയത്തിരി കൂടിപ്പോയി. അതുകൊണ്ട് എന്തായി, ക്ലൈമാക്സ് ഒക്കെ ചെരുപ്പിനൊത്ത് കാല് മുറിച്ച പോലായി.
2: അങ്ങനെ സാധാരണ സംഭവിക്കാത്തതാണല്ലോ, എന്താ അങ്ങനെ വരാൻ?
4: ദാ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഒപ്പിട്ട അതേ വിദ്വാൻ തന്നെയാണ് പറ്റിച്ചത്.
2: മനസ്സിലായില്ല.
4: അദ്ദേഹം ഡയറക്ടർ ആദ്യം ഒരു കഥ പറഞ്ഞു, ഒരു കുഴഞ്ഞു മറിഞ്ഞ കഥ. അങ്ങേര് തന്നെ നാടകത്തിന് പേരിട്ടു.
2: അപ്പൊ തനിക്ക് സൗകര്യമായി.
4: ആ അലമ്പ് കഥയില് 110,000 കഥാപാത്രങ്ങളെ അങ്ങേര് നിർദ്ദേശിച്ച്, എന്നിട്ട് അത് 2 ദിവസത്തിനുള്ളിൽ എഴുതി പൂർത്തിയാക്കാനും പറഞ്ഞു.
2: എഴുത്തു തൊഴിലാളിയായി താൻ ഇവിടെ

0: ജോയിൻ ചെയ്ത ദിവസം തന്നെ ഞാൻ മുന്നറിയിപ്പ് തന്നതല്ലേ?
1: ഫീസ് കേട്ടിരുന്നോ നാടകം? ഞാനായിരുന്നല്ലോ ആ നാടകത്തിലെ ഹതഭാഗ്യയായ നായിക. ദുരന്തായിരുന്നു കേട്ടോ നാടകം.
2: ഞാൻ വേണമെങ്കിൽ 10 നാടകം 2 ദിവസം കൊണ്ട് എഴുതി കൊടുക്ക, പക്ഷെ ഈ കാരണം കാണിക്കൽ നോട്ടീസിന് ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ്?
0: താൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ തന്നെ എഴുതുക. അലമ്പ് കഥ, 110,000 കഥാപാത്രങ്ങള്.
2: എന്നിട്ട് വേണോ ആകാശവാണിയിൽ എന്റെ ഈ കരാറ് ജീവിതത്തിന്റെ ചീട്ട്
3: ചീറാൻ?
1: ഇന്നും പുഷ്പമോള് തന്നെ ഫസ്റ്റ്.
0: അത് ശരി. മോളെയും കുട്ടി നീ എവിടെയാ കറങ്ങിയത് മായേ?
1: ഞാനേ കാന്റീൻ വരെ ഒന്ന് പോയി.
0: ഓഹോ, അങ്ങനെ വരട്ടെ. അല്ല മോളെ, PC അമ്മാവന് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ കാന്റീനിലെ?
3: ഇല്ല, ഞാൻ എല്ലാം തീർത്തു.
1: അയ്യോ, അപ്പൊ ഇനി ലക്ഷ്മി ചേച്ചി എന്താ കഴിക്ക?
4: ആ പിന്നെ മാഷേ, താഴെ രാഘവൻ മാസ്റ്റർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു.
1: അല്ല, മായയുടെ ഡ്യൂട്ടി കഴിഞ്ഞതല്ലേ, പോവണ്ടേ?
4: അയ്യോ, പോകണം ചേച്ചി. എപ്പോ വന്നതാ? അല്ല, മാഷ് എഴുത്ത് തലയിൽ പിടിച്ചിരിക്കല്ലേ. മോളെ ഞാൻ ആരെ ഏൽപ്പിക്കും?
1: ഒരു കാര്യം ചെയ്യാം, ഞാനേ ലൈവ് സ്റ്റുഡിയോയിലേക്ക് പോവാ. മോളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കോളാം.
2: വേണ്ട, അവിടെ ഇരുന്ന് അവൾ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയാ അത് പിന്നെ ലോകം മുഴുവൻ കേൾക്കും.
1: ആ മാഷന്റെ വർത്തമാനം കേട്ടാ തോന്നും മോളാദ്യമായിട്ടാ സ്റ്റുഡിയോക്കകത്ത് വരുന്നത് എന്ന്. ഇന്നേ വരെ ഒരപശബ്ദം പോലും അവൾ ഉണ്ടാക്കിയിട്ടില്ല, അല്ലേ മോളെ? വാ മോള്, വാ പോവാ.
2: നമ്മുടെ ഡയറക്ടർ എങ്ങാനിത് അറിഞ്ഞാൽ അടുത്ത ഇൻഡാസിനുള്ള വകുപ്പായി. കയ്യിരി കിട്ടിയതിന് മറുപടി എഴുതി തീർന്നിട്ടില്ല, അപ്പോഴാണ്.
0: എടോ, ആ ഇൻഡാസും കൈ പിടിച്ച് താനിത് എത്ര നേരായടോ ഇരിക്കണോ? എന്തേലും എഴുതി കൊടുക്ക്. അടുത്ത ആഴ്ച എന്തോ നാടകം അയച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് എഴുതി തുടങ്ങാൻ നോക്ക്.
5: മാഷെ കണ്ടോ? മാഷില്ലേ?
0: മാഷോ? ഓ തനിക്ക് എത്ര മാഷന്മാരെ വേണം ചങ്കര. പേരും പെരുമയുള്ളൊരു മാഷൻ ഉണ്ടായിരുന്നതിനെ പിരിച്ചുവിട്ടില്ലേ പി ഭാസ്കര മാഷിനെ? ഹാ, എന്നാലുണ്ട് കുറെ എണ്ണം. പിന്നൊരു മാഷുള്ളത് സ്റ്റുഡിയോ പരിസരങ്ങളിൽ കാണാനിടയുണ്ട്, രാഘവ മാഷ്. ബാക്കിയുള്ള 1-2 മാഷന്മാര് ഇന്ന്
5: അവധിയിലാണ്ട്.
2: എന്താണോ ശങ്കര, എന്താ ഞാൻ വേണ്ടത്?
5: അല്ല മാഷേ, താഴത്തെ ഒരാളെ മാഷെ കാണെന്ന് പറഞ്ഞ് കുറെ നേരമായി.
2: ആരാത്? എന്തേലും പറഞ്ഞോ.
5: ഒരു ഒരു ബാലെന്നാ പറഞ്ഞത്, കൊടുവള്ളിന്ന്.
2: ഓ, ആ കൊടും ഭീകരം വന്നോ? ആ ദിശയം തന്നെ, ഞാനിതാ വരുന്നു പറ.
0: അത് ശരി, താനല്ലേടോ നേരത്തെ വലിയ വായിൽ പറഞ്ഞത്. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടര് വന്നാലും അത് തീർക്കാതെ താഴെ ഇറങ്ങില്ല എന്നൊക്കെ.
2: മുത്തുപ്പട്ടര് എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ കടം വാങ്ങിയിട്ടില്ല.
0: ഓഹോ,
2: എന്നാൽ കൊടുവള്ളി ബാലൻ എന്ന ഈ ചങ്ങായി 6 മാസമായി കടം വാങ്ങിയ കാശ് തിരിച്ചു തരാതെ എന്നെ ചുറ്റിക്കുന്നു. എന്റെ ഈ ദാരിദ്ര്യകാലത്ത് അവനത് തിരിച്ചു തരാൻ തോന്നിയല്ലോ. ശമ്പളം കിട്ടാൻ ഇനി എത്ര ദിവസങ്ങളുണ്ട്? കയ്യിലാണെങ്കിൽ എണ്ണിച്ചുട്ട അപ്പങ്ങൾ പോലെ ഉള്ളു കാശ്. ഞാനതും വാങ്ങി പെട്ടെന്ന് വരാം.
0: ഓ ഹലയോ കുമാരി മായ നാരായണൻ, ഭവനിയല്ലേ തെല്ലു മുമ്പേ പോകാൻ ധൃതി കൂട്ടിയത്? എന്താ ഫോണില്ലേ?
4: ഒന്നും പറയണ്ട, നാളത്തേക്കുള്ള അനൗൺസ്മെന്റ് എഴുതാൻ വിട്ടുപോയി. ഇന്നേ ഒരു റിഹേഴ്സൽ ഉണ്ടായിരുന്നു ലൈറ്റ് സോങ്ങിന്റെ, ആകെ മൊത്തം തിരക്കായി പോയി.
0: ഇവിടെ തിരക്കും ബേജാറും ഇല്ലാത്ത ഒരേ ഒരാൾ ഞാൻ മാത്രാന്ന് തോന്നുന്നു. എല്ലാവർക്കും തിരക്ക്. നമ്മുടെ തിക്കുന്റെ കാര്യമാണ് കഷ്ടം, നിന്ന് തിരിയാൻ സമയമില്ല. എന്നാ വഴിയെ വരുന്ന എല്ലാ വയ്യാവേലികളും എടുത്ത് തലയിലിടും. നാടകമാവട്ടെ, നാട്ടുമ്പുറാവട്ടെ, ബാലരോഗാവട്ടെ, ഫീച്ചർ ആവട്ടെ, അതിനിടയിൽ സാമൂഹിക സേവനം, കമ്പനി കൂടല്.
4: ആ മാഷെ സമ്മതിക്കാൻ എന്നെ വേണം കേട്ടോ. വീട്ടിലെ കാര്യവും തന്നത്തെ നോക്കണ്ടേ? അതിനു പുറമെ മോളുടെ സകല കാര്യവും നോക്കണം. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ അതും ഒരു പെൺകുട്ടി. മാഷതൊന്നും അറിയിക്കാണ്ടല്ലേ ആ മോളെ വളർത്തുന്നത്. PC ഒന്ന് പ്രേരിപ്പിച്ചൂടെ ഒരു 2-ാം കല്യാണത്തിന്.
0: ആരെ? ചിക്കുനിയോ? ഇങ്ങനെ ഒരു ആവശ്യം കൊണ്ട് ആ സവിധത്തിലേക്ക് ഒരു 100 തവണയെങ്കിലും പോയ എന്നോടാണോ മായേ നീ ഇത് പറയണേ? എടോ, അയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ പാർവതി ടീച്ചർ മരിച്ചിട്ടില്ല. അവർക്ക് പകരം വയ്ക്കാൻ വേറൊരാളില്ല അയാൾക്ക്.
4: നമുക്ക് നോക്കാം, മോള് കുറച്ചുകൂടി ഒന്ന് വളരട്ടെ, മനസ്സ് മാറ്റേണ്ടി വരും മാഷിന്.
0: മായക്ക് എന്തറിയാ അയാളെ കുറിച്ച്? 2.5 വയസ്സില് അമ്മയെ നഷ്ടപ്പെട്ട ഒരാളായാണ്. അച്ഛൻ മരിച്ചതാകട്ടെ അയാളുടെ 6-ാം വയസ്സിലും അനാഥത്വത്തിൻ്റെ ശൂന്യതയും വേദനയും

0: മറിഞ്ഞ അയാൾ ഒരിക്കലും മകളെ കൈവിടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടീച്ചറുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാനാവില്ല അയാൾക്ക്.
1: പാവം മോള്, ചെറിയ കൊച്ചല്ലേ, അമ്മയില്ലാത്തതിന്റെ സങ്കടം എപ്പോഴും ഉണ്ടവക്ക്. ഇന്നാളൊരു ദിവസം അവൾ എന്നോട് ചോദിക്കുക, മായേച്ചി അച്ഛനാണോ എൻ്റെ അമ്മ എന്ന്. ഞാൻ വല്ലാണ്ടായിപ്പോയി. മാഷ് വരുന്നു.
2: അല്ല, മായക്ക് പോകാതായില്ലേ നീ?
1: ദേ ഞാനിറങ്ങാ, ഈ അനൗൺസ്മെന്റ് ഒന്ന് എഴുതി തീർക്കേ വേണ്ടു.
0: എന്തായടോ, കാശ് തിരിച്ചിരുട്ടിയിട്ടും തന്റെ മുഖത്തൊരു തെളിച്ചക്കുറവ്.
2: അല്ല, ഞാൻ ആലോചിക്ക, മനുഷ്യന്മാരുടെ ഒരവസ്ഥകളെ.
0: എന്തേ?
2: അല്ല, ഞാൻ ആ കൊടുവള്ളി ബാലന്റെ കാര്യം പറഞ്ഞതാ.
0: എന്താ ഇപ്പോ ബാലന് പറ്റിയത്?
2: ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ എന്ന് പറഞ്ഞ പോലെ അയാളുടെ അച്ഛൻ കഴിഞ്ഞ മാസം മരിച്ചു അമ്മ ആശുപത്രിയിൽ. മോനൊരുത്തന് വാഹനാപകടം, ആകെ മൊത്തം കാശിന് ചെരുക്കം വന്ന്.
0: ഓഹോഹോ,
2: അയാളിപ്പോ ഒരു ആത്മഹത്യയുടെ വക്കീലാണത്രേ.
0: ഉവ്വോ, എന്നാലും ഈ ഞെരുക്കത്തിനിടയിലും അയാള് തിക്കൂടെ കഥം തീർത്ത് തന്നൂലോ.
2: അത് തീർത്തിട്ടൊന്നുമില്ല.
0: പിന്നെ
2: അയാളിപ്പൊ വന്നത് തന്നെ കുറച്ച് ധനസഹായം കിട്ടുമെന്ന് അറിയാനാ.
0: അതായത് ടിക്കുവിനോട് മുമ്പ് വാങ്ങിയ കട അവിടെ തന്നെ നിൽക്കുന്നു.
2: അതെ.
0: ഓഹോഹോ, എന്നിട്ട് അത് തീർക്കാതെ വീണ്ടും ടിക്കുവിന്റെ അടുത്തുനിന്ന് തന്നെ കടം ചോദിച്ചു വന്നു. എന്നിട്ട് താൻ കൊടുത്തോ?
2: ഞാൻ പറഞ്ഞില്ലേ, കയ്യിൽ പൊട്ടുപൊടിയുമായി കുറച്ച് പൈസ ഉള്ളത് എടുത്ത് ഞാൻ അങ്ങ് കൊടുത്തു. അടുത്ത മാസം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അയാള് പിന്നെ കാശിന് ചെരുക്കും ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങ് എടുത്തു കൊടുത്തു.
0: ഹോ, താരിത്ര ശുദ്ധനും മാന്തനുമായി പോയല്ലോ. മായ കേൾക്കണ്ടോ ഇയാളുടെ കഥ?
1: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
0: ഇവിടുന്ന് പേരെയുന്തി കിട്ടണമെന്ന് അക്കാപ്പിച്ച പൈസ കൊണ്ട് ഇയാള് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട് നമുക്കല്ലേ അറിയൂ.
2: അപ്പറഞ്ഞത് ശരിയാണേൽ പി സി ഒരു ഉപകാരം ചെയ്യണം. കയ്യിലുള്ളത് മുഴുവൻ ബാലം കൊണ്ടുപോയ സ്ഥിതിക്ക് ഈ മാസം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പതിവ് പോലെ ഒരു കൈ സഹായം.
0: ഒലക്ക, തത്തു പൈസ ഞാൻ തരില്ല. ഇയാൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടില്ലടോ.
3: മാഷവിടെ
2: എന്താണോടോ?
3: ഇപ്പൊ ഒരു അംസ മാഷ കാണണമെന്ന് പറഞ്ഞ് താഴെ നിൽപ്പുണ്ട്.
0: കടഞ്ചോദിപ്പുകാരനാണെങ്കിൽ ഇമ്മാസം ഇരി നിവർത്തിയില്ല എന്ന് പറഞ്ഞേക്കെ. ഒരു കൊടുവള്ളി ബാലം വന്ന് കയ്യിലുന്നത് മുഴുവൻ അടിച്ചെടുത്തോണ്ട് പോയി അങ്ങോട്ട് പറയൂ.
2: പേരെന്തെന്നാ പറഞ്ഞ?
3: ഹംസ. തലശ്ശേരി ഭാഗത്തുനിന്നോ മറ്റോ ആ പറഞ്ഞത്.
2: മനസ്സിലായി മനസ്സിലായി, പാട്ടുകാരൻ ഹംസ.
0: ആരാടോ അത്? എന്താ പ്രശ്നം?
2: ഇതൊരു ശുപാർശ വിസി.
0: ആരോടാ ശുപാർശ പറയണ്ടേ?
2: രാഘവൻ മാഷിന്റെ ഒരു പാട്ട് പാടുന്നെന്ന് ഹംസക്ക്. ഇവിടെ ആകാശവാണിയില്.
0: നടക്കട കാര്യം വല്ലതും ആണോടോ തിക്കു?
2: പറഞ്ഞു നോക്ക, കഴിവുണ്ടേലും മാഷ് പരിഗണിക്കാതിരിക്കൂല.
0: അത് താൻ പറഞ്ഞത് ശരിയാ.
2: എടോ ശങ്കര, നിങ്ങൾ ഈ കടലാസ് ഡയറക്ടർക്ക് കൊണ്ടു കൊടുക്കണം.
3: ഓ,
2: ഹംസയോട് രാഘവൻ മാഷിന്റെ മുറിയിലേക്ക് മാഷ് അവിടെ ഇല്ലെങ്കിൽ സ്റ്റുഡിയോ പരിസരത്തേക്ക് വരാൻ പറയും.
3: ഓ
2: ആ പിന്നെ പി സി, ഞാനൊന്ന് മാഷ കണ്ടുവരാം.
0: ഡോ തിക്കു, തന്നെ കാത്ത് ഒരു നാടകവും രണ്ട് നാട്ടുംപുറമൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഓർമ്മ വേണട്ടോ. പിന്നെ ആ എന്താസും.

0: എടോ തോമസേ, മഹാശ തിരക്കിലാണോ?
1: നിങ്ങൾ കാണുന്നില്ലേ, റിഹേഴ്സലാണ്.
0: മഹാശ ഒന്ന് കിട്ടണമല്ലോ, എന്താ വഴി?
1: ഒരു വഴിയില്ല, ഇത് തീരണം.
0: നേരെ അങ്ങോട്ട് കയറി ചെന്നാലോ? വേണ്ട അല്ലേ, ഹാർമോണിയം പെട്ടിക്ക് മുന്നിലിരിക്കുമ്പോ ആള് സിംഹപ്രകൃതിയാണ്, കാത്തു നിൽക്ക, അതാ നല്ലത്.

0: നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. ദേ മാഷിങ്ങളെ കണ്ട്, ഇതാ വിളിക്കുന്നു.
1: എന്നെയോ?
0: മാഷല്ലേ നിങ്ങളെ അത്തേ കൈമാടി വിളിക്കുന്നത്?
1: ഓ ഭാഗ്യം, പോയി കണ്ടെത്തി വരാം.
2: എന്താടോ തിക്കു, എന്താ കാര്യം? എന്തേലും കാര്യമില്ലാതെ ഈ ഭാഗത്ത് തന്നെ കാണാറില്ലല്ലോ.
1: ഒരു കാര്യണ്ട് എന്ന് തന്നെ വെച്ചോ. ഞാൻ മുമ്പൊരിക്കൽ മാഷോട് സൂചിപ്പിച്ചിരുന്നു തലശ്ശേരിയിൽ നിന്നുള്ള ഒരു പാട്ടുകാരനെ കുറിച്ച്. അയാളെ കൊണ്ട് പാട്ട്

0: പഠിക്കുന്നതിനെ കുറിച്ച്?
1: ഞാൻ ഓർക്കുന്നില്ല. എന്താ അയാളുടെ പേര്?
0: ആള് വലിയ പുള്ളിയ, നാലഞ്ച് രാഗങ്ങളൊക്കെ സ്വന്തം പേരിലുള്ള ആളാണ്.
1: തിക്കു, സമയം കളയാണ്ട് വേഗം പറ. ഓർക്കസ്ട്ര കാത്തു നിൽക്കുന്നു.
0: ഹംസ എന്നാണ് പേര്.
1: താനെന്തോ രാഗങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ.
0: അത് പിന്നെ മാഷ്ക്കറിയില്ലേ, അയാളുടെ സ്വന്തം പേരിലുള്ള രാഗങ്ങളെ കുറിച്ച്. ഹംസധ്വനി, ഹംസാനന്ദി, ഹംസനാദം.
1: തന്റെ ഒരു കാര്യം. അത് പോട്ടെ, അയാൾ എവിടെ?
0: അയാള് പുറത്ത് മാഷ കാത്തിരിക്കുന്നുണ്ട്.
1: ഏതായാലും ഈ പാട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ പുറത്തിറങ്ങും. വെയിറ്റ് ചെയ്യാൻ പറ.
0: ശരി മാഷെ.
1: ആ എടോ തിക്കു, പിന്നെ ഒരു കാര്യം. സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചൊരു മ്യൂസിക്കൽ ഫീച്ചറിന്റെ സ്ക്രിപ്റ്റ് എഴുതിത്തരാന്ന് പറഞ്ഞിട്ട് ഒരു വർഷമായി.
0: ഓ, അങ്ങനെയൊന്നുണ്ടല്ലേ. അല്ല മാഷെ, അടുത്ത ആഴ്ച ഒരു നാടകമുണ്ട്, അതിന്റെ പണി കഴിഞ്ഞാൽ ഉടനെ എഴുതി തുടങ്ങാം.
1: എടോ സത്യം പറഞ്ഞ എനിക്കൊരു പ്രതീക്ഷയുമില്ല ആഗസ്റ്റ് 15 മുൻപ് താൻ അത് എഴുതിത്തരുമെന്ന കാര്യത്തിൽ.
0: എന്നാ നമുക്കത് റിപ്പബ്ലിക് ദിനത്തിലേക്ക് മാറ്റിയാലോ?
1: ഓ, തന്നെപ്പോലൊരു ഭൂലോകം അടിയറയാണല്ലോ എനിക്കിത് ഏൽപ്പിക്കാൻ തോന്നിയത്. എഴുതുന്ന കാര്യത്തിൽ മാത്രം തനിക്കെന്താടോ ഇത്ര മടി? ഏ,
0: എന്നാ ശരി മാഷേ. ആ പിന്നെ ഹംസയുടെ കാര്യം മറക്കല്ലേ.
1: ആ ആ ഞാൻ ആ പാട്ടിനെ ഒന്ന് മെരുക്കി എടുക്കട്ടെ. താൻ ചെല്ല്. എടോ ചിദംബരം, റെഡിയല്ലേ? ശ്രീകൃഷ്ണൻ, 1, 2, 3, 4.

0: ഇതാരി? അല്ല മാഷേ, നമ്മളെ കൊച്ചുകൂറിയെ കൂട്ടിയില്ലെന്ന്?
1: ഇല്ല ധ്രുവ്, പെങ്ങളുടെ മോള് വന്നിട്ടുണ്ട് വീട്ടിൽ, അതുകൊണ്ട് കൂട്ടിയില്ല. അവള് വരാൻ കൂട്ടാക്കിയില്ല എന്നും പറയാം.
0: ആ അതെ, ചൂടോടെ പിടിച്ചോളി.
1: ശരിക്കും വെന്തില്ലല്ലോ അന്ത്രോ.
0: അത് തണുക്കുമ്പോ ശരിയാവുന്ന്. അല്ല മാഷിന് നല്ലോണം വൈകിയല്ലോ.
1: ഒന്നും പറയണ്ട എന്റെ അന്ത്രോ, തീരണ്ടടോ പണി.
0: ഇങ്ങക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഒരിക്കലും തീരാത്ത ഹലാക്കിന്റെ പണി.
1: പണിയെടുക്കാൻ മടിയില്ലാത്തവർക്ക് എന്നും പണിയോട് പണിയല്ലടോ.
0: അത് മാഷ് പറഞ്ഞത് നേരും. എനിക്കവിടെ നിന്നാ എല്ലാം കാണാലോ. നട്ടുച്ചയ്ക്ക് വന്ന് വൈകുന്നേരം കഴിച്ചിലാകുന്ന ആഫീസർമാരെ എനിക്കറിയാം. അതുപോലെ ഒലരോ നേരത്ത് വന്ന് പാതിരാക്ക് വീട്ടിലേക്ക് വന്ന് നിങ്ങളെ പോലത്തെ മനുഷ്യന്മാരെയും നമ്മൾ കാണുന്നുണ്ട്.
1: അന്ത്രോ, ബീഡി ഉണ്ടാവോ എടുക്കാൻ? ഒരു രണ്ട് മൂന്ന് കെട്ട് വേണം.
0: ഉണ്ടാവും ഉണ്ടാവും. അപ്പോ ഇന്ന് രാത്രി കാര്യമായ എന്തോ എഴുത്ത് പരിപാടി ഉണ്ടല്ലോ.
1: അതെ, ഒരു നാടകം നാളെ രാത്രി റേഡിയോയിൽ പോകാനുള്ളതാ. എഴുതി തുടങ്ങണത്രേ.
0: അല്ല മാഷേ, ഒരു സംശയം. ഇന്ന് രാത്രി എഴുതി തുടങ്ങിയിട്ട് ഉറക്കമുളച്ച് പുലരും വരെ ഇരുന്ന് എഴുതി തീർത്താൽ പോലും നാളെ രാത്രി തന്നെ നാട്ടുകാരെ അത് കേൾപ്പിക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ്.
1: അതിനല്ലേ തന്നോട് രണ്ട് മൂന്ന് കെട്ട് ബീഡി എടുക്കാൻ പറഞ്ഞത്.
2: തിക്കോടിയ മാഷല്ലേ?
1: അതെ, ആരാ?
2: കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ അവിടെ ആകാശവാണിയിൽ മാഷ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴ് മാഷ സ്റ്റുഡിയോയിലായിരുന്നു.
1: ഓ,
2: എൻ്റെ പേര് മുരളി, ഒരു പത്രപ്രവർത്തകനാണ്.
1: ഓ, ഏതാ പത്രം?
2: പത്രമല്ല, വാരിക, പൗരകാഹളം.
1: ആ ഹാ ഹാ, കേട്ടിട്ടുണ്ട്. എന്താ ഞാൻ വേണ്ടത്?
2: ഒരു ഇൻ്റർവ്യൂ ഉദ്ദേശിച്ച് വന്നതാണ്. മാഷിൻ്റെ എഴുത്ത് ജീവിതം.
1: ഒരു ഇൻ്റർവ്യൂ നടത്താനുള്ള മഹിമയൊന്നും എൻ്റെ എഴുത്ത് ജീവിതത്തിനില്ല. അതും ഇതും എഴുതി പിടിപ്പിച്ച് ഇനി അത് ഉണ്ടാക്കുകയും വേണ്ട.
2: അല്ല മാഷേ, അതല്ല.
1: ഡാ, ആ കാണുന്ന ആകാശവാണിക്ക് വേണ്ടി തൊഴിലിൻ്റെ ഭാഗമായിട്ട് എഴുതി ആകാശത്തിൽ അരിഞ്ഞുപോയ ചില നാടകങ്ങൾ, അതിനു മുമ്പ് എഴുതിയ ചില പൊട്ട കവിതകൾ, ഇതൊക്കെ അല്ലാതെ ഞാൻ എന്തെഴുതിയെന്നാ?
2: ഞാൻ ആ വിഷയം സംസാരിക്കാനല്ല വന്നത്.
1: പിന്നെ
2: ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ മാഷ് വഹിച്ച പങ്ക്, സമരോത്സുകമായ ആ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ.
1: അതൊക്കെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. കാലം വിളിച്ചു, രാജ്യം വിളിച്ചു, ജനലക്ഷങ്ങൾ ആ ഒലി കേട്ട് സമരഭൂമിയിലിറങ്ങി.

0: ഞാൻ അവരിൽ ഒരാള് മാത്രം, അതൊക്കെ അത്രേയുള്ളൂ.
1: മാഷ് അതങ്ങനെ സ്വയം ചെറുതാക്കി പറയുകയാണ്. ഞാൻ ആ കാലത്തെ മാഷെക്കുറിച്ച് ശരിക്കും ഗവേഷണം നടത്തിയിട്ടാണ് വരുന്നത്.
0: അങ്ങനെയാണേൽ എന്തിനാടോ ഇങ്ങനെ ഒരു അഭിമുഖം?
1: മാഷ് അങ്ങനെ പറയരുത്.
0: പിന്നെ
1: രേഖപ്പെടുത്തിയ ചരിത്രം ചിലയിടങ്ങളിലൊക്കെ നിശബ്ദത പാലിച്ചു കാണുന്നു. അതിനൊക്കെ വ്യക്തത വരുത്തണമെങ്കിൽ അങ്ങേപ്പോലുള്ള ചരിത്ര പുരുഷന്മാരിൽ നിന്നും അനുഭവങ്ങൾ ശേഖരിക്കേണ്ടി വരില്ലേ മാഷേ?
0: ചരിത്ര പുരുഷനോ ഈ ഞാനോ ചരിത്രത്തിൽ അനിയനുള്ള അജ്ഞതയാണ് തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിക്കുന്നത്.
1: പറയാൻ അനുവദിക്കുകയാണെങ്കിൽ മാഷെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. തെറ്റുണ്ടെങ്കിലും മാഷ് തിരുത്തി തന്നാ മതി.
0: ഓ,
1: തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ ഒരു അസൽ പോരാളി, സ്വാതന്ത്ര്യ സംരംഭടനായ മാറോളിച്ചക്കണ്ടി ഗോവിന്ദൻ നായർ ഇല്ലേ? വൈക്കം സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്ത
0: ഗോവിന്ദൻ ആട്ടെ, മുത്തച്ഛന്റെ മരുമകൻ.
1: പിന്നെ തിക്കോടി എന്ന ഗ്രാമം, കേളപ്പജിയുടെയും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരുടെയും ഉത്സാഹത്തിലുണ്ടായ ശക്തിപ്രസ്ഥാനം, മാഷതിൽ സജീവമായി പ്രവർത്തിച്ചതല്ലേ?
0: ഇല്ലാന്ന് പറയുന്നില്ല.
1: പിന്നെ മൊയ്യാരത്തെ ശങ്കരന്റെ കൂടെ നിയമലംഘന പ്രസ്ഥാനം, 37 അധ്യാപക സമരം, വി ആർ നായനാരുടെ നേതൃത്വത്തിൽ ഹരിജനോദ്ധാരണം.
0: നിർത്ത് നിർത്ത് നിർത്ത്, താനിപ്പോഴേ കുറെ പേരുകൾ പറഞ്ഞില്ലേ? കേളപ്പജി, മൊയ്യാരത്ത് ശങ്കരൻ, വി ആർ നായനാരൻ, ഇങ്ങനെ ഇവരൊക്കെയാണ് താൻ നേരത്തെ പറഞ്ഞ ചരിത്ര പുരുഷന്മാർ. അല്ലാതെ അവരെ പ്രസംഗം കേട്ടു, അവർ നയിച്ച ജാഥകളിൽ അണിനിരന്നും അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത എന്നെപ്പോലുള്ള അനുഭാവികളല്ലടോ.
1: മാഷയുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അർഹിച്ചതൊന്നും അവകാശപ്പെടാതെ പിന്നോട്ട് മാറി നിൽക്കുന്ന മാഷയുടെ ഈ സ്വഭാവം.
0: ഓഹോ, പിന്നെന്തൊക്കെ കേട്ടിട്ടുണ്ട് താൻ എന്നെ കുറിച്ച്?
1: മാഷെക്കുറിച്ച് നല്ല കാര്യങ്ങളെ ഞാൻ കേട്ടിട്ടുള്ളൂ, പക്ഷേ മാഷയുടെ ഒരു സാക്ഷിമൊഴി, ഒരു മാപ്പ് സാക്ഷിമൊഴിയെക്കുറിച്ച് ചിലരൊക്കെ മോശമായി പറയുന്നത് കേട്ടിട്ടുണ്ട്.
0: മനസ്സിലായില്ല.
1: കീഴരിയൂർ ബോംബ് കേസിൽ മാഷ് മാപ്പ് സാക്ഷിയായിരുന്നല്ലോ.
0: ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരധ്യായമാണത്.
1: അപ്പോഴ് ഞാൻ കേട്ടത് സത്യമാണെന്ന് വരൂ.
0: താനെന്താ കേട്ടത്?
1: അത് ആ ബോംബ് സ്ഫോടന പരമ്പരയുടെ പിന്നണിക്കാർ പലരും മാഷയുടെ മൊഴിപ്രകാരമാണത്രേ പോലീസ് പിടിയിലായതും വർഷങ്ങളോളം ജയിലുകളിൽ കഴിയേണ്ടി വന്നത്.
0: ഞാന് മൊഴി കൊടുത്തു എന്നത് സത്യമാണ്, പക്ഷേ ഒരാളുടെ പേര് പോലും ഞാനായിട്ട് പറഞ്ഞിട്ടില്ല.
1: എല്ലാരും പിന്നെ അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും?
0: ഇക്കാര്യങ്ങളെക്കുറിച്ച് അനിയൻ ഗവേഷണം നടത്തി വരികയാണെന്നല്ലേ പറഞ്ഞത്? അത് തുടരട്ടെ, എന്താണ് സത്യമെന്ന് തിരിച്ചറിയാൻ അത് സഹായിച്ചേക്കും. പിന്നെ അന്ന് ഞാൻ മാപ്പുസാക്ഷിയാകേണ്ടി വന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് അനിയൻ അറിയില്ലല്ലോ.
1: അതെന്താണെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.
0: എന്നെക്കുറിച്ച് ഏറെ ഗവേഷണം ചെയ്തു എന്നല്ലേ താൻ പറഞ്ഞത്?
1: അതെ.
0: എന്നെപ്പോലൊരാൾക്ക് അങ്ങനെ ഒരൊറ്റുകാരനാവാൻ പറ്റുമോ? അനിയൻ എന്താ തോന്നുന്നത്? വലിയൊരു കഥയാണത്.
2: ഇന്നിവിടെ എത്തിച്ചേർന്ന ദേശസ്നേഹികളെ, നിലവിലെ രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്തി സംസാരിക്കാനും ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിക്കുന്നതിനുമായി ബഹുമാന്യനായ ഡോക്ടർ KB മേനോൻ അവരെ സാദരം ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതുപോലെ ഈ സമരത്തിൽ പങ്കെടുക്കാനായി ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപക ജോലി രാജിവെച്ച് സ്വരാജ്യത്തേക്ക് മടങ്ങിയ ഡോക്ടർ KB മേനോൻ ഇപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും.
3: ദേശഭക്തന്മാരെ, നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. നാം വലിയൊരു സമരമുഖത്താണുള്ളത്. ഈയിടെ ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ആദരണീയരായ ദേശീയ നേതാക്കളെ ബ്രിട്ടീഷ് പട്ടാളവും പോലീസും ചേർന്ന് തുറുങ്കിലടച്ചതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾക്കറിവുള്ളതാണല്ലോ. രാജ്യമെങ്ങും പ്രക്ഷോഭത്തിൻ്റെ തീജ്വാലകൾ ഉയർന്നു കഴിഞ്ഞു. നാളിതുവരെ ഹിംസയുടെയും അക്രമത്തിൻ്റെയും പാത സ്വീകരിക്കാത്ത ഈ പോരാട്ടം ഇനി അങ്ങോട്ട് ഗതി മാറ്റേണ്ട സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്.

0: പിന്നിലുള്ളവരിൽ ഇരുട്ട് തപ്പി തടഞ്ഞാ വരുന്നത്.
1: ഓ ശരി ശരി ശരി. അല്ല കേൾക്കുട്ടിയെ, ചൂട്ട് വേറെയും കരുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ?
0: ഉണ്ട്,
1: നീ ഉണ്ട് കുറെ ദൂരം കടവിലെത്താനേ. പിന്നെ കേൾക്കുട്ടി, കടവിൽ തോണി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ
0: അല്ലേ? ഓ,
1: മേനോൻജിക്ക് ഇന്ന് തന്നെ കോഴിക്കോട് എത്താനുള്ളതാ. പിന്നെ മേനോൻജി, ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് മേനോൻജി ഒന്നും പറഞ്ഞില്ല.
2: എല്ലാവരും നല്ല ആവേശത്തിലാണ്, പക്ഷേ ഈ ആവേശം കൊണ്ട് മാത്രമായില്ല.
0: അതെന്താ മേനോൻജി അങ്ങനെ പറഞ്ഞത്?
2: ബുദ്ധിയും തന്ത്രവും കൊണ്ട് വേണം ഇനി അങ്ങോട്ട് വെള്ളക്കാരെ നേരിടാൻ. കലാപങ്ങൾ അഴിച്ചുവിട്ട് വേണം നാം അന്തിമ പോരാട്ടങ്ങളിൽ ആഞ്ഞടിക്കാൻ. അവിടെയാണ് ഈ ആവേശം ഗുണം ചെയ്യുക.
1: മേനോൻജി, കലാപത്തിന് ആഹ്വാനം ചെയ്യുക, അതൊക്കെ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിനെതിരല്ലേ?
2: ഈ കണ്ട നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചപ്പോൾ രാജ്യത്താകെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടാണോ?
0: അല്ല മേനോൻജി, ഇത്രയും കാലം ഈ സമരം സമാധാനപരമായല്ലേ മുന്നോട്ട് പോയത്?
2: രാജ്യം കലാപങ്ങളാൽ ഇളകിമറിയുമ്പോൾ, ബോംബ് സ്ഫോടനങ്ങളാൽ പ്രകമ്പനം കൊള്ളുമ്പോൾ, സമാധാനവും ഉപവാസവും അഹിംസാ മന്ത്രവും കൊണ്ട് നാം ഇവിടെ ഇരുന്നാൽ മതിയെന്നാണോ?
1: എന്നല്ല മേനോൻജി, ഇതൊക്കെ ഒരു തരത്തിലുള്ള ഭീകരപ്രവർത്തനമാണെന്ന് എനിക്കൊരഭിപ്രായമുണ്ട്.
2: ഇവിടുത്തെ ജനതയോട് ബ്രിട്ടീഷുകാർ കാണിക്കുന്ന ഭീകരതയോളം വരുമോ ഇതൊക്കെ? സ്വാതന്ത്ര്യം പൊരുതി നേടേണ്ട ഒന്നാണ്. ഉദാരപൂർവ്വം ആരെങ്കിലും തരേണ്ട ഭിക്ഷയാവരുതത്.
0: ഒന്നുമറിയാത്ത പാവം മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കില്ലേ?
2: ആളപായം ഉണ്ടാകരുതെന്ന കർശന നിബന്ധന നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്ഫോടനങ്ങൾ ഭരണകൂട സ്ഥാപനങ്ങളെ തകർക്കാനുള്ളതാണ്, സായിപ്പന്മാരെ ഞെട്ടിക്കാനുള്ളതാണ്.
1: എങ്ങനെയാ മേനോൻജി പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കുക?
2: അതെ, കൂടെയുള്ള എല്ലാവരെയും വിശ്വസിക്കാമല്ലോ അല്ലേ?
1: വിശ്വസിക്കാം വിശ്വസിക്കാം, ഞാൻ ഉറപ്പ് തരുന്നു.
2: ആ എന്നാ പിന്നെ എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു നമുക്ക് സംസാരിക്കാം.
0: നമുക്ക് ആൽത്തറയിലിരിക്കാം.
1: അതാ എല്ലാവരും വരിക, എല്ലാവരും വരിക, മേനോൻജിക്ക് ചിലത് പറയാനുണ്ട്. വരിക വരിക.
2: ഈ വരുന്ന നവംബർ മാസം 9 വിധ്വംസക ദിനമായി നാം ആചരിക്കും. അന്ന് ഈ മലബാറിൽ ഏതാനും ഭരണകൂട സ്ഥാപനങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകണം.
0: ഭരണകൂട സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ?
2: അംശ കച്ചേരികൾ, രജിസ്റ്റർ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പോലീസിന്റെയും പട്ടാളത്തിന്റെയും വരവ് പോക്കും കമ്മ്യൂണിക്കേഷനും തടയിടാൻ ചിലപ്പോൾ പാലങ്ങൾ തകർക്കേണ്ടി വരും, ടെലിഗ്രാഫ് കേബിൾ ലൈനുകൾ മുറിച്ചു മാറ്റേണ്ടി വരും. ബോംബ് സ്ഫോടന പരമ്പരയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ നെടുങ്കോട്ടകൾ ഞെട്ടിവിറക്കണം. അടിച്ചമർത്തപ്പെട്ടവൻ്റെ പോരാട്ട വീര്യം കണ്ട് വെള്ളക്കാരൻ്റെ ചങ്ക് തകരണം.
1: അല്ല മേനോൻജി, ഈ ബോംബുകൾ ആരെങ്ങനെ ഉണ്ടാക്കാനാ?
2: എനിക്കറിയാം കുറേ കാര്യങ്ങൾ. വിദേശത്തെ വിപ്ലവ സംഘടനയായ ഗദ്ദർ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു ഞാൻ.
0: അല്ല, ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ?
2: നടക്കാതെ പിന്നെ? ആ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനിനി നമ്മുടെ ഓപ്പറേഷനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. കീഴരിയൂർ ഗ്രാമമാണ് നാം കണ്ടുവച്ചിരിക്കുന്നത്. അതെ, അവിടെയാണ് അനുയോജ്യമായ സ്ഥലം. നെല്ലിയാടിപ്പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിനാൽ ആർക്കും അത്ര പെട്ടെന്ന് എത്തിപ്പെടാനാവില്ല.
1: ശരിയാ ശരിയാ, അത് ശരിയാ.
2: പിന്നെ മാവട്ടുമല കീഴരിയൂരിനടുത്താണല്ലോ, അതിനകത്ത് ഉൾക്കാട്ടിൽ വെച്ചായിരിക്കും നമ്മുടെ പരീക്ഷണ സ്ഫോടനങ്ങൾ. കൂടുതൽ വിവരങ്ങൾ അടുത്ത ആഴ്ച ചാലപ്പുറത്തെ വേർക്കോട്ട് രാഘവൻ നായരുടെ വീട്ടിൽ നടക്കുന്ന രഹസ്യയോഗത്തിൽ വെച്ച് അറിയിക്കാം.
1: ഓ
2: അല്ല, കേശവ നായർ ഉണ്ടാവുമല്ലോ അവിടെ.
1: ഉണ്ടാവും ഉണ്ടാവും, ഞാനുണ്ടാവും.
2: ആ
1: കേൾക്കുട്ടിയും ഉണ്ടാവും.
2: ഓ
1: ഉണ്ടാവില്ലടോ അവിടെ,
0: ഞാൻ ഉണ്ടാവും.
2: ഓ ആ പിന്നെ ഒരു കാര്യം.
1: എന്തേ?
2: രഹസ്യയോഗങ്ങളിൽ പങ്കെടുക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഒരിക്കലും സംഘമായി വരരുത്. വ്യത്യസ്ത സമയങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വേണം വരാൻ.
1: ഓ ഓ ഓ, അതേ കടവിൽ തോണി ഏർപ്പാടാക്കിയിട്ടുണ്ട്.
2: ഓ
1: അല്ല, എന്നാലും മേനോൻജി ഈ സമയത്ത് പോകണ്ടായിരുന്നു.
0: കേശവൻ പറഞ്ഞത് ശരി ശരിയാ.
2: അങ്ങനെയല്ല, എനിക്ക് ഇന്ന് തന്നെ പോകണം.
1: ഓ
2: ആ പിന്നെ എല്ലാവരോടുമായി ഒരു കാര്യം കൂടി പറയാം. നല്ല ചങ്കുറപ്പുള്ളവർ മാത്രം പങ്കെടുത്താൽ മതി ഈ ഓപ്പറേഷനിൽ. ഇനി അങ്ങോട്ടുള്ള ജീവിതം യാതനാപൂർണമായിരിക്കുന്നത് തീർച്ചയാണ്. കൊടിയ പീഡനങ്ങൾ, നീണ്ട കേസ് വിസ്താരങ്ങൾ, ഇരുണ്ട കൽത്തുറുങ്ങുകൾ, ഇതൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്ത് അധികം അകലെയല്ലാത്ത പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻവെളിച്ചവും നിങ്ങളെ, ഈ രാജ്യത്തെ, ഈ ജനതയെ കാത്തു നിൽക്കുന്നുണ്ട്.

0: കാര്യം തീർച്ചയാണ്, അങ്ങകലെയല്ല സ്വാതന്ത്ര്യം.
1: ഞാനും ഉണ്ടായിരുന്നു ആ രാത്രിയിൽ അന്നവിടെ. ഡോക്ടർ കെ ബി മേനോൻ സൂചിപ്പിച്ച ആ നല്ല ചങ്കുറപ്പ് എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ചിലപ്പോഴൊക്കെ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. രഹസ്യയോഗങ്ങളിൽ പങ്കെടുത്തും സന്ദേശങ്ങൾ കൈമാറിയും സ്വതന്ത്ര ഭാരതമെന്ന പത്രം വിതരണം ചെയ്തുമൊക്കെ.
2: എന്നിട്ട്
1: ഗോവിന്ദേട്ടനും കേളപ്പുജിയുടെ മകൻ കുഞ്ഞുരാമക്കിടാവുമായിരുന്നു എൻ്റെ മാർഗദീപങ്ങൾ. സാഹസിക കൃത്യങ്ങളിലൊന്നും ഞാൻ പങ്കാളിയായില്ല. എങ്കിലും ബോംബ് നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ അവിടെ ഇവിടെയും തൊടാതെ എല്ലാറ്റിനും സാക്ഷിയായി ഞാനുണ്ടായിരുന്നു.
2: എന്നിട്ട് പിന്നീടെന്തുണ്ടായി?
1: വടക്ക് കണ്ണൂരി മുതൽ തെക്ക് പാലക്കാട് വരെ പല ദിവസങ്ങളിലായി പലയിടത്തു ബോംബുകൾ പൊട്ടി. ചേമഞ്ചേരി രജിസ്റ്റർ ഓഫീസോ റെയിൽവേ സ്റ്റേഷനോ പിന്നെ കോക്കല്ലൂർ ഉണ്ണികുളം മേലൂർ അംശക്കച്ചേരികളോ അഗ്നിക്കിരയായി. ഉള്ളേരി പാലവും ഫറൂഖ് പാലവും ഭാഗികമായി തകർത്ത് ടെലഫോൺ ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചു മാറ്റി.
2: വെള്ളക്കാർ ശരിക്കും നടുങ്ങിക്കാണുമല്ലോ. അടങ്ങിയിരുന്നിട്ടുണ്ടാവും അവര്?
1: എവിടെ അടങ്ങിയിരിക്കാൻ. കീഴരിയൂരും പരിസര പ്രദേശങ്ങളും പിന്നെ കണ്ടത് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെയും കങ്കാണി പോലീസിൻ്റെയും അഴിഞ്ഞാട്ടമായിരുന്നു. ശരിക്കും ഒരു നരനായാട്ട്.

0: ഗോവിന്ദേട്ടനെ എന്നെയും തെരഞ്ഞ് അവർ തറവാട്ടിലുമെത്തി.
1: ആരാ ആരാ ഇതിങ്ങനെ നട്ടപ്പാതിരിക്കൊന്ന് വാളിൽ വിളിക്കുന്നത്?
2: പോലീസാണ്.
1: എന്താ ഈ അസമയത്ത്?
2: അകത്തൊളിച്ചിരിക്കുന്ന അവന്മാരോട് പുറത്തിറങ്ങി വരാൻ പറ.
1: അതിനടുത്ത് ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ?
2: തള്ളേ, തല നരച്ചു എന്നൊന്നും നോക്കില്ല ഞാൻ. എവിടെയാ നിങ്ങളെ ഗോവിന്ദൻ? ആ കേളപ്പന്റെ സന്തതി കുഞ്ഞിരാമക്കിടാവും കാണുമല്ലോ അവന്റെ കൂടെ.
1: നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആണുങ്ങളായിട്ട് ഒരാളും ഇല്ല ഇതിനകത്ത്.
2: ഗോവിന്ദന്റെ മരുമകൻ ചെക്കൻ ഒരുത്തുണ്ടല്ലോ, കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ഒരുത്തൻ. ഓൻ ഇവിടെ അല്ലേ താമസം?
1: ആ ഇവിടെ ഉണ്ടായിരുന്ന ഇന്നലെ വരെ. ഇന്ന് പുലർച്ചെ എങ്ങോട്ടോ പോയി.
2: എടോ, താൻ അകത്ത് പോയി ഒന്ന് പരിശോധിച്ച് എല്ലാ മൂലയും തപ്പണം.
1: അതൊന്നും ഇവിടെ പറ്റൂല.
2: വായ് മൂടുതല്ലേ, താൻ പോയി നോക്കടോ. ദേ കിളവി, തടയാൻ നിന്ന വിവരം അറിയും. ഇത് കേസ് വേറെയാ. പാലത്തിനും വണ്ടി ആഫീസിനൊക്കെ ബോംബ് വെച്ച കേസാണ്.
1: ഇതേതാ പറവാടെന്ന് അറിയോ തനിക്ക്?
2: തലതിരിഞ്ഞ കുറെ സന്തതികൾ പറഞ്ഞ തറവാടാണെന്ന് മനസ്സിലായി.
1: ഈ നാട്ടിലെ അധികാരി ആരാണെന്ന് അറിയോ?
2: അധികാരിയൊക്കെ പണ്ട്, കാലം മാറിയൊന്നും തള്ള അറിഞ്ഞില്ലേ. ഇപ്പോഴേ നാട് ഭരിക്കുന്നത് വെള്ളക്കാരാ. ലോകം മുഴുവൻ ഭരിക്കുന്ന അവരോടാണ് ഈ തറവാട്ടിലെ സന്തതികൾ ബോംബറിഞ്ഞ് കളിക്കുന്നത്.
3: ഇല്ല സർ, ആരുമില്ല.
2: അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആരുമില്ലേ? താൻ ശരിക്കും സെർച്ച് ചെയ്തിരുന്നു.
3: ആണുങ്ങളായിട്ട് അകത്ത് ആരുമില്ല. പിന്നെ ഈ വെല്ലുമ്മയ്ക്ക് കൂട്ടായി ഒരു പെണ്ണുണ്ട് അകത്ത്.
2: ഓഹോ, താനവരെ ഇങ്ങോട്ട് വിളിച്ചേ? പറഞ്ഞൂടാ, പെൺവേഷം കെട്ടി നിന്നൂടാന്നില്ലല്ലോ.
3: ദേ ഏമാൻ വിളിക്കുന്നു.
2: ഇങ്ങോട്ട് മാറി നിന്നേ, ഒന്ന് വിശദമായി കാണട്ടെ.
3: മുന്നോട്ട് നിൽക്കാനല്ലേ ഏമാൻ പറഞ്ഞത്?
2: കൊള്ളാലോ മുതല്. മുഖമൊന്ന് ശരിക്കും കാണട്ടെ. ആ മൊഞ്ചത്തിയാണല്ലോ. ഇതേതാതല്ലേ ഈ കൊച്ച്?
1: ഓ, അത് കുഞ്ഞനന്ദന്റെ പെണ്ണ.
2: ഓഹോ, ഇങ്ങനൊരു സുന്ദരിക്കോതയും തനിച്ചാക്കിയിട്ടാണോ കുഞ്ഞനന്ദന്റെ ഒളിവ് ജീവിതം? ഡോ, താൻ എല്ലാ മുറികളും കയറി ശരിക്കും പരിശോധിച്ചിരുന്നോ?
3: ശരിക്കും നോക്കിയിരുന്നു സർ, അവിടെ ആരുമില്ല.
1: ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആരുമില്ലാന്ന്.
2: മിണ്ടിപ്പോകരുത്. നാളെ വൈകിട്ട് 5 മണിവരെ സമയം തരാം. അതിനകം അവൻ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ സുന്ദരിക്കോതയെ ചോദ്യം ചെയ്യാൻ അങ്ങ് കൊണ്ടുപോകും. എന്റെ ഒരു സ്വഭാവം വെച്ച് ചോദ്യം ചെയ്യൽ അങ്ങനെ അങ്ങ് പാതിരാത്രി വരെ നീണ്ടുപോകും. അല്ലേടോ?
3: അങ്ങനെ അങ്ങനെ
2: അതെങ്ങനെ നീണ്ടുപോയാ ഈ കൊച്ചു പിന്നെ ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. അതുകൊണ്ട് കുഞ്ഞനന്ദൻ എവിടാന്ന് വെച്ചാ ആളയച്ച് വിവരം അറിയിച്ചോ. സമയം ഓർമ്മയുണ്ടല്ലോ, നാളെ വൈകിട്ട് 5 മണി. താൻ വാടോ.
0: പിറ്റേന്ന് ഉച്ചയായി.

0: ഞാൻ ഈ വിവരങ്ങൾ അറിയേ. പാറക്കല വല്യമ്മ എന്നെ ആളയച്ച് വിളിപ്പിച്ചു. പോലീസ് വന്നുപോയതിൽ പിന്നെ പേടിച്ച് വറച്ച് രാത്രി മുഴുക്കെ ഒരു പോളക്കണ്ണടയ്ക്കാതെ എൻ്റെ പാർവതി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളെ നേരിടാനുള്ള കെട്ട് എനിക്കുണ്ടായിരുന്നില്ല പി സി.
1: എന്നിട്ട് താനെന്താ ചെയ്തത്?
0: അന്നേരമോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. കീഴടങ്ങിയാൽ പോലീസ് ഭേദ്യം ചെയ്ത് എന്നിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കൂ, ഇല്ലെങ്കിൽ പാർവതി സ്റ്റേഷനിൽ അപമാനിതയാകൂ. കീഴടങ്ങാൻ പറഞ്ഞത് വല്യമ്മയാണ്.

0: അന്നേരമോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. കീഴടങ്ങിയാൽ പോലീസ് ഭേദ്യം ചെയ്ത് എന്നിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കൂ, ഇല്ലെങ്കിൽ പാർവതി സ്റ്റേഷനിൽ അപമാനിതയാകൂ. കീഴടങ്ങാൻ പറഞ്ഞത് വല്യമ്മയാണ്. അതിനു മുമ്പേ അധികാരിയുടെ കയ്യിൽ നിന്നൊരു കത്ത് വാങ്ങി അത് കൊടുത്തു വേണം കീഴടങ്ങാൻ എന്ന് പറഞ്ഞതു വല്യമ്മ തന്നെ. സ്റ്റേഷനിൽ എനിക്ക് ദേഹോപദ്രവവും ഒന്നും ഉണ്ടായില്ല. പക്ഷേ
1: എന്താ ഒരു പക്ഷേ?
0: എന്റെ മൊഴി മാപ്പുസാക്ഷി മൊഴിയായി അവർ രേഖപ്പെടുത്തി.
1: താനെന്താ മൊഴി കൊടുത്തത്?
0: സത്യം പറഞ്ഞാൽ പി സി, കഥയും ബോധവുമില്ലാത്ത ആ ബേജാറിൻ്റെ സമയത്ത് ഞാൻ എന്തൊക്കെയാണ് മൊഴിയായി പറഞ്ഞതെന്ന് എനിക്ക് നിശ്ചയം പോരാ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ പ്രസ്ഥാനത്തിനെതിരെയോ കൂട്ടാളികൾക്കെതിരെയോ ഞാനൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചിലരെങ്കിലും മറിച്ച് വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ് നടക്കുന്നുമുണ്ട്. വലിയ സങ്കടമാണത് പി സി.
1: എടോ തിക്കു, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ തന്നെ വിഷമം.
0: അന്നേരം മറ്റെന്തിനേക്കാളും ഞാൻ പ്രാധാന്യം കൊടുത്തത് എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്ന പാർവതിയുടെ മാനപ്പിനായിരുന്നു എന്നത് സത്യം. എന്തൊക്കെ പറഞ്ഞാലോ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ പി സി?
1: അതെ, തന്നെ പോലെ ഒരാൾക്ക് അന്നേരം അങ്ങനെ ചെയ്യാനേ കഴിയൂ.
0: പക്ഷേ നോക്ക് പി സി, ചരിത്രത്തിൽ ഞാൻ വഞ്ചകനായി വിധിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ?
1: മനസ്സിന് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് തനിക്ക് ബോധ്യണ്ടായാ മതി. താനിങ്ങനെ എടുത്താ പൊന്താത്ത കുറ്റബോധവും പേറി നടക്കേണ്ട കാര്യമൊന്നുമില്ല.
0: എന്നാലും
1: തന്റെ പ്രശ്നം എന്താന്ന് ഞാൻ പറയട്ടെ. എല്ലാറ്റിനോടും തനിക്ക് നീതി പുലർത്തണം. എന്നാ പരിപൂർണമായി ഒന്നിനോടും അതൊട്ട് കഴിയുന്നില്ല താനും. അതല്ലേ ശരി?
0: ശരിയായിരിക്ക. എനിക്കിനി എന്റെ മോളോടെങ്കിലും പി സി പറഞ്ഞ ആ നീതി പുലർത്തണം.
1: ഓഹോ, അപ്പോ ആകാശവാണിയിലെ അടിമപ്പണിയോട് തനിക്ക് നീതി പുലർത്തണ്ടേ?
0: അത് പിന്നെ നമ്മുടെ ചോറല്ലേ.
1: ശരി, സമ്മതിച്ചു. അപ്പോ ആകാശവാണിക്ക് അകത്തും പുറത്തുമായി നിന്റെ കൂട്ട് കൊതിച്ചിരിക്കുന്ന സുഹൃത്തുക്കളോട് നീതി പുലർത്തണ്ടേ?
0: അതെന്ത് ചോദ്യമാണ് വി സി, അവരില്ലാതെ എനിക്കെന്ത് ജീവിതം?
1: എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, കാലുവന്ത നായയെ പോലെ എന്നും അശാന്തിയുമായി ഇങ്ങനെ നടക്കാനാണ് തൻ്റെ യോഗം. താനായി തന്നെ അതങ്ങോട്ട് അനുഭവിക്കുക. അത്ര തന്നെ, ഞാൻ പോവുകയാണ്. എന്താ തൻ്റെ പരിപാടി?
0: ഞാൻ ഏതായാലും കുറച്ചു നേരം ഇവിടെ അങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ചു. അടുത്താഴ്ച ഒരു നാടകേറ്റെടുത്തിട്ടുണ്ടേ, മനസ്സിൽ ഒന്നങ്ങോട്ട് വരുന്നില്ല. ഇവിടെ അങ്ങനെ തനിയെ ഇരുന്നാൽ ചിലപ്പോ എന്തേലും കഥയോ പ്ലോട്ടോ കൊണ്ടുതരാതിരിക്കില്ല ഈ തിരമാലകള് ഈ കടലിൽ.
2: എനിക്കിപ്പോഴറിയാം അച്ഛൻ ആ കടപ്പുറത്ത് അന്ന് അങ്ങനെ തനിയെ ഇരുന്നത് നാടകം ഭാവന ചെയ്തെടുക്കാനൊന്നും ആയിരുന്നില്ല, ഉള്ളു തണുപ്പിക്കാനായിരുന്നു. അച്ഛൻ്റെ ഉള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള ആധികളായിരുന്നു. ദുർവാശിക്കാരിയായ കൊച്ചുകുട്ടി തന്നെയായിരുന്നു അച്ഛന് ഞാൻ എപ്പോഴും. വർഷങ്ങൾ കടന്നുപോയതും ഞാൻ വളർന്ന് വലുതായതും ഒന്നും അച്ഛൻ അറിയുന്നില്ല എന്ന് തോന്നി. ഞാൻ മുതിർന്നു എന്ന് ഒരു പക്ഷേ അച്ഛന് ബോധ്യപ്പെട്ടത് എൻ്റെ ജീവിതത്തെ മുൻനിർത്തി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കണം. പാവം എൻ്റെ അച്ഛൻ, അച്ഛനെ ഞാൻ വല്ലാതെ നിരാശപ്പെടുത്തിയോ എന്തോ.
0: നീ എന്നിട്ട് എന്ത് തീരുമാനിച്ചു?
3: ഞാൻ അത് തന്നെ തീരുമാനിച്ചു.
0: മോളെ, നിനക്ക് ശരിക്കും അറിയില്ല അവിടുത്തെ സാഹചര്യം.
3: അവിടുത്തെ സാഹചര്യം നന്നായി അറിയുന്നത് കൊണ്ടാ ഇത് തന്നെ മതിയെന്ന് ഞാൻ പറയുന്നത്.
0: ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ജീവിതം താറുമാറായി പോവൂടോ.
3: എന്നിട്ടെന്താ, അച്ഛന്റെ ജീവിതം താറുമാറായി പോയോ? അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആടി ഉലഞ്ഞു പോയ അച്ഛന്റെ ജീവിതം കരയ്ക്കടുപ്പിച്ചത് ആ സ്ഥാപനമാണെന്ന്.
0: അതൊക്കെ ശരി തന്നെ, പക്ഷേ
3: അച്ഛനൊന്നും പറയണ്ട. എനിക്കിതൊരു വീട് പോലെയാണ്, ചുറ്റും പരിചയമുള്ളവർ, സ്നേഹമുള്ളവർ. അതുകൊണ്ട് കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ജോയിൻ ചെയ്യാനുള്ള ഈ ഉത്തരവ് ഞാൻ സ്വീകരിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.
0: മോള്, അച്ഛൻ പറയുന്നത് കേൾക്ക്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് യാതൊരു മേൽഗതിയില്ല.

0: ഒരു ജോലിയാണിത്. നീ അച്ഛന്റെ കാര്യം തന്നെ നോക്ക്. ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അച്ഛൻ അടുത്തുണ്ടാക്കി പടി ഇറങ്ങുന്നത് വെറും കയ്യോടിയായിരിക്കും. അതറിയോ നിനക്ക്?
1: പെൻഷൻ ഇല്ല എന്നതാണോ അച്ഛന്റെ പ്രശ്നം?
0: അതൊരു പ്രശ്നമല്ലേ. ഉയര് തന്നെയാ ഞാൻ കൊടുത്തത് ഈ സ്ഥാപനത്തിന്. 25 വർഷം നീണ്ടു നിന്ന ഫലശൂന്യമായ കരാറ് ജീവിതം.
1: ഈ അവസ്ഥയൊക്കെ മാറും അച്ഛാ. എനിക്ക് ഈ ജോലി കിട്ടിയാൽ കാശിന്റെ ഞെരുക്കൊക്കെ തീരില്ലേ? അതുകൊണ്ട് അച്ഛൻ ശരിക്കും സന്തോഷിക്കുകയല്ലേ വേണ്ടത്?
0: സന്തോഷമൊക്കെ ഉണ്ട് മോളെ, പക്ഷേ
1: ഈ അച്ഛനെ കൊണ്ട് തോറ്റു. എന്താ അച്ഛന്റെ മനസ്സിൽ? അച്ഛൻ തുറന്നു പറ.
0: അത് അതുണ്ടല്ലോ മോളെ, അല്ലെങ്കിൽ വേണ്ട, പറയുന്നില്ല.
1: അച്ഛൻ പറയുന്നുണ്ടോ?
0: അല്ല മോളെ, അത് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു നിന്നെ കുറിച്ച്.
1: എന്ത് സ്വപ്നം?
0: അത് അല്ലേ ഭാന്ത, മോൾക്കത് വിഷമാകും.
1: അതൊന്നും സാരമില്ല, അച്ഛൻ പറയേ.
0: മോള് മോളുടെ അമ്മയെ പോലെ ഒരു ടീച്ചറായി കാണണമെന്ന് വെറുതെ വെറുതെ ഒരു മോഹണ്ടായിരുന്നു. ഒരു സ്വപ്നം, പാർവതി ടീച്ചറുടെ മകള്, പുഷ്പ ടീച്ചർ, വെറുതെ അങ്ങനെ ഒരു സ്വപ്നം.
2: 1975 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായി ഞാൻ ജോയിൻ ചെയ്യുന്നത്. ജോലിയിൽ ആത്മാർത്ഥത കുറവ് കാണിക്കാൻ പാടില്ല എന്ന ഒരൊറ്റ കാര്യമാണ് അച്ഛന് ഉപദേശിക്കാനുണ്ടായിരുന്നത്. 1.5 വർഷക്കാലം അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യാനായി. എന്ത് കാര്യം, ഓഫീസിൽ എന്നെ കണ്ടതായി പോലും അച്ഛൻ ഭാവിക്കില്ല. 76 അച്ഛൻ വിരമിച്ചു. സ്വതന്ത്രനായ അച്ഛനെ കോഴിക്കോട് പട്ടണവും സാംസ്കാരിക കേരളവും സ്നേഹപൂർവ്വം ഏറ്റുവാങ്ങി.
3: വലിയ കുലയാനയും ഘോര സർപ്പങ്ങളും ബലികളവരെങ്കിലും മനുഷ്യന്മാരുടെ വചനമത് കേൾക്കുകയും
2: സൗഹൃദ കൂട്ടായ്മകളിലും പ്രസംഗവേദികളിലും ചിരിയും ചിന്തയും പ്രസരിപ്പിച്ച് അച്ഛൻ അങ്ങനെ നിറഞ്ഞു നിന്നു.
3: ഇത്ര പോരുന്നൊരുത്തൻ ആപ്പ് കള്ളും കുടിച്ചിട്ട് രണ്ട് അടിയടിക്കുന്ന കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നില്ലേ? ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യനെന്ന ഈ നരനെന്നു പേരുള്ള മനുഷ്യന്റെ നയിക്കാനുള്ള വിവേകം കൊണ്ട്, മനുഷ്യതര പ്രാണികളെ നയിക്കാനുള്ള അവന്റെ കരുത്ത് കൊണ്ട് ഉണ്ടാക്കി തീർത്ത
2: ടൗൺ ഹാളിലായിരുന്നു അന്ന് അച്ഛന്റെ ആ പ്രസംഗം. പ്രസംഗം കേൾക്കാൻ ഞാനങ്ങനെ പോകാറൊന്നുമില്ല. എന്നാൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എനിക്ക് അച്ഛനെ കണ്ട് ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു.
0: ഇതെന്താ പതിവില്ലാതെ നീ ഇവിടെ?
1: എനിക്കെന്താ അച്ഛന്റെ പ്രസംഗം കേൾക്കാൻ വന്നൂടെ?
0: അച്ഛനെ വീട്ടിൽ സഹിക്കുന്നത് പോരെ നിനക്ക്?
1: പ്രസംഗം കലക്കിയിട്ടുണ്ട് കേട്ടോ,
0: ദിഗന്ധങ്ങൾ നടുങ്ങി അല്ലേ?
1: റിട്ടയർ ചെയ്തതിനു ശേഷം പ്രസംഗത്തിന് ഉശിരി കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ.
0: അതില്ലേ മോളെ, രാജ്യം സ്വതന്ത്രമായിട്ട് കൊല്ലങ്ങൾ കുറെ ആയിട്ടുണ്ടെങ്കിലും നിന്റെ അച്ഛന് ഇപ്പോഴല്ലേ സ്വാതന്ത്ര്യം കിട്ടിയത്.
1: പിന്നെ അച്ഛാ, നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? പഴയതുപോലെ കാറ്റുകൊള്ളാൻ, സൊറ പറയാൻ.
0: സൊറ പറയാനാണെങ്കിൽ അച്ഛന്റെ കൊറേ ചങ്ങാഴിമാര് അച്ഛനെയും കാത്ത് അലഗാപുരിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാൻ നിന്നതാ.
1: സൊറ പറയൽ മാത്രല്ല അവിടെ നിന്ന് എനിക്ക് അറിയാം. അച്ഛൻ വാ, ബീച്ചിൽ പോവാ.
0: ബീച്ചിൽ നാളെ പോകാം മോളെ.
1: അത് പറ്റില്ല, ഇന്ന് തന്നെ പോണം.
0: അപ്പോ അവിടെ എന്നെ കാത്തിരിക്കുന്ന ചങ്ങായിമാരോട് ഞാൻ എന്തു പറയൂ?
1: അച്ഛൻ ആരാ പ്രധാനം പറയൂ, ഈ ഞാനോ അതോ ചങ്ങാതിമാരോ?
0: അങ്ങനെ ചോദിച്ച നീ വാ, ബീച്ചെങ്കില് ബീച്ച്.
4: ഇതാരാ വന്നത്? നിങ്ങളെ ഒന്നും കാണാനില്ലല്ലോ, എന്തോ പറഞ്ഞോനെ.
1: അത് അന്ത്രുക്ക പറഞ്ഞത് നുണ. ഇന്നാളല്ലേ ഞാൻ വന്ന് 4-5 പൊതി കടലയും വാങ്ങിപ്പോയത്.
4: അതല്ലപ്പോ ഞമ്മള് പറഞ്ഞത്, നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാറില്ലല്ലോ. മാഷേ, ഞമ്മള് തലാൻ പറ്റിക്കണേ.
0: ഓ നമസ്കാരം.
4: അല്ല മാഷേ, ഞമ്മൾ ആലോചിക്കുകയാണ് കാലത്തിന്റെ ഒരു ഹിക്മത്തെ. മാഷ വെല്ലുത്തൂങ്ങി കടപ്പുറത്തൂടെ ഓടിച്ചാടി നടന്ന ആ കുഞ്ഞുമോളാണോ ഈ നിൽക്കുന്ന ബാല്യക്കാരത്തി? ആ പിന്നെ എന്തൊക്കെയുണ്ട് മാഷ വിശേഷങ്ങൾ?
0: ഓ അങ്ങനെ പോകുന്നെന്റെ അന്തുരാവു.
4: മാഷ വിശേഷങ്ങളൊക്കെ ഞമ്മൾ അറിയുന്നുണ്ട്, പണ്ട് റേഡിയത്തിലൂടെ ആണെങ്കിൽ ഇപ്പൊ പേപ്പറിലൂടെ.
0: അത് അന്തുരോ, ഞാൻ ചെറിയ രീതിയിൽ ഒരു വലിയ മഹാനാകാൻ തീരുമാനിച്ചു, അതിൻ്റെയാ.

0: സത്യം പറയാലോ മാഷേ, മാഷി ഇവിടുന്ന് പടിയിറങ്ങി പോയേ പിന്നെ എന്താ പറയുക? ഇവിടെ ഒന്ന് ആളനക്കവുമില്ല, ഒരു ബഹളവും. അന്ന് നിങ്ങളെയൊക്കെ കാണാൻ വന്ന ചങ്ങായിമാരെ ഇവിടെ ഒന്നിട്ട് കാണാനുമില്ല. ആകാശവാണിയുടെ മുഴുവൻ വർക്കത്തു നിങ്ങളോടൊപ്പം തന്നെ പടിയിറങ്ങി അങ്ങോട്ട് പോയി, ഒരു ഉഷാറുമില്ല.
1: എടോ അന്ത്രു, നീ എന്നെ ഇങ്ങനെ സുഖിപ്പിക്കുന്നതിന് പകരം ഇവിടെ ബാക്കിയുള്ള കടല ബർത്ത് ബർത്ത് കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാക്കാൻ നോക്കി, ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്ന് കുറച്ച് കാറ്റ് കൊള്ളട്ടെ.
0: എന്നാൽ അങ്ങനെ ആകട്ടെ മാഷേ,
1: താൻ കൊറിക്കാൻ കുറച്ച് കടലെടുക്കണോ?
0: ആ എന്നാ പിടിച്ചോ, ചൂടോടെ രണ്ട് കെട്ട്. ആ പിന്നെ മാഷേ, ഈ പെണ്ണിനെ കെട്ടിച്ചയക്കാനായിരിക്കണം കേട്ടോ.
2: അങ്ങനെ പറഞ്ഞു
0: നമ്മളെയും വിളിക്കണേ മോളെ.
1: കാറ്റിനെന്താ ഒരു അമാന്തോ വീശാൻ?
3: അച്ഛാ, ഇന്ന് ആകാശവാണിയില് ഒരു സംഭവം ഉണ്ടായി.
1: എന്താ അത്? നിനക്ക് വല്ല മെമ്മോ കിട്ടിയോ?
3: അതൊന്നുമല്ല, ഇന്ന് പുതിയ ഡ്യൂട്ടി അലോക്കേഷൻ വന്നു.
2: എനിക്ക് ഏതാ സെക്ഷൻ അടിച്ചു വന്നതെന്ന് അച്ഛൻ ഊഹിക്കാമോ?
1: ഞാൻ എങ്ങനെ അറിയാനാണോ? എന്റെ ദിവ്യ ദൃഷ്ടിയൊക്കെ തിമരപ്പാടെ വന്ന് മൂടിയില്ലേ?
2: എന്നാ കേട്ടോ, ഡ്രാമ സെക്ഷനിൽ മള്ളൂർ സാറിന്റെ കീഴിൽ പ്രോഗ്രാം അസിസ്റ്റന്റ് ആയി ഇനി മുതൽ ഈ പുഷ്പകുമാരി ഒരു വിലസു വിലസു.
1: അത് കൊള്ളാലോ, മള്ളൂര് മിടുക്കനാണോ?
2: അച്ഛൻ ഉണ്ടാക്കിയ സൽപ്പേര് മോളായി കളയുമോന്ന് ഒരു പേടിയുണ്ട്.
1: അതൊന്നും ഉണ്ടാവില്ല.
3: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
1: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്ത് ഇരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
3: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാനത് എങ്ങനെ ആലോചിച്ചെടുക്കാനാ?
1: കാണുക കടലിനെ കൺതുറക്കാതെ.
3: മനസ്സിലായില്ല.
1: അതായത് കണ്ണറച്ച് പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരൻ്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പം മനസ്സിലായോ മോക്ക്?
3: മനസ്സിലായി. കാണുക കടലിനെ കൺതുറക്കാതെ.
1: പിന്നെ മോളെ, നീ തന്നെ പതിവില്ലാതെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോ ഞാൻ വിചാരിച്ചത് മറ്റൊരു കാര്യമാണ്.
3: വേറെന്ത് കാര്യം?
1: ഞാനെല്ലാം അറിഞ്ഞു, നീ ഇനി അത് നിഷേധിക്കാനൊന്നും നിൽക്കണ്ട.
3: വലിച്ചു നീട്ടാണ്ട് അച്ഛൻ കാര്യം പറ.
1: നീ നിനക്കായി കണ്ടെത്തിയ നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് പറയാനായിരിക്കും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാ ഞാൻ കരുതിയത്.
3: അച്ഛനത് എങ്ങനെ അറിഞ്ഞു?
1: അതൊക്കെ അറിഞ്ഞു, കക്ഷി ആരാണെന്നും അറിഞ്ഞു, അയാളെക്കുറിച്ച് അന്വേഷിച്ച് അറിയുകയും ചെയ്തു.
3: ജാതി വേറൊന്നാണ് അച്ഛ.
1: ജാതിയോടും മതത്തിനോടൊക്കെ പോയിട്ട് പണി നോക്കാൻ പറയും. എനിക്കൊരൊറ്റ നിർബന്ധമുള്ളൂ, ഭാവിയില് എന്റെ മോള് കഷ്ടപ്പെടരുത്, അത്രമാത്രം.
3: ഇല്ല അച്ഛ, അതുണ്ടാവില്ല, അതുറപ്പാണ്. അച്ഛന് വിഷമായോ?
1: ഉണ്ട്, വിഷമുണ്ട്. ഒറ്റ കാര്യത്തില് കൈക്കുഞ്ഞായി കയ്യിൽ കിട്ടിയ കാലം മുതൽ നിന്റെ ഓരോ കാര്യങ്ങളും നേരിട്ടറിഞ്ഞിരുന്ന എനിക്ക് മോളുടെ ഇഷ്ടക്കാരനെ കുറിച്ച് മൂന്നാമതൊരാൾ പറഞ്ഞറിയേണ്ടി വന്നല്ലോ എന്ന വിഷമം. സാരല്ല,
3: പേടിയായിട്ടാച്ച, അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ.
1: ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും മോളച്ഛനെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന വിഷമം കൂടിയായി ഇപ്പോൾ.
4: ഇങ്ങനെ കൊച്ചു കൊച്ചു വിഷമങ്ങളും സങ്കടങ്ങളും കുറ്റബോധങ്ങളും കൂടെ കൊണ്ടു നടന്ന അച്ഛൻ പക്ഷേ കൂട്ടുകാർക്കിടയിൽ ചിരിയുടെ തമ്പുരാനായിട്ടാണ് അറിയപ്പെട്ടത്. അവർക്കിടയിൽ അച്ഛൻ തീർത്തും സന്തോഷവാനായിരുന്നു. എഴുത്തുകാർ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തുറയിലുള്ളവരും അച്ഛൻ്റെ സമീപത്തിൽ സന്തോഷിച്ചു. എന്നാൽ അച്ഛൻ ഏറ്റവും അധികം സന്തോഷിച്ചു കണ്ടത് എൻ്റെ മകൾ അപർണ ജനിച്ച ദിവസമാണ്. ആശുപത്രിയിൽ മോളെ കയ്യിലെടുത്ത് ലാളിക്കാൻ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള അച്ഛൻ്റെ വെപ്രാളവും വേവലാതിയും കാണേണ്ടത് തന്നെയായിരുന്നു. അന്ന് അച്ഛൻ്റെ കണ്ണിൽ ഊറി വന്ന കണ്ണീര് തീർച്ചയായും അതിയായ ആഹ്ലാദത്തിൻ്റെതായിരുന്നു. 1976 സെപ്റ്റംബർ 1 അച്ഛൻ ഡയറിയിൽ എഴുതിയത് ഇങ്ങനെ.

0: ഇന്ന് വൈതൽ ഇന്ന് എന്റെ കയ്യിലേക്കും മാറിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്നു. പാർവതി പുഷ്പയിലൂടെ ഈ കുരുന്നിലൂടെ അങ്ങനെ തുടരുകയാണ്. അതിയായ ആഹ്ലാദത്തിന്റെ ദിവസം.
1: ഡയറി എഴുത്ത് ശീലമായിരുന്നില്ല അച്ഛന്. ഡയറികളിലെ മിക്ക പേജുകളും ശൂന്യമായി കിടന്നു. എന്നാൽ വളരെ പഴയ ഒരു ഡയറിയിലാണ് വർഷം ഓർക്കുന്നില്ല, അതിയായ സന്തോഷത്തിൻ്റെ ദിവസം എന്ന ശീർഷകത്തിൽ ഒരു ചെറിയ ഡയറി കുറിപ്പ് കണ്ടത്. കവിത പോലെ സുന്ദരമായ ഒരു കുറിപ്പായിരുന്നു അത്. എനിക്കത് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തിനെക്കുറിച്ചാണ് അതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതിങ്ങനെയാണ്.
0: ഒടുവിൽ അവൻ വന്നു. അസത്യങ്ങളുടെ കടലിലേക്ക് അന്വേഷണത്തിന്റെ ചെറു നൗകയുമായി തുഴഞ്ഞു തുഴഞ്ഞു പോയവൻ ഒടുവിൽ സത്യത്തിന്റെ സ്വർണമീനുമായി തിരിച്ചെത്തി.
2: മാഷ് നേരത്തെ എത്തിയല്ലേ?
3: ആ താനോ, അധിക നേരായിട്ടില്ല. തനിക്കൊരു ചായ പറയട്ടെ?
2: വേണമെന്നില്ല.
3: എന്താ താൻ വൈകിയത്?
2: ഇറങ്ങാൻ നേരം എഡിറ്ററുടെ വക ഒരു പുതിയ അസൈൻമെന്റ്.
3: ആ മുരളി, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. തനിക്കെന്തോ കാര്യമായി പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ ഫോണില്.
2: ഞാൻ അന്ന് പറഞ്ഞ വിഷയത്തിന്റെ പിറകിലായിരുന്നു മാഷേ.
3: ഏത് വിഷയത്തില്?
2: മാഷ് മറന്നോ? കീഴരിയൂർ ബോംബ് കേസിന്റെ കാര്യം.
3: ഓഹോ, നാള് കുറെ ആയില്ലേ? എന്തായി തന്റെ ഗവേഷണം?
2: അതിന്റെ ഭാഗമായി ഞാൻ MGS നാരായണൻ സാറിനെ കണ്ടിരുന്നു. അദ്ദേഹം നിർദ്ദേശിച്ചനുസരിച്ച് പരപ്പനങ്ങാടിയിൽ ഒരു ശങ്കരൻകുട്ടി നായരുടെ തറവാട്ടിൽ പോയിട്ട് കാര്യങ്ങൾ തിരക്കി. തറവാടെന്ന് പറഞ്ഞ വലിയൊരു ജന്മിത്തറവാട്.
3: താൻ പറഞ്ഞപ്പോ എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഒരു SN വള്ളിയിലിന്റെ തറവാടല്ലേ അത്? ബോംബുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ആലോചനാ യോഗങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ.
2: അത് തന്നെ, അവിടെ ഉള്ളവരോട് അന്വേഷിച്ചപ്പോഴാ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വന്നത്.
3: എന്ത് കാര്യങ്ങൾ?
2: അന്നത്തെ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം അവിടെ നടന്ന ഒരു പോലീസ് റെയ്ഡില് അവരൊരു ഡയറി പിടിച്ചെടുക്കേണ്ടായി. കീഴരിയൂർ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്രേ. ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന യോഗങ്ങളിൽ പങ്കെടുത്തവരുടെ എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരുന്നു. മാഷയുടെ പേരും അതിലുണ്ട്. അത് വെച്ചാണ് മാഷടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത്.
3: അതെങ്ങനെ തനിക്കറിയാം?
2: ഞാൻ മറ്റൊരു സോഴ്സിലൂടെ, അതായത് എന്റെ ഒരു പോലീസ് സുഹൃത്തുമായി പഴയ പോലീസ് രേഖകൾ പരിശോധിച്ചായിരുന്നേ.
3: എന്നിട്ട്?
2: ഞാൻ പറഞ്ഞില്ലേ ആ ഡയറിയെക്കുറിച്ച്? ആ ഡയറി വെച്ചാണ് കേസിലുൾപ്പെട്ട സകലരുടെയും പേരുവിവരങ്ങൾ പോലീസിന് കിട്ടിയത്. അല്ലാതെ ചിലര് പറഞ്ഞു നടക്കുന്നത് പോലെ മാഷയുടെ മൊഴിയനുസരിച്ചല്ല ആ സ്വാതന്ത്ര്യ സമരഭടന്മാർ പിടിയിലായത്.
3: എടോ, താൻ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും തനിക്ക് ബോധ്യമായ കാര്യങ്ങൾ തന്നെയാണോ?
2: അതെ മാഷേ, എല്ലാ വിശദാംശങ്ങളും എന്റെ കയ്യിലുണ്ട്. ഞാനത് വെച്ചൊരു ലേഖനം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിനല്ലേ മാഷ് ഇത്രയും കാലം പഴികേട്ടത് എന്ന് ആലോചിക്കുമ്പോ ലോകമറിയട്ടെ സത്യങ്ങൾ.
3: അതിലൊന്നും വലിയ കാര്യമില്ല.
2: കാര്യമില്ലാതെ പിന്നെ?
3: അനിയ, ചരിത്രം അങ്ങനെയൊക്കെയാണ്. മാംസദാഹിയായ ഒരു കാട്ടുമൃഗം പോലെയാണ് ചിലപ്പോഴൊക്കെ അത് പെരുമാറുക. അതിൻ്റെ പെരുത്ത വിശപ്പടങ്ങണമെങ്കിൽ ചില ബലിമൃഗങ്ങളൊക്കെ ഉണ്ടായേ പറ്റൂ.
2: എന്റെ ലേഖനം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വസ്തുത ഊന്നിപ്പറയുന്ന ഒന്നായിരിക്കും. മാഷെ കുറ്റവിമുക്തനാക്കുന്ന ഒന്നായിരിക്കും.
3: താൻ ആ ലേഖനം എഴുതിയാലും ഇല്ലെങ്കിലും ഞാനിപ്പോഴേ എല്ലാറ്റിൽ നിന്നും വിമുക്തനായി കഴിഞ്ഞു. എനിക്ക് മറ്റാരെങ്കിലും അല്ല, എന്നെ തന്നെയാണ് അത് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത്.
2: ഏതായാലും മാഷിന് സന്തോഷമായില്ലേ?
3: സന്തോഷം എന്ന് പറയണോ, സമാധാനം എന്ന് പറയണോ, ഇനി അതുമല്ലാത്ത വേറെ എന്തോ എന്ന് പറയണോ, എനിക്ക് നിശ്ചയമില്ലടോ. പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ ആശ്വാസം ഉണ്ടല്ലോ, അത് ഇത്രയും കാലം എത്ര കനത്ത ഭാരമാണ് ഞാൻ മനസ്സിലേറ്റി നടന്നിരുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നന്ദി ചെറുപ്പക്കാരാ, തന്നോട് എനിക്കുള്ളത് തീർത്താൽ തീരാത്ത കടപ്പാടാടോ.
2: ചരിത്രം ഒടുവിൽ മാഷോട് ദയയും നീതിയും കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനതിനൊരു നിമിത്തമായെന്ന് മാത്രം.
3: ഈ ദിവസം എന്റെ ജീവിതത്തിലെ സുപ്രധാന ദിവസങ്ങളിലൊന്നാണ്. എല്ലാവരോടും എല്ലാറ്റിനോടും കഴിയാവുന്നത്ര നീതി പുലർത്തണം എന്ന എന്റെ വിശ്വാസത്തിന് കാലം കയ്യൊപ്പ് പതിച്ച ദിവസമാണിത്.

എന്നാൽ അച്ഛൻ ഒരാളോട് മാത്രം നീതി പുലർത്തിയില്ല. അച്ഛൻ ആദർശങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി ജീവിച്ചു, ജോലി ചെയ്ത സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിച്ചു, എല്ലാറ്റിലും ഉപരി മകളായ എനിക്ക് വേണ്ടി ജീവിച്ചു. എല്ലാവർക്കു വേണ്ടിയും ജീവിതം ഒഴിഞ്ഞുവെച്ച അച്ഛൻ അച്ഛന് വേണ്ടി മാത്രം ജീവിച്ചില്ല. അച്ഛൻ അച്ഛനോട് മാത്രം നീതി പുലർത്തിയില്ല. ഇപ്പോൾ എത്രയോ വർഷങ്ങളായി കൺവെട്ടത്തില്ല അച്ഛൻ. പക്ഷേ അച്ഛനുണ്ട്. കണ്ണടയ്ക്കുമ്പോൾ കേൾക്കാവുന്ന കടലിരുമ്പം പോലെ, തലയിൽ തലോടി കടന്നു പോകുന്ന കടൽക്കാറ്റ് പോലെ അച്ഛനുണ്ട്. കണ്ണടച്ചാലും കാണാവുന്ന മഹാസാഗരം പോലെ, ഒരേ സമയം പ്രക്ഷുബ്ധവും അതേസമയം ശാന്തവുമായ കടൽ പോലെ അച്ഛനുണ്ട് ചുറ്റിലും. അച്ഛൻ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ, അച്ഛൻ എവിടെയാണ്? അച്ഛൻ എവിടെയാണ്?

കാണുക കടലിനെ കൺതുറക്കാതെ. നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങൾക്ക് ശബ്ദഭാവങ്ങൾ പകർന്നത് തിക്കോടിയന്റെ മകൾ പുഷ്പയായി. തിക്കോടിയന്റെ മകൾ പുഷ്പ തന്നെയാണ് ശബ്ദം നൽകിയിട്ടുള്ളത്. സ്വാതന്ത്ര്യസമര നായകൻ ഡോക്ടർ കെ ബി മേനോനായി വിജയൻ കാരന്തോർ ശബ്ദം പകർന്നു. കൂടാതെ കേളുക്കുട്ടിയായി ഗംഗാധരൻ ആയാടത്തിൽ, കേശവൻ നായരായി ചന്ദ്രൻ കണ്ടോത്ത്, കടല വിൽപ്പനക്കാരൻ അന്ത്രുവായി രാഘവൻ പുറക്കാട്, വല്യമ്മയായി എൽ സി മാത്യു, അനൗൺസർ മായാ നാരായണനായി റെനി ശ്രീകുമാർ, അനൗൺസർ ലക്ഷ്മി ദേവിയായി റാണി കെ, പത്രപ്രവർത്തകൻ മുരളിയായി ദാമോദർ രാധാകൃഷ്ണൻ, പോലീസ് ഇൻസ്പെക്ടറായി ജോബി മാത്യു, യുവതിയായ പുഷ്പയായി കബനി സൈറ, ബാലികയായ പുഷ്പയായി കുമാരി തേജസ്വീ സനൽ, പാർവതിയായി മീര ആർയു, തോമസായി വിനോദ് കീഴടത്ത്, പ്യൂൺ ശങ്കരനായി ഷാജി സി കെ എന്നിവരും ശബ്ദം പകർന്നു. മൺമറഞ്ഞ സർഗപ്രതിഭകൾ തിക്കോടിയൻ, ഉറൂബ്, കെ രാഘവൻ മാസ്റ്റർ എന്നിവർക്കായി ശബ്ദം പകർന്നത് ബോബി സി മാത്യു. AI സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടെ ഈ കലാകാരന്മാരുടെ ശബ്ദഭാവങ്ങൾ അതേപടി പുനഃസൃഷ്ടിച്ചത് ആഷിഖ്, ബിജു യൂണിറ്റി എന്നിവർ. സഹകരണം നിഷ പി, മഞ്ജു രമേഷ്, ഷാജി യോഹന്നാൻ. നിർവഹണ സഹകരണം ബോബി സി മാത്യു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം. നാടകരചന സംവിധാനം KV ശരത്ചന്ദ്രൻ.

ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ആകാശകോട്ടയിലെ സുൽത്താൻ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ഗാനശില്പികൾ ONV കുറുപ്പ്, രവീന്ദ്രൻ.

0: ലൂസിഫർ എന്ന ചിത്രത്തിൽ മുരളി ഗോപി പാടിയ ഗാനം. ഗാനരചന അംസി നാരായണപിള്ള, സംഗീതം ജി ദേവരാജൻ.
1: വരിക വരിക സഹചരെ, സഹന സമര സമയമായി. കരളുറച്ചു കൈകൾ കോർത്ത് കാൽ നടയ്ക്കു പോകണം.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ലളിതഗാനം കെ വി ശബരിമണിയുടെ വരികൾക്ക് കെ കുഞ്ഞിരാമൻ സംഗീതം നൽകി. എ എം ദിലീപ് കുമാർ പാടിയത്. മുക്കുറ്റി പോത്തല്ലോ മന്ദാരം പോത്തല്ലോ.